ആകാശവാണി തൃശൂർ. ഇന്ന് ശകവർഷം 1948, വൈശാഖം 22, മലയാള വർഷം 1201, മേടം 29, 2026 മെയ് 12, ചൊവ്വാഴ്ച. 476.2 മീറ്ററിൽ മീഡിയം വേവ് 630 കിലോ ഹേർട്സിലും FM 101.1 മെഗാഹേർട്സിലും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 48 സെക്കൻഡും.

0: ആകാശവാണി തൃശൂർ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ചെറുകര വിജയൻ മുളങ്ങുന്നത്തുകാവ്.
1: യദ്യതാചരതി ശ്രേഷ്ഠ തത്തദേവേതരോജന സയത് പ്രമാണം കുരുദേ ലോകസ്തദനുവർത്തതേ. ശ്രേഷ്ഠൻ യാതൊന്നു പ്രവർത്തിക്കുന്നുവോ അതുതന്നെയാണ് മറ്റുള്ള ജനങ്ങളും പ്രവർത്തിക്കുന്നത്. അദ്ദേഹം യാതൊന്നിനെ പ്രമാണമാക്കുന്നുവോ ലോകം അതിനെ തന്നെ പിന്തുടരുന്നു. ഭഗവത്ഗീതയിൽ കർമ്മയോഗമെന്ന അധ്യായത്തിൽ കർമ്മത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ധാരാളം ശ്ലോകങ്ങളിൽ ഒന്നു മാത്രമാണ് ഈ ശ്ലോകം. മനഃശാസ്ത്രപരമായി തീർത്തും അനുകരണശീലമുള്ളവരാണല്ലോ മനുഷ്യർ. ചരിത്രത്തിൽ ഏത് കാലഘട്ടം എടുത്തു നോക്കിയാലും സമൂഹത്തിന് ഒരു പുനരുജ്ജീവനം വന്നു ചേരുന്നത് അതാത് കാലങ്ങളിലെ നേതാക്കന്മാരുടെ ചിന്തകളെയും കർമ്മങ്ങളെയും ആശ്രയിച്ചുകൊണ്ടുള്ളതാണ് എന്ന വസ്തുത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരാളുടെ ഭാവം, വേഷം, നടപ്പ് തുടങ്ങിയവ ആകർഷണീയം ആകുമെന്നാകിലും അവയൊന്നുമല്ലല്ലോ നാം അനുവർത്തിക്കേണ്ടത്. എന്നാൽ അയാളുടെ ചിന്തകൾ, പ്രവൃത്തികൾ എന്നിവ നമുക്ക് ആരാധിക്കുവാനും ആദരിക്കുവാനും സർവോപരി മാതൃകയാക്കുവാനും പറ്റിയതാണെങ്കിൽ അതെല്ലാമാണല്ലോ നാം പിന്തുടരേണ്ടത്. മാത്രമല്ല നല്ലപോലെ വിലയിരുത്തി കാലിക പ്രസക്തിയും ഗുണമുള്ളവയുമാണെന്ന് തോന്നുന്നുവെങ്കിൽ മാത്രമേ നാം അവയെ മുറുകെ പിടിച്ച് മുന്നോട്ടായേണ്ടതുള്ളൂ. നല്ലതെങ്കിൽ നയിക്കപ്പെടുവാൻ ധാരാളം പേർ കാണും, അല്ലെങ്കിലോ വിരളം പേർ മാത്രം. വാക്കായാലും പ്രവൃത്തിയായാലും ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ ദുഃഖിക്കേണ്ടി വരുമെന്നത് വാസ്തവം തന്നെയാണല്ലോ. കുടുംബമെന്ന കുടുംബാംഗങ്ങളുടെ കൂട്ടായ്മയ്ക്കു മുന്നിൽ, ഗ്രാമമെന്ന ഗ്രാമവാസികളുടെ കൂട്ടായ്മയ്ക്കു മുന്നിൽ, ദേശമെന്ന ദേശവാസികളുടെ കൂട്ടായ്മയ്ക്കു മുന്നിൽ

0: എല്ലാം കുടുംബനാഥൻ, ഗ്രാമമുഖ്യൻ, ദേശാധിപൻ തുടങ്ങി ഉത്തരവാദിത്തത്തോടും ധാർമ്മികതയോടും മാതൃകാപരമായും നയിക്കാൻ തക്ക യോഗ്യതയുള്ള ശ്രേഷ്ഠന്മാർ വന്നു ചേരുന്നത് ഏവർക്കും അഭികാമ്യമുള്ള കാര്യം തന്നെയാണ്. സമൂഹത്തിന് മാതൃകയാകാൻ കഴിയുന്ന നേതാക്കൾ, ഗുരുക്കന്മാർ, മാതാപിതാക്കൾ തുടങ്ങിയവർ ജീവിതത്തിൽ ധാർമ്മികതയും ശരിയായ പെരുമാറ്റവും പുലർത്തേണ്ടതിൻ്റെ പ്രാധാന്യവും ആവശ്യകതയുമെല്ലാം എടുത്തു പറയേണ്ടതില്ലല്ലോ. എന്തേ വൈകിയത്? ഈയിടെയായി വൈകിയാണല്ലോ വരുന്നത്. ഇനി മുതൽ വൈകാതെ വരണം. വീട്ടിൽ ചെന്ന് ചെയ്തു വരേണ്ടുന്ന പാഠഭാഗങ്ങളും അഭ്യാസങ്ങളുമൊക്കെ നാളേക്ക് ചെയ്തു വരണം എന്നിങ്ങനെ അധ്യാപകരും വീട്ടിലെത്തിയാൽ വളരെ വൃത്തിയോടെ വെടിപ്പോടെ ചെയ്യേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ച് അച്ഛനമ്മമാരും നൽകുന്ന നിർദ്ദേശങ്ങൾ, ഉപദേശങ്ങൾ തുടങ്ങിയവ കുട്ടികളിൽ അച്ചടക്കം, അനുസരണ, കൃത്യനിഷ്ഠ, സത്യസന്ധത മുതലായ നല്ല ശീലങ്ങൾ വളർത്തുമാറാണ്. ഇത്തരത്തിലുള്ള മാതൃകാപരമായ പെരുമാറ്റവും ശീലങ്ങളും ഭാവിയിൽ എല്ലാ മേഖലകളിലും കുട്ടികൾക്ക് ഗുണം ചെയ്യുമെന്നതിൽ സംശയമില്ല. നല്ല കർമ്മങ്ങളിലൂടെ നയിക്കുന്നവരും നയിക്കപ്പെടുന്നവരും കൂടുതൽ അടുക്കുന്നു. ഈയൊരടുപ്പം നെയ്തെടുക്കുന്ന കൂട്ടായ്മ സമൂഹത്തിൽ നന്മകൾ ചൊരിയുമെന്ന് നമുക്കാശിക്കാം. അതിനായി നമുക്കെല്ലാം സ്വയം ശ്രേഷ്ഠരാകാൻ പരിശ്രമിച്ചു നോക്കാമല്ലോ. യദ്യത ആചരതി ശ്രേഷ്ഠ തത്തദേവേതരോ ജന സയത് പ്രമാണം കുരുതേ ലോകസ്തദനുവർത്തതേ.
1: ചെറുകര വിജയൻ മുളങ്ങുന്നതുകാവ് തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്. നിർവഹണം ഡോക്ടർ കെ ജയകൃഷ്ണൻ.

0: ഉഷമലരി.
1: ഉഷമലരിയിൽ ഇന്ന് മഹാകവി ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ വചന പദ്ധതി എന്ന കവിത കേൾക്കാം. ആലപിക്കുന്നത് എച്ച് രാജേഷ്.

ഉഷമലരിയിൽ നിങ്ങൾ കേട്ടത് മഹാകവി ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ വചന പദ്ധതി എന്ന കവിത. ആലപിച്ചത് എച്ച് രാജേഷ്.

0: TMC regime. The officials noted that ED has traced direct proceeds of crime in the form of flats allegedly acquired by him in lieu of providing municipal jobs to various individuals. The probe agency have also identified substantial cash deposits in banks' accounts under his control. Mr. Bose will be produced before the special court today. Prime Minister Narendra Modi will be on a six-day visit to the UAE, Netherlands, Sweden, Norway and Italy beginning Friday. On the first leg of his five-nation visit, Mr. Modi will reach UAE on Friday, where he will meet the President Sheikh Mohammed bin Zayed Al Nahyan. The two leaders will exchange views on bilateral issues, in particular energy cooperation, as well as regional and international issues of mutual interest. They will also discuss ways to advance the bilateral comprehensive strategic partnership underpinned by strong political, cultural, economic and people-to-people links. US President Donald Trump has said the ceasefire with Iran was at its weakest and on massive life support a day after he rejected Tehran's proposal to end the months-long war as totally unacceptable. In response to a question on the ceasefire with Iran in the wake of the rejection of the peace proposal, Trump told reporters at the Oval Office that it is at its weakest. After reading that piece of garbage they sent, it's on life support. Massive life support, he added. During an event on maternal health care at the White House, Trump asked the participants to keep their remarks short as he had a meeting with a large group of generals on the issue of Iran. Trump received the Iranian proposal on Sunday amid hopes that it could lead to a breakthrough to end the war with Iran that began on February 28, blocking the key sea route for global oil supplies, leading to fuel shortages in several countries. In a social media post, Trump said that he has read the response from Iran's so-called representatives and he didn't like it, calling the response totally unacceptable. In IPL cricket, Delhi Capitals defeated Punjab Kings by 3 wickets at the Himachal Pradesh Cricket Association Stadium in Dharamshala last night. Today, Gujarat Titans will take on Sunrisers Hyderabad at the Narendra Modi Stadium, Ahmedabad. The match will start at 7:30 p.m. And that is the end of this news bulletin.
1: Agashavani Trishur. Haripugal. ഇന്നത്തെ പരിപാടികൾ 6:15 പ്രഭാതവന്ദനം, മുരുകഭക്തിഗാനങ്ങൾ, പിത്തുക്കുളി മുരുകദാസും സംഘവും പാടിയത്. 6:35 ഐവിഷ്ണായി ഹോസ്പിറ്റൽ വിളംബരം. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. 6:40 ഇന്നത്തെ ചോദ്യം. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ. 7:00 പുലരിപ്പുകളിൽ മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ. 7:05 ഇന്നർ ഷോ പി എം ജി റോഡ് തൃശൂർ ഗാനസ്മൃതി. 7:10 റൈറ്റ് ട്രാക്ക്. 10:12 ക്ലാസ്സുകൾക്ക് ശേഷം ഇനിയെന്ത്. വൈവിധ്യമാർന്ന കോഴ്സുകളെക്കുറിച്ച് ഡോക്ടർ ടി പി സയ്യദുമാധവൻ സംസാരിക്കുന്നു. 7:20 ആര്യ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ. സേവന വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 റീഗി ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട് ഗാനസന്ദേശം. 7:40 കഥകൾ അതിസാദരം തീര തീരം പി പത്മരാജൻ്റെ കഥ അവതരണം മെജോ. 7:50 ദൃശ്യമേ കെയർ ഹോസ്പിറ്റൽ തൃശൂർ അഞ്ചാവക്കാട് ആരോഗ്യക്കുറിപ്പുകൾ. 7:55 ഡോക്ടർ പ്രിൻസിപ്പൻ സാക്സിസായി ഹോസ്പിറ്റൽ തൃശൂർ ചോദ്യമുത്തരം ചിന്താവിഷയം. 8:00 ഹിന്ദിയിലും 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ. 8:30 10:15 വൈകിട്ട് 4:45 6:40 രാത്രി 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. രാവിലെ 9:30 സംഗീത കച്ചേരി. ചെങ്കോട്ട എസ് കെ എസ് ഹരിഹര സുബ്രഹ്മണ്യം പാടിയ കൃതികൾ. സി എസ് അനുരൂപ് വയലിൻ, ഒ കലൈനാഥ് മൃദംഗം, രമേഷ് പി ആർ മുഖർശങ്ക്. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസർഡ് പരിപാടി. 10:25 റീഗോ ജ്വല്ലേഴ്സ് സെക്കൻഡറി റോഡ് തൃശൂർ ഇന്നത്തെ സ്വർണ്ണവില. 10:30 കാലാവസ്ഥ. ഉച്ചയ്ക്ക് 12:00 ഹിന്ദിയിലും 12:30 ഇംഗ്ലീഷിലും വാർത്തകൾ. 12:10 നാടൻ പാട്ടുകൾ പ്രണവും ശശിയും സംഘവും അവതരിപ്പിച്ചത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. അന്താരാഷ്ട്ര നഴ്സസ് ദിനം ഡോക്ടർ സിന്ധു എൽ സംസാരിക്കുന്നു. 12:50 മലയാളത്തിൽ വാർത്തകൾ. 1:00 അഖില കേരള റേഡിയോ നാടകോത്സവം. തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന നാടകം ദൈവത്തിൻ മനമാര് കണ്ടു. രചന ജയരാജ മിത്ര, സംവിധാനം റോബി ബാബു. ശബ്ദം നൽകുന്നവർ മോഹൻലാൽ, എം ആർ ഗോപകുമാർ, ഭാഗ്യലക്ഷ്മി, സന്ധ്യ രാജേന്ദ്രൻ, നന്ദു, സാജൻ സൂര്യ, അമൽരാജ്, മഞ്ജുശ്രീ, ഐരൂർ മോഹനൻ, നരിയാപുരം വേണുഗോപാൽ, ആദ്യ എ നായർ, പ്രസിദ്ധ് പ്രമോദ്, രജു കോലിയക്കോട് തുടങ്ങിയവർ. 2:00

0: ജുഡീഷ്യൽ വാർത്തകൾ. 2 15 തുടർന്നടങ്ങും ദസ്തേവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും എന്ന നോവലിൻ്റെ ശബ്ദരൂപം 17 ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. സംവിധാനം PA ബിജു. 2 30 സ്വരസാഗരം. മൈസൂർ ടി ചൗഡയ്യ വയലിനിൽ വായിച്ച കൃതികൾ. RK വെങ്കടരാമശാസ്ത്രി കൂടെ വായിച്ചത്. SVS നാരായണൻ മൃദംഗം. തിരുവല്ലാമല വില്ലോദ്രി അയ്യർ കടം. 3 മണിക്ക് കാലാവസ്ഥ. വൈകിട്ട് 5 മണിക്ക് ഹിന്ദി പരിപാടി. 5 15 ലൈവ് വിന്യാസം ഡോക്ടർ KJകൃഷ്ണൻ മൃദംഗത്തിൽ അവതരിപ്പിച്ചത്. 5 30 തൊഴിലവസര വാർത്തകൾ. 5 40 അറിയിപ്പുകൾ കാലാവസ്ഥ. 5 45 ഞാറ്റുവേല സ്പോൺസർഡ് പരിപാടി. 6 മണിക്കും രാത്രി 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. 6 15 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6 10 എറണാകുളം ജില്ലാ വൃത്താന്തം. 6 15 ചോദ്യമുച്ചരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. 6 20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6 30 പ്രാദേശിക വാർത്തകൾ. 6 50 വയലും വീടും. തേനീച്ച കൃഷിയിൽ സംരംഭകത്വം. RS ഗോപകുമാറുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7 20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7 25 മലയാളത്തിൽ വാർത്തകൾ. 7 35 അക്ഷരകേരളം പുനഃപ്രക്ഷേപണം. കുഞ്ഞുണ്ണി ചന്തമുള്ള കവിതക്കാമ്പ്. കുഞ്ഞുണ്ണി അനുസ്മരണം. എഴുതി അവതരിപ്പിക്കുന്നത് അധ്യാപകനും മുൻ വിദ്യാഭ്യാസ ഓഫീസറുമായിരുന്ന കവി ബാലകൃഷ്ണൻ അഞ്ചത്ത്. തുടർന്ന് നുറുങ്ങു കവിതകൾ. GRSR VHSS വേലൂർ ഹൈസ്കൂൾ വിഭാഗം മലയാളം അധ്യാപിക മഞ്ജുഷ VB. തൃശൂർ ശ്രീ കേരളവർമ്മ കോളേജ് ഹിന്ദി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ PK രാജേന്ദ്രൻ എന്നിവർ എഴുതി അവതരിപ്പിക്കുന്നു. 7:50 റൈറ്റ് ട്രാക്ക് പുനഃപ്രക്ഷേപണം. 8 മണിക്ക് സാഹിത്യരംഗം. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:40 സേവന വാർത്തകൾ. 8:45 ഹിന്ദിയിലും 9 മണിക്ക് ഇംഗ്ലീഷിലും വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം. കുട്ടികളുടെ നാടക പരിശീലന കേരളയിൽ സജീവ സാന്നിധ്യമായ ശ്രീ M പാർത്ഥസാരഥിയുമായി അഞ്ജു PR അർജുനൻ നടത്തുന്ന അഭിമുഖം അവസാന ഭാഗം. 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 മൂന്നാം ദിനം. കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന നാടകം മടക്കം. രചന സംവിധാനം ശ്രീകൃഷ്ണകുമാർ. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകുന്നവർ അബ്ദുള്ള നന്മണ്ട, പ്രദീപ് ഗോപാൽ, LC സുകുമാരൻ, PM ദീപ എന്നിവർ. 11 മണിക്ക് ആകാശവാണി ഡൽഹി നിലയം പ്രക്ഷേപണം ചെയ്യുന്ന സ്പോട്ട്ലൈറ്റ് പരിപാടിയുടെ മലയാള പരിഭാഷ. FM 101.3 MHz-ൽ ഇനി പറയുന്ന ഇനങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. രാവിലെ 10:30 വൈകിട്ട് 3 മണിക്കും ചലച്ചിത്രഗാനങ്ങൾ. 3:45 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ. അറിയിപ്പുകൾ കഴിഞ്ഞു. ഇനി
1: കാലാവസ്ഥ.
0: സംസ്ഥാനത്ത് മിക്ക സ്ഥലങ്ങളിലും മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത.
2: ഇന്നത്തെ സ്വർണവില
3: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
2: പരിപൂർണ പരിശോധ ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
3: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ. AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, MG റോഡ്, തൃശൂർ. ആരോഗ്യ ജീവിതം
4: ബുധൻ രാവിലെ 8:30 AIHMS ഹോമിയോപ്പതി ക്ലിനിക്, തൃശൂർ.
3: ഫോൺ 9387168444.
0: ആകാശവാണി തൃശൂർ. ഇപ്പോൾ പ്രഭാതമന്ത്രം കേൾക്കാം. മുരുകഭക്തി ഗാനങ്ങൾ പിത്തുക്കുളി മുരുകദാസും സംഘവും പാടിയത്.

0: പിത്തുക്കുളി മുരുകദാസും സംഘവും പാടിയ മുരുകഭക്തിഗാനങ്ങളാണ് പ്രഭാതമന്ദിരത്തിൽ ഇതുവരെ കേട്ടത്.
1: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
2: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
3: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 6:35. നേത്രരോഗങ്ങൾ ഏതുമാകട്ടെ, ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. സേവന വാർത്തകൾ
5: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:20.
4: പ്രായോജികർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
3: മൃദുല ഫർണിച്ചർ വേൾഡ് ജീവിതപാഠം നാളെ പുലരിപ്പൂക്കളിൽ.
6: മൃദുല ഫർണിച്ചർ വേൾഡിൽ വിവിധ തരം ഫർണിച്ചറിന് കോംബോ ഓഫറുകൾ.
7: മൃദുല ഫർണിച്ചർ വേൾഡ്, പൂത്തോൾ റോഡ്, തൃശൂർ.
0: ആകാശവാണി തൃശൂർ.
8: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനിയാൻ, കണിമംഗലം, വിളംബരം.
9: പ്രായോജകർ
3: കാഴ്ചയുടെ തെളിച്ചം, ജീവിതത്തിന് വെളിച്ചം, ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
10: കുട്ടികളിലെ കാഴ്ചവൈകല്യങ്ങൾ പലപ്പോഴും കണ്ടെത്താനാകാതെ പോകും. യഥാസമയത്ത് പരിശോധനയും ചികിത്സയും വേണം. ഐ വിഷനിലെ പീഡിയാട്രിക് ഓഫ്താൽമോളജി ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പോൾ കൂടുതൽ സൗകര്യങ്ങളും ഡോക്ടേഴ്സും ലഭ്യമാണ്.
9: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ.
0: ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. ബംഗാൾ ഉൾക്കടലിൽ വടക്കൻ ശ്രീലങ്ക തീരത്തോട് ചേർന്ന് ന്യൂനമർദ്ദം രൂപപ്പെട്ടതോടെ കേരളത്തിൽ 2 ദിവസത്തേക്ക് മഴ കുറയും. 14 മുതൽ മഴ വീണ്ടും ശക്തമാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കേരളത്തിൽ സർക്കാർ ആശുപത്രികളിൽ വരി നിൽക്കാതെ OP ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ആരോഗ്യവകുപ്പ് നടപ്പാക്കിയ ഇ ഹെൽത്ത് കേരള പോർട്ടൽ പ്രവർത്തനം നിലച്ചു.

0: ഇതോടെ ഇന്നലെ ഒ പി ടിക്കറ്റ് കൗണ്ടറുകളിൽ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. അസം മുഖ്യമന്ത്രിയായി ഹിമന്ത ബിശ്വ ശർമ്മ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. തുടർച്ചയായി രണ്ടാം തവണയാണ് ഹിമന്ത മുഖ്യമന്ത്രിയാകുന്നത്. രണ്ട് പതിറ്റാണ്ട് പിന്നിട്ട മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ജൂൺ 30 അവസാനിക്കും. ജൂലൈ 1 മുതൽ പുതിയ പദ്ധതിയായ വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ അജീവിക മിഷൻ നടപ്പാകും. ഗ്രാമവികസന മന്ത്രാലയം പുറത്തിറക്കിയ വിജ്ഞാപനത്തിൽ 125 ദിവസത്തെ തൊഴിലുറപ്പ് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. രാജ്യത്ത് അസംസ്കൃത എണ്ണയുടെയും പ്രകൃതിവാതകത്തിൻ്റെയും വേണ്ടത്ര ശേഖരമുണ്ടെന്ന് കേന്ദ്ര സർക്കാർ. ജനങ്ങൾ പരിഭ്രാന്തരായി ഇവയും മറ്റവശ്യവസ്തുക്കളും വാങ്ങിക്കൂട്ടരുതെന്നും പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വ്യക്തമാക്കി. ഹാൻഡവൈറസ് ബാധയുണ്ടായ ആഡംബര കപ്പലായ MV ഹോണ്ടിയസിൽ നിന്ന് ഒഴിപ്പിച്ച 140 പേരിൽ രണ്ടുപേർക്ക് വൈറസ് ബാധ സ്ഥിരീകരിച്ചു. നേപ്പാൾ തലസ്ഥാനമായ കാഠ്മണ്ഡുവിലെ ത്രിഭുവൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങവെ ടർക്കിഷ് എയർലൈൻസിൻ്റെ TK-726 വിമാനത്തിന് തീപിടിച്ചു. വിമാനത്തിലുണ്ടായിരുന്ന 277 യാത്രക്കാരെയും 11 ജീവനക്കാരെയും സുരക്ഷിതരായി ഒഴിപ്പിച്ചെന്ന് വിമാനത്താവള അധികൃതർ അറിയിച്ചു. IPL ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സിനെതിരെ 3 ജയം പിടിച്ചെടുത്ത് ഡൽഹി ക്യാപിറ്റൽസ്. 12 കളികളിൽ 5 ജയമാണ് ഡൽഹി സ്വന്തമാക്കിയത്. ICC ഏകദിന ക്രിക്കറ്റ് ടീം വാർഷിക റാങ്കിങ്ങിൽ 1 സ്ഥാനം നിലനിർത്തി ഇന്ത്യ. 118 ഇന്ത്യക്കുള്ളത്. ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ, ദക്ഷിണാഫ്രിക്ക എന്നീ ടീമുകളാണ് തുടർന്നുള്ള സ്ഥാനങ്ങളിൽ. ഏഷ്യൻ കപ്പ് U17 വനിതാ ഫുട്ബോളിൽ ഇന്ത്യ ക്വാർട്ടർ ഫൈനലിൽ പുറത്ത്. ചൈനയോടാണ് ഇന്ത്യ കീഴടങ്ങിയത്. ഇതോടെ ലോകകപ്പ് യോഗ്യതയും ഇന്ത്യക്ക് നഷ്ടമായി.
1: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനിയാൻ കളിമംഗലം വിളംബരം സമാപിക്കുന്നു.
2: പ്രായോജകർ
3: കാഴ്ചയുടെ തെളിച്ചം ജീവിതത്തിന് വെളിച്ചം. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനി ആൻഡ് കണിമംഗലം.
4: നിങ്ങൾ പ്രമേഹ രോഗിയാണെങ്കിൽ ഇടയ്ക്കിടെ നേത്രപരിശോധന ചെയ്യണം. കണ്ണുകളുടെ ഞരമ്പുകളെ ബാധിക്കുന്ന ഡയബറ്റിക് റെറ്റിനോപതി കണ്ടെത്തണം. ഐ വിഷനിലെ അത്യാധുനിക ചികിത്സയിലൂടെ ഇതിന് ആശ്വാസം കണ്ടെത്താം.
5: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ.
6: റീഗൽ ജ്വല്ലേഴ്സ് കാവ്യാഞ്ജലി, തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
7: ഇനി റീറ്റെയിൽ പണിക്കൂലിയല്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
6: റീഗൽ ജ്വല്ലേഴ്സ്,
7: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
8: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, താഞ്ഞാണി. സേവന വാർത്തകൾ
9: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
8: പ്രായോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, താഞ്ഞാണി.
0: ഇനി ഡോക്ടർ പ്രിൻസിപ്പൻ സാക്സിസ് ഹോസ്പിറ്റൽ തൃശൂർ ചോദ്യമുത്തരം ചിന്താവിഷയം പരിപാടിയിലെ ഇന്നത്തെ ചോദ്യം. അന്താരാഷ്ട്ര നഴ്സസ് ദിനം എന്നാണ് ചോദ്യം. ഒരിക്കൽ കൂടി, അന്താരാഷ്ട്ര നഴ്സസ് ദിനം എന്നാണ് ഉത്തരം. രാവിലെ 7:55 കേൾക്കാം.
10: ചൊവ്വ, വ്യാഴം, ശനി, ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താ വിഷയം,
11: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം.
12: ചൊവ്വ, വ്യാഴം, ഞായർ രാവിലെ 7
13: മൗലാന ഹോസ്പിറ്റൽ ഗ്രാമക്ഷേമ വാർത്തകൾ.
12: പ്രായോജകർ
13: വന്ധ്യതാ നിവാരണ ചികിത്സയിൽ 25 സേവന പാരമ്പര്യം.
12: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.

ചോദ്യമുദ്രം ചിന്താ വിഷയം പരിപാടിയിൽ ഇന്നത്തെ ചോദ്യം ഒരിക്കൽ കൂടി, അന്താരാഷ്ട്ര നഴ്സസ് ദിനം എന്നാണ്? ഉത്തരം രാവിലെ 7:55 കേൾക്കാം.

പുലരിപ്പുകളിൽ ഇന്ന് 7:10 റൈറ്റ് ട്രാക്ക്. 10-12 ക്ലാസ്സുകൾക്ക് ശേഷം ഇനി എന്ത്? വൈവിധ്യമാർന്ന കോഴ്സുകളെക്കുറിച്ച് ഡോക്ടർ TP സേതുമാധവൻ സംസാരിക്കുന്നു. ഇന്ന് രാവിലെ 7:10.

രാവിലെ 9:30 സംഗീത കച്ചേരി. ചെങ്കോട്ട എസ് കെ എസ് ഹരിഹര സുബ്രഹ്മണ്യം പാടിയ കൃതികൾ. സി എസ് അനുരൂപ് വയലിൻ, ഓ കലയനാഥ് മൃദംഗം, രമേഷ് പി ആർ മുഖർശങ്ക്. ഇന്ന് രാവിലെ 9:30.

0: മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം, മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് മെയ് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.
1: ആകാശവാണി തൃശൂർ. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ. തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ് മറക്കണ്ട. ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. ബ്രഷ് ബിഫോർ ബെഡ്.
2: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. പശുമേഷൻ സംഘർഷം ദേശീയ വിഭവങ്ങളിൽ ഉണ്ടാക്കുന്ന അമിതഭാരം മറികടക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അസമിൽ ഹിമന്ത ബിശ്വശർമ്മയുടെ നേതൃത്വത്തിൽ NDA ഗവൺമെന്റ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. കേരള മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്ന ചർച്ചകൾക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇന്ന് ഡൽഹിയിൽ വിശാല യോഗം വിളിച്ചു. ആകാശവാണിയുടെ 90th വാർഷികത്തിന്റെ ഭാഗമായി കോഴിക്കോട് നിലയത്തിൽ ഇന്നും നാളെയും മറ്റന്നാളും മിനി ലിറ്ററേച്ചർ ഫെസ്റ്റ് ലെഗസി 2026 സംഘടിപ്പിക്കും. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസിന് വിജയം. വാർത്തകൾ വിശദമായി. പശ്ചിമേഷൻ സംഘർഷം ഈ ദശകത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയാണെന്നും ദേശീയ വിഭവങ്ങൾക്കുമേൽ അതുണ്ടാക്കുന്ന അമിതഭാരം മറികടക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടാകണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. ജനങ്ങളെ സംഘർഷത്തിന്റെ ആഘാതത്തിൽ നിന്ന് സംരക്ഷിക്കാൻ ഗവൺമെന്റ് തുടർച്ചയായി ശ്രമിച്ചു വരികയാണെന്ന് അദ്ദേഹം വഡോദരയിൽ പറഞ്ഞു. ഡെസ്ക് റിപ്പോർട്ട്.
3: വിദേശ ഇറക്കുമതി വഴിയുണ്ടാകുന്ന ബാധ്യതയും വിദേശ നാണ്യ ഉപയോഗവും കുറയ്ക്കാൻ പരിശ്രമമുണ്ടാകണമെന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. വഡോദരയിൽ സർദാർ ധാം ഹോസ്റ്റൽ നാടിന് സമർപ്പിക്കുകയായിരുന്നു അദ്ദേഹം. പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്ക് മുൻഗണന നൽകുന്ന ജനകീയ മുന്നേറ്റമുണ്ടാകണമെന്നും നരേന്ദ്രമോദി നിർദ്ദേശിച്ചു. വിദേശ ഉൽപ്പന്നങ്ങൾക്ക് പകരം സ്വദേശി ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിലൂടെ രാജ്യത്തെ ശക്തിപ്പെടുത്താൻ കഴിയുമെന്ന് പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. ഇന്ധന ഉപയോഗം കുറയ്ക്കാൻ, വൈദ്യുത വാഹനങ്ങൾ വാങ്ങാനും മെട്രോ അടക്കം പൊതുഗതാഗത സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്താനും നരേന്ദ്രമോദി.
2: പ്രധാനമന്ത്രി നരേന്ദ്രമോദി 5 രാജ്യങ്ങളിലെ 6 ദിവസത്തെ വിദേശയാത്ര വെള്ളിയാഴ്ച ആരംഭിക്കും. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവെ, ഇറ്റലി എന്നിവിടങ്ങളിലാണ് അദ്ദേഹം സന്ദർശനം നടത്തുന്നത്. വെള്ളിയാഴ്ച UAE യിലെത്തുന്ന പ്രധാനമന്ത്രി പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തും. തുടർന്ന് അന്ന് തന്നെ അദ്ദേഹം നെതർലാൻഡ്സിലേക്ക് പോകും. പ്രധാനമന്ത്രിയുടെ UAE യൂറോപ്യൻ രാജ്യ സന്ദർശനം വ്യാപാര നിക്ഷേപ രംഗങ്ങളിൽ ഇന്ത്യയുടെ ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം.

അറിയിച്ചു. അസമിൽ ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിൽ NDA ഗവൺമെന്റ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ഗോഹട്ടിയിലെ ഖാനാപാഡ വെറ്റിനറി കോളേജ് ഗ്രൗണ്ടിൽ രാവിലെ 11:40 ചടങ്ങ്. തുടർച്ചയായി രണ്ടാം തവണയാണ് ഹിമന്ത ഗവൺമെന്റ് അസമിലെ ഭരണമേൽക്കുന്നത്. NDA മൂന്നാം തവണയും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, രാജ്നാഥ് സിംഗ്, BJP അധ്യക്ഷൻ നിതിൻ നബീൻ തുടങ്ങിയവരടക്കം പ്രമുഖ നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കും. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും പരിപാടിയിൽ പങ്കുചേരും. പുതുച്ചേരി മുഖ്യമന്ത്രിയായി N രംഗസ്വാമി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. AIRCയുടെ നേതൃത്വത്തിൽ NDA സഖ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിയിരുന്നു. അഞ്ചാം

ചടങ്ങിൽ പങ്കെടുക്കും. ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും പരിപാടിയിൽ പങ്കുചേരും. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. എ ഐ എൻ ആർ സിയുടെ നേതൃത്വത്തിൽ എൻ ഡി എ സഖ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിയിരുന്നു. അഞ്ചാം തവണയാണ് രംഗസ്വാമി മുഖ്യമന്ത്രിയാകുന്നത്. കേരള മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്ന ചർച്ചകൾ സജീവമാക്കി കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇന്ന് ഡൽഹിയിൽ വിശാല യോഗം വിളിച്ചു. മുൻ കെ പി സി സി പ്രസിഡന്റുമാർ, വർക്കിംഗ് പ്രസിഡന്റ്, മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ തുടങ്ങിയവർ വിശാല യോഗത്തിൽ പങ്കെടുക്കും. യോഗത്തിലേക്ക് മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ വി എം സുധീരൻ, കെ മുരളീധരൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തുടങ്ങിയവർ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. ചർച്ച ഫലപ്രദമായാൽ ഇന്ന് രാത്രിയോ നാളെയോടെയോ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ തീരുമാനമായേക്കും. കേരളത്തിൽ സി പി എം നേതൃയോഗങ്ങൾ ഇന്ന് തുടങ്ങും. ഇന്ന് സെക്രട്ടേറിയറ്റും നാളെ മറ്റന്നാളും സംസ്ഥാന കമ്മിറ്റിയും ചേരും. പ്രതിപക്ഷ നേതാവിനെ യോഗം തീരുമാനിക്കുമെന്നാണ് റിപ്പോർട്ട്. 15 മുതൽ ഘട്ടങ്ങളായി ജില്ലാ നേതൃയോഗങ്ങളും വിളിക്കും. ജൂൺ 10-നകം ബ്രാഞ്ച് യോഗങ്ങൾ അവസാനിക്കും. സി പി ഐ ജില്ലാ നേതൃയോഗങ്ങൾ മറ്റന്നാൾ ആരംഭിക്കും. 24-നകം പൂർത്തീകരിക്കും. സി പി ഐ മത്സരിച്ച 25 മണ്ഡലങ്ങളിലെ കമ്മിറ്റി യോഗങ്ങളും ഇതിന് പിന്നാലെ നടക്കും.

ഇന്ത്യയുടെ ഭക്ഷ്യശേഖരം ഉയർന്ന തോതിലാണെന്നും രാജ്യത്തൊരിടത്തും ഭക്ഷ്യക്ഷാമമില്ലെന്നും കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ വ്യക്തമാക്കി. ന്യൂഡൽഹിയിൽ ആരോഗ്യത്തിന് ശാസ്ത്രമികവ് കാർഷിക പരിവർത്തനത്തിലൂടെ എന്ന കൃഷി ആരോഗ്യ വകുപ്പുകളുടെ സംയുക്ത സംരംഭം സഹത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം. ആരോഗ്യമന്ത്രി ജെ പി നദ്ദയ്ക്കൊപ്പമാണ് അദ്ദേഹം പദ്ധതി പ്രഖ്യാപിച്ചത്. ഇന്ത്യൻ കാർഷിക ഗവേഷണ കൌൺസിലും ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ കൌൺസിലും ചേർന്നാണ് പദ്ധതി നടപ്പാക്കുന്നത്. ജനതയുടെ ആരോഗ്യ സംരക്ഷണത്തിന് അനുയോജ്യമായ ഭക്ഷ്യസാധനങ്ങൾ എന്ന ലക്ഷ്യമാണ് സഹത്ത് പദ്ധതിക്ക് പിന്നിൽ. രാജ്യത്ത് പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് ക്ഷാമമില്ലെന്നും 60 ദിവസത്തേക്ക് ആവശ്യമായ അസംസ്കൃത എണ്ണയും പ്രകൃതിവാതകവും 45 ദിവസത്തേക്ക് വേണ്ട എൽ പി ജിയും സ്റ്റോക്കുണ്ടെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. പശ്ചിമേഷൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് ന്യൂഡൽഹിയിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിമാരുടെ യോഗത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. പശ്ചിമേഷൻ സംഘർഷത്തിലെ ഏറ്റവും പുതിയ സംഭവവികാസങ്ങൾ യോഗം വിലയിരുത്തി. രാജ്യത്തെ ഹൈക്കോടതികളിൽ കെട്ടിക്കിടക്കുന്ന ജാമ്യാപേക്ഷകൾ വേഗത്തിൽ തീർപ്പാക്കുന്നതിന് സുപ്രീംകോടതി നടപടികൾ നിർദ്ദേശിച്ചു. ജാമ്യാപേക്ഷകൾ സ്വയമായി ലിസ്റ്റ് ചെയ്യാനും അവ തീർപ്പാക്കാൻ സമയപരിധി നിശ്ചയിക്കാനും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ജോയ് മല്യ ബാഗ്ചി എന്നിവരടങ്ങിയ ബെഞ്ച് നിർദ്ദേശിച്ചു. കാലതാമസം ഒഴിവാക്കാൻ സോഫ്റ്റ്വെയർ അധിഷ്ഠിത സംവിധാനം വഴി ജാമ്യാപേക്ഷകൾ ആഴ്ചയിലോ രണ്ടാഴ്ചയിലോ ലിസ്റ്റ് ചെയ്യണമെന്നും കോടതി ശുപാർശ ചെയ്തു. കോടതി ബെഞ്ചിനും അഭിഭാഷകർക്കും ഇടയിലെ പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കുന്നതിന് രാജ്യത്തുടനീളം പരാതി പരിഹാര സമിതികൾ രൂപീകരിക്കണമെന്ന് മറ്റൊരു ഉത്തരവിൽ സുപ്രീംകോടതി നിർദ്ദേശിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ആകാശവാണിയുടെ 90th വാർഷികത്തിന്റെ ഭാഗമായി പ്രക്ഷേപണത്തിന്റെ 75 വർഷങ്ങൾ പിന്നിട്ട കോഴിക്കോട് നിലയം ഇന്നും നാളെയും മറ്റന്നാളും നിലയത്തിൽ മിനി ലിറ്ററേച്ചർ ഫെസ്റ്റ് ലെഗസി 2026 സംഘടിപ്പിക്കും. ഇന്ന് രാവിലെ ചടങ്ങിൽ എഴുത്തുകാരൻ കൽപ്പറ്റ നാരായണൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. എഴുത്തുകാരായ സി വി ബാലകൃഷ്ണൻ, കെ സി നാരായണൻ, കെ വി സജയ്, ഇ ജയകൃഷ്ണൻ, പി പി ശ്രീധരനുണ്ണി, കെ എം നരേന്ദ്രൻ, ഗായകൻ വി ടി മുരളി തുടങ്ങിയവർ 3 ദിവസങ്ങളിലായി വിവിധ സെഷനുകളിൽ പങ്കെടുക്കും. വ്യാഴാഴ്ച സമാപന സമ്മേളനത്തിൽ സി വി ബാലകൃഷ്ണനാണ് മുഖ്യാതിഥി. ആകാശവാണി 90th വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നിലയം ചെമ്പൈ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ ഇന്ന് സംഗീത കച്ചേരി സംഘടിപ്പിക്കും. ശ്രീവരാഹം ചെമ്പൈ മെമ്മോറിയൽ ഹാളിൽ വൈകിട്ട് 6 PM പരിപാടി. ആകാശവാണി നാടകോത്സവത്തിൽ ഇന്ന് രാത്രി 9:30 കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന മടക്കം എന്ന നാടകം പ്രക്ഷേപണം ചെയ്യും. സി കൃഷ്ണകുമാർ എഴുതി സംവിധാനം ചെയ്യുന്ന നാടകത്തിൽ അബ്ദുള്ള നന്മണ്ട, പ്രദീപ് ഗോപാൽ, എൽ സി സുകുമാരൻ, പി എം ദീപ തുടങ്ങിയവരാണ് കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകുന്നത്. നാളെ ഉച്ചയ്ക്ക് 1 PM നാടകത്തിന്റെ പുനഃപ്രക്ഷേപണവും ഉണ്ടായിരിക്കും. ഐ പി എൽ ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് പഞ്ചാബ് കിങ്സിനെ 3 wicketsന് തോൽപ്പിച്ചു. ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. വൈകിട്ട് 7:30 അഹമ്മദാബാദിലാണ് മത്സരം. കൊൽക്കത്തയിൽ ഐ എസ് എൽ ഫുട്ബോളിൽ പഞ്ചാബ് എഫ് സി ഈസ്റ്റ് ബംഗാൾ മത്സരം ഗോൾരഹിത സമനിലയിൽ പിരിഞ്ഞു. ഇന്ന് മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് ഇന്റർകാശിയെ നേരിടും. വൈകിട്ട് 7:30 കൊൽക്കത്തയിലാണ് മത്സരം. കരിപ്പൂർ വിമാനത്താവളം വഴി ഹജ്ജ് തീർത്ഥാടകരുടെ ആദ്യ സംഘം വ്യാഴാഴ്ച പുലർച്ചെ യാത്ര തിരിക്കും. മെയ് 17 വരെയാണ് സർവീസ്. ആകാശ എയർലൈൻസിന്റെ 7 സർവീസുകളാണ് കോഴിക്കോട്ട് നിന്ന് പുറപ്പെടുന്നത്. യാത്രയുടെ മുന്നൊരുക്കങ്ങളും സൌകര്യങ്ങളും എയർപോർട്ട് ഡയറക്ടർ മുകേഷ് യാദവിന്റെ നേതൃത്വത്തിൽ ഇന്നലെ വിലയിരുത്തി. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം കൂടുതൽ ശക്തിപ്പെടാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ലക്ഷദ്വീപിനും കേരളതീരത്തിനും സമീപത്തായി ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കോഴിക്കോട് ജില്ലയിൽ പലയിടത്തും വേനൽമഴയിലും കാറ്റിലും വ്യാപക നാശമുണ്ടായി. പേരാമ്പ്രയിൽ നിർത്തിയിട്ട വാഹനങ്ങൾക്ക് മുകളിൽ മരം വീണു. 3 വീടുകൾക്ക് ഭാഗികമായ കേടുപാട് സംഭവിച്ചു. നാദാപുരത്ത് 5 ഇടങ്ങളിൽ വീടുകൾക്ക് മുകളിലും വൈദ്യുത പോസ്റ്റിലും മരം വീണു. മലപ്പുറം നിലമ്പൂർ മലവാരത്ത് ശക്തമായ മഴയെ തുടർന്ന് കാളികാവിലെ കെട്ടുങ്ങൽ ചിറ, ചാഴിയോട് ചിറ എന്നിവ നിറഞ്ഞു. ഇതോടെ മേഖലയിലെ കടുത്ത വരൾച്ചയ്ക്ക് ആശ്വാസമായി. മലയോര നിവാസികൾക്കും കർഷകർക്കും മഴ ആശ്വാസമായി മാറി. ഡോക്ടർ സുകുമാർ അഴീക്കോട് ജന്മശതാബ്ദി ആഘോഷങ്ങൾ കണ്ണൂരിൽ ഇന്ന് സമാപിക്കും. രാവിലെ ഡോക്ടർ എം എൻ കാരശ്ശേരി ഉദ്ഘാടനം ചെയ്യും. ഉച്ചകഴിഞ്ഞ് മേധാ പട്കർക്കും പെരുമാൾ മുരുകനും അഴീക്കോട് പുരസ്കാരങ്ങൾ എഴുത്തുകാരൻ എം മുകുന്ദൻ സമ്മാനിക്കും. പാലക്കാട് എലപ്പുള്ളിയിൽ ചരക്കുലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് 2 യുവാക്കൾ മരിച്ചു. എലപ്പുള്ളി മണിയേരി വിഷ്ണു, പുതുശ്ശേരി കുന്നേക്കാട് കാർത്തിക് എന്നിവരാണ് മരിച്ചത്. ഇന്നലെ രാത്രി 10 PM പേട്ട ജംഗ്ഷന് സമീപമായിരുന്നു അപകടം. കാസർകോട് പടന്നക്കാട് കാർഷിക കോളേജിൽ ദ്വിദിന ദേശീയ സെമിനാർ ആരംഭിച്ചു. സസ്യരോഗ കീട നിയന്ത്രണത്തിന് നൂതന ആശയങ്ങളെക്കുറിച്ച് ഗവേഷകരും വിദ്യാർത്ഥികളും പ്രബന്ധങ്ങൾ ആദ്യ ദിവസം അവതരിപ്പിച്ചു. സെമിനാർ ഇന്ന് സമാപിക്കും. കാസർകോട് നീലേശ്വരത്ത് ദേശീയപാതയിൽ ആകാശപാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമരസമിതിയുടെ അനിശ്ചിതകാല സമരം 50 ദിവസം പിന്നിട്ടു. 100 കണക്കിന് ആളുകൾ

0: പുലരിപ്പൂക്കളിൽ ആദ്യം
1: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ.
2: പ്രായോജകർ
3: മൗലാന IVF സെന്റർ പെരിന്തൽമണ്ണ.
2: ഫോൺ 90 48 255 333.
4: ഗർഭാശയ മുഴകൾക്ക് ശസ്ത്രക്രിയയില്ലാതെയും ഗർഭപാത്രം നീക്കം ചെയ്യാതെയുമുള്ള നൂതന ഫലപ്രദമായ ചികിത്സ
5: യൂട്രൈൻ ഫൈബ്രോയിഡ് എംബളൈസേഷൻ മൗലാന ആശുപത്രിയിൽ വിജയകരമായി ചെയ്തു വരുന്നു.
4: കൂടുതൽ വിവരങ്ങൾക്ക്
5: ന്യൂറോ ആൻഡ് വാസ്കുലാർ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗം മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഫോൺ 0493 262 262.
0: കാർഷിക നിർദ്ദേശങ്ങൾ. ഒട്ടുമാവിൻ തൈകളുടെ കൊമ്പുകളിൽ ചിലത് പെട്ടെന്ന് ഉണങ്ങി കരിഞ്ഞു പോകുന്നതായി പലയിടങ്ങളിലും കണ്ടുവരുന്നുണ്ട്. കൊമ്പുണക്കം എന്ന ഈ രോഗത്തിൻ്റെ രോഗഹേതു ഒരു കുമിളാണ്. ഉണക്ക് എവിടം വരെ ആയിട്ടുണ്ടോ അതിനെ തൊട്ടു താഴെ വെച്ച് മൂർച്ചയുള്ള കത്തിയുണ്ട് കൊമ്പ് മുറിച്ചു മാറ്റണം. അതിനുശേഷം ബോഡോ കുഴമ്പ് പുരട്ടുകയും 1% വീര്യമുള്ള ബോഡോ മിശ്രിതം തളിച്ചു കൊടുക്കുകയും ചെയ്യണം. വെറ്റനറി സർവകലാശാലയുടെ മണ്ണൂത്തിയിലുള്ള യൂണിവേഴ്സിറ്റി പൗൾട്രി ആൻഡ് ഡക് ഫാമിൽ ഒരു ദിവസം പ്രായമായ കോഴിക്കുഞ്ഞുങ്ങളെ എല്ലാ ആഴ്ചയും വ്യാഴം വെള്ളി ദിവസങ്ങളിൽ വിൽപ്പന നടത്തുന്നു. 100 കുഞ്ഞുങ്ങൾക്ക് മേൽ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും എല്ലാ ഇനം കൊത്തുമുട്ടകൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും മുൻകൂട്ടി പണമടച്ച് ബുക്കിംഗ് സൗകര്യവും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. നമ്പർ 9495771178. മറ്റൊരു നമ്പർ 0487237178. നമ്പറുകൾ ഒരിക്കൽ കൂടി 9495771178. മറ്റൊരു നമ്പർ 0487237178. മണ്ണൂത്തി കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ പച്ചക്കറികളായ മുളക്, വെണ്ട, വഴുതന, പാവയ്ക്ക, കുമ്പളം, പടവലം, പയർ, ചീര, മത്തൻ എന്നിവയുടെ വിത്തുകളും ജൈവ നിയന്ത്രണോപാധികളായ സ്യൂഡോമോണസ് ട്രൈക്കോഡർമ അയർ, പച്ചക്കറികളിലും നെല്ലിലും ഉപയോഗിക്കുന്ന സമ്പൂർണ്ണ ട്രൈക്കൂഡർമ സമ്പുഷ്ടീകരിച്ച ചാണകവളം, ട്രൈക്കൂഡർമ സമ്പുഷ്ടീകരിച്ച ആട്ടിൻ കാഷ്ടം, സമ്പുഷ്ടീകരിച്ച ചകിരിച്ചോറ് കമ്പോസ്റ്റ്, വെർമി കമ്പോസ്റ്റ്, പച്ചക്കറി തൈകളായ ക്യാബേജ്, കോളിഫ്ലവർ, ബ്രൊക്കോളി, മുളക്, വഴുതന, തക്കാളി എന്നിവയും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0487237076. നമ്പർ ആവർത്തിക്കാം, 0487237076. മണർകാട് റീജിയണൽ പൗൾട്രി ഫാമിൽ നല്ല ഇനം ഗ്രാമശ്രീ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക്. പൊതുജനങ്ങൾക്കും അംഗീകൃത എഗ്ഗർ നഴ്സറികൾക്കും മുൻകൂർ ബുക്കിംഗ് അടിസ്ഥാനത്തിൽ ലഭ്യത അനുസരിച്ച് എല്ലാ ചൊവ്വാഴ്ചകളിലും 1 ദിവസം പ്രായമായ ഗ്രാമശ്രീ കോഴിക്കുഞ്ഞുങ്ങൾ ഫാമിലെ കൗണ്ടറിൽ വിൽക്കപ്പെടുന്നതാണ്. ബുക്ക് ചെയ്യുന്നതിനായി 0481237310 എന്ന ഫോൺ നമ്പർ വഴിയോ നേരിട്ടോ ബന്ധപ്പെടാവുന്നതാണ്. പിടക്കോഴി കുഞ്ഞുങ്ങൾ, പൂവൻ കുഞ്ഞുങ്ങൾ 25 രൂപ നിരക്കിലും 5 രൂപ നിരക്കിലും വിൽക്കപ്പെടുന്നു. അന്തരീക്ഷ ഊഷ്മാവ് കൂടിയതിനാൽ തെങ്ങിൽ വെള്ളീച്ചയെ കാണാൻ സാധ്യതയുണ്ട്. ഇവയെ നിയന്ത്രിക്കാനായി 2% വീര്യമുള്ള വേപ്പെണ്ണ എമൽഷൻ തയ്യാറാക്കിയതിലേക്ക് 20 ഗ്രാം ലക്കാനസീലിയം എന്ന മിത്രക്കുമിൽ ചേർത്ത് നന്നായി കലക്കി ഇലകളുടെ അടിവശത്ത് പതിയത്തക്ക വിധം തളിച്ചു കൊടുക്കുക. തെങ്ങിൻ്റെ കൂമ്പുചീയൽ, ഓലചീയൽ തുടങ്ങിയ രോഗങ്ങൾ വരാതിരിക്കുവാനുള്ള പ്രതിരോധ നടപടികൾ ഈ മാസം തന്നെ ആരംഭിക്കണം. മണ്ട വൃത്തിയാക്കിയതിനു ശേഷം 1% വീര്യമുള്ള ബോഡോ മിശ്രിതം ഓലകളിലും കൂമ്പോലുകളിലും മണ്ടയിലും നന്നായി തളിക്കണം. വിത്ത് തേങ്ങ ഈ മാസം പാകാം. തവാരണയ്ക്ക് 1.5 മീറ്റർ വീതിയും സൗകര്യം പോലെ നീളവുമാകാം. തടത്തിൽ 30 സെൻറ്റിമീറ്റർ ഇടയകലത്തിൽ ചാലുകീറി വിത്ത് തേങ്ങ പാകി ഇടയ്ക്കുള്ള സ്ഥലം മണ്ണിട്ട് മൂടുക. മേൽഭാഗമാകെ മണലിട്ട് മൂടണം. തേങ്ങയുടെ മുകൾ ഭാഗം മാത്രം മണലിന് വെളിയിൽ കണ്ടാൽ മതി. തവാരണയിൽ നിന്നും മണ്ണൊലിപ്പ് തടയാനും തണൽ നൽകാനും ഉണങ്ങിയ തെങ്ങോല കൊണ്ട് പൊതിയിടുക. വിത്ത് തേങ്ങ ചെരിച്ചോ കുത്തനെയോ പാകാം.
1: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിക്കുന്നു.
2: പ്രായോജകർ

0: വന്ധ്യതാ ചികിത്സ കുറഞ്ഞ ചെലവിലും ഉയർന്ന വിജയ നിലവാരത്തിലും.
1: മൗലാന IVF സെന്റർ, പെരിന്തൽമണ്ണ.
2: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ, കണിമംഗലം. ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7 മണിക്ക്.
3: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രി വാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ.
4: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്ര ചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധന ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ, മുതുവറ, തൃശൂർ. ഫോൺ 7034000644. കേന്ദ്ര ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ തൊഴിലവസര വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:40. ബ്യൂട്ടി പാർലർ തുടങ്ങാം. സോപ്പ് നിർമ്മാണവും മസാലപ്പൊടി നിർമ്മാണവും പഠിക്കാം. ബന്ധപ്പെടുക ഖാദി കമ്മീഷൻ, നടത്തറ, തൃശൂർ.
5: ഇന്നർ ഷോപ്പി എം ജി റോഡ്, തൃശൂർ. ഗാനസ്മൃതി. പ്രായോജകർ
6: ഇന്നർ ഷോപ്പി എം ജി റോഡ്, തൃശൂർ. നവീകരിച്ച വലിയ ഷോറൂമിൽ ഇന്നർവേഴ്സിനൊപ്പം കുർത്തകൾ, ടോപ്പുകൾ എന്നിവയും.
7: ഓർമ്മയിൽ മായാതെ നിൽക്കുന്ന ചിലതുണ്ട്, നനുത്ത മഴയുടെ സംഗീതം പോലെ. ഇന്നർ ഷോപ്പിയിൽ നിന്നും തിരഞ്ഞെടുത്ത കുർത്തകളും ടോപ്പുകളും നൽകുന്ന ആത്മവിശ്വാസം പോലെ. ഇന്നർ ഷോപ്പിയിലെ ഓരോ കുർത്തകളും ടോപ്പുകളും ഒന്നിനൊന്ന് വ്യത്യസ്തം. ഒരേ ഡിസൈനിൽ ഒന്നു മാത്രം, അത് നിങ്ങൾക്ക് സ്വന്തം. നിങ്ങളുടെ സ്വന്തം ഇന്നർ ഷോപ്പി. ഇന്നർ ഷോപ്പി എം ജി റോഡ്, തൃശൂർ.
8: ഗാനസ്മൃതി. ഓർമ്മയിൽ ഇടം നേടിയ ഗാനങ്ങളിലൂടെ ഒരു യാത്ര.
0: തയ്യാറാക്കിയത് YS പൗർണമി.
9: മലയാളിക്ക് ഒരേ സമയം ഉണർത്തുപാട്ടും ഉറക്കുപാട്ടും സമ്മാനിച്ച ഗായിക പി ലീലയെ അങ്ങനെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. സുപ്രഭാതങ്ങളെ ധന്യവും ഭക്തിസാന്ദ്രവുമാക്കിയ ആ ശബ്ദം രാത്രികളിൽ ഒഴുകിയെത്തുമ്പോൾ അത് വാത്സല്യം വഴിയുന്ന താരാട്ടായി മാറുന്നു. മാതൃത്വത്തിൻ്റെ മഹനീയ ഭാവം തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് ആ ശബ്ദത്തിൽ പ്രവഹിച്ചുകൊണ്ടേയിരിക്കുന്നു. പി ലീലയും AM രാജയും ചേർന്നാലപിച്ച മനോഹരമായ ഒരു താരാട്ടാണ് ഇന്ന് ഗാനസ്മൃതിയിൽ. ചിത്രം സ്നേഹസീമ. അഭയദേവിൻ്റെ വരികൾക്ക് V ദക്ഷിണാമൂർത്തിയുടെ ഈണം.

0: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ ഗാനസ്മൃതി സമാപിക്കുന്നു. പ്രായോജകർ
1: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ. നവീകരിച്ച വലിയ ഷോറൂമിൽ ഇന്നർവെയേഴ്സിനൊപ്പം കുർത്തകൾ, ടോപ്പുകൾ എന്നിവയും.
2: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50. തിമിരം, റെറ്റിന, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ. ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ചാവക്കാട്.
3: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ് ഗാന സന്ദേശം. പ്രായോജകർ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നു. റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
4: പുലരിപ്പുകളിൽ അടുത്തതായി
5: റൈറ്റ് ട്രാക്ക്. വിദ്യാഭ്യാസ തൊഴിൽ മേഖലയിലേക്കൊരു വഴികാട്ടി.
6: 10-ാം ക്ലാസ്സിനു ശേഷം എന്തു ചെയ്യണം എന്നത് പലപ്പോഴും ജീവിതത്തിലെ ആദ്യത്തെ പ്രധാന തീരുമാനമായിരിക്കും. 12-ാം ക്ലാസ്സിനു ശേഷമുള്ള പഠനമേഖല ജീവിതഗതി തന്നെ നിർണയിക്കുകയും ചെയ്യുന്നു. ഇതൊരു സുപ്രധാന നാഴികക്കല്ലാണ്. നൂതന സാങ്കേതിക വിദ്യകളുടെ ഈ കാലത്തിന് അനുയോജ്യമായ കോഴ്സുകൾ എന്തൊക്കെയാണ്? എഡ്യൂക്കേഷൻ കരിയർ കൺസൾട്ടന്റ് ഡോക്ടർ TP സേതുമാധവൻ വിശദീകരിക്കുന്നു.
7: 2026 10-ാം ക്ലാസ് CBSE ഫലം ഇതിനകം പ്രസിദ്ധീകരിച്ചു. പ്ലസ് ടു റിസൾട്ട് വിവിധ ബോർഡുകളുടെ ഫലം പ്രസിദ്ധീകരിക്കുന്ന സമയമാണിപ്പോൾ. ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഏതാണ്ട് 10 ദിവസത്തിനുള്ളിൽ തന്നെ വിദ്യാർത്ഥികളുടെ റിസൾട്ട് അറിയാം. പ്ലസ് ടു വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഇതിനകം തന്നെ പ്ലസ് ടുവിനു ശേഷം എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ചുള്ള ആലോചനയിലാണ്. ഇപ്പോഴറിയേണ്ട കാര്യം, 10-ാം ക്ലാസ് കഴിഞ്ഞ വിദ്യാർത്ഥികൾ പ്ലസ് ടുവിന് ചേരുന്ന സ്കൂളിൽ പ്രിൻസിപ്പളുമായി സംസാരിക്കണം. ഏതൊക്കെ സ്കിൽ ബേസ്ഡ് കോഴ്സുകൾ അവിടെയുണ്ട്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡാറ്റാ സയൻസ്, ഓട്ടോമേഷൻ, റോബോട്ടിക്സ് തുടങ്ങി നിരവധി സ്കിൽ ബേസ്ഡ് കോഴ്സുകളുമുണ്ട്. ഇത്തരം സ്കിൽ ബേസ്ഡ് കോഴ്സുകളും പ്ലസ് ടുവിന്റെ കൂടെ ആഡ് ചെയ്യാവുന്നതാണ്. ഇതിനകം തന്നെ പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികൾ, റിസൾട്ട് കാത്തിരിക്കുന്നവർ നിരവധി പ്രവേശന പരീക്ഷകൾ എഴുതി കാണും. അവരെ സംബന്ധിച്ചിടത്തോളം സ്കൂൾ വിട്ട് കോളേജിലേക്ക് പോകാനുള്ള ഒരു അവസരമാണ്. അവരുടെ തീരുമാനം വളരെ വ്യക്തമാണ്, പ്രൊഫഷണൽ കോഴ്സിന് പോകണോ അല്ല നോൺ പ്രൊഫഷണൽ കോഴ്സിന് പോകണമോ. ഇതിനകം തന്നെ സംസ്ഥാന എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയായ കീം പ്രവേശന പരീക്ഷ കഴിഞ്ഞു. CUET യുടെയും അവസാന ഘട്ടത്തിലാണ് കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് എക്സാമിനേഷൻ. നമ്മൾ അപേക്ഷിക്കുന്നതിനനുസരിച്ച് ഏതൊക്കെയാണ് മികച്ച കോളേജുകൾ എന്ന് കണ്ടെത്താൻ ശ്രമിക്കണം. മികച്ച കോളേജുകൾ ഏതൊക്കെയാണ്, മികച്ച ബ്രാഞ്ചുകൾ ഏതൊക്കെയാണ്, ഏത് രീതിയിൽ പഠിച്ചാൽ എനിക്ക് മികച്ച പാത്വേ തിരഞ്ഞെടുക്കാം, അതും ഒരു പ്രധാനപ്പെട്ടതാണ്. വിദ്യാർത്ഥിയുടെ താല്പര്യം എനിക്ക് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ISROയിലാണ് ജോലി ചെയ്യാനാണ് താല്പര്യമെങ്കിൽ ISROയിൽ എങ്ങനെ എത്താം? അല്ലെങ്കിൽ ഫിസിക്സും കെമിസ്ട്രിയും പൂർത്തിയാക്കി എനിക്ക് ISROയിൽ സയന്റിസ്റ്റായി ജോലി ലഭിക്കണമെങ്കിൽ എങ്ങനെ പോകാം? ഡിഗ്രി BCom കഴിഞ്ഞ് CMAയോ അല്ലെങ്കിൽ ACCയോ പൂർത്തിയാക്കി എനിക്ക് ഗ്ലോബലി വാല്യൂ ഉള്ള ഒരു അക്കൗണ്ടന്റായി എങ്ങനെ പ്രവർത്തിക്കാം? ഇതൊക്കെ ആലോചിച്ച് തീരുമാനിക്കേണ്ട കാര്യമാണ്. പക്ഷെ അതിന് ഏറ്റവും പ്രധാനം മികച്ചൊരു തീരുമാനമാണ്. പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്, പ്ലസ് ടു കഴിഞ്ഞ രക്ഷിതാക്കൾ വിദ്യാർത്ഥികളെ ഒരു കോഴ്സിൽ സ്റ്റെബിലൈസ് ചെയ്യുന്നതിന് മുമ്പ് ചില വിദ്യാർത്ഥികളെ ആദ്യം മംഗലാപുരത്തെ സെന്റ് അലോഷ്യസ് കോളേജിൽ സൈക്കോളജിക്ക് ചേർക്കുന്നു. ഒരു പിരീഡ് കഴിഞ്ഞപ്പോൾ കുട്ടി കോഴ്സ് ഉപേക്ഷിക്കുന്നു, വേറെ എവിടെയെങ്കിലും നോർത്ത് ഇന്ത്യയിലെ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലോ മറ്റോ കോളേജുകളിൽ വേറെ ഏതെങ്കിലും കോഴ്സിന് ചേർക്കുന്നു. പലപ്പോഴും അവിടെ ഒരു സ്ഥിരത വരുന്നില്ല. ഈ ഒരു സ്ഥിരതയാണ് സുസ്ഥിരമായ വിദ്യാഭ്യാസത്തിന് ആവശ്യം. വിദ്യാർത്ഥിയുടെ പറയുന്നതിനനുസരിച്ച് രക്ഷിതാക്കൾ കോഴ്സിന് ചേർക്കാൻ പോകുന്നു. പലപ്പോഴും പ്രവേശന പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളോട് നീ തയ്യാറെടുത്തില്ലെങ്കിലും നിന്നെ എന്തായാലും ചേർക്കും എന്നുള്ളൊരു പ്രതീതി വിദ്യാർത്ഥികൾ വരുത്തുന്നു. പലപ്പോഴും NEET പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളിലാണ് ഇത് വളരെ കൂടുതൽ. ഇപ്പൊ വിദ്യാർത്ഥിയുടെ അവബോധ മനസ്സിൽ ഒരു ചിന്ത വരുന്നു, ഞാൻ നന്നായി പ്രിപ്പയർ ചെയ്തിട്ടില്ലെങ്കിലും രക്ഷിതാക്കൾ എന്നെ മികച്ച മാനേജ്മെന്റ് നടത്തുന്ന മെഡിക്കൽ കോളേജിലോ ഡെന്റൽ കോളേജിലോ ചേർക്കും എന്നുള്ളത്. അപ്പോൾ അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഒരു കാര്യം വളരെ വ്യക്തമായി അറിയേണ്ടത്, ഡെന്റൽ സയൻസിന് തൊഴിൽ സാധ്യത വളരെ കുറയുകയാണ്. അടുത്ത കാലത്തായിട്ട് കേരളത്തിൽ

ഇത്രയേറെ വിവാദമാക്കിയ ഒരു വിഷയമാണ് ഡെന്റൽ കോളേജിലെ വിദ്യാർത്ഥിയുടെ ആത്മഹത്യ. പല ഡെന്റൽ കോളേജുകളിലും BDS നടത്തുന്ന ഡെന്റൽ കോളേജുകളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. ഡെന്റൽ കോളേജിൽ ഒരു മികച്ച വിജയം കൈവരിക്കാൻ ഡെന്റൽ സ്പെഷ്യാലിറ്റി ആവശ്യമാണ്, MDS ആവശ്യമാണ്. MDS വേണമെങ്കിൽ NEET പരീക്ഷ എഴുതണം. ഇതുകൂടാതെ സൂപ്പർ സ്പെഷ്യാലിറ്റിയും ഡെന്റൽ സയൻസിലുണ്ട്. ഇതൊന്നും മനസ്സിലാക്കാതെ കോഴ്സിന്റെ ചാം മാത്രം വിലയിരുത്തി കോഴ്സിന് ചേർക്കുന്ന വിദ്യാർത്ഥികൾ രക്ഷിതാക്കളുമുണ്ട്. കാർഷിക കോഴ്സുകൾക്ക് വെറ്റിനറി സയൻസ് കോഴ്സുകൾക്കും സാധ്യത വർദ്ധിച്ചു വരുന്നുണ്ട്. കേരളത്തിൽ മാത്രമല്ല അയൽ സംസ്ഥാനങ്ങളിലും നിരവധി കാർഷിക കോളേജുകൾ പുതുതായി ആരംഭിച്ചു വരുന്നു. അവരുടെ അഡ്മിഷൻ വ്യവസ്ഥകളും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഇത് വ്യക്തമായി വിലയിരുത്തി വേണം കോഴ്സിന് ചേരാൻ. ഇത് വിലയിരുത്താതെ കോഴ്സ് തിരഞ്ഞെടുക്കരുത്. പലപ്പോഴും ചില വിദ്യാർത്ഥികൾക്ക് കമ്പ്യൂട്ടർ സയൻസിനോടായിരിക്കും താല്പര്യം, പക്ഷേ +2 തലത്തിൽ അവർ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചിട്ടുണ്ടാവില്ല. കീം എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷ എഴുതി കാണും. പക്ഷെ വേണമെങ്കിൽ അവർക്ക് ഇനി വരുന്ന 1 മാസം 2 മാസം ഏതെങ്കിലും ബ്രിഡ്ജ് കോഴ്സിന് ചേരാം. ഈ ബ്രിഡ്ജ് കോഴ്സിൽ കമ്പ്യൂട്ടർ സയൻസ് എടുത്തു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ സയൻസ് BTech പ്രോഗ്രാമിനോ BSc കമ്പ്യൂട്ടർ സയൻസോ അല്ലെങ്കിൽ BCA കമ്പ്യൂട്ടർ സയൻസോ കഴിഞ്ഞാൽ പഠിക്കാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. പല വിദ്യാർത്ഥികളെ അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണിത്. രക്ഷിതാക്കൾ സ്ഥിരമായി ചോദിക്കുന്ന ഒരു സംശയവുമാണിത്. ഇവൻ +2 കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചില്ല, ഇവൻ ഡിഗ്രിക്ക് കമ്പ്യൂട്ടർ സയൻസ് എടുത്താൽ വിജയിക്കുമോ? വിജയിക്കില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, വിജയിക്കും. പക്ഷേ ബ്രിഡ്ജ് കോഴ്സായി കമ്പ്യൂട്ടർ സയൻസ് 1 മാസത്തെ കോഴ്സ് എവിടെ നിന്നെങ്കിലും പഠിക്കാൻ വിദ്യാർത്ഥി താല്പര്യം പ്രകടിപ്പിക്കണം. എങ്കിൽ മാത്രമേ മികച്ച സോഫ്റ്റ്വെയർ പ്രോഗ്രാം ചെയ്യാനും കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ചെയ്യാനും വിദ്യാർത്ഥി സന്നദ്ധനാകൂ. നിരവധി കമ്പ്യൂട്ടർ പ്രോഗ്രാമിങ്ങുകളുണ്ട്. ഉദാഹരണമായി C++, പൈത്തൺ, അതുപോലെ തന്നെ ജാവ ഔട്ട്റീച്ച്, ഇതൊക്കെ മികച്ച കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ആണ്. ഓട്ടോമേഷൻ കരുത്താർജിച്ചു വരുമ്പോൾ പൈത്തൺ പ്രോഗ്രാമിനാണ് ഇപ്പൊ കരുത്താർജിച്ചു വരുന്നത്. ഇതിനുതകുന്ന രീതിയിലേക്കുള്ള ചില കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് വിദ്യാർത്ഥി പഠിക്കാൻ ശ്രമിക്കണം. 10ാം ക്ലാസ് കഴിഞ്ഞവരും 12ാം ക്ലാസ് കഴിഞ്ഞവരും ഇപ്പോൾ പഠിക്കാൻ പോകുന്നത് നല്ലതാണ്. നിരവധി കമ്പ്യൂട്ടർ സയൻസ് കോച്ചിംഗ് സെന്ററുകളും ഇന്ന് സംസ്ഥാനത്തുടനീളം എല്ലാ പട്ടണങ്ങളിലുമുണ്ട്. അവിടെ നിന്നും പഠിച്ച് സർട്ടിഫിക്കറ്റും കിട്ടും. സർട്ടിഫിക്കറ്റ് കിട്ടുന്ന അക്രഡിറ്റേഷനുള്ള നിരവധി പ്രോഗ്രാമുകളുണ്ട്. അത്തരം പ്രോഗ്രാമുകൾ പഠിക്കാൻ നോക്കണം. ഒരു പ്രോഗ്രാം പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഓൺലൈൻ വഴിയുള്ള ടെക്നോളജി എനേബിൾഡ് ലേണിംഗ് പ്രോഗ്രാം പഠിക്കാം. ഇതിന് നിരവധി പ്ലാറ്റ്ഫോമുകളുണ്ട്. ഉഡാമി തുടങ്ങിയ നിരവധി പ്ലാറ്റ്ഫോമുകളുണ്ട്. അതിലൂടെ ജോയിൻ ചെയ്ത് പഠിക്കുന്നതിൽ തെറ്റില്ല. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്ര മാത്രം, +2 റിസൾട്ട് ഏതാണ്ട് 1 ആഴ്ചക്കുള്ളിൽ വരും. +2 ശേഷം എന്ത് എന്നതാണ് നിങ്ങളുടെ ചിന്ത. അത് അധികം ചിന്തിച്ച് വ്യാകുലപ്പെടരുത്. നിങ്ങളുടെ കഴിവും കഴിവുകേടുകളും വിലയിരുത്തി പുതിയ കോഴ്സുകൾ, മികച്ച കോഴ്സുകൾ കണ്ടെത്താൻ ശ്രമിക്കുക. എവിടെയാണോ നിങ്ങൾ ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ക്യാമ്പസ് ഒന്ന് പോയി കാണുക, ആ കോളേജ് ഒന്ന് പോയി കാണുക, അവിടുത്തെ അധ്യാപകരുമായും വിദ്യാർത്ഥികളുമായി ആശയവിനിമയം നടത്തുക, ഹോസ്റ്റൽ സൗകര്യം നോക്കുക. ഇതൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതൊക്കെ വിലയിരുത്തി മാത്രമേ നിങ്ങൾ കോളേജുകൾ തിരഞ്ഞെടുക്കാവൂ. അല്ലാതെ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞ് ആദ്യമായി ജോയിൻ ചെയ്യാൻ പോകുമ്പോൾ കോളേജ് കാണുന്ന രീതി ഉണ്ടാകരുത്. ഇതെല്ലാ ഘട്ടത്തിലും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ക്യാമ്പസിലെ പൊതുവെയുള്ള അവസ്ഥ നിങ്ങൾ വിലയിരുത്തണം. ക്യാമ്പസ് രാഷ്ട്രീയമായാലും, അതുപോലെ അക്കാഡമിക് നിലവാരം എങ്ങനെയാണ്, അതുപോലെ റാങ്കിംഗ് നിലവാരം എങ്ങനെയാണ്, ഉന്നത പഠന ഉപരിപഠന രീതി, ഉപരിപഠനത്തിനുള്ള സാധ്യതകൾ ഇവയും വിലയിരുത്തണം. ഇതൊക്കെ വസ്തുനിഷ്ഠമായി വിലയിരുത്തിയാകട്ടെ നിങ്ങളുടെ തീരുമാനം. 10ാം ക്ലാസ്സിന് ശേഷം +2 തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾക്ക് +2 ശേഷം എന്ത് കോഴ്സാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്, അതിനുതകിയ സ്കില്ലുകൾ, +2 പഠനത്തോടൊപ്പം സ്കിൽ ബേസ്ഡ് കോഴ്സുകൾ എടുക്കാൻ സാധിക്കുന്നുവെങ്കിൽ അതേറെ നല്ലതാണ്. മികച്ച കോഴ്സ് നിങ്ങൾക്ക് ചേരാനും സാധിക്കും. പലപ്പോഴും എല്ലാ മിക്ക വികസിത രാജ്യങ്ങൾ, അമേരിക്ക, UK, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, കാനഡ, സ്കിൽ ബേസ്ഡ് കോഴ്സുകൾക്കാണ് പ്രാധാന്യം നൽകുന്നത്. നിങ്ങൾക്ക് സ്കില്ലുണ്ടെങ്കിൽ മികച്ച തൊഴിൽ ലഭിക്കും. സ്കില്ലാണ് തൊഴിലിൻ്റെ വിജയമന്ത്രം. മികച്ച സ്കില്ലില്ലെങ്കിൽ മികച്ച തൊഴിൽ ലഭിക്കുക വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോഴൊരു പ്രധാനപ്പെട്ട പ്രശ്നം, +2 കഴിഞ്ഞ് ഡിഗ്രിക്ക് ചേരുന്ന വിദ്യാർത്ഥികളിൽ എഞ്ചിനീയറിംഗിൽ കമ്പ്യൂട്ടർ സയൻസ് തിരഞ്ഞെടുക്കുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ്. കമ്പ്യൂട്ടർ സയൻസിന് നിരവധി എഞ്ചിനീയറിംഗ് കോളേജുകളിൽ യഥേഷ്ടം അധിക ബാച്ചുകളും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അവസ്ഥ ഒരുപക്ഷെ ഭാവിയിൽ കമ്പ്യൂട്ടർ സയൻസിൽ തന്നെ ഒരു അൺഎംപ്ലോയ്മെന്റ് സൃഷ്ടിക്കുമോ എന്നൊരു ആശങ്ക എനിക്കുണ്ട്. കമ്പ്യൂട്ടർ സയൻസിനപ്പുറം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മെഷീൻ ലേണിംഗ്, ഡീപ് ലേണിംഗ്, ബ്ലോക്ക് ചെയിൻ ടെക്നോളജി, സൈബർ സെക്യൂരിറ്റി എന്നിവയിലേക്കുള്ള ഒരു സാധ്യതയും മനസ്സിലാക്കി വേണം കോഴ്സുകൾ കണ്ടെത്താൻ.
മികച്ച ഭൗതിക സൗകര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. എത്തിപ്പെടാനുള്ള എളുപ്പവും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഹോസ്റ്റൽ സൗകര്യം വിലയിരുത്തിയാകണം നിങ്ങൾ കോഴ്സ് കണ്ടെത്തേണ്ടത്. ഇതിനുതകുന്ന രീതിയിലുള്ള ഒരു പഠന രീതി

0: നിങ്ങൾക്കുണ്ടായിരിക്കണം. പ്ലസ് ടുവിന് ശേഷം പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കോഴ്സിന്റെ സിലബസിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണയുണ്ടെങ്കിൽ തുടക്കത്തിലെ നിങ്ങൾ ആദ്യത്തെ രണ്ടോ മൂന്നോ മാസത്തിലുള്ള ഒരു സ്കിൽ ഗ്യാപ്പ്, ഒരു പഠന ഗ്യാപ്പ് ഉണ്ടാകും. ആ ഗ്യാപ്പ് ഒഴിവാക്കാനും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ടേക്ക് ഓഫ് ചെയ്ത് മുന്നോട്ട് പോകാനും സാധിക്കും. ഇതിനുതകുന്ന രീതിയിലുള്ളൊരു തീരുമാനം രക്ഷിതാക്കൾ എടുക്കണമെന്നാണ് പറയാനുള്ളത്.
1: നൂതന സാങ്കേതിക വിദ്യകളുടെ ഈ കാലത്തിന് അനുയോജ്യമായ കോഴ്സുകൾ എന്തൊക്കെയാണെന്ന് ഇതുവരെ വിശദീകരിച്ചത് എഡ്യൂക്കേഷൻ കരിയർ കൺസൾട്ടന്റ് ഡോക്ടർ ടി പി സേതുമാധവൻ. റൈറ്റ് ട്രാക്ക്. വിദ്യാഭ്യാസ തൊഴിൽ മേഖലയിലേക്കൊരു വഴികാട്ടി. നിർവഹണം YS പൗർണമി. നിർവഹണ സഹായം വിനിത ഗോപിനാഥ്.
2: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ ഗാനസ്മൃതി. ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ പുലരിപ്പൂക്കളിൽ. കാലങ്ങളായി വനിതകളുടെ ഒറ്റമിത്രം ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ.
3: ഗാന സന്ദേശം ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:35 പ്രായോജകർ.
4: ഹോസ്പിറ്റലുകളിലെ MRI CT സ്കാൻ തുടങ്ങിയവയ്ക്ക് സ്പെഷ്യലൈസ്ഡ് എർത്തിംഗ് സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ് കൊക്കാലെ തൃശൂർ.
5: പുലരിപ്പൂക്കളിൽ അവസാനമായി
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ സേവന വാർത്തകൾ.
7: പ്രായോജകർ ആര്യ കണ്ണാശുപത്രി തൃശൂർ. ബ്രാഞ്ചുകൾ ചേർ, കുന്നംകുളം.
8: ഷോ, ഈ കണ്ണട വെച്ച് മടുത്തു.
9: വിഷമിക്കേണ്ട, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം. അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
8: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ.
9: ഫോൺ 8129110087.
8: ബ്രാഞ്ചുകൾ ചേർപ്പാൻ ന്യൂ ബസ് സ്റ്റാൻഡ് കുന്നംകുളം.
9: ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
10: സഹപ്രായോജകർ
11: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
12: നമ്മുടെ തൃശൂരിലെ പള്ളിക്കുളം റോഡിലുള്ള ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഇപ്പൊ സ്വർണ്ണാഭരണങ്ങൾക്ക് അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം ഉണ്ട് ട്ടോ. സ്വർണ്ണാഭരണങ്ങളുടെ തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ഡീലർ ആയതിനാൽ ലിയോസിലെ ഉൽപ്പാദന വിലയിൽ നല്ല കിടിലൻ സ്വർണ്ണാഭരണങ്ങൾ കിട്ടും.
13: ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
12: ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു.
11: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
5: സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ഇന്ന് രാവിലെ 10:30 തൃശൂർ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ഹിയറിംഗ് നടത്തുന്നു. സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ കമ്മീഷനിൽ ലഭിച്ച ഹർജികൾ പരിഗണിച്ച് തീർപ്പ് കൽപ്പിക്കും. പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പിൻ്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ചാലക്കുടി മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ 2026-27 അധ്യയന വർഷത്തിൽ വിവിധ ക്ലാസുകളിലേക്കുള്ള ഒഴിവുകളിൽ പ്രവേശന പരീക്ഷ നടത്തുന്നു. ഇന്ന് രാവിലെ 11:00 ചാലക്കുടി മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലാണ് പരീക്ഷ നടത്തുക. കുടുംബവാർഷിക വരുമാനം 2 ലക്ഷം രൂപയോ അതിൽ കുറവുള്ളതോ ആയ വിദ്യാർത്ഥിനികൾക്ക് പരീക്ഷ എഴുതുവാൻ നേരിട്ടെത്താവുന്നതാണ്. ജാതി, വരുമാന സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ് എന്നിവയുടെ പകർപ്പും കൊണ്ടുവരണം. 7-ാം ക്ലാസ്സിലേക്ക് 3 ഒഴിവും 10-ാം ക്ലാസ്സിലേക്ക് 2 ഒഴിവും പ്ലസ് ടുവിലേക്ക് 6 ഒഴിവുകളും ഉണ്ട്. അടുത്ത അധ്യയന വർഷം അധികം ഒഴിവുകളുണ്ടായാൽ ഈ റാങ്ക് ലിസ്റ്റിലെ കുട്ടികളെ പരിഗണിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0480-296-0400. നമ്പർ ആവർത്തിക്കാം, 0480-296-0400. തിരുവനന്തപുരം മുട്ടടയിൽ പ്രവർത്തിക്കുന്ന IHRD സെൻറ്റർ ഫോർ അഡ്വാൻസ്ഡ് ടെക്നോളജീസ് ആൻഡ് സ്കിൽസിൽ ഈ മാസം ആരംഭിക്കുന്ന UGC നെറ്റ് പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. മലയാളം, എക്കണോമിക്സ് തുടങ്ങിയ വിഷയങ്ങളിൽ പേപ്പർ 2 ഹൈബ്രിഡ് മോഡിലാണ് പരിശീലനം നൽകുന്നത്. താല്പര്യമുള്ളവർ പേര് രജിസ്റ്റർ ചെയ്യുന്നതിനായി ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ 9495-06-93-07. നമ്പർ ഒരിക്കൽ കൂടി 9495-06-93-07. അസാപ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക് കുന്നംകുളം കേന്ദ്രത്തിൽ വനിതകൾക്കായി പ്രത്യേകമായി ഒരുക്കിയ നാരി ചക്ര കസ്റ്റമർ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവ് സൗജന്യ പരിശീലന പരിപാടിയുടെ 2-ാം ബാച്ചിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചു. ആദ്യ ബാച്ചിന് ലഭിച്ച മികച്ച പ്രതികരണത്തെയും വിജയത്തെയും തുടർന്നാണ് 2-ാം ബാച്ച് ആരംഭിക്കുന്നത്. 2 മാസം ദൈർഘ്യമുള്ള ഈ കോഴ്സിൽ 1 മാസം തിയറിയും 1 മാസം ഓൺലൈൻ ജോബും സംഘടിപ്പിക്കുന്നു. ഡിഗ്രിയുള്ള 18 മുതൽ 35 വരെ വയസ്സുള്ള വനിതകൾക്ക് അപേക്ഷിക്കാം. പരിശീലനം വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് അസാം കേരള, ഇറാം ടെക്നോളജീസ്, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എന്നിവയുടെ സർട്ടിഫിക്കറ്റ് ലഭിക്കും. കമ്മ്യൂണിക്കേഷൻ സ്കിൽസും കസ്റ്റമർ ഹാൻഡ്ലിംഗ് കഴിവുകളും വികസിപ്പിച്ച് തൊഴിൽ സാധ്യതകൾ വർദ്ധിപ്പിക്കാൻ ഈ കോഴ്സ് സഹായകരമാകും. പരിമിത സീറ്റുകൾ മാത്രമുള്ളതിനാൽ താല്പര്യമുള്ളവർ ഉടൻ തന്നെ പേര് രജിസ്റ്റർ ചെയ്യണം. കൂടുതൽ വിവരങ്ങൾക്ക് നമ്പർ 9495-99-96-75.
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ സേവന വാർത്തകൾ സമാപിക്കുന്നു.
7: പ്രായോജകർ ആര്യ കണ്ണാശുപത്രി തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പ്, കുന്നംകുളം.
11: സഹപ്രായോജകർ തൃശൂരിലെ നമ്പർ 1

0: ஜுவல்லரி, லியோஸ் கோல்ட் அண்ட் டைமண்ட்ஸ், பள்ளிக்குளம் ரோட், திருச்சூர்.
1: மௌலனா ஹாஸ்பிட்டல் பெருந்தில்மண்ண கிராமக்ஷேம வார்த்தைகள் செவ்வாய் வியாழம் ஞாயிறு ராவிலே 7 மணிக்கு.
2: அமித வண்ணம் உள்ளவர்க்கு பரியாட்ரிக் சஸ்திரக்கிரிய மிதமாய நிரக்கில் மௌலானா ஹாஸ்பிட்டல் பெருந்தில்மண்ண.
3: டாக்டர் பிரின்ஸ் சீபன்ஸ் ஆக்சஸ் ஐ ஹாஸ்பிட்டல் சங்கரைய ரோட், திருச்சூர். ஹரித்தம்
4: திங்கள் புதன் வெள்ளி ராவிலே 7-5.
3: கண்ணின் ஆரோக்கியத்தின் பரிபூர்ண பரிசரணம்
4: டாக்டர் பிரின்ஸ் சீபன்ஸ் ஆக்சஸ் ஐ ஹாஸ்பிட்டல், திருச்சூர்.
5: புலரிப்பூக்கள் சமாபிக்கிறது.
6: ஆகாஷவாணி திருச்சூர். இப்போ வார்த்தைகள் திருவனந்தபுரம் முரளி. ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുള്ള പ്രതിസന്ധി രാജ്യത്തെ വിഭവങ്ങൾക്ക് മേൽ സൃഷ്ടിച്ച അമിത ഭാരം മറികടക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിലകൊള്ളണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്ത് മതിയായ ഇന്ധന ലഭ്യതയുണ്ടെന്നും ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള LPG വിതരണം തടസ്സമില്ലാതെ തുടരുന്നതായും കേന്ദ്ര സർക്കാർ. അസമിൽ ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഇന്ന്. NDA അധികാരത്തിലെത്തുന്നത് തുടർച്ചയായ 3rd തവണ. കേരളത്തിലെ പുതിയ മുഖ്യമന്ത്രിയെ കണ്ടെത്താനുള്ള തീരുമാനം വൈകിയേക്കും. ഹൈക്കമാൻഡിന്റെ പ്രഖ്യാപനം കാത്ത് സംസ്ഥാനം. ലോകമെമ്പാടുമുള്ള നഴ്സുമാരുടെ നിസ്വാർത്ഥ സേവനങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് ഇന്ന് ലോക നഴ്സ് ദിനം. IPL ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് 3 വിക്കറ്റ് ജയം. വാർത്തകൾ വിശദമായി. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുള്ള പ്രതിസന്ധി രാജ്യത്തെ വിഭവങ്ങൾക്ക് മേൽ സൃഷ്ടിച്ച അമിത ഭാരം മറികടക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിലകൊള്ളണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോവിഡ് മഹാമാരി അതിജീവിച്ചതുപോലെ ഈ പ്രതിസന്ധിയെയും രാജ്യം തരണം ചെയ്യണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ധന ഉപഭോഗം കുറയ്ക്കാനും പൊതുഗതാഗത സൗകര്യമോ ഇലക്ട്രിക് വാഹനങ്ങളോ ഉപയോഗിക്കാനും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. സ്വർണം വാങ്ങുന്നത് ഒഴിവാക്കാനും അദ്ദേഹം ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. രാജ്യത്തുടനീളം ആവശ്യത്തിന് ഇന്ധന ലഭ്യതയുണ്ടെന്നും ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള LPG വിതരണം തടസ്സമില്ലാതെ തുടരുന്നതായും കേന്ദ്ര സർക്കാർ. കഴിഞ്ഞ 3 ദിവസങ്ങളിൽ 1,14,00,000 LPG സിലിണ്ടറുകൾ വീടുകളിൽ എത്തിച്ചതായും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ ന്യൂഡൽഹിയിൽ പറഞ്ഞു. പെട്രോളിന്റെയും ഡീസലിന്റെയും ഉപഭോഗം കുറയ്ക്കണമെന്ന പ്രധാനമന്ത്രിയുടെ അഭ്യർത്ഥന ശ്രീമതി സുജാത ശർമ്മ ആവർത്തിച്ചു. ഗൾഫ് പശ്ചിമേഷ്യൻ മേഖലകളിലെ സംഭവ വികാസങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് വിദേശകാര്യ മന്ത്രാലയം. ഇന്ത്യൻ പൌരന്മാരുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും ആശങ്കകൾ പരിഹരിക്കുന്നതിനായി മന്ത്രാലയം പ്രത്യേക കൺട്രോൾ റൂം സജ്ജമാക്കിയിട്ടുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയ അഡീഷണൽ സെക്രട്ടറി അസീം മഹാജൻ അന്തർമന്ത്രാലയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു.
7: Ministry of External Affairs continues to closely monitor the developments in the Gulf and West Asia region. Our efforts are focused on ensuring the safety and welfare of the large Indian community in the region. We are in constant touch with the state governments and union territories for sharing information and to coordinate our efforts. The dedicated special control room in the ministry is operational to respond to queries from Indian nationals and their families. Our embassies and consulates in the region are operating round the clock helplines to provide timely assistance to Indian nationals.
6: രാജ്യത്തെ ജനങ്ങൾ പൊതുഗതാഗത സൗകര്യവും കാർ പൂളിംഗും പ്രയോജനപ്പെടുത്തി പെട്രോൾ ഡീസൽ ഉപഭോഗം പരമാവധി കുറയ്ക്കണമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. അനാവശ്യ വിദേശ യാത്രകൾ ഒഴിവാക്കണമെന്നും ആഭ്യന്തര വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. അത്യാവശ്യമല്ലെങ്കിൽ 1 വർഷത്തേക്ക് സ്വർണം വാങ്ങുന്നത് ഒഴിവാക്കി വിദേശ നാണ്യ കരുതൽ ശേഖരം സംരക്ഷിക്കാൻ സഹായിക്കണം. പശ്ചിമേഷ്യൻ സ്ഥിതിഗതികൾ നിരീക്ഷിക്കാൻ രൂപീകരിച്ച അനൗപചാരിക മന്ത്രിതല സമിതി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് അസംസ്കൃത എണ്ണയുടെയും പ്രകൃതിവാതകത്തിന്റെയും ശേഖരം 60 ദിവസത്തേക്കും LPG ശേഖരം 45 ദിവസത്തേക്കും അവശേഷിക്കുന്നുണ്ടെന്നും യോഗം വിലയിരുത്തി. അസമിൽ ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ഖാനപാരയിൽ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ പ്രമുഖർ പങ്കെടുക്കും. 126 അസം നിയമസഭയിൽ 102 സീറ്റ് നേടിയാണ് ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ ഭരണം നിലനിർത്തിയത്. പുതുച്ചേരി മുഖ്യമന്ത്രിയായി N. രംഗസ്വാമി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. തമിഴ്നാട്ടിൽ ഇന്നാണ് സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നത്. കേരളത്തിലെ പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ തീരുമാനം വൈകിയേക്കും. KPCC മുൻ അധ്യക്ഷന്മാരിൽ നിന്നും വർക്കിംഗ് പ്രസിഡന്റുമാരിൽ നിന്നും കോൺഗ്രസ് ഹൈക്കമാൻഡ് അഭിപ്രായം ആരായുമെന്നാണ് സൂചന. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മുതിർന്ന നേതാക്കളായ KC വേണുഗോപാൽ, BD സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവരിൽ നിന്ന് ആരെ നിയോഗിക്കണമെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുന്നതിനാണ് ഹൈക്കമാൻഡ്

0: കൂടുതൽ നേതാക്കളുടെ അഭിപ്രായം തേടുന്നത്. ന്യൂഡൽഹിയിൽ ശനിയാഴ്ച മൂവരുമായും AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധിയും ചർച്ച നടത്തിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ UAE, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവെ, ഇറ്റലി സന്ദർശനത്തിന് വെള്ളിയാഴ്ച തുടക്കമാകും. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി അദ്ദേഹം വെള്ളിയാഴ്ച കൂടിക്കാഴ്ച നടത്തും. ഊർജ്ജ സഹകരണം ഉൾപ്പെടെയുള്ള ഉഭയകക്ഷി വിഷയങ്ങളും പരസ്പര താൽപര്യമുള്ള ആഗോള പ്രാദേശിക വിഷയങ്ങളും ചർച്ച ചെയ്യും. സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിൽ നെതർലാൻഡ്സിലെത്തുന്ന ശ്രീ നരേന്ദ്രമോദി വില്യം അലക്സാണ്ടർ രാജാവുമായും രാജ്ഞി മാക്സിമയുമായും പ്രധാനമന്ത്രി റോബ് ഗെട്ടനുമായും ചർച്ച നടത്തും. ഞായറാഴ്ച സ്വീഡനും തുടർന്ന് നോർവെയും ഇറ്റലിയും പ്രധാനമന്ത്രി സന്ദർശിക്കും. ഇന്ന് ലോക നഴ്സ് ദിനം. ലോകമെങ്ങുമുള്ള നഴ്സുമാരുടെ സേവനങ്ങളെ ആദരിക്കുന്നതിനും ബഹുമാനിക്കുന്നതിനും വേണ്ടിയാണ് ദിനാചരണം. ആധുനിക നഴ്സിംഗിന്റെ സ്ഥാപക ഫ്ലോറൻസ് നൈറ്റിൻഗേലിന്റെ ജന്മദിനത്തിലാണ് ലോക നഴ്സിംഗ് ദിനം ആചരിക്കുന്നത്. അവർ നഴ്സസ് അവർ ഫ്യൂച്ചർ, എംപവേർഡ് നഴ്സസ് സേവ് ലൈഫ്സ് എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ദിനാചരണത്തോടനുബന്ധിച്ച് ദേശീയ ഫ്ലോറൻസ് നൈറ്റിൻഗേൽ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് സമ്മാനിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം അടുത്ത 48 മണിക്കൂറിനുള്ളിൽ കൂടുതൽ ശക്തിപ്പെടാൻ സാധ്യതയുണ്ട്. ലക്ഷദ്വീപിനും കേരള തീരത്തിനും സമീപത്തായി ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പാലക്കാട് എലപ്പുള്ളിയിൽ ചരക്ക് ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് 2 യുവാക്കൾ മരിച്ചു. എലപ്പുള്ളി സ്വദേശി വിഷ്ണു, പുതുച്ചേരി സ്വദേശി കാർത്തിക് എന്നിവരാണ് മരിച്ചത്. ഇന്നലെ രാത്രി പേട്ട ജംഗ്ഷന് സമീപമായിരുന്നു അപകടം. ഈ വർഷം ജൂലൈ 1 മുതൽ ജൂലൈ 30 വരെ നടക്കുന്ന സെൻസസ് 2027 ഒന്നാം ഘട്ടത്തിനും അതിനു മുന്നോടിയായി ജൂൺ 16 മുതൽ 30 വരെ നടക്കുന്ന സെൽഫ് എന്യൂമറേഷനും പൊതുജനങ്ങൾ പൂർണ്ണ സഹകരണം നൽകണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ട് കേരള സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസുമാണ് ഒന്നാം ഘട്ടം. ഇതിനു മുന്നോടിയായി 15 ദിവസത്തെ സെൽഫ് എന്യൂമറേഷൻ ഉണ്ടായിരിക്കും. വിവരശേഖരണ സമയത്ത് കൃത്യവും പൂർണ്ണവും വ്യക്തവുമായ വിവരങ്ങൾ സെൻസസ് ഉദ്യോഗസ്ഥർക്ക് ജനങ്ങൾ നൽകണമെന്നും സർക്കാർ അറിയിച്ചു. സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥയിൽ രാജ്യം 3rd സ്ഥാനത്താണെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. രാജ്യത്ത് നിലവിൽ 2 ലക്ഷത്തിലേറെ സ്റ്റാർട്ടപ്പുകൾ ഉണ്ടെന്നും ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ അദ്ദേഹം പറഞ്ഞു. പ്രതിരോധ മേഖലയിൽ രാജ്യത്തിന് അഭൂതപൂർവമായ വളർച്ച കൈവരിക്കാനായതായും ശ്രീ ജിതേന്ദ്ര സിംഗ് വ്യക്തമാക്കി.
2: 2014 we had just 350 to 400 startups. Today we have more than 2 lakh. We stand number 3 in the world ecosystem of startups. In just one decade our defense production has gone up by 174 times to 1.54 lakh crore and our defense export has gone up 34 times in just one decade up to 23,622 crore.
0: IPL ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് 3 വിക്കറ്റ് ജയം. പഞ്ചാബ് ഉയർത്തിയ 211 റൺ വിജയലക്ഷ്യം 7 വിക്കറ്റ് നഷ്ടത്തിൽ 6 പന്ത് ബാക്കി നിൽക്കെ ഡൽഹി മറികടന്നു. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. രാത്രി 7:30 അഹമ്മദാബാദിലാണ് മത്സരം. സൗത്ത് ഡംഡം മുനിസിപ്പാലിറ്റിയിലെ നിയമന അഴിമതിയുമായി ബന്ധപ്പെട്ട് പശ്ചിമബംഗാളിലെ മുൻ മന്ത്രി സുജിത് ബസുവിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തു. തൃണമൂൽ കോൺഗ്രസ് ഭരണകാലത്ത് മുനിസിപ്പാലിറ്റിയിൽ ജോലി വാഗ്ദാനം ചെയ്ത് സുജിത് ബസു പണവും മറ്റ് ആനുകൂല്യങ്ങളും കൈപ്പറ്റിയതായി ആരോപിച്ചാണ് നടപടി. അദ്ദേഹത്തെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ ഗ്രാമീൺ ആക്ട് 2025 അഥവാ VBG റാംജി നിയമം നടപ്പാക്കാനുള്ള വിജ്ഞാപനം പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. ഈ വർഷം ജൂലൈ 1 മുതൽ രാജ്യവ്യാപകമായി നിയമം നടപ്പാക്കും. സാമ്പത്തിക വർഷത്തിലുടനീളം 125 തൊഴിൽ ദിനങ്ങൾ ഉറപ്പു നൽകുന്ന ഈ നിയമം ഗ്രാമീണ ഇന്ത്യയെ ശാക്തീകരിക്കുമെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. 20 വർഷം പഴക്കമുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരമായാണ് VBG റാംജി നിലവിൽ വരുന്നത്. ഗ്രാമവികസനം, കൂടുതൽ വരുമാന സുരക്ഷ ഉറപ്പു നൽകി ഗ്രാമീണ കുടുംബങ്ങളെ ശാക്തീകരിക്കുകയാണ് ലക്ഷ്യം. അതിർത്തി കടന്നുള്ള ഏത് വിധത്തിലുള്ള പ്രകോപനങ്ങളെയും നേരിടാൻ രാജ്യം സുസജ്ജമെന്ന് നിയുക്ത ഇന്ത്യൻ നാവികസേനാ മേധാവി വൈസ് അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥൻ. വിദേശ മണ്ണിൽ നിന്നുള്ള ഭീകര പ്രവർത്തനങ്ങൾ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ലെന്നും വെസ്റ്റേൺ നേവൽ കമാൻഡ് ഫ്ളാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് കൂടിയായ അദ്ദേഹം വ്യക്തമാക്കി.

0: പ്രധാന വാർത്തകൾ വീണ്ടും. പശിമേഷിൻ സംഘർഷത്തെ തുടർന്നുള്ള പ്രതിസന്ധി രാജ്യത്തെ വിഭവങ്ങൾക്ക് മേൽ സൃഷ്ടിച്ച അമിതഭാരം മറികടക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിലകൊള്ളണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്ത് മതിയായ ഇന്ധന ലഭ്യതയുണ്ടെന്നും ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള LPG വിതരണം തടസ്സമില്ലാതെ തുടരുന്നതായും കേന്ദ്ര സർക്കാർ. അസമിൽ ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഇന്ന്. NDA അധികാരത്തിലെത്തുന്നത് തുടർച്ചയായ മൂന്നാം തവണ. കേരളത്തിലെ പുതിയ മുഖ്യമന്ത്രിയെ കണ്ടെത്താനുള്ള തീരുമാനം വൈകിയേക്കും. ഹൈക്കമാൻഡിന്റെ പ്രഖ്യാപനം കാത്ത് സംസ്ഥാനം. ലോകമെമ്പാടുമുള്ള നഴ്സുമാരുടെ നിസ്വാർത്ഥ സേവനങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് ഇന്ന് ലോക നഴ്സസ് ദിനം. IPL ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് 3 wicket ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി തൃശൂർ.
2: റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്. ഗാന സന്ദേശം. പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
3: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
4: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: സഹപ്രായോജകർ
5: മെഹറിങ്ങിലൂടെ കൃത്യതയാർന്ന എർത്തിംഗ് സംവിധാനം, സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ്, കൊക്കാലെ, തൃശൂർ.
6: എർത്തിംഗ് രംഗത്ത് കേരളത്തിനകത്തും പുറത്തും വർഷങ്ങളുടെ പ്രവർത്തന പരിചയം.
5: പെട്രോൾ പമ്പുകൾ, വാട്ടർ മെട്രോ സ്റ്റേഷനുകൾ, ഹോസ്പിറ്റലുകൾ, കൺവെൻഷൻ സെന്ററുകൾ, ആരാധനാലയങ്ങൾ, സ്കൂളുകൾ, വീടുകൾ, ഫ്ളാറ്റുകൾ തുടങ്ങി സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ മെഹറിങ്ങിലൂടെ കൃത്യതയാർന്ന എർത്തിംഗ് സംവിധാനം ചെയ്തു കൊടുക്കുന്നു.
6: ഹോസ്പിറ്റലുകളിലെ MRI, CT സ്കാൻ തുടങ്ങിയവയ്ക്ക് സ്പെഷ്യലൈസ്ഡ് എർത്തിംഗ്.
5: സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ്, കൊക്കാലെ, തൃശൂർ.
1: ഇന്ന് വിവാഹ വാർഷികം ആഘോഷിക്കുന്ന മീനാക്ഷി ശങ്കർ ദമ്പതികൾക്ക് എല്ലാ ആശംസകളും നേരുന്നു. പൂങ്കുന്നത്ത് നിന്നും CS സുബ്രഹ്മണ്യൻ, ജാനകി, സുന്ദർ, ബാലസുബ്രഹ്മണ്യൻ, കൃഷ്ണകുമാർ, അന്നപൂർണി, ശ്രീനിധി, കാർത്തിക്, ശ്രീനാഥ് എന്നിവരും ബന്ധുമിത്രാദികളും. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന അനീതിന് ആശംസകൾ നേരുന്നു. പട്ടാമ്പി കരിമ്പുള്ളിയിൽ നിന്ന് അച്ഛൻ രാജൻ, അമ്മ അജിത, ഭാര്യ ഷീബ, അനുജൻ അനൂപ്, അനുജത്തി റിൻസി, മകൻ ആരുഷ് എന്നിവർ. ഇന്നലെ May 11 വിവാഹ വാർഷികം ആഘോഷിച്ച ഉന്മേഷിനും വിദ്യയ്ക്കും ആശംസകൾ നേർന്നിരിക്കുന്നു. ചേലക്കരയിൽ നിന്നും അമ്മ വിപിൻ വെള്ളിയാട്ട്, കവിത വിപിൻ, വിനയ, കൃതിക എന്നിവർ. ഏവർക്കും ആശംസകളോടെ നജീം അർഷാദ് പാടിയ ഗാനം കേൾക്കാം. സന്തോഷ് വർമ്മയുടെ വരികൾ, വിനു തോമസിന്റെ സംഗീതം, ചിത്രം ദൃശ്യം.

0: പാലക്കാട് ഗാന സന്ദേശം സമാപിക്കുന്നു. പ്രായോജകർ ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്ന റീഗൽ ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട്.
1: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: സഹപ്രായോജകർ
3: സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ് കൊക്കാലെ തൃശൂർ.
4: ഫോൺ 94 97 45 79 70.
5: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50. തിമിരം, റെറ്റിന, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ, ചാവക്കാട്.
0: തിങ്കൾ, ബുധൻ, വെള്ളി ഗാന സന്ദേശം രാവിലെ 7:35. പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്. തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
6: ആകാശവാണി തൃശൂർ. കഥകൾ അതിസാദരം. പി പത്മരാജന്റെ കഥ തിര തീരം. അവതരണം മെജോ.
7: തൊട്ടു തൊട്ടില്ല, വീണ്ടും ശ്രദ്ധിച്ചപ്പോൾ ഉണ്ട്, തൊടുന്നുണ്ട്. അല്പം മുന്നോട്ട് നിരങ്ങിയിരുന്നു. പിറകിലെ സ്പർശനമകന്നു. എന്ത് ശല്യമാണ്! സാരിയായിരുന്നെങ്കിൽ കഴുത്തിലൂടെ വലിച്ചുമൂടിയിടാമായിരുന്നു. എല്ലാം അമ്മ കാരണമാണ്. താൻ ഇനിയും കൊച്ചുകുട്ടിയാണെന്നാണ് അമ്മയുടെ ധാരണ. സ്കേർട്ട് ധരിക്കേണ്ട പ്രായം കടന്നിട്ടില്ല പോലും. ചേച്ചി ഒന്നും അറിയുന്നില്ല, തിരശീലയിലാണ്. ആളങ്ങനെ തന്നെ. പിന്നെ എങ്ങനെയാണ് തൻ്റെ ബുദ്ധിമുട്ടിനെക്കുറിച്ച് ശ്രദ്ധിക്കുന്നത്? സ്മിതയ്ക്ക് കരയാൻ തോന്നി. ചാടി എഴുന്നേറ്റ് പിറകിലെ സീറ്റിലിരിക്കുന്ന ആ കുരങ്ങന് 2 അടി കൊടുക്കാൻ കഴിഞ്ഞെങ്കിൽ വീണ്ടും പുറകിലൊരു വിരൽ തൊട്ടതുപോലെ തോന്നി. ഇനി മുന്നോട്ടധികം നീങ്ങാനിടമില്ല. ശ്വാസമടക്കി അല്പനേരം ഇരുന്ന് നോക്കി. ഇല്ല, വിട്ടുമാറാനുള്ള ഭാവമില്ല. കുറേശ്ശെ അമർത്തുന്നുണ്ട്. ചേച്ചിയോട് പറഞ്ഞാലോ? ചേച്ചി, ദേ ഈ പിറകിലിരിക്കുന്നയാളെന്നെ. അയ്യേ, ഓർക്കാൻ കൂടി നാണം. ചേച്ചിയോട് പറഞ്ഞാൽ വേറൊരു ശല്യം കൂടിയുണ്ട്. നേരെ ചേട്ടനോട് പറഞ്ഞെന്നിരിക്കും. ആൾ വലിയ ദേഷ്യക്കാരനാണെന്നാണ് പറയുന്നത്. വിവാഹ ദിവസം രാത്രിയിൽ പാലിന് ചൂട് കുറഞ്ഞപ്പോയെന്ന് പറഞ്ഞ് ചേച്ചിയെ വഴക്ക് പറഞ്ഞയാളാണ് പോലും. ഇത് കേട്ടുകഴിഞ്ഞാൽ ചേട്ടൻ എന്താവും കാട്ടുക എന്ന് പറയാൻ വയ്യ. ദേഷ്യത്തിൽ എന്തെങ്കിലും ചെയ്താൽ നാളെ തനിക്ക് കോളേജിൽ പോകണ്ടേ? കൂടെ പഠിക്കുന്നവർ ആരെങ്കിലുമൊക്കെ തിയേറ്ററിലുണ്ടാവും. വിരലുകൾ നേരിയ ഒരു കുസൃതി കാണിച്ചു. സ്മിത ഞെട്ടിത്തിരിഞ്ഞു നോക്കി. പിറകിൽ തൊട്ടിരുന്ന കൈത്തലം പെട്ടെന്ന് അപ്രത്യക്ഷമായി. നാണമില്ലാത്തവൻ ഒരു വിഡ്ഢിയെപ്പോലെ തന്നെ നോക്കിച്ചിരിക്കുന്നു. ആ പല്ല് മുഴുവൻ കൊഴിച്ചു കളയാനുള്ള ദേഷ്യം തോന്നി. വന്ന് കയറിയപ്പോൾ മുതൽ ശല്യം തുടങ്ങിയതാണ്. ആദ്യം അതത്ര ഗൗനിച്ചില്ല. കഴുത്തിന് പുറകിലെ മാലയിൽ ഒരു പ്രാണി ഇഴയുകയാണെന്നാണ് ആദ്യം ധരിച്ചത്. സിനിമയിൽ ശ്രദ്ധിച്ചിരുന്നത് കൊണ്ട് അതിനെ എടുത്തു കളയാനും മിനക്കെട്ടില്ല. എന്നാൽ ഒരല്പം കഴിഞ്ഞപ്പോൾ സംഗതി പിടികിട്ടി. അതോടെ ദേഷ്യവും ഭയവും തോന്നി. പിന്നെ ഇങ്ങോട്ട് സിനിമയിൽ തീരെ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. ഇൻ്റർവെല്ലാകട്ടെ, സീറ്റ് മാറിയിരുന്ന് കളയാം. ചേട്ടനെ പിടിച്ച് ഈ സീറ്റിലിരുത്തിയിട്ട് ചേട്ടൻ ഇപ്പോഴിരിക്കുന്ന സീറ്റിലിരിക്കണം. അങ്ങനെയാവുമ്പോൾ അവൻ എന്ത് ചെയ്യും എന്നൊന്നറിയണം. ഒരു വെടിപൊട്ടുന്ന ശബ്ദം കേട്ടു. ഞെട്ടിപ്പോയി. താൻ മറ്റെന്തൊക്കെയോ ആലോചിക്കുന്നു. നേരെ മുന്നിൽ എന്താണ് നടക്കുന്നതെന്ന് പോലും ശ്രദ്ധിക്കുന്നില്ല. അവൾ തിരശീലയിലേക്ക് ശ്രദ്ധ തിരിച്ചു. കുറേയധികം ആളുകളെ പട്ടാളക്കാർ പിടിച്ച് ഭിത്തിയിൽ പുറം തിരിച്ച് നിർത്തിയിരിക്കുന്നു. ചൂണ്ടിയ തോക്കുകൾക്ക് മുന്നിൽ വെച്ച് എല്ലാവരുടെയും പോക്കറ്റുകൾ പരിശോധിക്കപ്പെടുന്നു. ഒരു കൊച്ചു കുഞ്ഞും അക്കൂട്ടത്തിലുണ്ട്. കാര്യം മനസ്സിലാകാതെ മുഖം ചെരിച്ച് നിഷ്കളങ്കമായി എന്നാൽ നിഗൂഢമായ ഭയത്തോടെ പട്ടാളക്കാരെ തന്നെ സൂക്ഷിച്ചു നോക്കുന്ന ഒരു കുഞ്ഞ്. വെടിവെക്കാനുള്ള ഓർഡർ പുറപ്പെടുവിക്കാനായി ജനറൽ വാച്ചിൽ തന്നെ നോക്കി നിൽക്കുകയാണ്. 1, 2 ദാ പുറത്ത് തോളലിന് മുകളിലായി ഒരു നുള്ള്. മറ്റൊന്നും ഓർക്കാൻ സാവകാശമുണ്ടായില്ല. ഇടത് കൈകൊണ്ട് പിറകിലേക്ക് വീശിയടിച്ചു. ഒരു കൈ പുറകോട്ട് വലിഞ്ഞു പോകുന്നത് മാത്രം മനസ്സിലായി. അമർഷം ഇരട്ടിച്ചു. നിറഞ്ഞ കോപത്തോടെ അവൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി. മങ്ങിയ വെളിച്ചത്തിലും ആ മുഖത്തെ ജാള്യം വ്യക്തമായി കാണാമെന്ന് തോന്നി. ഒരുതരം ഇളിഞ്ഞ മന്ദഹാസം. തീക്ഷ്ണമായി അല്പനേരം അങ്ങനെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ ആർക്കും കേൾക്കാനാവാത്ത സ്വരത്തിൽ പിറുപിറുത്തുകൊണ്ട് അവൻ കാൽ പിറകോട്ട് വലിച്ചെടുക്കുന്നത് കണ്ടു. സോറി, സോറി പോലും അടി കൊടുക്കാത്തതിൻ്റെ സൂക്കേട്. ഇത്ര നേരവും കാൽ കയറ്റി വച്ചിരുന്നത് തൻ്റെ കസാലയിലായിരുന്നു. അത് താൻ അറിഞ്ഞതേയില്ല. ഇനി ചേട്ടനോട് പറഞ്ഞിട്ട് തന്നെ. ഇൻ്റർവെല്ലാകട്ടെ. മഞ്ഞിൽ കുതിർന്ന മരങ്ങൾക്ക് ചോട്ടിലൂടെ ഒരു മോട്ടോർ സൈക്കിൾ പാഞ്ഞു പോകുന്നു. ഓ, സീൻ മാറിയിരിക്കുന്നു. ആ കുഞ്ഞ് മരിച്ചു കാണുമോ? അതോ എന്തു ശല്യമാണിത്! നല്ലൊരു സിനിമയ്ക്ക് വന്നിട്ട് ഒന്ന് നേരെ ചൊവ്വേ കാണാൻ

0: പോലും സാധിക്കാതെ വരിക എന്ന് പറഞ്ഞ വരേണ്ടിയിരുന്നില്ല. ഇറങ്ങാൻ നേരത്ത് അമ്മ വിലക്കിയതാണ്. എന്തിനാ കുട്ടി ഇപ്പോൾ ഇറങ്ങി പുറപ്പെടുന്നത്? വല്ലതും വായിച്ചുകൊണ്ട് ഇവിടെ എങ്ങാൻ ഇരുന്നുകൂടെ? എനിക്ക് പോണം, വാശി പിടിച്ചു. ഇന്ന് കൂടിയേ ഉള്ളൂ ആ ഫിലിം. ഈ പടം മാറിയ വേറെ പടം വരും, അതിന് പോകണം. എനിക്കിതിന് തന്നെ പോകണം, അത്ര നല്ല ഫിലിമാണിത്. ചേച്ചി ഇടപെട്ടു, അവളും കൂടി പോരട്ടെ, 9 മണിക്ക് തീരുമല്ലോ, പിന്നെ വന്നിരുന്ന് വായിച്ചാൽ മതി. സ്മിതേ, ഡ്രസ്സ് ചേഞ്ച് ചെയ്തോളൂ, 6:30 സമയം, ക്വിക്ക്.
1: ഡ്രസ്സ് ചെയ്തുകൊണ്ട് അകത്തെ മുറിയിൽ നിൽക്കുമ്പോൾ അമ്മ കടന്നു വന്നു. ശബ്ദമടക്കി ശകാരിച്ചു.
0: നാണമില്ലല്ലോ, അവർ ഭാര്യയും ഭർത്താവും കൂടെ എവിടേക്കെങ്കിലും പോകാൻ തുടങ്ങുമ്പോൾ കൂടെ ഇറങ്ങിത്തിരിക്കാൻ നടക്കുന്നു. ഇത്രയും പ്രായമായിട്ടും വിവരമില്ലാത്തത് കുറേ കഷ്ടം തന്നെ.
1: കണ്ണ് നിറഞ്ഞുപോയി. വേറെ ആരുണ്ട് തന്നെ സിനിമ കാണിക്കാൻ? അമ്മയാണെങ്കിൽ ഒരൊറ്റ പടത്തിനും പോവില്ല. മുൻപ് ചേച്ചിയെങ്കിലും കൂട്ടിനുണ്ടായിരുന്നു, അന്ന് ഒരൊറ്റ സിനിമയും വിടില്ലായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ 2 മാസമായി ചേച്ചിയുടെ വിവാഹം കഴിഞ്ഞതോടെ തൻ്റെ കാര്യം വളരെ പരുങ്ങലിലാണ്. എന്തെന്തു നല്ല പടങ്ങൾ വരുന്നു, പോകുന്നു. ചേച്ചിയും ഭർത്താവും കൂടി എല്ലാ പടവും കാണുന്നുണ്ട്. അറിയാതെ വാക്കുകൾ പുറത്തു ചാടി.
0: എത്ര സിനിമയ്ക്ക് അവർ 2 പേരും കൂടി പോയിരിക്കുന്നു? അന്നൊന്നും ഞാൻ കൂടെ പോകണമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ.
1: ഇതിപ്പോൾ അത്ര നല്ല പടമായതുകൊണ്ടാണ്. പുറത്തുനിന്ന് ചേച്ചി വിളിച്ച് പറയുന്നത് കേട്ടു.
0: സ്മിതേ, വാചകമടിച്ച് നിൽക്കാതെ ഒന്ന് വേഗം ഒരുങ്ങി പെണ്ണേ, ടൈം പോകുന്നു.
1: അമ്മ അരിശത്തോടെ പറഞ്ഞു.
0: നിന്റെ ഇഷ്ടം പോലെ, പറഞ്ഞാൽ മനസ്സിലാവണ്ടേ?
1: ഇത്രയൊക്കെ ബുദ്ധിമുട്ടി വന്നിട്ട് ഇപ്പോൾ നേരാമണ്ണം പടം കാണാൻ കൂടി സാധിക്കില്ലെന്ന് പറഞ്ഞ എങ്ങനെ ദേഷ്യം വരാതിരിക്കും?
0: ചേച്ചി കിലുകിലെ പൊട്ടിച്ചിരിക്കുന്നത് കേട്ടു.
1: പരിസരബോധം വന്നപ്പോൾ കണ്ടു, ചേച്ചി മാത്രമല്ല തിയേറ്ററിൽ എല്ലാവരും ചിരിക്കുന്നുണ്ട്. സ്വതവേ ഗൗരവക്കാരനായ ചേട്ടൻ പോലും കുലുങ്ങി ചിരിക്കുന്നു. ആ ഫലിതം എന്തായിരുന്നിരിക്കാം? ഇനിയിപ്പോൾ ആരോടെങ്കിലും ചോദിക്കാൻ പറ്റില്ലല്ലോ. പിറകിൽ നിന്ന് ചെറുപ്പക്കാരൻ പൊട്ടിച്ചിരിക്കുന്നത് കേട്ടു.
0: ആ ശബ്ദം എവിടെയോ കേട്ട് പരിചയമുള്ള പോലെ.
1: ആരാണോ ആവോ, ആരായാലും ആ ചിരി കേട്ടാൽ അറിയാം തൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയുള്ളതാണ് അതെന്ന്. അയാളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ പണിപ്പെടേണ്ടി വന്നു. ഏതായാലും ഇത്രയും സമയം വെറുതെ പോയി. ഇനി അങ്ങോട്ടുള്ള ഭാഗങ്ങളെങ്കിലും ഒന്ന് ശരിക്ക് കാണാൻ കഴിഞ്ഞെങ്കിൽ.
0: ചേച്ചി ചേട്ടൻ്റെ ചെവിയിൽ എന്തോ രഹസ്യം പറഞ്ഞ് ചിരിക്കുന്നത് കേട്ടു. സ്ക്രീനിൽ വിശാലമായ കടൽപ്പുറത്ത് ഒരാണും പെണ്ണും ചേർന്ന് കളിക്കുകയാണ്.
1: ചേച്ചി പറഞ്ഞത് എന്തായിരിക്കാമെന്ന് സ്മിത ഏറെക്കുറെ ഊഹിച്ചു.
0: തിരശീലയിൽ ബീച്ചാണ്, വെളുത്ത മണലും നീലത്തരികളും മനോഹരമായിരിക്കുന്നു.
1: എന്തു വാശിയാണ് തിരകൾക്ക് തീരത്തെ കൂടി നക്കിയെടുക്കാൻ.
0: കടൽപ്പുറത്തുകൂടി ഓടിപ്പോകുന്ന പെൺകുട്ടിയുടെ അർദ്ധനഗ്നമായ പിൻഭാഗം ചെറുതായി ചെറുതായി തീരെ മറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ പൊടുന്നനെ ഭയപ്പെട്ടിരുന്നതുപോലെ ഒരിക്കൽ കൂടി കഴുത്തിൽ കൈവിരലുകൾ വന്നു വീണു.
1: സ്മിത അനങ്ങിയില്ല. ഇത്തവണ വെറുതെ വിടരുത്. കാലിൽ നിന്ന് ചെരുപ്പഴിച്ചു. കഴുത്തിൽ നിന്ന് കൈപ്പത്തി മെല്ലെ മുകളിലേക്ക് അരിച്ചു കയറി ചെവിക്ക് താഴെയായി കവിളിൽ മെല്ലെയമർന്നു. ദേഷ്യമടക്കി ഒരു വശം ചെരിഞ്ഞു നോക്കി. കാണാം മോതിരമിട്ട ഉരുണ്ട കൈവിരലുകളും വാച്ചിൻ്റെ തിളങ്ങുന്ന സ്ട്രാപ്പും. ഹൃദയമിടിച്ചു. എന്തു ചെയ്യണമെന്നറിയാതെ 1-2 നിമിഷങ്ങൾ കടന്നുപോയി. എതിർപ്പില്ലാതായപ്പോൾ വിരലുകൾ വേഗത്തിലും ശുഷ്കാന്തിയിലുമാണ്. വല്ലാത്തൊരു നിസ്സഹായാവസ്ഥ അനുഭവപ്പെട്ടു. പെട്ടെന്നൊരാശയം. ചേച്ചിയുടെ കൈ വലിച്ചെടുത്തു. അല്പനേരം വളയണിഞ്ഞ കൈത്തണ്ടയിൽ തന്നെ തിരുപ്പിടിച്ചിരുന്നു. പിന്നീട് ചേച്ചി പോലും പ്രതീക്ഷിക്കുന്നതിന് മുൻപായി ആ കൈ ഉയർത്തി കവിളിൽ കളം വരയ്ക്കുന്ന വിരലുകൾ അമർത്തിപ്പിടിച്ചു. ചേച്ചി ഞെട്ടുന്നതും വിറയ്ക്കുന്നതും കണ്ടു. ഏതായാലും ആ വിരലുകളിൽ ഞെരിച്ചു പിടിക്കുന്നത് സ്മിതയ്ക്ക് കൂടി അനുഭവപ്പെട്ടു. അപ്രതീക്ഷിതമായി ലൈറ്റ് തെളിഞ്ഞു. ആളുകൾ എഴുന്നേൽക്കുന്നു. നോക്കുമ്പോൾ ഇൻ്റർവെൽ. ചിരി അമർത്തി ചേച്ചിയുടെ മുഖത്തേക്ക് നോക്കി. ചേച്ചി പാവം ഇപ്പോൾ കരയുമെന്ന് തോന്നി. അവർ ചേട്ടനെ തന്നെ നോക്കിയിരുന്നു, നനവു തട്ടിയ കണ്ണുകൾ കൊണ്ട് ദഹിപ്പിക്കാൻ പോന്ന ഒരു നോട്ടം. ചേട്ടൻ കുനിഞ്ഞിരിക്കുന്നു, തല ഉയർത്തുന്നതേയില്ല. സ്മിത ആ വിരലുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി. മോതിരമിട്ട്

0: കനവു തട്ടിയ കണ്ണുകൾ കൊണ്ട് ദഹിപ്പിക്കാൻ പോന്ന ഒരു നോട്ടം. ചേട്ടൻ കുനിഞ്ഞിരിക്കുന്നു, തല ഉയർത്തുന്നതേയില്ല. സ്മിത ആ വിരലുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി. മോതിരമിട്ട വിരലുകളും വാച്ചിന്റെ തിളങ്ങുന്ന സ്ട്രാപ്പും കണ്ടപ്പോൾ ഭയം തോന്നി. ചേച്ചി പെറുപെറുത്തു. വരൂ കുട്ടി, നമുക്ക് പോവാം. സ്മിത എഴുന്നേറ്റ് നിന്ന് സ്കേർട്ട് നേരെ പിടിച്ചു. ഒരു യന്ത്രപ്പാവയെപ്പോലെ ജീവനില്ലാതെ ചേട്ടനും എഴുന്നേൽക്കുന്നത് കണ്ടു. ഒരു കുടുംബകലഹത്തിൻ്റെ ആരംഭം. അവൾക്ക് വല്ലായ്മ തോന്നി. പിറകിലെ സീറ്റിലിരുന്ന് ചെറുപ്പക്കാരൻ കാര്യം പിടികിട്ടാതെ അവരെ തന്നെ അമ്പരപ്പോടെ നോക്കുന്നു. പാവം, അവൾക്ക് അയാളോട് സഹതാപം തോന്നി. ക്ഷമ ചോദിക്കണമെന്നു. ഈ ഫിലിമിന് വരേണ്ടിയിരുന്നില്ല.
1: തിര തീരം, പി പത്മരാജന്റെ കഥയാണ് കേട്ടത്. അവതരിപ്പിച്ചത് മെജോ. നിർവഹണം YS പൗർണമി. നിർവഹണ സഹായം വിനിത മനമൽ.
2: നാളെ രാവിലെ 7:35 മ്യൂസിക് പാർക്ക്, MG Road, തൃശൂർ. ഗാന സന്ദേശം. മറ്റെങ്ങും കാണാത്ത സംഗീതോപകരണങ്ങൾ മ്യൂസിക് പാർക്കിൽ കണ്ടെത്താം. മ്യൂസിക് പാർക്കിൽ ഇല്ലാത്തവ മറ്റെങ്ങും കണ്ടെത്താനാവില്ല.
3: ഗാന സന്ദേശം ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:35. പ്രായോജികർ,
4: ഹോസ്പിറ്റലുകളിലെ MRI CT scan തുടങ്ങിയവയ്ക്ക് സ്പെഷ്യലൈസ്ഡ് എർത്തിംഗ്, സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ്, കൊക്കാലെ, തൃശൂർ.
5: ആകാശവാണി തൃശൂർ.
6: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് സമർപ്പിക്കുന്നു ആരോഗ്യക്കുറിപ്പുകൾ. പ്രായോജകർ, ലോകോത്തര നേത്ര ചികിത്സാ സൗകര്യവുമായി ദൃശ്യം കണ്ണാശുപത്രി.
7: അല്ല ടീച്ചറെ, തിമിരശസ്ത്രക്രിയക്ക് പോയില്ലേ?
8: ഇല്ല കുട്ടിയെ, എവിടെ പോണ്ടെന്ന് സംശയമായി.
7: ടീച്ചർ, ദൃശ്യം കണ്ണാശുപത്രി പോയിക്കോളൂ. അവിടെ ഇപ്പോ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻ പറ്റിയവർക്കുമുള്ള മെഡിസെപ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുണ്ട്.
8: ദൃശ്യം കണ്ണാശുപത്രി, കോവിലത്തും പാടം, തൃശൂർ ആൻഡ് ഷേറ്റുവ റോഡ്, ചാവക്കാട്.
9: ഫോൺ 7025131199.
1: ആരോഗ്യക്കുറിപ്പുകൾ. പ്രമേഹവും അന്നജാംശം കുറഞ്ഞ സമീകൃതാഹാരവും. പാത്തോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ PS വാസുദേവൻ സംസാരിക്കുന്നു.
10: നമുക്ക് ഒരു ദിവസം ജീവിക്കാൻ ആവശ്യമുള്ളതിൻ്റെ പകുതി മാത്രം ഊർജം, അതായത് 50% അന്നജത്തിൽ നിന്നും ലഭ്യമാക്കുന്ന ആഹാരമാണ് പ്രമേഹമുള്ളവർക്കുള്ള ഉത്തമ സമീകൃതാഹാര കൂട്ട്. നമുക്ക് ചുറ്റുമുള്ള ഏതാനും വിഭവങ്ങളാൽ പ്രമേഹമുള്ളവർക്കായി തയ്യാറാക്കാവുന്ന സമീകൃതാഹാര കൂട്ടുകളെ കുറിച്ചാണ് ഇവിടെ ഇനി പരാമർശിക്കാൻ പോകുന്നത്. 50-60 kg ശരീരഭാരവും നാമമാത്ര ശാരീരിക അധ്വാനമുള്ള ജോലിയുമായി ജീവിതം നയിക്കുന്ന മുതിർന്നവർക്കാണ് 2000 കലോറിയുടെ ഈ അടിസ്ഥാന ഭക്ഷണം ഏറ്റവും നന്നായി ചേരുക. എന്നാൽ കൂടുതൽ ഊർജ്ജാവശ്യമുള്ളവർക്ക് ആഹാരക്കൂട്ടിലെ ചേരുവകളിലും അളവുകളിലും മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. വൃക്കകൾക്കോ കരളിനോ കേടുപാടുകൾ ഉള്ളവർക്കും മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. 130 g പുഴുക്കല്ലരിയും 50 g ഗോതമ്പും 70 g വൻപയറുമാണ് ഈ ആഹാരക്കൂട്ടുകളിലെ അവശ്യ ഭക്ഷണം. എന്നാൽ അരിക്കും ഗോതമ്പിനുമൊപ്പം 180 g പരിധി വിടാതെ മറ്റു ധാന്യങ്ങളും 70 g പരിധി വിടാതെ മുതിര, കടല, പരിപ്പ് തുടങ്ങിയ മറ്റു പയർവർഗ്ഗങ്ങളും ഉപയോഗിക്കാം. സമീകൃത ഘടനയോടുകൂടിയ കൊഴുപ്പ് ലഭിക്കാനായി ഏതെങ്കിലും ഒരെണ്ണയ്ക്ക് പകരം ഒരെണ്ണക്കൂട്ടാണ് ഇനി ഉൾപ്പെടുത്തേണ്ടത്. വിവിധ ഇനം കൊഴുപ്പുകളുടെ മാത്രാനുപാതങ്ങൾ ആരോഗ്യകരമാകുമ്പോഴാണ് ആഹാരത്തിൽ ആകമാനമുള്ള കൊഴുപ്പിന് സമീകരണം കൈവരുന്നത്. 32.5 g നിലക്കടല, 13.5 g അഥവാ 2.5 teaspoon കറുത്ത എള്ള്, 5 teaspoon തവിടെണ്ണ, 10 g തവിട്, 10 teaspoon ഫ്ലാക്സ് സീഡ് പൗഡർ അതായത് ചണവിത്തുപൊടി, 3.5 teaspoon അഥവാ 16.5 ml വെളിച്ചെണ്ണ, 50 ml കാച്ചിയ പാൽ, 1/2 teaspoon ഒലിവെണ്ണ എന്നിവയാണ് ഈ കൂട്ടിന്റെ മുഖ്യ ചേരുവകൾ. നാളികേരം കഴിക്കണമെന്ന് നിർബന്ധമുള്ളവർക്ക് വേണമെങ്കിൽ 1/2 cup ചിരകിയ തേങ്ങയും 2 teaspoon വെളിച്ചെണ്ണയുമായി 3.5 teaspoon വെളിച്ചെണ്ണ ഉപയോഗിച്ച് തീർക്കുകയും ചെയ്യാം. എന്നാൽ ഇനി ചേർക്കാൻ പോകുന്ന പച്ചക്കറി മസാലക്കൂട്ടിൽ നിന്നുള്ള 1 teaspoon കൊഴുപ്പ് കൂടി ചേരുമ്പോഴാണ് ഈ മൊത്തം കൊഴുപ്പിന്റെ സമീകരണം മുഴുവനാകുന്നത്. 100 g ചേമ്പില, 15 g നെല്ലിക്ക, 70 g കൂവപ്പൊടി, 9.5 g ഏലക്കാപ്പൊടി, 12.5 g ഉലുവ, 80 g ഉള്ളിത്തണ്ട്, 6 g മുളക് പൊടി, 100 g മുരിങ്ങയില, 50 g കുമ്പളങ്ങ, 5 g ഇഞ്ചി, 60 g പേരയ്ക്ക എന്നിവയാണ് ഈ കൂട്ടിന്റെ ചേരുവകൾ. ഈ സസ്യാഹാരക്കൂട്ടിന് ഒട്ടേറെ ഗുണങ്ങളുണ്ടെങ്കിലും പാലിന്റെ അളവ് തുലവും കുറവായതിനാൽ ഒരു ദിവസത്തേക്കുള്ള വൈറ്റമിൻ B12 മുഴുവനായും പ്രദാനം ചെയ്യില്ല. നിലക്കടലയ്ക്ക് പകരം മത്സ്യമാംസാദികൾ, മുട്ട എന്നിവയുള്ള ആഹാരക്കൂട്ടുകൾ കഴിക്കുകയോ പാലിന്റെ അളവ് കൂട്ടുകയോ ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം വിദഗ്ധോപദേശത്തിൽ വൈറ്റമിൻ ബി കോംപ്ലക്സ് ഗുളികകൾ സേവിക്കുകയോ ആണ് ഇതിനുള്ള പ്രതിവിധികൾ. ഗുളികസേവ പോലെ തന്നെ മുൻപറഞ്ഞ കൂട്ടുകളും ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യമേ

0: കഴിക്കേണ്ടതുള്ളൂ. അങ്ങനെയുള്ള പാൽ കൂടുതലടങ്ങിയ ഒരു ആഹാരക്കൂട്ടിനെ കുറിച്ച് ചില വിവരങ്ങൾ കൂടി ഇനി പറയാം. 180-170 ഗ്രാമുകളുടെ അരി പയർവർഗ്ഗ കൂട്ടിനൊപ്പം 600 മില്ലിലിറ്റർ കാച്ചിയ പാൽ ആണ് ഇതിലെ കൊഴുപ്പിന്റെ ഒരു പ്രധാന സ്രോതസ്. എങ്കിലും ഇനി പറയുന്ന ചേരുവകൾ കൂടി ചേരുമ്പോൾ ആഹാരക്കൂട്ടിലെ മൊത്തം കൊഴുപ്പ് സമീകൃതമാകും. 3.5 ടീസ്പൂൺ എള്ളെണ്ണയും 4.75 ടീസ്പൂൺ തവിടെണ്ണയും 4.5 ടീസ്പൂൺ തവിടും 10.5 ടീസ്പൂൺ ഫ്ലാക്സീഡ് പൊടിയും 1.5 ടീസ്പൂൺ ഒലിവെണ്ണയും 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ അഥവാ 16.5 ഗ്രാം ചിരകിയ തേങ്ങയും ആണ് ഇതിനായി പാലിനൊപ്പം കഴിക്കേണ്ടത്. 15 ഗ്രാം നെല്ലിക്ക, 45 ഗ്രാം കൂവപ്പൊടി, 7 ഗ്രാം ഏലക്കാ പൊടി, 12.5 ഗ്രാം ഉലുവ, 80 ഗ്രാം ഉള്ളിത്തണ്ട്, 6 ഗ്രാം മുളകുപൊടി, 65 ഗ്രാം മുരിങ്ങയില, 50 ഗ്രാം കുമ്പളങ്ങ, 5 ഗ്രാം ഇഞ്ചി, 40 ഗ്രാം പേരയ്ക്ക എന്നിവയാണ് ഇതോടൊപ്പം കഴിക്കേണ്ട പച്ചക്കറി മസാലക്കൂട്ടിന്റെ ചേരുവകൾ. ചില വൈറ്റമിൻ ധാതു ലവണങ്ങളും 1.5 ടീസ്പൂൺ കൊഴുപ്പുമാണ് ഇതിലൂടെ നമുക്ക് ലഭിക്കുക. ഈ രണ്ടാഹാരക്കൂട്ടുകളിലെ മിക്ക വിഭവങ്ങളുടെയും ഗ്ലൈസീനിക് ഇൻഡെക്സുകൾ 55 താഴെയാണ്. രണ്ടും ഭക്ഷ്യനാരുകളാൽ സമൃദ്ധവുമാണ്. എന്നാൽ വൈറ്റമിൻ കെ അമിതമായി രക്തത്തിൽ കയറാതിരിക്കാൻ മിക്ക ദിവസങ്ങളിലും പച്ചിലക്കറികൾ എണ്ണ ചേർക്കാതെയും കൊഴുപ്പടങ്ങിയ മറ്റ് വിഭവങ്ങളുമായി കലരാത്ത വിധത്തിലും കഴിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. സമീകൃത കൊഴുപ്പുള്ള ഈ രണ്ടാഹാരക്കൂട്ടുകളും പക്ഷാഘാതം, രക്താതിമർദ്ദം തുടങ്ങിയ മറ്റ് ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കാൻ സഹായിക്കുന്നവയാണ്. ഒരു പരിധിവരെ ഈ രോഗാവസ്ഥകൾക്ക് കീഴ്പ്പെട്ട് കഴിഞ്ഞവരുടെ ആരോഗ്യത്തിലേക്കുള്ള തിരിച്ചുവരവ് ഇവ എളുപ്പമാക്കുകയും ചെയ്യും.
1: പ്രമേഹവും അന്നജാംശം കുറഞ്ഞ സമീകൃതാഹാരവും പാത്തോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ PS വാസുദേവൻ സംസാരിച്ചതാണ് കേട്ടത്. ആരോഗ്യക്കുറിപ്പുകൾ സമാപിക്കുന്നു.
2: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട്.
3: ആരോഗ്യക്കുറിപ്പുകൾ സമാപിക്കുന്നു.
2: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് ലോകോത്തര നേത്ര ചികിത്സാ സൗകര്യവുമായി ദൃശ്യം കണ്ണാശുപത്രി.
4: അക്കൗണ്ടൻസ് അക്കാദമി തൃശൂർ. ചോദ്യം ഉത്തരം ചിന്താവിഷയം
5: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55.
4: അക്കൗണ്ടൻസ് അക്കാദമിയുടെ എല്ലാ പ്രൊഫഷണൽ കോഴ്സുകളും ഇപ്പോൾ ഓൺലൈനായി പഠിക്കാം. visit www.accountantsacademy.in.
6: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
7: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പണ്ടിക്കുളം റോഡ്, തൃശൂർ.
8: റീഗൽ ജ്വല്ലേഴ്സ്, സ്റ്റോൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്. ഗാന സന്ദേശം ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
9: ആകാശവാണി തൃശൂർ.
10: ഡോക്ടർ പ്രിൻസിപ്പൻ സാക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യർ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താവിഷയം. പ്രായോജകർ
11: ഡോക്ടർ പ്രിൻസിപ്പൻ ആക്സസ് കണ്ണാശുപത്രി, തൃശൂർ.
12: ഐ കെയർ യു ക്യാൻ ട്രസ്റ്റ്.
13: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം ഡോക്ടർ പ്രിൻസിപ്പൻ ആക്സസ് ഐ ഹോസ്പിറ്റൽ.
14: അത്യാധുനിക സംവിധാനങ്ങളും സൗകര്യങ്ങളുമുള്ള കണ്ണാശുപത്രി.
13: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
14: മെഡിസപ് ആനുകൂല്യങ്ങൾ.
13: ഡോക്ടർ പ്രിൻസിപ്പൻ ആക്സസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ.
14: ഫോൺ 8078788881.
9: ചോദ്യം ഇതായിരുന്നു, അന്താരാഷ്ട്ര നഴ്സസ് ദിനം എന്നാണ്. ഉത്തരം 12 മെയ്. ആധുനിക നഴ്സിംഗിൻ്റെ സ്ഥാപകയായ ഫ്ലോറൻസ് നൈറ്റിംഗേലിൻ്റെ ജന്മദിനമായ 12 മെയ് അന്താരാഷ്ട്ര നഴ്സസ് ദിനമായി ആചരിക്കപ്പെടുന്നു. നന്മയുടെയും സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും പ്രതീകങ്ങളായ ഭൂമിയിലെ ഈ മാലാഖമാരെ സ്മരിക്കുവാനും അവരുടെ സേവനങ്ങളിലൂടെ പ്രചോദനം ഉൾക്കൊള്ളുവാനും ഈ ദിനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ചോദ്യവും ഉത്തരവും ആവർത്തിക്കാം. അന്താരാഷ്ട്ര നഴ്സസ് ദിനം എന്നാണ്. ഉത്തരം 12 മെയ്. ആധുനിക നഴ്സിംഗിൻ്റെ സ്ഥാപകയായ ഫ്ലോറൻസ് നൈറ്റിംഗേലിൻ്റെ ജന്മദിനമായ 12 മെയ് അന്താരാഷ്ട്ര നഴ്സസ് ദിനമായി ആചരിക്കപ്പെടുന്നു. നന്മയുടെയും സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും പ്രതീകങ്ങളായ ഭൂമിയിലെ ഈ മാലാഖമാരെ സ്മരിക്കുവാനും അവരുടെ സേവനങ്ങളിലൂടെ പ്രചോദനം ഉൾക്കൊള്ളുവാനും ഈ ദിനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഇനി ചിന്താവിഷയം. ഒരിക്കലും നമ്മൾ പ്രശ്നങ്ങളെ മാത്രം കാണരുത്, പരിഹാരങ്ങളെ മാത്രം കാണുക. ഹെൻറി ഫോർഡ്. ഒരിക്കലും നമ്മൾ പ്രശ്നങ്ങളെ മാത്രം കാണരുത്, പരിഹാരങ്ങളെ മാത്രം കാണുക. ഹെൻറി ഫോർഡ്.
10: ഡോക്ടർ പ്രിൻസിപ്പൻ സാക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യർ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താവിഷയം സമാപിക്കുന്നു. പ്രായോജകർ
13: ഡോക്ടർ പ്രിൻസിപ്പൻ ആക്സസ് കണ്ണാശുപത്രി, തൃശൂർ.
14: ഐ കെയർ യു ക്യാൻ ട്രസ്റ്റ്.
15: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ട വാരിയർ റോഡ്, തൃശൂർ. കാവ്യാഞ്ജലി.
14: തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
15: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
14: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
16: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ, കണിമംഗലം. ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:00.
17: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രി വാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ.
18: ഗാന സന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35. പ്രായോജകർ ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്ന റീഗൽ ജ്വല്ലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്.
19: മൗലാന

0: ഹലോ
1: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷൻ എന്നാ വിളിക്കുന്നേ?
0: വീണ്ടും
1: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ. ഒറ്റയ്ക്ക് നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
2: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
0: സർ, ഇത്രയും രൂപ.
2: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി
1: 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
0: 2 ലക്ഷം
3: എന്ത് പറ്റി അച്ഛാ?
0: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
1: അയ്യോ,
0: കട്ട് ചെയ്തു.
3: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
0: തട്ടിപ്പോ?
3: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
0: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: ഷിബു ചക്രവർത്തിയുടെ വരികൾ ഔസേപ്പച്ചന്റെ സംഗീതം. ചിത്രം അരികെ. ഗായിക മംമ്ത മോഹൻദാസ്.

0: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ ഗ്രാമക്ഷേമ വാർത്തകൾ ശനിയാഴ്ചകളിൽ പുലരിപ്പൂക്കളിൽ. കാലങ്ങളായി വനിതകളുടെ ഉറ്റമിത്രം ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ ഇപ്പോൾ വിപുലീകരിച്ച വലിയ ഷോറൂം.
1: അക്കൗണ്ടൻസ് അക്കാഡമി, ചോദ്യം ഉത്തരം ചിന്താവിഷയം, തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55. പ്രായോജകർ
2: സി ആർ എപ്പിലൂടെ ഓഡിറ്റേഴ്സിനൊപ്പം താമസിച്ച് എക്സാം പ്രാക്ടീസ് ചെയ്യൂ. അക്കൗണ്ടൻസ് അക്കാഡമി.
3: നിഖിൽ മാത്യു പാടിയതാണ് അടുത്ത ഗാനം. ശരത് വയലാർ എഴുതി, ഔസേപ്പച്ചൻ സംഗീതം നൽകിയത്. ചിത്രം അയാളും ഞാനും തമ്മിൽ.

0: കേന്ദ്ര ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ തൊഴിലവസര വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:40 ബ്യൂട്ടി പാർലർ തുടങ്ങാം. സോപ്പ് നിർമ്മാണവും മസാലപ്പൊടി നിർമ്മാണവും പഠിക്കാം. ബന്ധപ്പെടുക ഖാദി കമ്മീഷൻ നടത്തറ തൃശൂർ.
1: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താ വിഷയം
2: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം.
3: ചിത്രം ബാച്ചിലർ പാർട്ടി. ഗാനശില്പികൾ റഫീഖ് അഹമ്മദ്, രാഹുൽ രാജ്. പാടിയവർ കെ മുദേൻ, രമ്യ നമ്പീശൻ എന്നിവർ.

0: സംഗമം. നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
1: റഫീഖ് അഹമ്മദ് എഴുതി, എം ജയചന്ദ്രൻ സംഗീതം നൽകി. 916 എന്ന ചിത്രത്തിനു വേണ്ടി ശ്രേയ ഘോഷാൽ പാടിയതാണ് അടുത്ത ഗാനം.

0: ഇന്നർ ഷോപ്പി, എം ജി റോഡ്, തൃശൂർ. ഗാനസ്മൃതി ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ പുലരിപ്പൂക്കളിൽ. കാലങ്ങളായി വനിതകളുടെ ഒറ്റമിത്രം ഇന്നർ ഷോപ്പി, എം ജി റോഡ്, തൃശൂർ.
1: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ, ഹരിതം.
2: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7-5.
1: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
2: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ.
3: പി ജയചന്ദ്രനും വാണി ജയറാമും പാടിയ ഗാനം. ചിത്രം 1983. ബി കെ ഹരിനാരായണൻ എഴുതി, ഗോപി സുന്ദർ സംഗീതം നൽകിയത്.

0: സന്ദേശം ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:35 പ്രായോജകർ
1: സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ് കൊക്കാലെ തൃശൂർ
2: ഫോൺ 9497745 7970.
3: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50. തിമിരം, റെറ്റിന, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ, ചാവക്കാട്.
4: ഇമ്മാനുവൽ എന്ന ചിത്രത്തിന് വേണ്ടി റഫീഖ് അഹമ്മദ് എഴുതി, അഫ്സൽ യൂസഫ് സംഗീതം നൽകിയ ഗാനം. പാടിയവർ നജീം അർഷാദ്, സപ്തവർണ ചക്രവർത്തി എന്നിവർ.

പാടിയവർ പി ജയചന്ദ്രൻ, സുജാത മോഹൻ എന്നിവർ. മംഗല്യസൂത്രം എന്ന ചിത്രത്തിനു വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, ബേണി ഗിനേഷ്യസ് സംഗീതം നൽകിയ ഗാനം.

ബനാറസ് എന്ന ചിത്രത്തിനു വേണ്ടി വിജയ് യേശുദാസും ശ്വേതയും പാടിയ ഗാനമാണ് അടുത്തതായി. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എം ജയചന്ദ്രൻ.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 10-15 കേൾക്കാം. സമയം 9 കഴിഞ്ഞ് 30 മിനിറ്റ്.
1: ആകാശവാണി തൃശൂർ. ഇപ്പോൾ ശ്രീ ചെങ്കോട്ട SKS ഹരിഹര സുബ്രഹ്മണ്യത്തിന്റെ സംഗീത കച്ചേരി. ശ്രീ CS അനുരൂപ് വയലിൻ, ശ്രീ ഒ കലൈനാഥ് മൃദംഗം, ശ്രീ രമേശ് PR മുഖർശംഖ്. രഞ്ജിനി രാഗത്തിലുള്ള ശ്രീനിവാസൻ നന്ദ്രി, പുരന്ദരദാസർ കൃതി, മിശ്രചാപ്പ് താളം.

ಬಗಮರಿ ಬದನೆ ಬನೆ ಬರೆ ನನೆ ಬಗಮರಿ ಬದನೆ ಬನೆ ಬರೆ ನನೆ ಬಗಮರಿ.

നിങ്ങൾ ഇതുവരെ കേട്ടത് ശ്രീ ചെങ്കോട്ട എസ് കെ എസ് ഹരിഹര സുബ്രഹ്മണ്യത്തിന്റെ സംഗീത കച്ചേരി, ശ്രീ സി എസ് അനുരൂപ് വയലിൻ, ശ്രീ ഒ കലൈനാഥ് മൃദംഗം, ശ്രീ രമേശ് പി ആർ മുഖർശംഖ്.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്രചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധന ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ, മുതുവറ, തൃശൂർ. ഫോൺ 7034000644.
2: ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ. തിരുവനന്തപുരം.

0: സമയം 10 മണി. ഇപ്പോൾ റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി.
1: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
2: നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിൽ വർഷങ്ങളോളം ഒളിച്ചിരുന്ന് പെട്ടെന്നൊരു ദിവസം പുറത്തു വരുന്ന ഹെർപ്പസ് സോസ്റ്റർ എന്ന രോഗത്തെക്കുറിച്ചാണ്. ചിക്കൻ പോക്സിന് കാരണമാകുന്ന വൈറസെല്ല സോസ്റ്റർ എന്ന വൈറസ് തന്നെയാണ് ഈ രോഗത്തിന് പിന്നിൽ. ചിക്കൻ പോക്സ് രോഗം വന്നു മാറിയാലും ഈ വൈറസ് നമ്മുടെ ശരീരത്തിൽ വർഷങ്ങളോളം മറഞ്ഞിരുന്ന് ശരീരത്തിൻ്റെ പ്രതിരോധശേഷി കുറയുന്ന സാഹചര്യത്തിൽ വീണ്ടും സജീവമാകുന്നു എന്നതാണ് ഈ രോഗത്തിൻ്റെ പ്രത്യേകത. ഹെർപ്പസ് സോസ്റ്റർ എന്ന രോഗത്തെക്കുറിച്ച് കൂടുതൽ അറിവുകൾ പങ്കുവയ്ക്കാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് കൊല്ലം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ചിന്ത. നമസ്കാരം മാഡം, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
3: നമസ്കാരം
2: മാഡം. എന്താണ് ഹെർപ്പസ് സോസ്റ്റർ എന്ന രോഗം?
3: ഹെർപ്പസ് സോസ്റ്റർ ചിക്കൻ പോക്സ് വന്നതിന് ശേഷം, ചിക്കൻ പോക്സിന്റെ അതേ വൈറസ്, നമ്മൾ ചിക്കൻ പോക്സ് ഉണ്ടാക്കുന്നത് വാരിസെല്ല സോസ്റ്റർ എന്ന വൈറസാണ്. ഹ്യൂമൻ ഹെർപ്പസ് വൈറസ് വിഭാഗത്തിൽപ്പെട്ടതാണ്. ഈ ഹെർപ്പസ് വൈറസുകളുടെ പ്രത്യേകത ലേറ്റൻസി എന്ന് പറയുന്ന ഒരു സ്വഭാവമാണ്. അതായത് ഒരിക്കൽ ചിക്കൻ പോക്സ് വരികയാണെങ്കിൽ, നല്ല പ്രകടമായിട്ടും വരാം, സബ് ക്ലിനിക്കലുമായിട്ടും ചിലപ്പോൾ ചിക്കൻ പോക്സ് വരാം. ഇത്തരത്തിൽ ഒരിക്കൽ ചിക്കൻ പോക്സ് വന്ന ആൾക്ക് ഈ വൈറസ് മുഴുവൻ ശരീരത്തിൽ നിന്ന് പുറത്തു പോകാതെ വൈറസ് ചിലർക്ക് ഞരമ്പുകളിൽ, അതിൽ തന്നെ ഞരമ്പുകളിൽ നമ്മുടെ സ്പൈനൽ കോഡിൻ്റെയൊക്കെ ഡോസൽ റൂട്ട് ഗാംഗ്ലിയ എന്ന് പറയും, ഗാംഗ്ലിയ ഞരമ്പുകളിലൊക്കെ ഇത് ഡോർമെൻ്റായിട്ട്, അതായത് ഇത് നിർവീര്യമായിട്ട് കുറേ വർഷങ്ങളോളം ഇരിക്കാം. അതിനുശേഷം ശരീരം എപ്പോഴെങ്കിലും അതിൻ്റെ പ്രതിരോധശേഷി കുറയുന്ന സമയത്ത് ഈ വൈറസ് ആക്റ്റീവാകും, വീണ്ടും റീആക്ടിവേറ്റ് ചെയ്ത് ലക്ഷണങ്ങൾ കാണിക്കും. അത് നല്ല അസഹനീയമായ വേദന, കുമിളകൾ, ചിക്കൻ ബോക്സിന് വരുന്ന പോലെ തന്നെ സ്രവങ്ങൾ അടങ്ങിയ കുമിളകൾ, അത് ശരീരം മുഴുവൻ ഉണ്ടാവുകയില്ല ചിക്കൻ ബോക്സ് പോലെ. ഈ ഒരു പ്രത്യേക നെർവ് റൂട്ടിൻ്റെ റീജിയൻ, ഡെർമറ്റോം എന്ന് പറയും, ഒരു ബാൻഡ് കണക്ക് നമ്മുടെ ശരീരത്തിൻ്റെ നടുഭാഗത്തു നിന്ന് ഒരു ഭാഗത്തേക്ക്, ഇരുവശത്തേക്കും ക്രോസ് ചെയ്യില്ല, നമ്മുടെ നട്ടലിൻ്റെയൊക്കെ ഒരു ഭാഗം, മുഖത്താണെങ്കിൽ ഒരു ഭാഗം ക്രോസ് ചെയ്ത് ശരീരം മുഴുവൻ വരികയില്ല. ഒരു ഭാഗത്ത് ഒരു പാച്ച്, ഒരു ബാൻഡ്, ഒരു പർട്ടിക്കുലർ റൂട്ടുമായിട്ട് ബന്ധപ്പെട്ട ഡെർമറ്റോം, നെർവ് റൂട്ട് ഞരമ്പുമായിട്ട് ബന്ധപ്പെട്ട ഡെർമറ്റോമിൻ്റെ ആ ഒരു ഭാഗത്ത് മാത്രമായിരിക്കും ഈ കുമിളകൾ വരുന്നത്. അസഹനീയമായ വേദന വരും. ഇതാണ് ഹെർപ്പസ് സോസ്റ്റർ. ഇത് കൂടുതലും രോഗപ്രതിരോധ ശേഷി കുറയുന്നു. അതിൽ പ്രധാനമായിട്ട് നമുക്കുള്ള ഒരു വലിയ കൺസേൺ, പ്രായമായവരിൽ ഇത് കണ്ടുവരും. പ്രായമാവുമ്പോൾ നാച്ചുറലായിട്ട് നമുക്ക് കുറച്ച് പ്രതിരോധം കുറയുന്നു. അപ്പോൾ ഒരു 60 വയസ്സിന് മുകളിലൊക്കെ റിസ്ക് ആണ്. 85 വയസ്സിന് മുകളിലൊക്കെ വളരെയധികം സാധ്യതയുണ്ട്. ഒരിക്കൽ ചിക്കൻ പോക്സ് വന്ന 7 പേരിൽ ഒരാൾക്ക് ഹെർപ്പസ് സോസ്റ്റർ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് കണക്കുകൾ. പിന്നീട് മറ്റ് പ്രതിരോധ ശേഷി കുറയുന്ന, പ്രത്യേകിച്ച് നമ്മൾ ഇപ്പോൾ ട്രാൻസ്പ്ലാന്റോ അത്തരത്തിൽ ഈ ഇമ്മ്യൂണോ സപ്രസീവായിട്ടുള്ള ഡ്രഗ്സ് കഴിക്കുന്നവർ, HIV കണക്ക് പ്രതിരോധ ശേഷി കുറയുന്ന രോഗങ്ങൾ, അതല്ലെങ്കിൽ ലോങ് ടേം ആയിട്ട് സ്റ്റിറോയിഡ് മരുന്നുകൾ ഉപയോഗിക്കുന്നവർ, ഇവർക്കൊക്കെ പ്രതിരോധ ശേഷി കുറയുന്ന ക്യാൻസറുകൾ, പ്രതിരോധ ശേഷി കുറയുന്ന ഘട്ടങ്ങളിൽ നമുക്ക് ഇത് ഹെർപ്പസ് സോസ്റ്റർ ആയിട്ട് മുമ്പ് വന്ന ചിക്കൻ പോക്സ് വൈറസ് റീആക്ടിവേറ്റ് ചെയ്ത് ഉണ്ടാകാം.
2: മാഡം, ഈ രോഗത്തിന്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്?
3: ഇത് നമുക്ക് 3 സ്റ്റേജസ് പറയാം. ആദ്യം ഒരു പ്രീഹെർപ്പറ്റിക് ന്യൂറാൽജിയ, പിന്നീട് ആ കുമിളകൾ പൊട്ടുന്ന ഹെർപ്പറ്റിക് സ്റ്റേജും, അത് കഴിഞ്ഞ് പോസ്റ്റ് ഹെർപ്പറ്റിക് ന്യൂറാൽജിയ, ആ കുമിളയ്ക്ക് ശേഷം മുതലുള്ള വേദനയും. ആദ്യം നമുക്ക് ഈ പ്രതിരോധ ശേഷി കുറയുന്ന സമയത്ത് ഇത് റീആക്ടിവേറ്റ് ചെയ്യുമ്പോൾ ആദ്യത്തെ 1-2 ദിവസം ഈ പറയുന്ന രീതിയിൽ ആ ഒരു പർട്ടിക്കുലർ ഏരിയ, ആ ഒരു ഭാഗം മാത്രം, ഒരു ബാൻഡ് പോലൊരു ഏരിയയിൽ അസഹനീയമായ വേദനയും തരിപ്പും ഒക്കെ ഉണ്ടാകാം. 1-2 ദിവസത്തിനുള്ളിൽ തന്നെ ആ ഭാഗത്ത് കുമിളകൾ പൊട്ടും. കുമിളകൾ ചിക്കൻ പോക്സിന് വരുന്ന പോലെ കുമിളകൾ വന്ന് അതിൽ സ്രവം കാണുന്ന രീതിയിലുള്ള കുമിളകളായിരിക്കാം. പക്ഷേ ചിക്കൻ പോക്സ് പോലെ ശരീരം മുഴുവൻ ഉണ്ടാവുകയില്ല. ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത്, ശരീരത്തിൻ്റെ ഒരു വശത്തായിട്ട് ഒരു പാച്ച് കണക്കായിരിക്കും ഇതിൻ്റെ കുമിളകൾ പൊട്ടുന്നത്. അപ്പോൾ ഏത് നെർവ് റൂട്ടിലാണ്, ഇപ്പോൾ ക്രേനിയൽ നെർവ്, സ്പൈനൽ നെർവ്, ഏത് റൂട്ട്, ഏത് ഭാഗത്തെ നെർവ്, ഞരമ്പുകളെയാണ് അത് ബാധിച്ചിരിക്കുന്നത്, അവിടെ നിന്നാണ് അത് റീആക്ടിവേറ്റ് ചെയ്തിരിക്കുന്നത്, ആ ഭാഗത്തായിരിക്കും ലക്ഷണം. ഇപ്പോൾ മുഖത്ത് തന്നെ നമുക്ക് ട്രൈജെമിനൽ ന്യൂറാൽജിയ, ട്രൈജെമിനൽ നെർവ് സപ്ലൈ ചെയ്യുന്ന കണ്ണിൻ്റെ 3 ബ്രാഞ്ചസ് ഉണ്ട്. അപ്പോൾ അതിൽ കണ്ണിൻ്റെ ഭാഗമായിട്ട് മുകളിലുള്ള ഒഫ്താൽമിക്കായിട്ടുള്ള ഭാഗം, അല്ലെങ്കിൽ ഈ നമ്മുടെ ചെവിയും മുഖത്തിൻ്റെ നടുക്ക് ഭാഗം ചെവിയുമായിട്ട് ചേർന്ന ഭാഗം, പിന്നീട് നമ്മുടെ താടി, മാൻഡിബുലർ താടിയുമായിട്ടുള്ള റീജിയൻ, ഇതിലേതെങ്കിലും ഒരു റീജിയനിലായിരിക്കും ഇത്തരത്തിൽ വരുന്നത്. അതിനൊക്കെ മുതുകത്തും നെഞ്ചിലുമൊക്കെ മിഡ് ലൈൻ, നമ്മുടെ ശരീരത്തിന് നടുക്കുന്ന ഒരു ഭാഗത്തേക്ക് ഇത്തരത്തിലൊരു പാച്ച് കണക്കായിരിക്കും ഈ കുമിളകൾ പൊട്ടുന്നത്. ഇനി ഈ കുമിളകൾക്ക് ശേഷവും അസഹനീയമായ വേദന ചിലർക്ക്, എല്ലാവർക്കുമല്ല, ചിലർ

0: ഒക്കെ ഒരു 3 മാസത്തിലധികമൊക്കെ തന്നെയും ഈ വേദന നിൽക്കും. അത്തരത്തിൽ നിൽക്കുന്നവരുടെ കാര്യം കഷ്ടമാണ്. ചിലപ്പോൾ നമ്മൾ എത്ര മരുന്നുകൾ കൊടുത്താലും വേദന കുറയാനൊക്കെ പാടുള്ളതായിട്ട് നമ്മൾ കാണാറുണ്ട്. പക്ഷെ ചികിത്സയുണ്ട് എങ്കിലും ഇതാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ. ഈ പിന്നീട് സങ്കീർണതകളിലേക്ക് പോകാം. സങ്കീർണതകളിലേക്ക് പോകാമെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒഫ്താൽമിക്, ഞാൻ പറഞ്ഞില്ലേ, കണ്ണുമായിട്ട് ചുറ്റുമുള്ള ഭാഗം മുഖത്തിൻ്റെ ആ രീതിയിൽ വരുമ്പോൾ റെറ്റിനൽ നെർവിനെയൊക്കെ ബാധിച്ച് അന്ധതയൊക്കെ വരാനുള്ള അതൊരു കോംപ്ലിക്കേഷൻ ആണ്. നമ്മൾ ചിക്കൻ പോക്സിന് പറയുന്ന പോലെയല്ല, ഹെർപ്പസ് സോസ്റ്ററിന് കോംപ്ലിക്കേഷൻസ് കൂടുതലാണ്, സങ്കീർണതകൾ കൂടുതലാണ്. ചിക്കൻ പോക്സ് പോലെ നിസ്സാരമായി കരുതാവുന്ന ഒരു രോഗമല്ല, ഗൗരവമായിട്ട് തന്നെ നമ്മൾ ചികിത്സിക്കേണ്ട രോഗമാണ്. ഇപ്പോൾ ചെവിയുടെ ഭാഗത്ത് ഞാൻ പറഞ്ഞില്ലേ, ആ രീതിയിൽ കുമിളകൾ വരുന്ന സമയത്ത് ചെവികളുടെ നെർവുകളെ ബാധിക്കുകയും കേൾവിക്ക് കുറവുണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള കോംപ്ലിക്കേഷൻസിലേക്ക് പോകുന്നതും ഇതിൽ ഹെർപ്പസ് ഹോസ്റ്റലിൽ നമ്മൾ കണ്ടുവരുന്നുണ്ട്.
1: മേഡം, അതുപോലെ തന്നെ ഈ രോഗം ചിക്കൻ പോക്സിനെ പോലെ പെട്ടെന്ന് പകരാൻ സാധ്യതയുള്ള ഒരു രോഗമാണോ?
0: ചിക്കൻ പോക്സിന്റെ അത്രയും പകർച്ചയില്ല. കാരണം ചിക്കൻ പോക്സിന്റെ പകർച്ചയിൽ നമുക്ക് ഇറസ്പിറേറ്ററി സെക്രീഷൻസ്, നമ്മുടെ സ്രവങ്ങൾ വഴി വായിൽ നിന്ന് ഉമിനീര്, വായുവിൽ നിന്നുള്ള ഉച്ഛ്വാസം, ഇതിൽ നിന്നൊക്കെ പകരാം. പക്ഷെ ഇതിൽ അത്തരത്തിലുള്ള ലക്ഷണങ്ങളില്ല. എങ്കിലും ഈ കുമിളകളിലെ സ്രവം, അത് ചിക്കൻ പോക്സിൽ ഉള്ളതുപോലെ തന്നെ കുമിളകളിലെ സ്രവവുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നവർക്ക് ഹെർപ്പസ് സോസ്റ്റർ അല്ല അപ്പോൾ ഉണ്ടാകുന്നത്, അവർക്ക് ചിക്കൻ പോക്സ് വരും. കാരണം വൈറസ് ഒന്ന് തന്നെയാണ്, ഈ വാരിസെല്ല സോസ്റ്റർ വൈറസാണ് ഈ കുമിളകളിലുള്ളത്. അപ്പോൾ ആ കുമിളകളുമായിട്ട്, കുമിളകളിലെ സ്രവവുമായിട്ട് ആരെങ്കിലും ഹെർപ്പസ് സോസ്റ്റർ പേഷ്യൻറ്റിൻ്റെ കോണ്ടാക്റ്റിൽ വന്നാൽ അവർക്ക് ചിക്കൻ പോക്സിൻ്റെ ലക്ഷണങ്ങൾ ആ സമ്പർക്കത്തിൽ വന്നാൽ കാണിക്കും. ആ പക്ഷേ പകർച്ച ചിക്കൻ പോക്സിൻ്റെ അത്രയും ഇല്ലെങ്കിലും പകർച്ചയ്ക്ക് സാധ്യതയുണ്ട്.
1: അതുപോലെ തന്നെ മാഡം, സാധാരണയായി ഈ രോഗികളിൽ കണ്ടുവരാറുള്ള സങ്കീർണതകൾ എന്തെല്ലാമാണ്?
0: ഞാൻ പറഞ്ഞില്ലേ, കാഴ്ചക്കുറവ്, ബധിരത, പിന്നീട് ഈ നീണ്ടു നിൽക്കുന്ന വേദന, അസഹനീയമായ വേദന, ചിലർക്ക് തലച്ചോറിനെ ബാധിക്കുന്നു, മറ്റ് ഞരമ്പുകളെ ബാധിക്കുന്നു. ഇത്തരത്തിലുള്ള സങ്കീർണതകൾ വളരെ കൂടുതലാണ്. ചിക്കൻ പോക്സിനെ അപേക്ഷിച്ച് ഹെർപ്പസ് സോസ്റ്ററിന് സങ്കീർണതകൾ കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ ചിക്കൻ പോക്സിനെക്കാട്ടി വളരെ ഗൗരവത്തോടു കൂടി വേണം ഇതിൻ്റെ ചികിത്സ തേടുവാൻ. ഹെർപ്പസ് സോസ്റ്റർ വന്നാൽ എത്രയും പെട്ടെന്ന് ചികിത്സ എടുക്കുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനം. എത്രയും പെട്ടെന്ന് എന്ന് വെച്ചാൽ നമ്മൾ 24 മണിക്കൂറിനുള്ളിൽ പറ്റുമെങ്കിൽ 24 മുതൽ 48 മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മൾ ചികിത്സ സ്റ്റാർട്ട് ചെയ്താൽ ഇത്തരത്തിലുള്ള സങ്കീർണതകൾ നമുക്ക് പൂർണ്ണമായിട്ടും തടയുവാൻ സാധിക്കും. അതിൽ ചിക്കൻ പോക്സിന് കൊടുക്കുന്നത് പോലെ തന്നെ ആൻറ്റിവൈറൽ മരുന്നുകളാണ്, നമ്മൾ സൈക്ലോവിർ പോലുള്ള ആൻറ്റിവൈറൽ മരുന്നുകളാണ് ഹെർപ്പസ് സോസ്റ്ററിൻ്റെ ചികിത്സയ്ക്കും എടുക്കേണ്ടത്. ചിക്കൻ പോക്സിന് ചിലർ മരുന്ന് എടുക്കാറില്ല, തനിയെ പോകും, സെൽഫ് ലിമിറ്റിംഗ് ആണ്. പക്ഷേ ഇപ്പോൾ എല്ലാവരും കഴിക്കാറുണ്ട്. മാത്രമല്ല ചിക്കൻ പോക്സിന് നമ്മൾ സൈക്ലോവീറൊക്കെ കഴിച്ചിട്ടുണ്ട്, ആൻറ്റിവൈറലൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള രോഗികൾക്ക് പിന്നീട് ഭാവിയിൽ ഹെർപ്പസ് സോസ്റ്റർ വരാനുള്ള സാധ്യതയും കുറയും. അപ്പോൾ ചിക്കൻ പോക്സിന് മരുന്ന് എടുക്കുന്നതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഹെർപ്പസ് സോസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം എത്രയും പെട്ടെന്ന് പോയി ആൻറ്റിവൈറൽ ചികിത്സ തേടുക, ഡോക്ടറെ കണ്ടിരിക്കുക തന്നെ വേണം. നിസ്സാരമായി കരുതരുത്. ചികിത്സ എടുക്കുകയാണെങ്കിൽ ഈ അപകടകരമായ സങ്കീർണതകളെ നമുക്ക് തടയുവാൻ സാധിക്കും. ഇപ്പോൾ ചികിത്സ എടുക്കുക എന്നുള്ളതാണ് ഹെർപ്പസ് സോസ്റ്ററിൽ ഏറ്റവും പ്രധാനം. പിന്നീട് അത് കൂടാതെ ആ ബ്ലിസ്റ്ററിന് വേണ്ടിയിട്ട് ചൊറിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള ആൻറ്റി ഹിസ്റ്റമിൻ മരുന്നുകളും വേദനയ്ക്കുള്ള മരുന്നുകളും ഒക്കെ തന്നെ നമുക്ക് ചികിത്സയുടെ ഭാഗമായി നൽകാം.
1: മാഡം, ഈ രോഗത്തിന്റെ ചികിത്സാ രീതികളെ കുറിച്ചൊന്ന് പറയാമോ?
0: ചികിത്സയ്ക്ക് ഏറ്റവും പ്രധാനം ആദ്യം തന്നെ ആൻറ്റിവൈറൽ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്നു. ആൻറ്റിവൈറൽ മരുന്ന് ഡോക്ടർ പറയുന്ന നിർദ്ദേശം അനുസരിച്ച്, കാരണം ഡോസ്, വ്യക്തിയുടെ പ്രായം, തൂക്കം, മറ്റ് അനുബന്ധ രോഗങ്ങൾ ഇവയൊക്കെ അനുസരിച്ച് നമ്മൾ ഡോസ് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നീട് വേദനയ്ക്കുള്ള ട്രീറ്റ്മെൻറ്റാണ്. വേദനയ്ക്ക് പല പല ട്രീറ്റ്മെൻറ്റുകൾ ഇപ്പോൾ പരീക്ഷിക്കുന്നുമുണ്ട്. നമ്മൾ ഗുളികകളുണ്ട്, അതിൽ നിൽക്കാത്തവർക്ക് വേറെ മസാജിങ്ങും അത്തരത്തിലുള്ള പല പരീക്ഷണാടിസ്ഥാനത്തിലുള്ള ചികിത്സകളും പലതും ഫലപ്രദമാണ്. ഈ പലപ്പോഴും ഈ മസാജിങ് ഒക്കെ പറയുമ്പോൾ ഓപ്പോസിറ്റ് വശത്ത്, നമ്മൾ ഈ കുമിള പൊട്ടിയ ഭാഗത്തിൻ്റെ ഒരു ശരീരത്തിൻ്റെ ഒരു ഭാഗത്താണല്ലോ കുമിള പൊട്ടുന്നത്, അതിൻ്റെ ഓപ്പോസിറ്റ് വശത്ത് അതേ ഭാഗത്തുള്ള മസാജിങ്, ഇത്തരത്തിലുള്ള പല തെറാപ്പികളും ഇപ്പോൾ ഈ പെയിനിന് നൽകുന്നുണ്ട്. പക്ഷേ ഈ സങ്കീർണമായ പെയിനിലേക്ക്, പോസ്റ്റർപെറ്റിക് ന്യൂറാലജി 3 മാസത്തിന് ശേഷമൊക്കെ പോകുന്നത് ആദ്യമേ തന്നെ ചികിത്സ തേടുകയാണെങ്കിൽ നമുക്ക് തടയുവാൻ കഴിയും. അപ്പോൾ ഇതിൻ്റെ ചികിത്സ പ്രധാനമായും ആൻറ്റിവൈറൽ തന്നെയാണ്, പിന്നീട് വേദനയ്ക്കുള്ള ചികിത്സ.
1: മാഡം, ഈ രോഗത്തിന് പ്രായപരിധിയുണ്ടോ? സാധാരണ ഏത് വിഭാഗം ആളുകളിലാണ് ഈ രോഗം കൂടുതൽ കണ്ടുവരാറുള്ളത്? ഒപ്പം തന്നെ ഈ രോഗത്തിന് വാക്സിൻ ലഭ്യമാണോ?
0: പ്രായം ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. നമ്മൾ 60 വയസ്സിന് മുകളിലുള്ളവർക്കാണ് കൂടുതൽ കണ്ടുവരുന്നത്. 85 വയസ്സിന് മുകളിലിൻ്റെ റിസ്ക്, ഏകദേശം 50% ആളുകൾക്കും ഇത് ഇത്തരത്തിൽ ഡോർമെൻ്റ് ആയിട്ടുള്ളവർക്ക് ഈ ഹെർപ്പസ് സോസ്റ്റർ വരുമെന്നുള്ളതാണ് കണക്കുകൾ. പ്രായമായവരിലാണ് ഇത് കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇത് വളരെ പ്രധാനമാണ്. കാരണം ഇപ്പോൾ കേരളത്തിൽ പ്രായം ആയവരുടെ മുതിർന്നവരുടെ ജനസംഖ്യ അനുപാതം കൂടി വരികയാണ്. നമുക്കതുകൊണ്ട് ഇഷ്ടംപോലെ കേസസ് ഇപ്പം ഹെപ്പസ് ഹോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു. മാത്രമല്ല കേരളത്തിൽ മറ്റൊരു പ്രത്യേകത നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ്, അതായത് പകർച്ചേതര രോഗങ്ങൾ ഇത്രയധികം കൂടുതലാണ്. പ്രമേഹ രോഗികളുടെ എണ്ണം മറ്റ് അനുബന്ധ രോഗങ്ങളുള്ളവരുടെ കൂടുതലാണ്. പ്രമേഹ രോഗം ഒരു പ്രധാനപ്പെട്ട റിസ്ക്

0: ഫാക്ടറാണ്. അതും പ്രമേഹം നിയന്ത്രിതമാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല ആർക്കും. പക്ഷെ അനിയന്ത്രിതമായിട്ടുള്ള പ്രമേഹം, നമ്മൾ ഷുഗർ അണ്ടർ കൺട്രോൾ അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രതിരോധശേഷി വളരെയധികം കുറയും, മറ്റ് രോഗങ്ങൾ പ്രത്യേകിച്ച് അണുബാധയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രമേഹ രോഗികൾ അതിനാൽ തന്നെ അനിയന്ത്രിതമായിട്ട് പ്രമേഹം തുടരുകയാണെങ്കിൽ അവരിൽ ഹെർപ്പസ് സോസ്റ്റർ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അത് പ്രായമായവരിൽ, അവിടെയും പ്രമേഹ രോഗം അനിയന്ത്രിതമാവുന്ന ആളുകളുടെ എണ്ണവും നമുക്ക് പ്രായമായവരിലാണ് കൂടുതൽ. പിന്നീട് മറ്റ് പ്രതിരോധശേഷി കുറയുന്ന രോഗങ്ങളിലുള്ളവർക്കുമാണ് ഇത് കണ്ടുവരുന്നത്. ഇതിന് പക്ഷേ നമുക്കപ്പോൾ ഇപ്പോൾ നമുക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം, 50 വയസ്സിന് മുകളിലുള്ളവർക്ക് ഇതിന് വാക്സീനുണ്ട്. സോസ്റ്റർ വാക്സിൻ എന്ന് നമ്മൾ പറയും. ഷിംഗിൾസ്, ഇതിന് ഷിംഗിൾസ് എന്നൊരു പേരുമുണ്ട്. ഷിംഗിൾസ് വാക്സിൻ അല്ലെങ്കിൽ സോസ്റ്റർ വാക്സിൻ ഇപ്പോൾ 50 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് എടുക്കാം. ആ വാക്സിൻ ഫലപ്രദമാണ്. റീകോമ്പിനന്റ് വാക്സിൻ ആണ് കൂടുതലും അവൈലബിൾ ആയിട്ടുള്ളത്. അത് എടുക്കുന്നത് നന്നായിരിക്കുമെന്ന് തോന്നുന്നു, കാരണം നമ്മുടെ ജനസംഖ്യയിൽ ഇപ്പോൾ മുതിർന്നവരുടെ എണ്ണം കൂടുതലാണ്. അതിനാൽ ഈ വാക്സിൻ ഇനി കൂടുതൽ ഇവിടെ എടുത്തു തുടങ്ങുന്ന ഒരു രീതി നമ്മൾ അവലംബിക്കേണ്ടിയിരിക്കുന്നു, കാരണം ഈ രോഗം സങ്കീർണത ഏറിയതാണ്, വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രോഗമാണ്. അപ്പോൾ വാക്സിനേഷൻ ഇതിനൊരു ഫലപ്രദമായ പ്രതിരോധമാണ്. പിന്നീട് കുട്ടിക്കാലത്തോ അല്ലെങ്കിൽ നമ്മൾ എപ്പോഴെങ്കിലും ചിക്കൻ പോക്സ് വാക്സിൻ എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കും ഇത്തരത്തിൽ സങ്കീർണതകളിലേക്ക് പോകാനുള്ള, ഒന്ന് ചിക്കൻ പോക്സ് രോഗം വരില്ല, വന്നാൽ തന്നെയും അത് തീവ്രമാവുകയില്ല, സങ്കീർണതയിലേക്ക് പോവുകയില്ല, മാത്രമല്ല ഭാവിയിലുള്ള ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ തടയുവാനും ചിക്കൻ പോക്സ് വാക്സിൻ. ഇപ്പോൾ 50 വയസ്സിന് മുകളിലുള്ളവർക്കാണ് നമ്മൾ സോസ്റ്റർ വാക്സിൻ എടുക്കുന്നത്. അതല്ലാതെ കുഞ്ഞുങ്ങൾ മുതൽ 15 വയസ്സ് തൊട്ടാണ് ഇപ്പോൾ IEP ഷെഡ്യൂൾ അനുസരിച്ച് വാക്സിൻ നമുക്ക് കൊടുക്കുന്നത്. 2 ഡോസ് വാക്സിനാണ് എടുക്കുന്നത്. 13 വയസ്സിൽ താഴെയാണെങ്കിൽ 3 മാസത്തിന് ശേഷം ഒരു ബൂസ്റ്ററും, 13 വയസ്സിന് മുകളിലാണെങ്കിൽ 1 മാസം, അതായത് 4 മുതൽ 6 ആഴ്ചയ്ക്ക് ശേഷം ഒരു ബൂസ്റ്ററും. അങ്ങനെ 2 ഡോസ് വാക്സിൻ ചിക്കൻ പോക്സിന് തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ രീതിയിൽ നമുക്കിതിനെ പ്രതിരോധിക്കാം.
1: മാഡം, ഈ രോഗികൾക്കുള്ള ഭക്ഷണക്രമം എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ചൊന്ന് പറയാമോ?
0: ഹെർപ്പസ് സോസ്റ്റർ, നമ്മൾ ചിക്കൻ പോക്സ് പറയുന്ന പോലെ ഈ കുമിള പൊട്ടുന്ന എല്ലാ രോഗങ്ങൾക്കും കുറേ അന്ധവിശ്വാസങ്ങളുണ്ട്, ഈ ദൈവകോപം എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ആ രീതിയിൽ പിന്നെ പഥ്യങ്ങളും പുളിയുള്ളത് കഴിക്കരുത് എന്നൊക്കെയുള്ള കുറേ മിഥ്യാധാരണകളുണ്ട്. പക്ഷെ നമ്മുടെ ഒരു മോഡേൺ മെഡിസിൻ പ്രാക്ടീസിൽ ഇതൊരു വൈറൽ രോഗം മാത്രമാണ്. അപ്പോൾ വൈറൽ രോഗങ്ങളുടെ ചികിത്സയ്ക്ക് അങ്ങനെ ഭക്ഷണത്തിന് പഥ്യമൊന്നുമില്ല. പക്ഷേ ദഹനത്തിന് എളുപ്പമുള്ള, നമ്മളൊരു രോഗപ്രതിരോധം ശരീരം തീർക്കുമ്പോൾ ശരീരത്തിനെ സഹായിക്കുന്ന രീതിയിൽ പോഷക സമൃദ്ധമായ ദഹിക്കുവാൻ എളുപ്പമുള്ള എല്ലാ ഭക്ഷണവും കഴിക്കാം പ്രത്യേകിച്ച്. പക്ഷേ ഈ കുരു പൊട്ടിക്കുക, ഇത് ആ രീതിയിൽ, പിന്നെ കുളിക്കാതിരിക്കുക, ഇങ്ങനെയുള്ള മിഥ്യാധാരണകൾ നമ്മൾ മാറ്റിവെക്കണം. ചിക്കൻ പോക്സ് ആണെങ്കിലും സോസ്റ്റർ ആണെങ്കിലും ദിവസേന കുളിക്കുക, തേച്ച് കുളിച്ച് കുരു പൊട്ടിക്കാൻ നിൽക്കേണ്ട, പക്ഷേ സോപ്പ് തേച്ച് കുളിക്കുക. അല്ലെങ്കിൽ ഇതിനകത്ത് സെക്കൻഡറി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരും, ഇതിൽ അണുബാധ, ഈ കുമിളകളിൽ അണുബാധ ഉണ്ടായിട്ട് പിന്നീട് അത് വ്രണമാവുകയും അതിൻ്റെ കോംപ്ലിക്കേഷൻസ് കാരണം ബുദ്ധിമുട്ടുണ്ടാകാനും സാധ്യതയുണ്ട്. അപ്പോൾ കുളിക്കുക എന്നുള്ളതും പ്രധാനമാണ്.
1: മാഡം, അതുപോലെ തന്നെ ഏറെ ഭയപ്പാട് ഉളവാക്കുന്ന ഒരു കാര്യമാണ് ഈ രോഗികളെ പരിചരിക്കുന്നവർ. അങ്ങനെയെങ്കിൽ ഈ രോഗികളെ പരിചരിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്?
0: ഇതിലൊന്ന്, ചിക്കൻ പോക്സും സോസ്റ്റർ രോഗിയെ നമ്മൾ തൊട്ട് പരിചരിക്കുകയേ ചെയ്യരുത്. ഇപ്പൊ കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക്, ഇപ്പൊ ഹെർപ്പസ് സോസ്റ്റർ മുതിർന്നവർക്കാണല്ലോ, ചിക്കൻ പോക്സ് കുഞ്ഞുങ്ങളിലൊക്കെ വരുവാണെങ്കിൽ അമ്മമാർക്ക് എന്തായാലും എടുക്കേണ്ടി വരും. പക്ഷെ അല്ലെങ്കിൽ നമ്മൾ ചിക്കൻ പോക്സ് ആണെങ്കിലും സോസ്റ്റർ ആണെങ്കിലും അതിൻ്റെ ആ ഒരു ഇൻഫെക്റ്റീവ് പീരീഡിൽ നമ്മൾ ആളെ ഐസൊലേറ്റ് ചെയ്യാം. പിന്നെ സോസ്റ്ററിന് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ചിക്കൻ പോക്സിൻ്റെ അത്രയും ഐസൊലേഷൻ വേണ്ട. കാരണം ചിക്കൻ പോക്സിന് നമുക്ക് ഇപ്പോൾ ആശുപത്രിയിലാണെങ്കിൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് ചിക്കൻ പോക്സ് പേഷ്യൻ്റിനെ മാനേജ് ചെയ്യാൻ, കാരണം ഇത് വായുവിലൂടെ പകരുന്നു. പക്ഷേ ഹെർപ്പസ് സോസ്റ്ററെ സംബന്ധിച്ചിടത്തോളം വായുവിലൂടെ പകരുക എന്നുള്ള റിസ്ക് ഇല്ല. ഈ കുമിളകളുമായിട്ട് കോണ്ടാക്ട് വരാതെ നോക്കിയാൽ മാത്രം മതി. ചിക്കൻ പോക്സിൻ്റെ അത്രയും ഐസൊലേഷൻ ഹെർപ്പസ് സോസ്റ്ററിന് ആവശ്യമില്ല. ഹെർപ്പസ് സോസ്റ്ററിന് നമുക്ക് കുമിളകളുമായിട്ട് കോണ്ടാക്ട് വരാതെ ശ്രദ്ധിക്കുക എന്നുള്ള കാര്യം മാത്രം മതി പരിചരിക്കുന്നവർ ശ്രദ്ധിക്കുവാനുള്ളത്, കാരണം വായുവിലൂടെ അത് പകരുന്നില്ല.
1: മാഡം, ഈ രോഗം വരാതിരിക്കുവാൻ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
0: നമ്മളിപ്പോൾ ചിക്കൻ പോക്സ് ഒരിക്കൽ വന്ന് പോയത് പിന്നെ നമുക്ക് അതിനൊന്നും ചെയ്യാനില്ല, കാരണം നമ്മുടെ ശരീരത്തത് ഡോർമെന്റ് ആയിട്ട് ആ വൈറസ് കിടക്കുകയും റിയാക്ടിവേറ്റ് ചെയ്യുന്നതിന് തടയുവാനായിട്ട് പ്രതിരോധശേഷി കുറയുന്ന സാഹചര്യങ്ങൾ നമ്മൾ വിളിച്ചു വരുത്തുന്നതല്ല. അവിടെയും പ്രമേഹം കണക്കുള്ള രോഗങ്ങൾ നിയന്ത്രണത്തിൽ, പ്രായമാവുന്നത് നമുക്ക് തടയാൻ പറ്റില്ല, പ്രായമാവുന്നത് നല്ല വളരെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ പ്രമേഹ രോഗം നിയന്ത്രണത്തിൽ വെക്കുന്നത് ഒരു പ്രതിരോധ മാർഗമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വാക്സിൻസ് ആണ് ഏറ്റവും എളുപ്പം. സോസ്റ്റർ വാക്സിനുകൾ എടുക്കുക നല്ലതാണ്. പിന്നീട് ഇത്തരത്തിൽ ഈ പ്രതിരോധശേഷി കുറവുള്ളവർ, അവര് പൂർണ്ണമായിട്ടും ഈ അവരുടെ എന്താ ജീവിതശൈലി ക്രമീകരിച്ച് ആരോഗ്യം നിലനിർത്തുവാൻ ശ്രമിക്കുക എന്നുള്ളത് എല്ലാ അണുബാധകൾ തടയുവാൻ നമ്മൾ ശ്രമിക്കുന്നത് പോലെയും സഹായകരമാകും.
1: ഹെർപ്പസ് സോസ്റ്റർ എന്ന രോഗത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ച ഡോക്ടർ ചിന്തയ്ക്ക് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ

0: NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
1: ആകാശവാണി തൃശൂർ. ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം ജോൺസൺ സംഗീതം നൽകി യേശുദാസ് പാടിയ ഗാനം. ചിത്രം പക്ഷേ. ഗാനരചന കെ ജയകുമാർ.

0: ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
1: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പണ്ടിക്കുളം റോഡ്, തൃശൂർ.
2: അക്കൗണ്ടൻസ് അക്കാദമി ചോദ്യം ഉത്തരം ചിന്താ വിഷയം
3: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55.
4: കോൺസെപ്റ്റ് ഉറപ്പിച്ചുകൊണ്ടുള്ള കോച്ചിങ്ങും ഓഡിറ്റേഴ്സിനൊപ്പം.

0: താമസിച്ചുള്ള ഒരു മാസത്തെ എക്സാം പ്രാക്ടീസും.
1: നാളെ രാവിലെ 7:35 മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ. ഗാന സന്ദേശം. മറ്റെങ്ങും കാണാത്ത സംഗീതോപകരണങ്ങൾ മ്യൂസിക് പാർക്കിൽ കണ്ടെത്താം. മ്യൂസിക് പാർക്കിൽ ഇല്ലാത്തവ മറ്റെങ്ങും കണ്ടെത്താനാവില്ല.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. സേവന വാർത്തകൾ
3: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:20.
2: പ്രയോജകർ: കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
4: എം ജി ശ്രീകുമാറും സുജാതയും സംഘവും പാടിയ ഗാനം. എസ് രമേശൻ നായരുടെ വരികൾ, വിദ്യാസാഗറിന്റെ സംഗീതം. ചിത്രം ചന്ദ്രനുദിക്കുന്നതിക്കിൽ.

0: ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ. ആകാശവാണി തൃശൂർ. സമയം 10 മണി കഴിഞ്ഞ് 25 മിനിറ്റ്.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ടവാരിയർ റോഡ്, തൃശൂർ. ഇന്നത്തെ സ്വർണ്ണവില.
0: പ്രായോജകർ
2: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
0: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
0: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ. റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണ്ണവില. കേരളത്തിൽ ഇന്ന് സ്വർണ്ണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 50 രൂപ കൂടി 14,115 രൂപയ്ക്കും, പവന് 1,360 രൂപ കൂടി 112,920 രൂപയ്ക്കുമാണ്. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണ്ണവില ഇനി നാളെ രാവിലെ 10:25 കേൾക്കാം.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ടവാരി റോഡ്, തൃശൂർ. ഇന്നത്തെ സ്വർണ്ണവില സമാപിക്കുന്നു. പ്രായോജകർ
2: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
0: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.

0: ഇന്നർ ഷോപ്പി, എം ജി റോഡ്, തൃശൂർ. ഗാനസ്മൃതി ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ പുലരിപ്പൂക്കളിൽ. കാലങ്ങളായി വനിതകളുടെ ഒറ്റമിത്രം ഇന്നർ ഷോപ്പി, എം ജി റോഡ്, തൃശൂർ.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
0: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
2: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
3: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
4: അറിവിന്റെ അക്ഷയഖനി,
5: ആത്മവിശ്വാസത്തിന്റെ ആർജവ മന്ത്രം,
4: വിജ്ഞാനത്തിന്റെ വിജയവീഥി,
5: സർഗാത്മകതയുടെ സഞ്ചലിതാവിഷ്കാരം
4: കേൾക്കാം തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:15
5: വിദ്യാഭ്യാസ രംഗം.
4: കുട്ടികൾക്കായി ആകാശവാണി കേരള നിലയങ്ങൾ ഒരുക്കുന്ന വിദ്യാഭ്യാസ പരിപാടി
5: വിദ്യാഭ്യാസ രംഗം.
6: മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം, മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് 10 മുതൽ 18 എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.
4: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
7: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
4: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
7: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതു.
4: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചുകൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
7: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമ്മകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം പി ഒ, തൃശൂർ 6806-3-1.
4: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമ്മകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

കാലാവസ്ഥ. സംസ്ഥാനത്ത് ഒട്ടുമിക്ക സ്ഥലങ്ങളിലും മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. 476.2 മീറ്ററിൽ മീഡിയം വേവ് 630 കിലോ ഹെർട്സിൽ ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. FM 101.1 മെഗാ ഹെർട്സിൽ പ്രക്ഷേപണം തുടരുന്നു. നമസ്കാരം. ആകാശവാണി തൃശൂർ FM 101.1 മെഗാ ഹെർട്സ്. ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം കളിയാട്ടം എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ കേൾക്കാം. ഗാനരചന സംഗീതം കൈതപ്രം. പാടിയവർ യേശുദാസ്, കല്ലറഗോപൻ, ഭാവന രാധാകൃഷ്ണൻ, കൈതപ്രം, ദാമോദരൻ നമ്പൂതിരി എന്നിവർ.

0: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമ്മകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമ്മകൾ.
2: ആകാശവാണി തൃശൂർ. സമയം 10:30.

അടുത്ത ചിത്രം ദേശാടനം. രചന സംഗീതം കൈതപ്പുറം. പാടിയവർ യേശുദാസ്, സുജാത, ദീപാങ്കുരൻ, പ്രകാശ്, മഞ്ജു മേനോൻ എന്നിവർ.

അടുത്ത ചിത്രം കൈക്കുടന്ന നിലാവ്. വരികൾ ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം കൈതപുരം. പാടിയവർ യേശുദാസ്, ചിത്ര, ശബ്നം എന്നിവർ.

ഒരു ഗാനം കൂടി. യേശുദാസ് പാടിയത്. ചിത്രം തിളക്കം. രചന സംഗീതം കൈതപ്രം.

0: ആകാശവാണി തൃശൂർ നാടൻ പാട്ടുകൾ പ്രണവം ശശിയും സംഘവും അവതരിപ്പിച്ചത്.
1: പുത്തംപറമ്പോടെ പതിനെട്ടാം

0: പ്രണവും ശശിയും സംഘവും അവതരിപ്പിച്ച നാടൻ പാട്ടുകൾ സമാപിച്ചു.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
2: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
1: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
3: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താ വിഷയം
4: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം.
5: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 റേഡിയോ ഹെൽത്ത്.
2: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50. തിമിരം, റെറ്റിന, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ, ചാവക്കാട്.
6: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ, കണിമംഗലം. ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:00.
2: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രി വാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ.

0: ആകാശവാണി തൃശൂർ. ഇനി പ്രാദേശിക വാർത്തകൾ. തിരുവനന്തപുരം വിളി.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗേൽ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. ഇന്ന് ലോക നഴ്സസ് ദിനം. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച തീരുമാനത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. ന്യൂഡൽഹിയിൽ തിരക്കിട്ട ചർച്ചകളും കൂടിയാലോചനകളുമായി കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം. അസമിൽ ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. തമിഴ്നാട്ടിൽ ടിവിക്ക് നേതാവ് ജെ സി ഡി പ്രഭാകർ നിയമസഭാ സ്പീക്കറായി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. മുഖ്യമന്ത്രി ജോസഫ് വിജയ്ക്ക് നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ നാളെ വരെ സമയം. സംസ്ഥാന ജനസംഖ്യാ കണക്കെടുപ്പിൽ പൊതുജനങ്ങളുടെ പൂർണ്ണ സഹകരണം അഭ്യർത്ഥിച്ച് കേരള സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത്

0: ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദ് പോരാട്ടം. വാർത്തകൾ വിശദമായി. ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗേൽ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. ലോക നഴ്സസ് ദിനത്തോടനുബന്ധിച്ച് നഴ്സിംഗ് മേഖലയിൽ മികച്ച സേവനം കാഴ്ചവച്ചവരെ ആദരിക്കുന്നതിനായാണ് പുരസ്കാരം. ആധുനിക നഴ്സിംഗിന്റെ സ്ഥാപക ഫ്ലോറൻസ് നൈറ്റിംഗേലിന്റെ ജന്മദിനത്തിലാണ് ലോക നഴ്സിംഗ് ദിനം ആചരിക്കുന്നത്. അവർ നഴ്സസ് അവർ ഫ്യൂച്ചർ, എംപവേർഡ് നഴ്സസ് സേവ് ലൈഫ്സ് എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. കഴിഞ്ഞ വർഷത്തെ ഫ്ലോറൻസ് നൈറ്റിംഗേൽ അവാർഡ് ജേതാവായ റിട്ടയേർഡ് മേജർ ജനറൽ പി ഡി ഷീന നഴ്സിംഗ് മേഖലയിലെ അനുഭവങ്ങൾ ആകാശവാണി വാർത്തകളോട് പങ്കുവയ്ക്കുന്നു.
1: മിലിറ്ററി നഴ്സിംഗ് ഇറ്റ് ഈസ് ജസ്റ്റ് നോട്ട് അബൌട്ട് നഴ്സിംഗ്, ഇറ്റ് ഈസ് കോമ്പറ്റന്റ് നഴ്സിംഗ്. അതിന്റെ അർത്ഥം നമ്മൾ സർവീസിൽ ആർമി, എയർഫോഴ്സ്, നേവി എല്ലാവിധ വീരഭടന്മാര് അല്ലെങ്കിൽ യുദ്ധഭടന്മാരുടെ സേവനമാണ് ചെയ്യുന്നത്. അപ്പൊ ഒരു പീസ് സ്റ്റേഷനിലുള്ള പേഷ്യന്റ് അല്ലായിരിക്കും നമ്മളുടെ ഒരു ഫീൽഡ് സ്റ്റേഷൻ അഥവാ വാർ സോൺ ഏരിയയിൽ നമ്മൾക്ക് കാണുന്നത്. സോ ദ എബിലിറ്റി ടു അക്കോമഡേറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. സോ ദർ ആർ ദ ടൈംസ് യു ഫീൽ വൈ ഐ ചൂസ് ദിസ് പ്രൊഫഷൻ, ബട്ട് then your capability, your intelligence and care for your, you know, military personnel, and when they come back to you and you send them back healthy, hearty and able to walk, that is what makes the military nurse different from other nurses.
0: ഈ വർഷത്തെ നീറ്റ് യു ജി പരീക്ഷ റദ്ദാക്കി. ഈ മാസം 3 നടത്തിയ പരീക്ഷയാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി റദ്ദാക്കിയത്. പരീക്ഷ വീണ്ടും നടത്താനും എൻ ടി എ തീരുമാനിച്ചു. പുതിയ തീയതി പിന്നീട് അറിയിക്കും. പരീക്ഷ നടത്തിപ്പിൽ ക്രമക്കേട് നടന്നതായ ആരോപണത്തെ തുടർന്നാണ് നടപടി. വിഷയം സി ബി ഐ അന്വേഷിക്കും. സംസ്ഥാനത്ത് പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച തീരുമാനം വൈകുന്നു. അന്തിമ തീരുമാനമെടുക്കുന്നതിന് ഹൈക്കമാൻഡ് മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം തേടുകയാണ്. ന്യൂഡൽഹിയിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളുന്നതിന് ഇന്നും ചർച്ചകൾ തുടരുമെന്നാണ് റിപ്പോർട്ട്. നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നിട്ട് ഇന്ന് 8 ദിവസത്തേക്ക് കടക്കുകയാണ്. അസമിൽ ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഖാനപാരയിൽ നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയവർ പങ്കെടുത്തു. 126 അംഗ അസം നിയമസഭയിൽ 102 സീറ്റ് നേടിയാണ് ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാർ ഭരണം നിലനിർത്തിയത്. തമിഴക വെട്രി ഘടകം നേതാവ് ജെ സി ഡി പ്രഭാകറിനെ തമിഴ്നാട് നിയമസഭാ സ്പീക്കറായി തിരഞ്ഞെടുത്തു. സ്പീക്കർ സ്ഥാനത്തേക്ക് എതിരില്ലാതെയാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത്. അതേസമയം നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ മുഖ്യമന്ത്രി ജോസഫ് വിജയ്ക്ക് നാളെ വരെയാണ് സമയം. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. എ ഐ എൻ ആർ സിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സഖ്യം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിയതിനെ തുടർന്നാണ് 5ാം തവണയും ശ്രീ രംഗസ്വാമി അധികാരമേൽക്കുന്നത്. ഈ വർഷം ജൂലൈ 1 മുതൽ ജൂലൈ 30 വരെ നടക്കുന്ന സെൻസസ് 2027 1ാം ഘട്ടത്തിനും അതിനു മുന്നോടിയായി ജൂൺ 16 മുതൽ 30 വരെ നടക്കുന്ന സെൽഫ് എന്യൂമറേഷനും പൊതുജനങ്ങൾ പൂർണ്ണ സഹകരണം നൽകണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ട് കേരള സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസുമാണ് 1ാം ഘട്ടം. ഇതിനു മുന്നോടിയായി 15 ദിവസത്തെ സെൽഫ് എന്യൂമറേഷൻ ഉണ്ടായിരിക്കും. വിവരശേഖരണ സമയത്ത് കൃത്യവും പൂർണ്ണവും വ്യക്തവുമായ വിവരങ്ങൾ സെൻസസ് ഉദ്യോഗസ്ഥർക്ക് ജനങ്ങൾ നൽകണമെന്നും സർക്കാർ അറിയിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പി ജി റെസിഡന്റ് ഡോക്ടർമാർ അനിശ്ചിതകാല സമരം ആരംഭിച്ചു. 4 മാസമായി സ്റ്റൈഫൻഡ് ലഭിക്കാത്തതിനെ തുടർന്നാണ് സമരം. കേരള മെഡിക്കൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് സമരം നടത്തുന്നത്. പി ജി റെസിഡന്റ് ഡോക്ടർമാർ അടിയന്തര സാഹചര്യങ്ങളിലൊഴികെ ഒ പി ഡ്യൂട്ടി ഉൾപ്പെടെ ബഹിഷ്കരിച്ചാണ് സമരം. രക്ഷിതാക്കളുടെ അഭാവത്തിൽ ഭിന്നശേഷിക്കാർക്ക് അഭയമേൽകാൻ അൻപ് വീട് പദ്ധതി. ചികിത്സയ്ക്കും വിശ്രമത്തിനും മറ്റ് ആവശ്യങ്ങൾക്കുമായി രക്ഷിതാക്കൾക്ക് മാറി നിൽക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ ഭിന്നശേഷിക്കാർക്ക് സംരക്ഷണം നൽകുന്നതാണ് പദ്ധതി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
2: ആദ്യഘട്ടത്തിൽ 3 സംരക്ഷണ കേന്ദ്രങ്ങളാവും തുടങ്ങുക. ഇതിന്റെ ഭാഗമായി ബൗദ്ധിക വെല്ലുവിളി നേരിടുന്ന പുരുഷന്മാർക്കായി കോഴിക്കോട് പ്രവർത്തിക്കുന്ന പ്രതീക്ഷാഹോം അൻപ് വീടാക്കും. സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി 2 സ്ഥലത്തുകൂടി സംരക്ഷണ കേന്ദ്രം തുടങ്ങാനാണ് സാമൂഹ്യനീതി വകുപ്പിന്റെ ലക്ഷ്യം. ഓട്ടിസം, ബൗദ്ധിക ഭിന്നശേഷി, കിടപ്പ് രോഗികളായ ഭിന്നശേഷിക്കാർ എന്നിവരെ 1 ആഴ്ച വരെ ഇവിടെ താമസിപ്പിക്കാം. രക്ഷിതാക്കളുടെ മരണത്തിലൂടെ അനാഥരാകുന്നവർക്ക് പുനരധിവാസം നടപ്പാക്കുന്നതുവരെ ദീർഘകാല സംരക്ഷണവും നൽകും. ഒരു കേന്ദ്രത്തിൽ പരമാവധി 25 മുതൽ 30 വരെ ഭിന്നശേഷിക്കാർക്കാണ് പ്രവേശനം.
0: ആകാശവാണിയുടെ 90ാം വാർഷികത്തിന്റെ ഭാഗമായി പ്രക്ഷേപണത്തിന്റെ 75 വർഷങ്ങൾ പിന്നിട്ട കോഴിക്കോട് നിലയം സംഘടിപ്പിച്ച മിനി ലിറ്ററേച്ചർ ഫെസ്റ്റ് ലെഗസി 2026 തുടക്കമായി. ചടങ്ങിൽ എഴുത്തുകാരനും പ്രഭാഷകനുമായ കൽപ്പറ്റ നാരായണൻ മുഖ്യാതിഥിയായി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: തമിഴ്നാട്ടിൽ ആരാധനാലയങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ബസ് സ്റ്റാൻഡുകൾക്കും സമീപം

0: 200 മീറ്റർ ചുറ്റളവിൽ പ്രവർത്തിക്കുന്ന മദ്യവിൽപ്പനശാലകൾ അടച്ചുപൂട്ടാൻ മുഖ്യമന്ത്രി ജോസഫ് വിജയ് ഉത്തരവിട്ടു. സംസ്ഥാനത്തുടനീളം ഇത്തരത്തിൽ 717 മദ്യശാലകളാണ് പ്രവർത്തിക്കുന്നത്. 2 ആഴ്ചയ്ക്കുള്ളിൽ അടച്ചുപൂട്ടാനാണ് ഉത്തരവ്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം തമിഴ്നാട് സ്റ്റേറ്റ് മാർക്കറ്റിംഗ് കോർപ്പറേഷൻ നടത്തിയ പ്രത്യേക പരിശോധനയിലാണ് നടപടി. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം അടുത്ത 48 മണിക്കൂറിനുള്ളിൽ കൂടുതൽ ശക്തിപ്പെടാൻ സാധ്യതയുണ്ട്. ലക്ഷദ്വീപിനും കേരള തീരത്തിനും സമീപത്തായി ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രമായ മൂന്നാറിലേക്ക് പ്രവേശിക്കാൻ ഇനി മുതൽ സഞ്ചാരികൾ ഫീസ് നൽകേണ്ടിവരും. പ്രവേശന കവാടങ്ങളിൽ ഹരിത ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ച് വാഹനങ്ങളിൽ നിന്ന് ഫീസ് ഈടാക്കാനാണ് മൂന്നാർ പഞ്ചായത്തിന്റെ നീക്കം. ഇന്ന് ചേരുന്ന പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനമുണ്ടാകും. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: മൂന്നാറിലെ പ്രധാന റോഡുകളായ അടിമാലി, ദേവികുളം, മറയൂർ എന്നിവിടങ്ങളിൽ ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിക്കാനാണ് പദ്ധതി. വിനോദസഞ്ചാരികൾ തള്ളുന്ന മാലിന്യം സംസ്കരിക്കുന്നതിനുള്ള ചെലവ് കണ്ടെത്താനാണ് ഫീസ് ഏർപ്പെടുത്തുന്നത്. വാഹനങ്ങളുടെ വലിപ്പം അനുസരിച്ചായിരിക്കും പ്രവേശന നിരക്ക് നിശ്ചയിക്കുക എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. ഫീസിനൊപ്പം സഞ്ചാരികൾക്ക് മാലിന്യം ശേഖരിക്കാനായി പ്രത്യേക സഞ്ചികളും അധികൃതർ നൽകും. തിരികെ വരുമ്പോൾ തരംതിരിച്ച മാലിന്യം ചെക്ക് പോസ്റ്റുകളിൽ തന്നെ കൈമാറാൻ സൌകര്യമുണ്ടാവും. നിലവിൽ കാന്തല്ലൂർ പഞ്ചായത്തിൽ സമാനമായ രീതിയിൽ വാഹനങ്ങളിൽ നിന്ന് പ്രവേശന ഫീസ് ഈടാക്കുന്നുണ്ട്.
0: പാലക്കാട് എലപ്പുള്ളിയിൽ ചരക്ക് ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് 2 യുവാക്കൾ മരിച്ചു. എലപ്പുള്ളി സ്വദേശി വിഷ്ണു, പുതുശ്ശേരി സ്വദേശി കാർത്തിക് എന്നിവരാണ് മരിച്ചത്. ഇന്നലെ രാത്രി പേട്ട ജംഗ്ഷന് സമീപമായിരുന്നു അപകടം. IPL ക്രിക്കറ്റിൽ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. രാത്രി 7:30 അഹമ്മദാബാദിലാണ് മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 799 പോയിന്റ് താഴ്ന്ന് 75,212, നിഫ്റ്റി 217 പോയിന്റ് നഷ്ടത്തിൽ 23,593 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില ഉയർന്നു. പവന് 400 രൂപ വർദ്ധിച്ച് 112,920 രൂപയും ഗ്രാമിന് 14,115 രൂപയുമാണ് ഇന്നത്തെ വില. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ ഗ്രാമീൺ ആക്ട് 2025 നടപ്പാക്കാനുള്ള വിജ്ഞാപനം പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. ഈ വർഷം July 1 മുതൽ രാജ്യവ്യാപകമായി നിയമം നടപ്പാക്കും. സാമ്പത്തിക വർഷത്തിലുടനീളം 125 തൊഴിലിനങ്ങൾ ഉറപ്പു നൽകുന്ന ഈ നിയമം ഗ്രാമീണ ഇന്ത്യയെ ശാക്തീകരിക്കുമെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. 20 വർഷം പഴക്കമുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം MGNREGA 2025 പകരമായാണ് നിയമം. കോട്ടയം തിരുനക്കരയിൽ ബസ് അപകടത്തിൽ യാത്രക്കാരിക്ക് ഗുരുതര പരിക്ക്. നട്ടാശ്ശേരി സ്വദേശിനി റോസ് CDക്കാണ് പരിക്കേറ്റത്. ബസ് ബേയിൽ നിന്നിറങ്ങി നടക്കവേ യുവതി മുന്നോട്ടെടുത്ത ബസ്സിനടിയിൽ അകപ്പെടുകയായിരുന്നു. കാസർഗോഡ് ചെറുവത്തൂർ മട്ടാലയിൽ ദേശീയപാത നിർമ്മാണത്തിൽ വിള്ളൽ കണ്ടെത്തിയ സംഭവത്തിൽ സ്ഥല പരിശോധന നടത്തി അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാൻ അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. ഇത് സംബന്ധിച്ച ഉത്തരവ് ജില്ലാ കളക്ടർ പുറത്തിറക്കി. കാഞ്ഞങ്ങാട് RDOയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തുന്നത്. തിരുവനന്തപുരം നഗരത്തിൽ നന്ദാവനം, ബേക്കറി, ഊറ്റുകുഴി, സെക്രട്ടേറിയറ്റ്, മാഞ്ഞാലിക്കുളം റോഡ്, ഗാന്ധാരിയമ്മൻ കോവിൽ റോഡ്, മേലെത്തമ്പാനൂർ, ആയുർവേദ കോളേജ്, കുന്നുംപുറം, അംബുജവിലാസം റോഡ്, സ്റ്റാച്യു, പുളിമൂട് എന്നീ സ്ഥലങ്ങളിൽ നാളെ രാവിലെ 7 മണി മുതൽ രാത്രി 7 മണി വരെ ജലവിതരണം തടസ്സപ്പെടും. ഉപഭോക്താക്കൾ മുൻകരുതൽ സ്വീകരിക്കണം. പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗേൽ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. ഇന്ന് ലോക നഴ്സസ് ദിനം. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച തീരുമാനത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. ന്യൂഡൽഹിയിൽ തിരക്കിട്ട ചർച്ചകളും കൂടിയാലോചനകളുമായി കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം. അസമിൽ ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. തമിഴ്നാട്ടിൽ TVK നേതാവ് JCD പ്രഭാകർ നിയമസഭാ സ്പീക്കറായി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. മുഖ്യമന്ത്രി ജോസഫ് വിജയ്ക്ക് നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ നാളെ വരെ സമയം. ക്രമക്കേട് ആരോപണത്തെ തുടർന്ന് ഈ വർഷത്തെ നീറ്റ് UG പരീക്ഷ റദ്ദാക്കിയതായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: ആകാശവാണി.
3: അന്താരാഷ്ട്ര നഴ്സസ് ദിനാചരണത്തോടനുബന്ധിച്ച് കൊല്ലം ഗവൺമെന്റ് കോളേജ് ഓഫ് നഴ്സിംഗ് പ്രിൻസിപ്പൽ ഡോക്ടർ സിന്ധു എൽ സംസാരിക്കുന്നു.
4: ഇന്ന് May 12 ലോകമെമ്പാടുമുള്ള നഴ്സുമാരുടെ സേവനങ്ങളെ ആദരിക്കുന്ന അന്താരാഷ്ട്ര നഴ്സസ് ദിനം. വിളക്കേന്ദ്രീയ വനിത എന്ന് ലോകം വിളിച്ച ആധുനിക ആതുര ശുശ്രൂഷയുടെ ഉപജ്ഞാതാവായ ഫ്ലോറൻസ് നൈറ്റിംഗലിന്റെ ജന്മദിനമാണ് നാം ഈ ദിനമായി ആഘോഷിക്കുന്നത്. നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങളുടെ നട്ടെല്ലായി നിന്ന് കരുത്തിന്റെയും കരുതലിന്റെയും അചഞ്ചലമായ ആത്മസമർപ്പണത്തിന്റെയും പര്യായമായ നഴ്സുമാർക്ക് ആദരമർപ്പിച്ചുകൊണ്ട് May 12 നഴ്സസ് ദിനമായി ആചരിക്കുന്നു.

1820 മെയ് 12 ഇറ്റലിയിലെ ഫ്ലോറൻസിലാണ് നൈറ്റിംഗലിന്റെ ജനനം. ക്രിമിയൻ യുദ്ധകാലത്ത് ആരോഗ്യ പരിചരണ രംഗത്തെ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് വഴികാട്ടിയായ ഫ്ലോറൻസ് നൈറ്റിംഗലാണ് നഴ്സിംഗ് എന്ന പ്രൊഫഷന് അടിത്തറ പാകിയത്. നൈറ്റിംഗൽ ഉയർത്തിപ്പിടിച്ച വിളക്ക് ഭൂതകാലത്തിന്റെ പ്രതീകം മാത്രമല്ല വർത്തമാനത്തിലേക്കും ഭാവിയിലേക്കും വഹിക്കുന്ന ഉത്തരവാദിത്വത്തിന്റെ ഓർമ്മപ്പെടുത്തലുമാണ്. നമ്മുടെ നഴ്സുമാർ നമ്മുടെ ഭാവി, ശാക്തീകരിക്കപ്പെട്ട നഴ്സുമാർ ജീവൻ രക്ഷിക്കുന്നു എന്നതാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര നഴ്സസ് ദിനത്തിന്റെ പ്രമേയം. കേവലം ഒരു മുദ്രാവാക്യത്തിനപ്പുറം ആരോഗ്യരംഗത്ത് നഴ്സുമാർക്ക് നൽകേണ്ട പ്രാധാന്യത്തെയും അധികാരത്തെയും കുറിച്ച് ഈ പ്രമേയം വ്യക്തമാക്കുന്നു. നഴ്സുമാരെ ശാക്തീകരിക്കുക എന്നാൽ അവർക്ക് കൃത്യമായ പരിശീലനം, സുരക്ഷിതവും നീതിയുക്തവുമായ തൊഴിൽ സാഹചര്യം, അർഹമായ വേതനം, തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരം എന്നിവ ഉറപ്പാക്കുക എന്നതാണ്. കൃത്യമായ വിഭവങ്ങളും തീരുമാനങ്ങൾ എടുക്കുന്നതിൽ പങ്കാളിത്തവും ലഭിക്കുമ്പോൾ മാത്രമേ അവർക്ക് തങ്ങളുടെ സേവനം പൂർണ്ണതയിലെത്തിക്കുവാൻ സാധിക്കൂ. ശാക്തീകരിക്കപ്പെട്ട ഒരു നഴ്സിന് കൂടുതൽ ആത്മവിശ്വാസത്തോടെയും കൃത്യതയോടെയും രോഗി പരിചരണം നടത്തുവാൻ സാധിക്കും. ആശുപത്രിയിൽ 24 മണിക്കൂറും രോഗികൾക്കൊപ്പം ചെലവഴിക്കുന്നത് നഴ്സുമാരാണ്. രോഗിയുടെ അവസ്ഥയിലുണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ പോലും ആദ്യം തിരിച്ചറിയുന്നതും ഡോക്ടർമാർക്കും കുടുംബത്തിനും ഇടയിൽ ഒരു പാലമായി പ്രവർത്തിക്കുന്നതും നഴ്സുമാരാണ്. അതുകൊണ്ട് നഴ്സുമാരുടെ ശാക്തീകരണം രോഗികളുടെ സുരക്ഷയുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. സാർവത്രിക ആരോഗ്യ പരിരക്ഷ എന്ന ലക്ഷ്യത്തിലേക്ക് നാം നീങ്ങുമ്പോൾ നഴ്സുമാരെ ശാക്തീകരിക്കേണ്ടതിന്റെ പ്രാധാന്യം എടുത്തു പറയേണ്ടതാണ്. ആരോഗ്യ സംരക്ഷണത്തിന്റെ കാവലാലായ നഴ്സുമാർ ശരിയായ ഉപകരണങ്ങൾ, വിദ്യാഭ്യാസം, പിന്തുണ എന്നിവയാൽ സജ്ജരാകുമ്പോൾ പൊതുജനാരോഗ്യത്തിൽ പ്രകടമായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. ഒരു ആശുപത്രിയിൽ രോഗിയെത്തുമ്പോൾ ആദ്യം കാണുന്നതും ചികിത്സയുടെ ഓരോ ഘട്ടത്തിലും കൂടെ നിൽക്കുന്നതും നഴ്സുമാരാണ്. കഠിനമായ ജോലിഭാരവും വ്യക്തിപരമായ വിഷമങ്ങളും മാറ്റിവെച്ച് ചിരിക്കുന്ന മുഖത്തോടെ രോഗികളെ ശുശ്രൂഷിക്കുന്നവരാണ് നഴ്സുമാർ. നഴ്സുമാരുടെ കരുത്ത് കോവിഡ് സമയത്ത് നാം കണ്ടതാണ്. സ്വന്തം ജീവൻ പണയപ്പെടുത്തിയും കുടുംബത്തെ മാറ്റിവെച്ചും അവർ നടത്തിയ പോരാട്ടം ലോകം അനുഭവിച്ചറിഞ്ഞതാണ്. ജീവിതത്തിൽ ഏറ്റവും ദുഷ്കരമായ ചില നിമിഷങ്ങളിൽ രോഗികളെ സുഖപ്പെടുത്തുന്നതിലും അവരുടെ കൂടെ നിൽക്കുന്നതിലും നഴ്സുമാർ വഹിക്കുന്ന പങ്ക് വിലമതിക്കാനാവാത്തതാണ്. ഒരു ജോലി എന്നതിലുപരി അത്യന്തം വേദനിക്കുന്നവർക്ക് ആശ്വാസമേകുന്ന, സൗഖ്യം പകരുന്ന, കാരുണ്യത്തിന്റെയും സേവനത്തിന്റെയും പുണ്യപാത തെരഞ്ഞെടുത്തവരാണ് നഴ്സുമാർ. നഴ്സിംഗ് എന്നത് വെറുമൊരു തൊഴിലല്ല, അതൊരു നിയോഗമാണ്. സാങ്കേതിക വിദ്യകൾ എത്ര വളർന്നാലും ഒരു നഴ്സ് രോഗിക്ക് നൽകുന്ന സ്പർശനത്തിനും ആശ്വാസവാക്കുകൾക്കും പകരമാവാൻ മറ്റൊരു യന്ത്രത്തിനും കഴിയില്ല. ഹൃദയം കൊണ്ട് ചെയ്യുന്ന ഈ സേവനമാണ് നഴ്സിംഗിനെ മഹത്തരമാക്കുന്നത്. രോഗികളുടെ പ്രാഥമിക പരിചാരകരായാണ് നഴ്സുമാർ അവരുടെ സേവനങ്ങൾ നടത്തുന്നത്. അവർ കാണിക്കുന്ന ദയയും സഹാനുഭൂതിയും പലപ്പോഴും രോഗികളുടെ ക്ഷേമത്തിന് കാരണമാകുന്നു. എല്ലാ ദിവസവും നഴ്സുമാർ ആശുപത്രിയിലേക്കും ക്ലിനിക്കുകളിലേക്കും കടന്നു ചെല്ലുന്നത് കാരുണ്യം നിറഞ്ഞ ഹൃദയത്തോടെയും ഉറച്ച കൈകളോടെയുമാണ്. എന്നാൽ അവരുടെ പ്രവർത്തനങ്ങൾ എല്ലായ്പ്പോഴും വാർത്തകളിൽ ഇടം നേടാറില്ല. പരിചരണം നൽകുന്നതിനും സമൂഹത്തെ സംരക്ഷിക്കുന്നതിനും ആരോഗ്യ സംവിധാനങ്ങളെ ഒരുമിച്ച് നിർത്തുന്നതിനും പലപ്പോഴും അവർ വലിയ സമ്മർദ്ദങ്ങൾ നേരിടുന്നു. പക്ഷേ അവരുടെ ജോലി പലപ്പോഴും പൂർണ്ണമായി അംഗീകരിക്കപ്പെടുകയോ പിന്തുണയ്ക്കപ്പെടുകയോ ചെയ്യുന്നില്ല. നഴ്സിംഗ് മേഖല ഇന്ന് വലിയ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയാണ്. റോബോട്ടിക് സർജറിയും നിർമ്മിത ബുദ്ധിയും കടന്നുവന്ന ഈ കാലഘട്ടത്തിലും നഴ്സുമാരില്ലാത്തൊരു ആരോഗ്യ സംവിധാനത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനാവില്ല. രോഗി പരിചരണം, വിദ്യാഭ്യാസം, നേതൃത്വം, ഗവേഷണം തുടങ്ങി ആരോഗ്യ മേഖലകളിൽ നഴ്സുമാർ വൈവിധ്യമാർന്ന പങ്കുവഹിക്കുന്നു. ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങൾ വികസിക്കുകയും പുതിയ വെല്ലുവിളികൾ നേരിടുകയും ചെയ്യുമ്പോൾ നഴ്സുമാരുടെ സംഭാവനകൾ മാറ്റാനാവാത്തതായി തുടരുന്നു. രോഗികളെ പരിചരിക്കുന്ന നഴ്സുമാരുടെ മാനസികാരോഗ്യം പലപ്പോഴും അവഗണിക്കപ്പെടാറുണ്ട്. ജോലിഭാരവും സമ്മർദ്ദവും കുറയ്ക്കാൻ നഴ്സുമാരെ സഹായിക്കുന്ന തൊഴിൽ സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടണം. ആധുനിക കാലത്തെ സാങ്കേതിക വിദ്യകൾ ആരോഗ്യരംഗത്ത് മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനനുസരിച്ച് ഈ സാങ്കേതിക വിദ്യകൾ ഫലപ്രദമായി ഉപയോഗിക്കാൻ അവരെ നാം പ്രാപ്തരാക്കേണ്ടതുണ്ട്. ലോകമെമ്പാടുമുള്ള ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങളുടെ കാതലാണ് നഴ്സുമാർ. രോഗികളോടൊപ്പം ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന അവർ ചികിത്സാ പ്രക്രിയയിൽ ഉടനീളം അവർക്ക് പരിചരണം, ആശ്വാസം, പിന്തുണ എന്നിവ നൽകുന്നു. എന്നിരുന്നാലും ഭൂമിയിലെ മാലാഖമാർ ഗണ്യമായ വെല്ലുവിളികൾ നേരിടുന്നു. കുറഞ്ഞ വേതനം, നീണ്ട ജോലി സമയം, അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത, അംഗീകാരക്കുറവ്, ജോലിസ്ഥലത്തെ ആക്രമണങ്ങൾ തുടങ്ങിയവ ഈ തൊഴിലിനെ കൂടുതൽ ബുദ്ധിമുട്ടിലാക്കുന്നു. നഴ്സുമാരെ വൈകാരികവും മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ടുകളിൽ നിന്ന് സംരക്ഷിക്കുകയും അവരുടെ സേവനങ്ങളെ വിലമതിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നതിലൂടെയും അവരുടെ പ്രശ്നങ്ങളുടെ പ്രായോഗികമായ പരിഹാരം കണ്ടെത്തുന്നതിലൂടെയും ആരോഗ്യ സംവിധാനങ്ങൾക്ക് സമൂഹത്തിൽ മെച്ചപ്പെട്ട ഫലങ്ങൾ കാഴ്ചവെക്കാനാവും.

0: നഴ്സുമാർക്ക് അർഹമായ ബഹുമാനവും വിഭവങ്ങളും ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതും നഴ്സിംഗ് വിദ്യാഭ്യാസം, വേതനം, ജോലി സാഹചര്യങ്ങൾ എന്നിവയിൽ നയപരമായ മാറ്റങ്ങൾ ഉണ്ടാവേണ്ടതും ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ജോലിസ്ഥലത്തെ അക്രമങ്ങളിൽ നിന്നും പീഡനങ്ങളിൽ നിന്നും നഴ്സുമാർക്ക് സംരക്ഷണം നൽകുന്ന കർശനമായ നിയമങ്ങൾ ഉണ്ടാകണം. സുരക്ഷിതമായ അന്തരീക്ഷത്തിൽ മാത്രമേ ഒരു നഴ്സിന് തന്റെ പരിപൂർണമായ കഴിവ് പുറത്തെടുക്കുവാൻ കഴിയൂ. ആരോഗ്യരംഗം ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ രോഗങ്ങളും ചികിത്സാരീതികളും വരുമ്പോൾ അതിനനുസരിച്ച് സ്വയം നവീകരിക്കാൻ നഴ്സുമാർക്ക് സാധിക്കണം. മികച്ച വിദ്യാഭ്യാസവും പരിശീലനവും മാന്യമായ വേതനവും നൽകി അവരെ ശാക്തീകരിക്കുന്നത് രോഗികളുടെ സുരക്ഷ വർദ്ധിപ്പിക്കുവാൻ സഹായിക്കും. ആരോഗ്യരംഗം നേരിടുന്ന വെല്ലുവിളികളെ അതിജീവിക്കാൻ നഴ്സിംഗ് മേഖലയിൽ കൂടുതൽ നിക്ഷേപം ആവശ്യമാണ്. കൂടുതൽ നഴ്സുമാരെ നിയമിക്കുന്നതും ആധുനിക സാങ്കേതിക വിദ്യകളിൽ പരിശീലനം നൽകുന്നതും നമ്മുടെ ആരോഗ്യ സംവിധാനത്തെ കൂടുതൽ കരുത്തുറ്റതാക്കും. ആരോഗ്യ നയങ്ങൾ രൂപീകരിക്കുന്ന തലങ്ങളിൽ നഴ്സുമാരുടെ പ്രാതിനിധ്യം ഉറപ്പാക്കേണ്ടതുണ്ട്. താഴെത്തട്ടിൽ നേരിട്ട് പ്രവർത്തിക്കുന്നവർ എന്ന നിലയിൽ നഴ്സുമാരുടെ അഭിപ്രായങ്ങൾ ആരോഗ്യരംഗത്തെ പരിഷ്കാരങ്ങളിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. നഴ്സിംഗ് മേഖലയിൽ നിക്ഷേപിക്കുന്നത് ഒരു പാഴ്ചെലവല്ല, മറിച്ച് അതൊരു നാടിന്റെ ആരോഗ്യ ഭാവിയിലേക്കുള്ള നിക്ഷേപമാണ്. മികച്ച സേവനം നൽകുന്ന നഴ്സുമാർക്ക് അർഹമായ വേതനവും ആനുകൂല്യങ്ങളും ഉറപ്പാക്കുന്നത് വഴി മാത്രമേ നമുക്ക് ഈ മേഖലയിലേക്ക് കഴിവുള്ള പുതിയ തലമുറയെ ആകർഷിക്കുവാൻ കഴിയൂ. ലോകമെമ്പാടുമുള്ള നഴ്സുമാരുടെ അക്ഷീണമായ സേവനത്തിന്റെയും പ്രതിജ്ഞാബദ്ധതയുടെയും ഓർമ്മപ്പെടുത്തലാണ് ഓരോ നഴ്സസ് ദിനവും. കേവലം ഒരു ആഘോഷത്തിനപ്പുറം സുഖപ്പെടുത്തുന്ന കൈകൾക്കും നിസ്വാർത്ഥ സേവനത്തിനുമുള്ള ആദരാഞ്ജലിയാണിത്. ഒരു തൊഴിലിന്റെ മഹത്വത്തെക്കുറിച്ചും വരാനടിക്കുന്ന ഉത്തരവാദിത്വത്തെക്കുറിച്ചും ചിന്തിക്കാനുള്ള അവസരമാണ്. ആരോഗ്യരംഗത്ത് കയ്യൊപ്പ് പതിപ്പിച്ച ഓരോ നഴ്സുമാർക്കും സ്വയം അഭിമാനിക്കാനുള്ള ദിവസം. ജീവനെ താങ്ങി നിർത്താനായി ഓരോ നഴ്സുമാരും വഹിക്കുന്ന പങ്കിനെ ഓർമ്മപ്പെടുത്തുന്ന ദിവസം. ആരോഗ്യ പ്രവർത്തകർക്കെതിരെ അക്രമണങ്ങൾ കൂടി വരുന്ന കാലത്ത് ഓർക്കപ്പെടേണ്ടതാണ് ഓരോ നഴ്സുമാരുടെയും സംഭാവനകൾ. നഴ്സുമാർ വെറും ഒരു സഹായിയല്ല, മറിച്ച് ആരോഗ്യരംഗത്തെ അദൃശ്യമായ നട്ടെല്ലാണ്. അവരെ ആദരിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യേണ്ടത് ഒരു സമൂഹമെന്ന നിലയിൽ നമ്മുടെ കടമയാണ്. ജനങ്ങളുടെ ജീവൻ നിലനിർത്താൻ അഹോരാത്രം പണിയെടുക്കുന്ന ഭൂമിയിലെ ഓരോ മാലാഹമാർക്കും നഴ്സസ് ദിനാശംസകൾ.
1: അന്താരാഷ്ട്ര നഴ്സസ് ദിനാചരണത്തോടനുബന്ധിച്ച് ഇതുവരെ സംസാരിച്ചത് കൊല്ലം ഗവൺമെന്റ് കോളേജ് ഓഫ് നഴ്സിംഗ് പ്രിൻസിപ്പൽ ഡോക്ടർ സിന്ധു എൽ.
2: ഈഡിസ് ഈജിപ്തി കൊതുകുകൾ പരത്തുന്ന ഡെങ്കി വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഡെങ്കിപ്പനി. മുതിർന്നവരെയും കുട്ടികളെയും ഒരുപോലെ ബാധിക്കുന്ന രോഗമാണ് ഡെങ്കിപ്പനി.
3: ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ സാധാരണ വൈറൽ പനിയിൽ നിന്ന് വ്യത്യസ്തമല്ലാത്തതിനാൽ പലപ്പോഴും ഡെങ്കിപ്പനി തിരിച്ചറിയാൻ വൈകുന്നു. പെട്ടെന്നുള്ള കനത്ത പനിയാണ് തുടക്കം. ആരംഭത്തിൽ തലവേദന, പേശിവേദന, വിശപ്പില്ലായ്മ, മനം പുരട്ടൽ, ഛർദി, ക്ഷീണം, തൊണ്ടവേദന, ചെറിയ ചുമ തുടങ്ങിയ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. ഈ രോഗലക്ഷണങ്ങളെല്ലാം തന്നെ സാധാരണ പനിയോട് സാമ്യമുള്ളവയാണ്. അതിശക്തമായ നടുവേദന, കണ്ണിനു പിറകിൽ വേദന എന്നിവ ഡെങ്കിപ്പനിയുടെ പ്രത്യേകതയാണ്. 4-5 ദിവസത്തിനുള്ളിൽ ദേഹത്ത് അങ്ങിങ്ങായി ചുവന്ന തിണർത്ത പാടുകൾ കാണാൻ സാധ്യതയുണ്ട്. രോഗം ഗുരുതരമാകാതെ ശ്രദ്ധിക്കണം. രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ അളവ് പെട്ടെന്ന് കുറഞ്ഞ് മരണത്തിലേക്ക് നീങ്ങും എന്നതാണ് ഡെങ്കിപ്പനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതിനാൽ ആരംഭത്തിൽ തന്നെ ഡെങ്കിപ്പനിയാണെന്ന് കണ്ടുപിടിച്ച് അടിയന്തര വൈദ്യസഹായം ലഭ്യമാക്കേണ്ടതാണ്.

0: സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 55 സെക്കൻഡും. ഇനി വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അമൃത വൈശാഖ്. പ്രധാന വാർത്തകൾ. പശ്ചിമേഷ്യൻ സംഘർഷം രാജ്യത്ത് സൃഷ്ടിച്ച പ്രതിസന്ധി മറികടക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിലകൊള്ളണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ധന ഉപഭോഗവും വിദേശ നാണ്യ വിനിമയവും കുറയ്ക്കണമെന്നും പ്രധാനമന്ത്രി. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. ചർച്ചകൾ തുടർന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ്. അസം മുഖ്യമന്ത്രിയായി ഹിമന്ത ബിശ്വ ശർമ്മ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. പുതുച്ചേരിയിൽ സത്യപ്രതിജ്ഞ നാളെ. 2026 നീറ്റ് UG പരീക്ഷ റദ്ദാക്കി ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. നഴ്സുമാരുടെ ആത്മസമർപ്പണത്തിന് ആദരമർപ്പിച്ച് ഇന്ന്

0: ലോക നഴ്സസ് ദിനം. ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗേൽ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. വാർത്തകൾ വിശദമായി. പശ്ചിമേഷ്യൻ സംഘർഷം രാജ്യത്ത് സൃഷ്ടിച്ച പ്രതിസന്ധി മറികടക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിലകൊള്ളണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോവിഡ് മഹാമാരിയെ അതിജീവിച്ചതുപോലെ ഈ പ്രതിസന്ധിയും രാജ്യം തരണം ചെയ്യണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഇന്ധന ഉപഭോഗം കുറച്ച് പൊതുഗതാഗത സൌകര്യങ്ങൾ, ഇലക്ട്രിക് വാഹനങ്ങൾ എന്നിവ കൂടുതലായി ഉപയോഗിക്കണമെന്നും പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു. സ്ഥിതിഗതികൾ സാധാരണ നിലയിലെത്തുന്നതുവരെ സ്വർണം വാങ്ങുന്നത് ഒഴിവാക്കാൻ ശ്രമിക്കണം. വർക്ക് ഫ്രം ഹോം രീതി, ഓൺലൈൻ ക്ലാസുകൾ എന്നിവ പ്രോത്സാഹിപ്പിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. വിദേശ നാണ്യ വിനിമയം കുറയ്ക്കുന്നതിനായി വിദേശ നിർമ്മിത വസ്തുക്കളുടെ ഉപയോഗം കുറയ്ക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
1: പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ബസ് ഓർ പബ്ലിക് ട്രാൻസ്പോർട്ട് കാ അധിക ഇസ്തമാൽ കരേ കാർ പുലിംഗ് കോ ബഢാവാ ദേ യേ ജരൂരി ഹേ കി സർക്കാരി ഓർ പ്രൈവേറ്റ് ദോനോ ഹി ദഫ്തറോ മേ വർക്ക് ഫ്രം ഹോം കോ പ്രാഥമികത ദി ജായേ

0: അതിജീവിച്ചതുപോലെ ഈ പ്രതിസന്ധിയും രാജ്യം തരണം ചെയ്യണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഇന്ധന ഉപഭോഗം കുറച്ച് പൊതുഗതാഗത സൌകര്യങ്ങൾ, ഇലക്ട്രിക് വാഹനങ്ങൾ എന്നിവ കൂടുതലായി ഉപയോഗിക്കണമെന്നും പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു. സ്ഥിതിഗതികൾ സാധാരണ നിലയിലെത്തുന്നതുവരെ സ്വർണം വാങ്ങുന്നത് ഒഴിവാക്കാൻ ശ്രമിക്കണം. വർക്ക് ഫ്രം ഹോം രീതി, ഓൺലൈൻ ക്ലാസുകൾ എന്നിവ പ്രോത്സാഹിപ്പിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. വിദേശ നാണ്യ വിനിമയം കുറയ്ക്കുന്നതിനായി വിദേശ നിർമ്മിത വസ്തുക്കളുടെ ഉപയോഗം കുറയ്ക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
1: പെട്രോൾ ഡീസൽ കാ ഉപയോഗ കം കരേ, ഇലക്ട്രിക് ബസ് ഓർ പബ്ലിക് ട്രാൻസ്പോർട്ട് കാ അധിക ഇസ്തമാൽ കരേ, കാർ പുലിംഗ് കോ ബഢാവാ ദേ. യേ ജരൂരി ഹേ കി സർക്കാരി ഓർ പ്രൈവേറ്റ് ദോനോ ഹി ദഫ്തരോ മേ വർക്ക് ഫ്രം ഹോം കോ പ്രാഥമികത ദീ ജായേ. മേ കുച്ച് സ്കൂളോ സേ ബി ആഗ്രഹ കരുംഗാ കി കുച്ച് സമയ കേ ലിയേ ഓൺലൈൻ ക്ലാസസ് കി വ്യവസ്ഥ പർ കാം കരേ. മേ ആപ് സബ് സേ ആഗ്രഹ കരുംഗാ കി ജബ് തക് ഹാലാത് സാമാന്യ ന ഹോ ഹം സോനേ കി ഖരീദ് കോ ടാലേ.
0: അസം മുഖ്യമന്ത്രിയായി ഹിമന്ത ബിശ്വ ശർമ്മ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. ഖനപാരയിൽ നടന്ന ചടങ്ങിൽ നാല് മന്ത്രിമാരും മുഖ്യമന്ത്രിക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്തു.
2: മോയ് ശ്രീ ഹിമന്ത ബിശ്വ ശർമ്മ ഈശ്വര൰ നാമത ശപത് ലওঁ যে বিধিৰ দ্বাৰা স্থাপিত ভাৰতৰ সংবিধানৰ প্ৰতি মই প্ৰকৃত বিশ্বাস আৰু আনুগত্য পোষণ কৰিম.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ പ്രമുഖർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു. 126 അസം നിയമസഭയിൽ 102 സീറ്റ് നേടിയാണ് ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ അസമിൽ ഭരണം നിലനിർത്തിയത്. പുതുച്ചേരിയിൽ മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. 30 നിയമസഭയിൽ 18 സീറ്റ് നേടിയാണ് NDA സഖ്യം പുതുച്ചേരിയിൽ തുടർഭരണം ഉറപ്പിച്ചത്. സംസ്ഥാനത്ത് പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച തീരുമാനം വൈകുന്നു. അന്തിമ തീരുമാനം എടുക്കുന്നതിന് കോൺഗ്രസ് ഹൈക്കമാൻഡ് മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം തേടുകയാണ്. KPCC മുൻ അധ്യക്ഷന്മാരിൽ നിന്നും നിലവിലെ വർക്കിംഗ് പ്രസിഡന്റുമാരിൽ നിന്നും ഹൈക്കമാൻഡ് അഭിപ്രായം സ്വീകരിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന ശേഷം 8 ദിവസം കടന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പ്രഖ്യാപനം അധികം വൈകില്ലെന്നാണ് സൂചനകൾ. തമിഴക വെട്രി കഴകം നേതാവ് JZD പ്രഭാകറിനെ തമിഴ്നാട് നിയമസഭാ സ്പീക്കറായി തെരഞ്ഞെടുത്തു. സ്പീക്കർ സ്ഥാനത്തേക്ക് എതിരില്ലാതെയാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത്. നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ മുഖ്യമന്ത്രി ജോസഫ് വിജയ്ക്ക് നാളെ വരെയാണ് സമയം. തമിഴ്നാട്ടിൽ ആരാധനാലയങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ബസ് സ്റ്റാൻഡുകൾക്കും സമീപം 500 മീറ്റർ ചുറ്റളവിൽ പ്രവർത്തിക്കുന്ന മദ്യവിൽപ്പന ശാലകൾ അടച്ചുപൂട്ടാൻ മുഖ്യമന്ത്രി ജോസഫ് വിജയ് ഉത്തരവിട്ടു. സംസ്ഥാനത്തുടനീളം ഇത്തരത്തിൽ 717 മദ്യശാലകളാണ് പ്രവർത്തിക്കുന്നത്. 2 അടച്ചുപൂട്ടാനാണ് ഉത്തരവ്. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള പുതിയ സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ തീരുമാനങ്ങളെ പ്രശംസിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആയുഷ്മാൻ ഭാരത് ഉൾപ്പെടെയുള്ള പദ്ധതികൾ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് ലഭ്യമാകുന്നതിൽ അദ്ദേഹം സന്തോഷം പ്രകടിപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 UAE, നെതർലാൻഡ്, സ്വീഡൻ, നോർവേ, ഇറ്റലി സന്ദർശനത്തിന് വെള്ളിയാഴ്ച തുടക്കമാകും. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാനുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഊർജ്ജ സഹകരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളും പരസ്പര താൽപ്പര്യമുള്ള മറ്റ് ആഗോള പ്രാദേശിക വിഷയങ്ങളും ചർച്ച ചെയ്യും. സന്ദർശനത്തിന്റെ 2 നെതർലാൻഡിലെത്തുന്ന ശ്രീ മോദി വില്യം അലക്സാണ്ടർ രാജാവുമായും രാജ്ഞിയുമായും പ്രധാനമന്ത്രി റോബ് എട്ടനുമായും കൂടിക്കാഴ്ച നടത്തും. ഞായറാഴ്ച സ്വീഡനും തുടർന്ന് നോർവേയും ഇറ്റലിയും പ്രധാനമന്ത്രി സന്ദർശിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: May 3 രാജ്യവ്യാപകമായി നടന്ന നീറ്റ് UG പരീക്ഷ റദ്ദാക്കാൻ തീരുമാനിച്ച ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. പരീക്ഷാ നടത്തിപ്പിൽ ക്രമക്കേട് നടന്നതായുള്ള ആരോപണങ്ങളെക്കുറിച്ച് CBI അന്വേഷണം ഏർപ്പെടുത്തുന്നതായും കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. ആരോഗ്യരംഗത്തിനായി ആത്മസമർപ്പണം ചെയ്യുന്ന നഴ്സുമാർക്ക് ആദരമർപ്പിച്ച് ഇന്ന് ലോക നഴ്സസ് ദിനം. ആധുനിക നഴ്സിംഗിന്റെ ശില്പി ഫ്ലോറൻസ് നൈറ്റിംഗേലിന്റെ ജന്മദിനമാണ് നഴ്സിംഗ് ദിനമായി ലോകം ആചരിക്കുന്നത്. ദിനാചരണത്തോടനുബന്ധിച്ച് ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗേൽ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. നഴ്സിംഗ് മേഖലയിൽ വിശിഷ്ട സംഭാവനകൾ നൽകിയ

0: 15 പേർ രാഷ്ട്രപതിയിൽ നിന്നും പുരസ്കാരം ഏറ്റുവാങ്ങി. കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ ഉൾപ്പെടെയുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. സെൻസസ് 2027 ബന്ധപ്പെട്ട സെൽഫ് എന്യൂമറേഷൻ നടപടികൾ സംസ്ഥാനത്ത് ജൂൺ 16 മുതൽ 30 വരെ നടക്കും. ജൂലൈ 1 മുതൽ 30 വരെയാണ് സെൻസസ് ഒന്നാംഘട്ട നടപടികൾ. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലുമാണ് ആദ്യഘട്ടത്തിൽ നടക്കുക. നടപടികളുമായി ജനങ്ങൾ പൂർണ്ണമായി സഹകരിക്കണമെന്ന് സർക്കാർ നിർദ്ദേശിച്ചു. വിവരശേഖരണ സമയത്ത് കൃത്യവും പൂർണ്ണവും വ്യക്തവുമായ വിവരങ്ങൾ സെൻസസ് ഉദ്യോഗസ്ഥർക്ക് കൈമാറേണ്ടതാണ്. വിശദാംശങ്ങളിലേക്ക്.
1: സെൻസസ് ഉദ്യോഗസ്ഥർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകാൻ ഓരോ വ്യക്തിയും നിയമപരമായി ബാധ്യസ്ഥരാണ്. വിവരശേഖരണത്തിനായി എത്തുന്ന ഉദ്യോഗസ്ഥർക്ക് വീടുകളിലും സ്ഥാപനങ്ങളിലും പ്രവേശനം അനുവദിക്കേണ്ടതാണ്. സെൻസസ് ആവശ്യങ്ങൾക്കായി അടയാളങ്ങളോ നമ്പറുകളോ പതിപ്പിക്കാൻ അവരെ അനുവദിക്കണം. സെൻസസ് ഉദ്യോഗസ്ഥർ ശേഖരിക്കുന്ന വിവരങ്ങൾ അതീവ രഹസ്യമായി സൂക്ഷിക്കും. നിയമപരമായ നടപടികൾക്കല്ലാതെ ഇവ സിവിൽ ക്രിമിനൽ കേസുകളിൽ തെളിവായി ഉപയോഗിക്കാൻ കഴിയില്ല. സെൻസസ് നടപടികൾ തടസ്സപ്പെടുത്തുന്നവർക്കും മനഃപൂർവ്വം തെറ്റായ വിവരങ്ങൾ നൽകുന്നവർക്കും 1,000 രൂപ വരെ പിഴശിക്ഷ ലഭിക്കാവുന്നതാണ്. ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുന്ന സെൻസസ് ഉദ്യോഗസ്ഥർക്കും നിയമപ്രകാരം 3 വർഷം വരെ തടവ് ലഭിക്കാൻ വ്യവസ്ഥയുണ്ട്. ഭവനസ്ഥിതി, അടിസ്ഥാന സൌകര്യങ്ങൾ, സാമ്പത്തിക പ്രവർത്തനം, മതം, സാക്ഷരത, കുടിയേറ്റം തുടങ്ങിയ വിവിധ മേഖലകളിലെ വിവരശേഖരണമാണ് സെൻസസിലൂടെ ലക്ഷ്യമിടുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുബേന്ദു അധികാരിയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് ചന്ദ്രനാഥ് രഥിന്റെ കൊലപാതകത്തിൽ അന്വേഷണം ഏറ്റെടുത്ത സിബിഐ. സംസ്ഥാന പോലീസിന്റെ ശുപാർശയെ തുടർന്നാണ് നടപടി. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. രാത്രി 7:30 അഹമ്മദാബാദിലാണ് മത്സരം. US ഇറാൻ വെടിനിർത്തൽ കരാർ പ്രതിസന്ധിയിലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനുമേലുള്ള ഉപരോധങ്ങൾ നീക്കുക, ഹോർമൂസ് കടലിടുക്കിലെ ഇറാന്റെ അധികാരം അംഗീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ട്രംപ് തള്ളി. ഇറാന്റെ നിബന്ധനകൾ അംഗീകരിക്കാനാവില്ലെന്ന് ട്രംപ് പ്രഖ്യാപിച്ചതോടെ ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയർന്നു. ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില 4% വർദ്ധിച്ച് ബാരലിന് $105 മുകളിലെത്തി. ചരിത്രത്തിലെ ഏറ്റവും വലിയ ഊർജ്ജ പ്രതിസന്ധിയാണ് ലോകത്തിനു മുന്നിലുള്ളതെന്ന് സൌദി അരാംകോ മുന്നറിയിപ്പ് നൽകി. ഹോർമൂസ് കടലെടുക്ക് ഉടൻ തുറന്നാൽ പോലും എണ്ണവില സാധാരണ രീതിയിലെത്താൻ 2027 വരെ കാത്തിരിക്കേണ്ടി വരുമെന്നും അരാംകോ ആശങ്ക പങ്കുവച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 1034 താഴ്ന്ന് 74,980 നിഫ്റ്റി 293 നഷ്ടത്തിൽ 23,522 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില ഉയർന്നു. പവന് 400 രൂപ വർദ്ധിച്ച് 1,12,920 ഗ്രാമിന് 14,115 ഇന്നത്തെ വില. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. തെക്കുപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം അടുത്ത 48 മണിക്കൂറിനുള്ളിൽ കൂടുതൽ ശക്തിപ്പെടാൻ സാധ്യതയുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമേഷ്യൻ സംഘർഷം രാജ്യത്ത് സൃഷ്ടിച്ച പ്രതിസന്ധി മറികടക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിലകൊള്ളണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ധന ഉപഭോഗവും വിദേശ നാണ്യ വിനിമയവും കുറയ്ക്കണമെന്നും പ്രധാനമന്ത്രി. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. ചർച്ചകൾ തുടർന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ്. അസം മുഖ്യമന്ത്രിയായി ഹിമന്ത ബിശ്വ ശർമ്മ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. പുതുച്ചേരിയിൽ സത്യപ്രതിജ്ഞ നാളെ. 2026 നീറ്റ് UG പരീക്ഷ റദ്ദാക്കി ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. നഴ്സുമാരുടെ ആത്മസമർപ്പണത്തിന് ആദരമർപ്പിച്ച് ഇന്ന് ലോക നഴ്സസ് ദിനം. ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗേൽ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

0: ആകാശവാണി അഖില കേരള റേഡിയോ നാടകോത്സവം 2026 രണ്ടാം ദിവസം
1: തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്നു. ദൈവത്തിൻ മനമാര് കണ്ടു. രചന ജയരാജ് മിത്ര. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നവർ മോഹൻലാൽ, എം ആർ ഗോപകുമാർ, ഭാഗ്യലക്ഷ്മി, സന്ധ്യ രാജേന്ദ്രൻ, നന്ദു, സാജൻ സൂര്യ, അമൽ രാജ്, ഐരൂർ മോഹനൻ,

മഞ്ജുശ്രീ, നരിയാപുരം വേണുഗോപാൽ, ആദ്യ എ നായർ, പ്രസിദ്ധ് പ്രമോദ്, രജു കോലിയക്കോട്. സംവിധാനം റൂബി ബാബു.

മലയാറ്റൂർ മലയും കയറി ജനകോടികളെത്തുന്നു. അവിടുത്തെ തിരുവടി കാണാൻ പൊന്നും കുരിശുമുത്തപ്പോ, പൊന്നും കുരിശുമുത്തപ്പോ, പൊന്നും കുരിശുമുത്തപ്പോ. വെഴുതിരിയും വെള്ളം തിരുമുമ്പിൽ വയ്ക്കുന്നേ, അഴലാകെ മാറ്റി അനുഗ്രഹമായി ചൊരിയോ.

0: Au.
1: Este poi.
0: Pula ajarikkathe aattavumayi nadakkunna naadinte makkal kaattil kayari ninneyum kunnu thinnittundaakumo ennu njan pedichathayirunnu marame. മഴുവും മഴുവേറികളും നിന്നെ ഇതുവരെയും കണ്ടില്ല എന്നുണ്ടോ? ഈ മരത്തിലാവുമ്പോൾ ഉയരത്തിലേക്ക് കയറിപ്പോയാൽ പിന്നെ ആരും അറിയില്ല. ശാസ്ത്രം, സാഹിത്യം, പ്രകൃതി എന്നൊക്കെ പറഞ്ഞ് പണ്ട് കുറെ നടന്നോണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ടായി. പണ്ടത്തെ കാർന്നോമാര് താ എനിക്കുള്ള മാവ് എന്നൊക്കെ നോക്കി വെക്കണ പോലെ ഇത് എനിക്കുള്ള മരം. ഞാൻ 20 വർഷം മുമ്പ് നിന്നെ കണ്ട അന്ന് കവിത പോലൊന്ന് കുറിച്ചു വച്ചിട്ടുണ്ട്. ഒറ്റത്തടിയാണെന്ന അഭിമാനത്തിൽ ഇങ്ങനെ ഞെളിഞ്ഞ് നിൽക്കലിലൊന്നും വലിയ കാര്യമില്ല. വളവില്ലാത്ത നേർജീവിതങ്ങളിലേക്കാണ് ആദ്യം മഴു വീഴുക എന്ന് അതറം പറ്റാതിരുന്നതിന് ദൈവത്തിനോട് ഞാൻ നന്ദി പറയുന്നു. ഇടത്തും വലത്തും നിന്ന് ഋതുകന്യകൾ താലം പിടിക്കും. തേരിൻ തിരക്കിട്ട യാത്രയിൽ പോലും ഒരു കാൽക്ഷണം മുമ്പിൽ നിൽക്കാതെ ചിരിക്കാതെ ഒരു പൂ മേടിക്കാതെ പോവുകില്ലെന്നും കാലം. തളിരണിഞ്ഞു നിൽക്കുന്ന നിന്നെ ആദ്യം ഞാനൊന്ന് ഉമ്മ വെക്കട്ടെ. മരമേ മരമേ, ഉമ്മ ഉമ്മ. ഈ ഓർമ്മകൾ കണ്ടുപിടിച്ചവനെ ആദ്യം വെടിവെച്ച് കൊല്ലണം. മരത്തിനെ ഒന്ന് കെട്ടിപ്പിടിച്ചതും അമ്മയെ ഓർമ്മ വരണു. അപ്പൊ ശരിയെന്ന് ശൂന്യതയിൽ നോക്കി പറഞ്ഞിട്ട് മരത്തിൽ കയറാന്ന വിചാരിച്ചത്. അത് വിചാരിച്ചതും അവളെ ഓർമ്മ വരണു. ഈശ്വര, അവരൊക്കെ ചുറ്റും വന്ന് നിൽക്കണ പോലുണ്ടല്ലോ. അമ്മയെ, അച്ഛനെ, അവളെ, ഏട്ടനെ ഓർമ്മ വരണു. മണികണ്ഠനെ എന്തിനാണാവോ ഇപ്പൊ ഓർമ്മ വരണ്? അവനും പോയോ?
2: അതെ, എല്ലാരോടുമായി പറയാണ്, ഇനി നടക്കാൻ പോകുന്ന കാഴ്ച കാണാൻ വന്നിരിക്കുകയാണ് നിങ്ങളെങ്കില്. ഞാൻ ആദ്യം പറയാം, നിങ്ങൾ ഇതൊന്നും കാണുന്നത് എനിക്കിഷ്ടമല്ല. എല്ലാരും പോയേ പോയേ.

0: ഭാഗ്യം പോയി. അമ്മ മാത്രം പോയില്ലല്ലോ. പൊക്കിൽ കൊടി മുറിക്കല് അത്ര എളുപ്പമല്ല എന്നർത്ഥം. ഇനി ഞാൻ എന്തൊക്കെ പഠിക്കാനിരിക്കുന്നു ഈ ലോകത്തില്. അമ്മേ, എന്റെ തോന്നലാണ് അമ്മ ഇവിടെ വന്ന് നിൽക്കണുണ്ട് എന്നത്. അത് ശരിയാണെന്ന് വിചാരിച്ചിട്ട് പറയാണ് ഞാൻ. എല്ലാ നന്മകളും പകർന്നു തന്നിട്ട് തന്നെയാണ് നിങ്ങൾ എന്നെ വളർത്തിയതും. എന്നെ ഇഷ്ടപ്പെട്ട് വന്നവളും എനിക്ക് നല്ലത് മാത്രമാണ് തന്നത്. പക്ഷേ നിങ്ങൾ എന്നെ നന്മ കൊണ്ട് മൂടുമ്പോൾ, നല്ല വഴിക്ക് മാത്രം നടക്കാൻ പഠിപ്പിച്ചപ്പോൾ ഒരു കാര്യം നിങ്ങളൊക്കെ മറന്നുപോയി. ഇത്രയും നല്ലൊരു മനുഷ്യന് ജീവിക്കാൻ പറ്റിയ ഒരു നല്ല ലോകം ഇവിടെയില്ല എന്നത് നിങ്ങൾ മറന്നു. അച്ഛൻ പോയപ്പോഴും ഞാൻ പിടിച്ചു നിന്നു. അമ്മ പോയപ്പോൾ ഞാൻ തളർന്നു പോയതാ. അപ്പൊ അവള് കൈപിടിച്ച് ബലം തന്നു. ഒരു മുന്നറിയിപ്പും ഇല്ലാതെ അവളും പോയപ്പോൾ ഞാൻ അന്തം വിട്ടു നിന്നു. നിങ്ങളൊക്കെ പഠിപ്പിച്ച നന്മകളൊന്നും പ്രയോഗിക്കാൻ പറ്റാത്ത ഒരു ലോകത്ത് ഞാനിങ്ങനെ ഒറ്റയ്ക്ക്. അവരൊക്കെ പൊക്കോളാൻ പറഞ്ഞപ്പോൾ വേഗം പോയി. അമ്മയും കൂടി പോണം പ്ലീസ്. അമ്മ പഠിപ്പിച്ച ഒന്നും ഒന്നും എന്ന് പറഞ്ഞാൽ ഒരു വാക്ക്, ഒരക്ഷരം, ഒരു വരി, ഒന്നും ഞാൻ മറന്നിട്ടില്ല. മോശം കാര്യങ്ങളൊന്നും കാണരുത് എന്നും അമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ. മറന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പോ കുട്ടിക്കാലം ഓർമ്മ വരുന്നു. കുട്ടൻ അത് മറന്നോ? രാ ചൊല്ലു. കുട്ടൻ അറിയാലോ, രാ, രാത്രിയുടെ രാ.
1: കുട്ടനത് മറന്നു, രാ ചൊല്ലു. കുട്ടൻ അറിയാലോ, രാ, രാത്രിയുടെ രാ.
0: കുട്ടന് നല്ലെണ്ണം ഓർമ്മയുണ്ടമ്മേ. അമ്മ പറഞ്ഞ കഥയടക്കം. വണ്ട് തേനുണ്ട് താമരപ്പൂവിലിരുന്ന് മയങ്ങി, പൂവ് രാത്രിയായപ്പോൾ വാടിക്കൂമ്പി, നേരം വെളുക്കുമ്പോൾ പൂവിടരും, അപ്പോൾ പോകാമെന്ന് കരുതി വണ്ട് കാത്തിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ മനസ്സിലെ തീരുമാനം മറ്റൊന്നായിരുന്നു. ഒരു ആന വന്ന് ആ പൂവ് പറിച്ച് ചവിട്ടി അരച്ചു കളഞ്ഞു. ഓ, എന്താ ശ്ലോകത്തിൻ്റെ ഒരു ഭംഗി, എന്താ ജീവിതത്തിൻ്റെ ഒരവസ്ഥ. ഈ കുന്നിൻ്റെ മുകളിൽ ഈ സന്ധ്യയ്ക്ക് താഴെ ചുറ്റും കാണുന്ന കൃത്രിമ വെളിച്ചം പകർന്നു കിടക്കുന്ന ഉറങ്ങുന്ന ഗ്രാമങ്ങളെ നോക്കി പാടാൻ പറ്റിയ ശ്ലോകം.

ക്ഷണമങ്ങൊടുങ്ങിടും, ഉഷസെങ്ങും പ്രകാശിച്ചിടും. ദേവൻ സൂര്യനുദിക്കും, ഇക്കമലവും കാലേ വിടർന്നിടുമേ. ഏവം മുട്ടിനകത്തിരുന്ന് അളി മനോരാജ്യം തുടർന്നിടവേ, ദൈവത്തിൻ മനമാരു കണ്ടു പിഴുതാൻ ദന്തി.

0: 足尾が
1: あらえあら、
0: ഞാനും ഈ മല കയറി വന്ന ഒരാളാണ് അശോക.
1: എൻ

0: എന്റെ പേരെങ്ങനെ അറിയാം? എന്നെ പരിചയമുണ്ടോ?
1: ഉണ്ടല്ലോ, കുട്ടൻ എന്നാണ് വീട്ടിൽ വിളിക്കുന്നത്. നല്ല മനുഷ്യനാണ്, അച്ഛനും അമ്മയും മരിച്ചതാണ്.
0: ഒരാൾ പറയുന്നത് ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നത് നല്ല കാര്യമല്ല.
1: അതിനാരും ഒളിഞ്ഞു നിന്നില്ലല്ലോ. അശോകൻ നാട് മുഴുവൻ കേൾക്കാൻ പാകത്തിലല്ലേ ദൈവത്തിൻ മനമാരു കണ്ടു പിഴുതാൻ ദന്തീന്ദ്രന പത്മിനിയും എന്നൊക്കെ ചൊല്ലിയത്?
0: ഈ കാട്ടിൽ, ഈ കുന്നിന് മുകളിൽ, ഈ പെരുമഴയത്ത് ഒരാൾ കൂടി കാണും എന്ന് കരുതിയില്ല.
1: ആരാ നിങ്ങൾ പറഞ്ഞ അവൾ, കൈ പിടിച്ചവൾ?
0: എന്റെ പാതിയാകണമെന്ന് അവളും ഞാനും ആഗ്രഹിച്ചവൾ.
1: പേര്?
0: അഞ്ജന.
1: അഞ്ജനയ്ക്ക് എന്താ പറ്റിയത്?
0: കഴിഞ്ഞ വർഷത്തെ പെരുമഴയിൽ വെള്ളം ഒഴുകിപ്പോകാൻ മുന്നറിയിപ്പില്ലാതെ റോഡിൽ തുറന്നു വെച്ച മാൻഹോളിൽ സ്കൂട്ടർ വീണ് അവൾ ഒഴുകിപ്പോയി.
1: എന്നിട്ട്?
0: കടൽ തീരമായിരുന്നു. കടലിലേക്ക് പോയി കാണും. അഞ്ജന അനാഥയായിരുന്നു. ഞാൻ അവൾക്ക് വേണ്ടി പരാതി നൽകാൻ ചെന്നപ്പോൾ അറിയുന്നത് ഒരു പഞ്ചായത്ത് മെമ്പർ അവളുടെ ഏട്ടനാണെന്ന കള്ള സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ച് നഷ്ടപരിഹാരമായ 10 ലക്ഷം വാങ്ങി. ബന്ധുക്കൾക്ക് പരാതിയില്ല എന്ന് എഴുതി കൊടുത്തിരിക്കുന്നു എന്നാണ്.
2: നിങ്ങൾ കരുതും പോലെ അത്ര മോശം ലോകമൊന്നുമല്ല ആ താഴെ കാണുന്ന ലോകം. പരാതിയില്ലാത്ത ലോകമാണത്. ആർക്കുമില്ല പരാതി. കോളേജിൽ ഒരുത്തനെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയാലും പരാതിയില്ല. 4 വയസ്സുകാരി ഒരുത്തിയെ 40 പേർ ചേർന്ന് ഭോഗിച്ചാലും പരാതിയില്ല. പരാതിയേ ഇല്ല ആർക്കും.
1: അത്ര നല്ല ലോകമാണ് താഴെ കാണുന്നതെങ്കിൽ അശോകൻ കഷ്ടപ്പെട്ട് കുന്നുകയറി ഇവിടെ വന്ന് ഈ രാത്രി ഇങ്ങനെ മഴയും കൊണ്ട് നിൽക്കുന്നത് എന്തിനാ?
0: അത് തന്നെയല്ലേ നിങ്ങളും ചെയ്യുന്നത്? ഇതിലെന്താ ഇത്ര ചിരിക്കാൻ?
1: എന്തെങ്കിലും കാണും പറയാം. അല്ല, എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് ഈ മഴയത്ത് ഇവിടെ വന്നത്?
0: തപസ്സിരിക്കാൻ വന്നതാണ്. വിരോധമുണ്ടോ?
1: ഈ മരത്തിന്റെ മുകളിലോ കയ്യിൽ മടക്കി പിടിച്ച ചാക്കിൽ കയറിയാണോ തപസ് ചെയ്യാൻ പോകുന്നത്?
0: അത് ഞാൻ എന്റെ ഇഷ്ടത്തിന് ചെയ്യും.
1: രാത്രി മരക്കൊമ്പിലെ തപസ്സിൽ നിന്നും ഉറങ്ങി താഴെ വീഴാതിരിക്കാനാവും ഒളിപ്പിച്ചു വെച്ച കയർ.
0: ഞാൻ ആരുമായും ചർച്ച ചെയ്യാത്ത വിഷയങ്ങളെ പറ്റിയാണ് സർവം മനസ്സിലാക്കിയ പോലെ അങ്ങ് സംസാരിക്കുന്നത്. സത്യം പറയാമോ? അങ്ങ് ആരാണ്?
1: അശോക, അശോകൻ ഈ മരത്തിൽ പൊത്തിപ്പിടിച്ച് കയറുമ്പോൾ എങ്ങാനും വഴിക്ക് വീണാൽ, നല്ല മഴയാണല്ലോ, അഥവാ വീണാൽ തണ്ടല്ലൊടിഞ്ഞു കിടക്കും. ആരും അറിയാൻ പോണില്ല. താഴെ കിടന്ന് ആദ്യം ഉറുമ്പരിക്കും, പച്ച പ്രാണനിൽ ഉറുമ്പുകൾ കടിച്ചു കുടയും, പിന്നെ പാതി പ്രാണനിൽ പുഴുവരിക്കും. പക്ഷികൾ ജീവനോടെ കൊത്തിവലി.
0: മതി മതി മതി, അത്തരമൊരു ദുരന്തം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എനിക്ക് നല്ല പോലെ മരം കയറാൻ അറിയാം.
1: ആ ശരി, ഇടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ, ഈ മരം തന്നെ ഉന്നം വെച്ച് വരാനുള്ള കാരണം എന്താ?
0: ഞാൻ ഒരിക്കലും ഈ കുന്ന് കയറി വന്നപ്പോ കണ്ട് ഇഷ്ടപ്പെട്ട മരാ. ഈ കുന്ന് അപൂർവ മരങ്ങളുടെ ഇടമാണെന്നും ആനത്താരകൾ ധാരാളമുള്ള സ്ഥലമാണെന്നും അപൂർവ ധാതു നിക്ഷേപങ്ങൾ ഏറെയുള്ള വനമാണെന്നും ഉള്ള പഠന റിപ്പോർട്ട് ഞങ്ങളാണ് സർക്കാരിന് കൊടുത്തത്. അതിദുർബല പ്രദേശമാണ്, സംരക്ഷിക്കപ്പെടണം എന്നായിരുന്നു ഞങ്ങളുടെ ആ റിപ്പോർട്ട്.
1: ഈ ശാസ്ത്രവും സാഹിത്യവും കൈകാര്യം ചെയ്യുന്നവരുടെ സംഘമല്ലേ അന്ന് വന്നത്?
0: അതെ.
1: എന്നിട്ട് എന്തുണ്ടായി? നിങ്ങൾ ആഗ്രഹിച്ച പോലെ സംരക്ഷിക്കപ്പെട്ടോ?
0: അവർ ഞങ്ങളെ ചതിച്ചതായിരുന്നു. പണം ചെലവാക്കാതെ ധാതു നിക്ഷേപങ്ങളെപ്പറ്റി സർവേ നടത്താനായിരുന്നു അവർ ഞങ്ങളെ പ്രകൃതി സംരക്ഷക പ്രവർത്തകർ എന്ന പേരിൽ കെട്ടി എഴുന്നള്ളിച്ചത്.
1: കൃത്യമായ റിപ്പോർട്ട് കിട്ടിയപ്പോൾ അവരുടെ പണി എളുപ്പമായി. ഇന്ന് ഈ മലയിൽ 64 ഖനന കേന്ദ്രങ്ങളുണ്ട്. അശോകന്റെ പാതിയാകേണ്ടവളെ പെങ്ങളാണെന്ന് വിശേഷിപ്പിച്ച് കേസ് തീർത്ത ആ പഞ്ചായത്ത് മെമ്പറുടെ ബന്ധുക്കളുടെയാണ് അതിൽ പലതും. അല്ല, അതുപോട്ടെ,

0: നിങ്ങൾ പഠനയാത്രയ്ക്ക് വന്നപ്പോ നിങ്ങളുടെ കൈ കോർത്ത് നടന്ന ആ പെൺകുട്ടിയാണോ അഞ്ജന?
1: സത്യം പറയൂ, നിങ്ങൾ ആരാണ്? നിങ്ങൾ എങ്ങനെയാണ് ഞങ്ങളെ കണ്ടത്?
0: പറയാം. അതിനു മുമ്പ് ഒരു സംശയം ചോദിച്ചോട്ടെ?
1: ചോദിച്ചോളൂ, എന്നെ കുറിച്ചാണെങ്കിൽ പറയാം.
0: അശോകൻ ഈ പെരുമഴയത്ത് ഈ മരത്തിൽ കയറി നിലയില്ലാത്ത ഉയരത്തിൽ കയറിപ്പോയി ചാക്കിൽ കയറിയിരുന്ന് കഴുത്തിൽ കുരുക്ക് മുറുക്കി തൂങ്ങി മരിച്ചാൽ ഈ ലോകം അതറിഞ്ഞില്ലെങ്കിലും ആ നാറ്റം ഈ മരത്തിന് തന്നെ കൊടുക്കണമെന്ന തീരുമാനം ശരിയോ അശോക?
1: ദൈവമേ, ഞാനിതാ അങ്ങയെ നമസ്കരിക്കുന്നു. ദൈവ ചെയ്ത് അങ്ങ് ആരാണെന്ന് പറഞ്ഞാലും.
0: അളിഞ്ഞടർന്ന ശരീരം പോലും താഴെ വീഴരുതെന്ന് തീരുമാനിച്ച് നീ തൂങ്ങാൻ തീരുമാനിച്ചത് എന്റെ കൈകളിലാണ് അശോക.
1: മനസ്സിലായില്ല.
0: നീ പണ്ട് കണ്ടുവച്ചതും ഇന്ന് ഓർത്തെടുത്ത് കയറി വന്നതും നീ നിന്നെ രാത്രിയുടെ മറവിൽ തീർക്കാൻ തീരുമാനിച്ചതുമായ ഈ നിൽക്കുന്ന വൻ വൃക്ഷമാണ് ഞാൻ അശോകാ.

0: കൈകൾ മുളച്ചു. നഫസിന്റെ സ്വർണകുംഭങ്ങൾ വാങ്ങിക്കുടിച്ച് ദാഹം തീർക്കാൻ പച്ചിലകളാൽ എന്റെ നഗ്നത മറച്ചു. ഞാൻ സ്വച്ഛശീതളമായ മണ്ണിൽ ഞാൻ വേരോടിച്ചു.
1: അശോക, ഞങ്ങൾ മരങ്ങളെ വല്ലാതെ സ്നേഹിച്ചും വിശ്വസിച്ചും വരുന്നവരെ ഞങ്ങളും അങ്ങോട്ട് സ്നേഹിച്ചു പോകും. നീ എന്നെ കെട്ടിപ്പിടിച്ചു തന്ന ഉമ്മയിൽ ഞാൻ നിന്നോട് സംസാരിക്കാൻ വന്നതാണ്. നിന്റെ അമ്മയുടെയും അച്ഛൻ്റെയും അഞ്ജനയുടെയും ഏട്ടൻ്റെയും ഒക്കെ ഓർമ്മകൾ നിന്നിലേക്ക് പായിച്ചതും ഞാനാണ്.
2: എന്തിന്? ഇനി മരണമല്ലാതെ മറ്റൊന്നും വേണ്ടെന്ന് തീരുമാനിച്ച് എന്നിലേക്ക് അങ്ങ് ഓർമ്മകൾ കടത്തിവിട്ടിട്ട് എന്ത് ചെയ്യാനാണ്?
1: അശോക, നീയും എന്നെ ഒരുപാട് ഓർമ്മകളിലേക്ക് കൊണ്ടുപോയി. നീ ഇപ്പോൾ ചൊല്ലിയ ശ്ലോകമില്ലേ, രാവിപ്പോൾ ക്ഷണമുടുങ്ങിടും. അശോക, നീ എന്നെ പുണർന്നതും എന്നെ ഉമ്മ വെച്ചതും എനിക്കേറെ ഇഷ്ടമായി. ഇപ്പോൾ നീ എൻ്റെ പേരക്കുട്ടിയാണ്, ഞാൻ നിന്റെ മുതുമുതു മുത്തച്ഛനും. അങ്ങനെ എനിക്ക് നിന്നോടൊരിഷ്ടം വന്നതല്ലേ. നിനക്ക് മരങ്ങളുടെ ഭാഷ അറിയാനാവും ഇന്നു മുതൽ. എന്റെ വക ഒരനുഗ്രഹം.
2: ശരിക്കും
1: ദാ ആ മരത്തിനോട് ചോദിക്ക് എന്താ ഇനി പരിപാടിയെന്ന്.
2: ഹലോ മരം, എന്താ ഇനി പരിപാടി?
3: അശോക, ഞാനിന്ന് ഇവിടെ നിന്ന് യാത്രയാകും. അഗസ്ത്യമലയിലേക്ക് എത്താനാണ് എന്റെ പദ്ധതി.
2: നിങ്ങൾ മന്ത്രവാദിയാണോ? എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആ മരം എങ്ങനെയാണ് ഇവിടെ നിന്നും വേറെ ഒരിടത്തേക്ക് പോകുന്നത്?
1: ഈ രാത്രി അശോകൻ മരിക്കാതെ കാത്തിരിക്കാമെങ്കിൽ അതെങ്ങനെയാണെന്ന് നമ്മൾക്ക് ഒരുമിച്ച് കാണാം, അല്ലേ ജീമുദാ?
3: അതെ അതെ.

0: എനിക്ക് ആരോടും ദേഷ്യമുണ്ടായിട്ടോ പക കൊണ്ടോ ആരോടെങ്കിലും പ്രതികാരം തീർക്കാനോ ഒന്നുമല്ല ഞാൻ ആത്മഹത്യ ചെയ്യുന്നത്.
1: പിന്നെ
0: മരിക്കാതിരിക്കാൻ ഒരു കാരണവും എനിക്ക് കാണാനില്ല.
1: കാണിച്ചു തന്നാലോ?
0: എന്ത്?
1: ഈ നാട്ടിൽ സത്യധർമ്മങ്ങൾക്ക് യാതൊരു വിലയുമില്ല. മനുഷ്യന്റെ ആർത്തിയും അധർമ്മ പ്രവൃത്തികളും എന്നും ജയിക്കുന്നു. ഇതല്ലേ അശോകന്റെ പ്രശ്നം?
0: പറഞ്ഞത് കൃത്യം. ഓരോ അധർമ്മം കാണുമ്പോഴും ഞാൻ നെഞ്ചു പൊട്ടിക്കരയും, ദൈവമേ നീ ഇതൊന്നും

0: കാണുന്നില്ലേ എന്ന്. മുത്തശ്ശൻ എന്താ ഒന്നും പറയാനില്ലേ?
1: ഒറ്റ വാക്കിൽ ഉത്തരം പറയേണ്ട കാര്യങ്ങളല്ല അശോക നീ ചോദിക്കുന്നത്. നീ ഒരു കാര്യം ചെയ്യ്, ദാ അങ്ങോട്ട് നോക്ക്. താഴ്വരയിൽ ഒരു ബൾബ് മിന്നി മിന്നി കത്തുന്നത് കാണുന്നുണ്ടോ? നോക്കിക്കോ, അതിപ്പോ കത്തിത്തീരും.
0: കിട്ടു, അത് കെടും എന്ന് മുത്തശ്ശൻ എങ്ങനെയാ അറിഞ്ഞത്?
1: അതാണ് ശരി ചോദ്യം. അതിനു മുമ്പ് നീ ചോദിക്കാൻ മറന്ന ഒരു കാര്യമുണ്ട്.
0: അതെന്താ?
1: നിന്റെ അച്ഛനും അമ്മയ്ക്കും നിന്റെ ഏട്ടനും നിന്റെ അവൾക്കുമൊപ്പം നിന്റെ ചങ്ങാതി മണികണ്ഠനെ കണ്ടത് എന്തുകൊണ്ടായെന്ന്.
0: അത് ശരിയാണല്ലോ, ഞാനപ്പോ ഓർത്തിരുന്നു. അതെന്താ സംഭവം? അവനെന്താ മരിച്ചവരുടെ ഒപ്പം?
1: അവനിപ്പോ അല്പം മുമ്പ് മരിച്ചു. നീ കൂടി എത്തിയാൽ ബോഡി എടുക്കും. അധികം താമസിയാതെ നിന്നെ അന്വേഷിച്ചു തുടങ്ങും നാട്ടുകാരെ.
0: യേശുരാ, അവനൊരു കുഴപ്പവും ഇല്ലായിരുന്നല്ലോ.
1: നിനക്കും കുഴപ്പമൊന്നുമില്ലല്ലോ. നിന്റെ കണക്കുകൂട്ടലിൽ നീയും ഉടനെ വെറുമൊരു ബോഡിയാവാൻ പോണോനല്ലേ? മരിക്കാനൊന്നും അത്ര വലിയ കാരണങ്ങളൊന്നും വേണ്ടല്ലോ.
0: അതും ശരിയാ.
1: അപ്പോ എന്താ അറിയേണ്ടത്? ആ ബൾബ് കെടാനുള്ള കാരണം അല്ലേ? ആ ബൾബ് കെടാൻ കാരണം അതിന്റെ തൊട്ടുള്ള വീട്ടിലെ 5 പേർ ഇന്ന് രാത്രി മരിക്കാൻ പോകുന്നു എന്നതാണ്. വേണമെങ്കിൽ വിശ്വസിച്ചാ മതി, ആ വീട്ടിൽ ഒരു മത നേതാവുണ്ട്. നമ്മുടെ നാടിന്റെ രീതി അനുസരിച്ച് സ്വാഭാവികമായും ഒരു രാഷ്ട്രീയ കക്ഷിയുടെ നേതാവുമാണ് അയാൾ. അയാൾ ഭാര്യയോട് പറയുന്ന അവസാനത്തെ പദ്ധതികൾ നിനക്ക് കേൾക്കണോ, അല്ല കാണണോ? കാണണോ എന്നല്ല, കാണണം. ദാ എന്നെ ഒന്ന് തൊട്ട് അങ്ങോട്ട് നോക്ക്.
2: ഡേ, എന്നാടി മക്കളെ മാറ്റുന്നത്?
3: തിങ്കളാഴ്ച രാത്രിയല്ലേ നിങ്ങളുടെ പരിപാടി? അപ്പൊ ശനിയോ ഞായറോ പോകാം.
2: തലേന്ന് പോയ പലർക്കും സംശയാവും. നീ ഒരാഴ്ച മുമ്പേ പോ.
3: അല്ല, നിങ്ങൾ വീടായ വീടൊക്കെ നമ്മുടെ കൊടി നാട്ടിയിട്ടുണ്ടല്ലോ. അപ്പൊ സ്വന്തം ഭാര്യയും മക്കളും സമ്മേളനത്തിന് വന്നില്ലാന്ന് വന്നാ നിനക്കത് മോശല്ലേ?
4: ഡേ, സമ്മേളനമൊന്നും നടക്കാൻ പോകുന്നില്ല. അതിനു മുമ്പേ നമ്മുടെ വെള്ളേറങ്ങി പണി തുടങ്ങും. ചുരുങ്ങിയത് അവരുടെ ഭാഗത്ത് 50 പേര് പോകും. ചിലപ്പോ ഇപ്പുറത്ത് 1-2 പേരും. പിന്നെ എന്ത് സമ്മേളനം? നീ ഒരാഴ്ച മുമ്പേ മാറിക്കോ.
3: അല്ലപ്പ, നിങ്ങളുടെ കണക്കൂട്ടിലൊക്കെ നടക്കും മനുഷ്യ.
4: സംവരണം മാറി മാറി വരുമ്പോ വനിതാ പഞ്ചായത്ത് പ്രസിഡന്റായി നീയും പുരുഷ പ്രസിഡന്റായി ഞാനും ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ ഇതുവരെയുള്ള കണക്കുകൂട്ടലുകളൊക്കെ ശരിയായോണ്ടാ, മനസ്സിലായോ?
3: അതല്ലെന്നും നിങ്ങളുടെ വർഗീയ ലഹളയുടെ കാര്യ ഞാൻ പറഞ്ഞേ. അവരെതിർത്താലല്ലേ നിങ്ങളുടെ പ്ലാൻ നടക്കൂന്നാ ഞാൻ ഉദ്ദേശിച്ചത്.
4: 100-300 ഏക്കർ കാട് നമ്മുടെ 8 മക്കളുടെ പേരിലേക്ക് രേഖയുണ്ടാക്കി മാറ്റിയപ്പോ നിന്റെ പേടി എന്തായിരുന്നു? പിടിച്ചാ നമ്മൾ അകത്ത് പൂട്ടോന്ന്. എന്നിട്ട് പിടിച്ചോ? പ്ലാൻ ചെയ്ത് അത് നടത്തിയ ശീലം. എടി, ഇത്രയൊക്കെ ചെയ്യാമെന്നുണ്ടെങ്കിൽ ഒരു കലാപം ഉണ്ടാക്കാനാണോ എനിക്ക് പാട്?
1: അതായത് അടുത്ത ആഴ്ച അടിവാരത്തില് ഒരു വർഗീയ ലഹളയുണ്ടാവും. സ്വന്തം വർഗക്കാരുടെ വീട്ടിലൊക്കെ അവർ കൊടി കെട്ടിയിട്ടുണ്ട്, ആള് മാറി കൊല്ലാതിരിക്കാൻ. അടയാളം കാണിക്കാനായി കൊടി കെട്ടാൻ പേരിനൊരു സമ്മേളനം. ഈ കലാപത്തില് അവർ 300 ഏക്കർ കാടുകൂടി കയ്യേറും. അതാണ് അവന്റെ പ്ലാൻ. കേട്ടില്ലേ? പ്ലാൻ ചെയ്ത അത് നടത്തിയ ശീലം.
0: മുത്തശ്ശ, ഇതിലും ചെറിയത് കണ്ട് പ്രാന്തായിട്ടാ ഞാൻ ചാവാനായി മല കയറി വന്നിരിക്കുന്നത്. എന്നെ ചാവാൻ വിടാതെ

0: ഇങ്ങനെ പീഡിപ്പിക്കാനാണോ ഉദ്ദേശം? എനിക്ക് കേട്ടിട്ട് തിളക്കരുത്.
1: ഇത് ഞാൻ കേട്ടു, നീയും കേട്ടു, ഈ മലയും മണ്ണും മഴയും കേട്ടു. ഉറങ്ങാതെ നെഞ്ചിടി പുയർന്ന് പ്രാർത്ഥിക്കുന്ന സകല ജീവജാലങ്ങളും കേട്ടു. എന്നിട്ടെന്ത് എന്നല്ലേ നിന്റെ ഉള്ളിലെ? ഒരു കാര്യം ചെയ്, എന്നെ തൊട്ട് കണ്ണടച്ചാൽ ഞാനൊരു കാഴ്ച കൂടി കാണിച്ചു തരാം. ഇപ്പൊ നടക്കണതല്ല, മറ്റന്നാൾ രാത്രി നടക്കാൻ പോണ ദൃശ്യമാണത്. ദാ, കയ്യിൽ തൊട്ട് കണ്ണടക്കേ.
0: അയ്യോ, അത് അയാളല്ലേ? എന്താ പറ്റി?
1: മരിച്ചു.
0: എങ്ങനെ?
1: അശോക, സത്യയുഗം വരുമ്പോൾ ഈ ഭൂമിയിൽ മനുഷ്യരായി ജനിക്കാൻ ജപിച്ച് ജപിച്ച് കാത്തിരിക്കുന്ന ഞങ്ങൾ മരങ്ങളും ഞങ്ങളെ പൊന്നുപോലെ കാക്കുന്ന ഈ മലകളും ചില്ലറക്കാരാണെന്നാണോ കരുതിയത്? എന്താ മാറിയിരിക്കുന്നത്? പേടിയായോ? എല്ലാ മരണവും മോശം കാഴ്ചയല്ല. എന്നെത്തോട് നീ ആദ്യം പാടിയ ശ്ലോകത്തിന്റെ അർത്ഥം പൂർണ്ണമാകട്ടെ. ദൈവത്തിൻ മനമാരു കണ്ടു. അശോക, ഞാൻ പറഞ്ഞല്ലോ, ഈ മലകളിൽ, അതായത് നീയും സംഘവും അതിദുർബല പ്രദേശം എന്ന് പഠിച്ച് റിപ്പോർട്ട് കൊടുത്ത ഈ മലകളിൽ 64 ഖനന പ്രദേശങ്ങളുണ്ട് എന്ന്. ഇതിനൊക്കെ എതിരെ പൊതുജന പ്രക്ഷോഭം നയിക്കുന്ന ഒരു പ്രകൃതി സംരക്ഷകനെ പരിചയപ്പെടാം. നീ ഇപ്പോൾ കാണാൻ പോകുന്ന കാഴ്ച 2 കൊല്ലം മുമ്പ് നടന്നതാണ്. ആ പച്ച ജുബയിട്ട ഊശാന്താടിക്കാരനാണ് പ്രകൃതി സംരക്ഷക പ്രവർത്തകൻ. പേര് ഹരിതം ഹരി. അവൻ്റെ കൂടെയുള്ളത് വലിയൊരു ബിസിനസ് മാഗ്നറ്റാണ്. നാട്ടുകാരെ കാണിക്കാൻ ആ മുതലാളിക്ക് കുറെ തുണിക്കടകളുണ്ട്. ശരിക്കുള്ള കച്ചവടം കാട്ടുതടി, കല്ല്, മണ്ണ്, മണല്, കാട്ടുമൃഗങ്ങൾ, ആനക്കൊമ്പ്. അവരുടെ സംഭാഷണം കേൾക്ക്, 2 കൊല്ലം മുമ്പ് നടന്നതാ, കേൾക്ക്.
2: മുതലാളി കൃത്യമായിട്ട് പറഞ്ഞോളൂ, ഞാൻ എന്താ ചെയ്യേണ്ടത്, എനിക്കെന്ത് കിട്ടും?
3: എടാ, ഞാൻ ഈ മലകളിൽ ക്വാറി തുടങ്ങാൻ പോണുണ്ട്. നീ അതിനെതിരെ ഒന്ന് സമരം ചെയ്യണം.
2: ഒറ്റയ്ക്കോ?
3: അല്ലടാ, നാട്ടുകാരെ സംഘടിപ്പിച്ച് സമരം ചെയ്യണം.
2: അപ്പൊ പിന്നെ എങ്ങനെയാ മുതലാളി ക്വാറി തുടങ്ങുക?
3: മുഴുവനും പറയട്ടെടാ, സമരം തുടങ്ങിയാൽ ധർണ, പിക്കറ്റിങ്, ഉപരോധം, വണ്ടി തടയല് ഒക്കെ തരം പോലെ നടന്നോട്ടെ. നിന്റെയില് കവികളൊക്കെ കാണില്ലേ, അവരെ കൊണ്ട് കവിതയൊക്കെ എഴുതിക്കണം. എൻ്റെ അച്ഛൻ്റെ പേരിലുള്ള അവാർഡൊക്കെ നമുക്ക് കൊടുക്കാം. മൊത്തത്തിലൊരു ഓളം ഉണ്ടാക്കണം. എന്താ?
2: അത് പിന്നെ പഴയ പോലെ ഒന്നും അല്ല. ആൾക്കാർ സമരത്തിനൊക്കെ തൊട്ട് കിട്ടിയാലേ ഇറങ്ങും എന്നുള്ള അവസ്ഥയിലാ മുതലാളി.
3: നീയും തൊട്ട് കിട്ടിയാലല്ലേ ഇറങ്ങൂ. ആ, എന്താ ചെലവെന്ന പറഞ്ഞാൽ മതി, തരാം. പക്ഷെ പറയണ പോലെ സംഗതി ഒന്ന് കളറാക്കണം.
2: അതേറ്റ്. ഹരിതം ഹരിയുടെ നേതൃത്വത്തിൽ ക്വാറിയിലേക്ക് വരുന്ന വണ്ടികൾ തടയുന്നു. ഫ്ലെക്സ്, പോസ്റ്റർ, പത്രം, ചാനൽ.
3: ആ കൊള്ളാം, ഒരാഴ്ച സമരം നടക്കട്ടെ, മൊത്തം ഇളക്കി മറിക്കണം. ഒരാഴ്ച കഴിയുമ്പോൾ നിങ്ങൾ സമരക്കാര് ഏതെങ്കിലും വണ്ടിക്ക് കല്ലെറിയണം. കത്തിക്കാൻ ഒരു പഴയ വണ്ടി ഞാൻ ഏർപ്പാടാക്കി തരാം.
2: അയ്യോ, അപ്പൊ കേസാവില്ലേ?
3: കേസാവാനാ ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞേ?
2: എന്നിട്ട്
3: പോലീസ് ലാത്തി ചാർജ്?
2: അയ്യോ,
3: സമരസമിതി നേതാവ് ഹരിതം ഹരിയെ അറസ്റ്റ് ചെയ്ത് നീക്കിയപ്പോഴായിരുന്നു സമരക്കാർ അക്രമശക്തരായത്.
2: അത് കൊള്ളാം, ഞാൻ ജീപ്പില്, പുറത്ത് നിൽക്കുന്നവർക്ക് അടി. അത് ഉഷാറ്. ബാക്കി
3: പിന്നെ നിത്യമുള്ള കലാപരിപാടികളാണെന്നേ. കേസ്, അറസ്റ്റ്, കോടതി, താൻ 10 ദിവസത്തേക്ക് കിടക്കണം. ഇനി ഒരു സമരം ചെയ്യാൻ ആ നാട്ടുകാരാലോചിക്കാൻ പോലും പാടില്ല. അങ്ങനെ അവറ്റകളെയൊക്കെ ചവിട്ടി കൂട്ടണം.
2: അപ്പോ എന്നെ കാണാൻ അവര് ജയിലിലോട്ട് വന്നാലോ?
3: എടാ, കോർപ്പറേറ്റ് മുതലാളിമാരോടും ബൂർഷ്വാ മുതലാളിയുടെ പൂത്ത കാശിനോടും ഒന്നും സമരം ചെയ്ത് നിൽക്കാനുള്ള ബലം നമ്മൾ

0: ഇല്ലാതെ പോയി എന്ന് പറഞ്ഞ് കരഞ്ഞ് മെഴുകി ഒന്ന് അഭിനയിക്ക്.
1: ആദ്യ ഗഡു മാത്രമല്ല മുഴുവൻ തുകയും നേരിട്ട്. അല്ല, ഈ അക്കൗണ്ടിലും ഇടലും ഗൂഗിൾ പേയും വേണ്ട. സകല തെണ്ടികൾക്കും നല്ല വിവരാവകാശ നിയമം വേറെയും.

0: ആ മുതലാളിയും അയാളും ഇപ്പോഴും സുഖമായി ഇരിക്കുന്നുണ്ടോ?
1: പരമസുഖം. അളിഞ്ഞ് ജീവിക്കണേന്റെ ദുർഗന്ധം സുഗന്ധമാണെന്ന് കരുതി പരമസുഖമായി ജീവിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ഈ നാട്ടിൽ ഓരോന്നും വരുന്നത്. ഏവരും പതിയെ പതിയെ നിശബ്ദമാവുന്നത്.
0: ഇവിടെയാണ് എന്റെയും ചോദ്യം, എവിടെയാണ് ദൈവം?
1: ഇതേ ചോദ്യം മറ്റൊരവസരത്തിൽ മറ്റൊരാൾ ചോദിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഭൂതകാലമല്ല, വർത്തമാനവുമല്ല, ഭാവികാലം.

0: എത്ര പേര്, ഇവരൊക്കെ എങ്ങനെയാ മരിച്ചത്?
1: ദൈവം പറഞ്ഞതെല്ലാം അക്ഷരം പ്രതി അനുസരിച്ചവരാണല്ലോ ആ കിടക്കണതൊക്കെ. കാട് വെട്ടിപ്പിടിക്കാൻ ദൈവം പറഞ്ഞു, മരങ്ങൾ മുറിച്ചു തള്ളാൻ ദൈവം പറഞ്ഞു, പുഴ മാന്തി കരയാക്കാൻ ദൈവം പറഞ്ഞു, കാട്ടുമൃഗങ്ങളെ വേട്ടയാടാൻ ദൈവം പറഞ്ഞു, വർഗീയ ലഹളയ്ക്ക് ഇറങ്ങാൻ ദൈവം പറഞ്ഞു, കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കാൻ ദൈവം പറഞ്ഞു, സ്ത്രീകളെ വിറ്റ് വിലപേശാൻ ദൈവം പറഞ്ഞു.
2: അശോക, ഞാനും നീയുമൊക്കെ സത്യം പുലർന്നു കാണാൻ തപസ് ചെയ്യണ ഈ നാട്ടിൽ അവനല്ല അവൻ്റെ അപ്പനപ്പൂപ്പന്മാർ വന്നാലും നടക്കില്ല അതൊന്നും.
3: ആശ്വാസം.
2: വർഗീയ ലഹളയൊന്നുമല്ല, അല്ലാതെ എന്തൊക്കെ കാരണങ്ങളുണ്ട് കൂട്ടമരണങ്ങൾക്ക്. ജീവിതം മടുത്ത് എൻ്റെ കൊമ്പിൽ കെട്ടിത്തൂങ്ങിച്ചാവാൻ വന്നവനാണ് നീ. മണം കിട്ടി നാട്ടുകാർ അറിയാതിരിക്കാൻ പരമാവധി മുകളിലെ കൊമ്പിൽ തൂങ്ങാനായിരുന്നു നിന്റെ പ്ലാൻ.
3: ആയിരുന്നു എന്നല്ല, ആണ്.
2: നമ്മൾ ഇത്രയും അടുത്ത സ്ഥിതിക്ക്. അശോക, നിനക്ക് ഈ മുത്തശ്ശന്റെ കൈകളിൽ തൂങ്ങിപ്പിഴയാൻ ഇനി പറ്റുമോ?
3: ഞാൻ വേറെ മരം നോക്കിക്കോളാം.
2: വേറെ മരം കിട്ടിയില്ലെങ്കിലോ?
3: ദാ ആ മരം, എന്റെ പരിചയക്കാരനല്ലേ, അഗസ്ത്യ മലയിലേക്ക് പോകാൻ നിൽക്കണ മരം. ആ അതിൽ തൂങ്ങിക്കൊള്ളാം.
4: അശോക, ഞാൻ ഈ രാത്രി തന്നെ മലയിറങ്ങും.
2: അന്തം വിട്ട് നിൽക്കണ്ട, ഞാൻ മാത്രമേ ഉള്ളൂ നിനക്ക് തൂങ്ങാനൊരു മരം. നിനക്കാണെങ്കിൽ എന്റെ മുമ്പിൽ തൂങ്ങാൻ ഇനി മനസ്സും വരില്ല.
3: എന്തൊക്കെയാ നിങ്ങൾ ഈ പറയണ? മരങ്ങളല്ലേ ചറ പറഹന്ന് നിൽക്കണ. ഞാൻ എന്തെങ്കിലും ചെയ്തോളാം, എന്റെ കാര്യം വിട്.
4: അശോക, അങ്ങ് പുനർജന്മത്തിൽ വിശ്വസിക്കുന്നുണ്ടോ?
3: അങ്ങോ, എന്റെ പേര് വിളിച്ചാ മതി.
4: ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെ. അശോകൻ പുനർജന്മ പൂർവജന്മങ്ങളിൽ വിശ്വസിക്കുന്നുണ്ടോ?
3: സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല.
4: ദൈവം തന്ന ജീവിതം സ്വന്തമായിട്ട് കളഞ്ഞാൽ പിന്നെ അടുത്ത ജന്മം കിട്ടും വരെയും, അടുത്ത ജന്മം കിട്ടിയാൽ അവിടെയും അനുഭവിക്കുന്ന ദുരിതങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണോ?
2: അശോകൻ പ്രശ്നങ്ങളെ നേരിടാൻ പറ്റാതെ തകർന്ന് തരിപ്പണമായി വന്നതാ. അതും കൂടി പറഞ്ഞാൽ ചിലപ്പോ താഴേക്ക് ചാടി തീർന്നു കളയും.
4: എന്നാ എന്റെ കൂടെ പോന്നോട്ടെ?
2: വേണ്ട, എന്റെ കൂടെ നിൽക്കട്ടെ. അവൻ കുറച്ചുകൂടിയൊക്കെ കണ്ടു പഠിക്കുമ്പോ അവനൊരു പാകമാവും.
4: ശരി.

0: കെട്ട കാഴ്ചകൾ മാത്രം കണ്ട് മനസ്സ് കൂടുതൽ കലക്കണ്ട, ചില നല്ല കാഴ്ചകൾ കൂടി കാണും അശോക. വാ, ആ കാണുന്ന വീട്ടിലെ രണ്ട് കുട്ടികൾ പഠിക്കുന്നത് കാണാം നമുക്ക്. എന്തൊരു നിഷ്കളങ്കതയോടെയാണ്, നോക്കൂ.
1: ഭൂമിയുടെ പച്ചപ്പാണ് മരങ്ങൾ. മണ്ണൊലിപ്പ് തടയാൻ മരങ്ങളുടെ വേരുകൾ കാവുന്നു.
2: ഏട്ടാ, കടലെന്ന വെള്ളം വെയില് കൊണ്ടിട്ട് ആവിയാവും, എന്നിട്ട് പിന്നെ എങ്ങനെയാ മഴയാവണേ?
1: ഈ നീരാവി മേഘമാവും, എന്നിട്ട് കാറ്റിൽ ആകാശത്തൂടെ പോകുമ്പോ കാടിന് മുകളിലെത്തിയ മഴയാവും.
2: ഏ, അതെങ്ങനെയാ?
1: മരത്തിന്റെ ഇലയിന്നൊക്കെ വെള്ളം തണുപ്പായിട്ടിങ്ങനെ പുറത്തേക്ക് പോണുണ്ടാവും, നമ്മുടെ നിശ്വാസത്തിലെ മൂക്കിലെ കാറ്റുപോലെ. ആ തണുപ്പിൽ പെട്ടതും മേഘം തണുത്ത് മഴയാവും.
2: ഓ, അങ്ങനെയാണല്ലേ.

0: എന്താ ആ കുട്ടികളുടെ അമ്മ പരിഭ്രമിച്ച് പായണേ? എന്താ അവരുടെ അച്ഛനെ പറ്റിയത്?
1: നോക്കാം.
0: നെഞ്ചുവേദനയാ. അയാൾക്ക് എന്തോ പ്രശ്നമുണ്ടല്ലോ. വേറെ ആരുമില്ലേ വീട്ടില്?
1: ആശുപത്രിയിൽ പോകേണ്ടി വരും. ആ സ്ത്രീക്ക് വണ്ടി ഓടിക്കാൻ അറിയാം, സ്വന്തം കാറുണ്ട്, നല്ല ധൈര്യമുള്ള സ്ത്രീയാണ്. പിന്നെന്താ പ്രശ്നം?
2: മോനു മോളു, അച്ഛൻ എന്തോ സുഖമില്ല. ഞാൻ അച്ഛനെ വണ്ടി കയറ്റട്ടെ. അപ്പോഴേക്കും നിങ്ങൾ വാതിൽ അടച്ചിട്ട് വാ, നമുക്ക് ആശുപത്രി പോകാം.
1: അശോക, എന്തെങ്കിലും പിടികിട്ടിയോ? എന്താ നടക്കാൻ പോണതെന്ന്?
0: ഇല്ല.
1: ആ, കർമ്മ എന്ന് കേട്ടിട്ടുണ്ടോ? എന്താ അത്?
0: നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം നമ്മൾ തന്നെ അനുഭവിക്കണമെന്ന് അല്ലേ? കർമ്മഫലം നാരായണ മാഷ് പറയാറുണ്ട്, നമ്മൾ ഈ ലോകത്തിനൊരു പൂവ് കൊടുത്താൽ പൂവ് തിരികെ കിട്ടും. കല്ലാണ് എറിഞ്ഞതെങ്കിൽ പ്രകൃതിയിൽ നിന്ന് ഏറെ തിരിച്ചു കിട്ടും. അതാണ് കർമ്മ എന്ന്.
1: അതെ.
0: എന്താ ഇപ്പോ ഇനി ഇവിടെ സംഭവിക്കാൻ പോണ?
1: മനുഷ്യർ മുറിച്ചു മാറ്റിയ കാട്ടിലെ വൻമരങ്ങളുടെ കടകൾ ദ്രവിച്ചുണ്ടായ കുഴികളെല്ലാം മൂന്ന് ദിവസമായി കോരിച്ചൊരിയണ ഈ മഴയെ ശേഖരിച്ചു കഴിഞ്ഞു. ക്വാറിയായ ക്വാറിയൊക്കെ നിറഞ്ഞു കഴിഞ്ഞു. ക്വാറിയിൽ വെടിപൊട്ടുമ്പോഴുണ്ടായ മലയിലെ വിള്ളലുകളൊക്കെ വെള്ളമിറങ്ങി നിറഞ്ഞ് സ്ഫോടനത്തിന് തയ്യാറായി കഴിഞ്ഞു. പാറകൾക്ക് മുകളിലെ മണ്ണെല്ലാം ഇടിഞ്ഞിറങ്ങാൻ ഒരുങ്ങിക്കഴിഞ്ഞു.
0: അതായത്
1: ഏതാനും സമയത്തിനുള്ളിൽ നമ്മൾ കണ്ട ഒന്നും ഇനി ആ ഭൂമിയിൽ ഉണ്ടാവില്ല. മല തുരന്നവനെ മല തുരത്തും, കാട് തിന്നവനെ കാട് തിന്നും, കൂട് തകർത്തവന്റെ വീട് തകർക്കും.
0: ഉരുൾപൊട്ടൽ,
1: അങ്ങനെയാണ് മനുഷ്യനിട്ട പേര്. കെട്ട കാഴ്ചകൾ കണ്ടും കേട്ടും നന്മയുള്ള നിന്റെ ഹൃദയം ആർത്തലച്ചു പൊട്ടിയ പോലെ പ്രകൃതിക്ക് ഒരു നാൾ സഹിയാതെ ഹൃദയം പൊട്ടുന്നതിനെയാണ് ഉരുൾപൊട്ടൽ എന്ന് നിങ്ങൾ പറയുന്നത്. പ്രകൃതിക്കും ഭ്രാന്താവും എന്നറിയുക.
0: അപ്പോൾ നമ്മൾ കണ്ട ആ മരണങ്ങളൊക്കെ
1: എല്ലാം ഏതാനും സമയത്തിനുള്ളിൽ നടക്കും.
0: അപ്പോൾ നെഞ്ചുവേദന വന്ന് ആശുപത്രിയിൽ പോയ ആളോ?
1: അയാളെയും കുടുംബത്തെയും രക്ഷപ്പെടുത്താൻ വേണ്ടി വന്നൊരു നെഞ്ചുവേദനയാണത്. കഴിഞ്ഞ മഴക്കാലത്ത് കണ്ണുമിഴിക്കാത്ത നായ്ക്കുഞ്ഞുങ്ങളെ ചാക്കിലാക്കി ചതുപ്പിൽ ഉപേക്ഷിച്ചു ആ വടക്കേ ബംഗ്ലാവിലെ മുതലാളി. അയാളുടെ ഷെഡിൽ അവറ്റകൾ ശല്യമാണത്രേ. മുല കുടിക്കാൻ മാത്രമറിയുന്ന കുഞ്ഞുങ്ങളെ അമ്മയിൽ നിന്നും കട്ടെടുത്തുകൊണ്ട് കളഞ്ഞു. കാലത്ത് നടക്കാൻ പോകുമ്പോൾ ആ കുഞ്ഞുങ്ങളുടെ ദയനീയമായ കരച്ചിൽ കേട്ട് ഇപ്പോൾ നമ്മൾ കണ്ട നെഞ്ചുവേദനിച്ച ആൾ ആ നായ്ക്കുട്ടികളെ പെറുക്കിയെടുത്ത്

0: വീട്ടിൽ കൊണ്ടുവന്ന് രക്ഷിക്കാൻ നോക്കി. ഒരെണ്ണം അപ്പോഴേ മരിച്ചു. ഒന്നിൻ്റെ ജീവൻ രണ്ട് ദിവസം കഴിഞ്ഞുപോയി. ബാക്കി നാലിനെയും ആ കുടുംബം നോക്കി സംരക്ഷിച്ച് സുരക്ഷിത കരങ്ങളിൽ ഏൽപ്പിച്ചതിനാണ് പ്രകൃതി അവരെ ഇവിടെ നിന്നും സ്ഥലം മാറ്റി രക്ഷിക്കുന്നത്. നായ്ക്കുഞ്ഞുങ്ങളെ കൊണ്ട് കളഞ്ഞ ആ വടക്കേ ബംഗ്ലാവ് ഇപ്പോ തീരും. വരാൻ പോകുന്ന കാര്യങ്ങളും കഴിഞ്ഞ കാര്യങ്ങളും കാര്യകാരണ സഹിതം തെളിച്ചമുള്ള ചിത്രങ്ങളായി കാട്ടിത്തന്നിട്ടും എന്താണ് അശോക നിന്റെ മുഖം ഇങ്ങനെ?
1: എനിക്ക് ഇപ്പോഴും ഇതൊക്കെ ചെയ്യാൻ തീരുമാനിച്ച ആ ദൈവത്തിനെ പറ്റി ഓർത്ത് വല്ലാതെ ദേഷ്യം വരുന്നുണ്ട്.
0: എന്തിനെ?
1: അങ്ങ് പറയുന്നു ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ആ ഗ്രാമം മുഴുവൻ ഒലിച്ചു പോകുമെന്ന്.
0: അതെ, അതൊരു തീരുമാനമാണ്.
1: അവിടെയുള്ള എല്ലാവരും ആനയെ നാടുകടത്തിയവരോ അതിന് കൈയടിച്ചവരോ അല്ലല്ലോ. ഈ രാത്രി എല്ലാം മറന്ന് കിടന്നുറങ്ങണ അവരെല്ലാവരും മനതുരന്ന് ക്വാറി പണിതവരുമല്ല.
0: അല്ല.
1: അപ്പൊ ആരൊക്കെയോ ചെയ്യുന്ന തെറ്റുകൾക്ക് കുഞ്ഞുങ്ങൾ അടക്കമുള്ളവരെ കൊന്നു തള്ളുന്ന പ്രകൃതി നിയമത്തെ എനിക്ക് മനസ്സിലാവുന്നില്ല. ദൈവത്തിന്റെ കാട്ടുനീതിയാണത്.
0: അശോക, വേണമെങ്കിൽ ഒരു തർക്കത്തിന് നീ പറയുന്നത് ശരിയാണെന്ന് ഞാൻ സമ്മതിക്കാം.
1: കഷ്ടപ്പെട്ട് സമ്മതിക്കണമെന്നില്ല, ഞാൻ പറഞ്ഞതാണ് ശരി. അതിന് മരത്തിന്റെയോ ദൈവത്തിന്റെയോ സർട്ടിഫിക്കറ്റ് ഒന്നും എനിക്ക് വേണ്ട.
0: ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിച്ചാൽ അശോകന് മറുപടി പറയാൻ പറ്റുമോ?
1: അറിയുന്നതാണെങ്കിൽ പറയാൻ എന്താ കുഴപ്പം?
0: ഇളങ്കോവടികളുടെ ചിലപ്പതികാരം കഥ കേട്ടിട്ടില്ലേ? ആ കഥയിൽ കോവലൻ കൊല്ലപ്പെട്ടത് എന്തിനായിരുന്നു?
1: രാജാവിന്റെ രക്തമോ മുത്തോ മറ്റോ മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് പിടിച്ചതല്ലേ?
0: എന്തിനായിരുന്നു കോവലൻ ചന്തയിൽ പോയത്?
1: അത് ദാരിദ്ര്യം കാരണം. ഒരു ചിലമ്പ് വിൽക്കാൻ കൊണ്ടുപോയതല്ലേ കണ്ണകി പറഞ്ഞിട്ട്.
0: എന്നാൽ ചില കുബുദ്ധികൾ കോവലനെ പിടിച്ച് കള്ളനാക്കി. ഒടുവിൽ നിരപരാധിയായ അയാളെ കള്ളനെന്ന് മുദ്രകുത്തി രാജാവ് കൊന്നു കളഞ്ഞു. നീതിയാണോ രാജാവ് നടപ്പാക്കിയത്?
1: അല്ല.
0: പിന്നീട് രാജ്യത്ത് എന്താ സംഭവിച്ചത്?

0: രാജൻ.
1: ആരവിടെ? ആരാണിവൾ? രാജകൊട്ടാരത്തിൽ വന്ന് ബഹളം വെക്കാൻ ഇവളെ കടത്തിവിട്ടതാര്?
2: ഇനി ഈ കണ്ടങ്കിക്ക് ലോകത്തെവിടെ പോകാനും ഉള്ളു പൊള്ളുമ്പോൾ അത് ഉറക്കെ പറയാനും രാജാവിന്റെ സമ്മതമൊന്നും വേണ്ട മഹാരാജൻ. ഞാൻ കൊടുത്തുവിട്ട എന്റെ ചിലമ്പ് വിൽക്കാൻ ശ്രമിച്ച എന്റെ കോവലനെ നിങ്ങൾ വധിച്ചല്ലേ? നിരപരാധിയുടെ ശാപം തലയ്ക്ക് വീഴുമ്പോൾ നിങ്ങളുടെ കിരീടം ഈ ശാപത്തെ തടയുമെന്ന് കരുതിയോ? മഹാരാജൻ, വാത്സല്യം തുളുമ്പുന്ന മാതൃത്വം ഇനി എനിക്ക് ആവശ്യമില്ല. എന്റെ കോവലന്റെ പ്രാണനെടുത്ത ചിലമ്പിന്റെ ഇണയും എനിക്കിനി വേണ്ട. രാജാവേ, ഈ പാവത്തിനെ കള്ളനെന്ന് പറഞ്ഞ് പീഡിപ്പിച്ച് കൊന്നതിനുള്ള ശാപമായി ഞാൻ ഈ മധുര നഗരത്തെ ദഹിപ്പിക്കാൻ പോകുന്നു. ശക്തിയില്ലാത്തവരുടെ ബലമാണ് പ്രാക്ക്. രാജാവേ, നീയും കണ്ടതെന്നവരും തെറ്ററിഞ്ഞിട്ടും തടയാത്തവരും അങ്ങനെ സമസ്തം അധർമ്മമാണ് ഈ മധുരാപുരി സമസ്തം കത്തിച്ചാമ്പലാവട്ടെ.

കത്തിയമർന്ന മധുരാപുരിയിൽ നിഷ്കളങ്കരായ എത്രയോ മനുഷ്യരും ഉണ്ടായിരുന്നിരിക്കില്ലേ അശോക. സമൂഹത്തിനൊരു ധർമ്മശരീരം വേണം. ആ ധർമ്മശരീരത്തെ കെട്ടിപ്പടുക്കേണ്ടത്

0: ഗുരുക്കന്മാരോട് ചേർന്ന് ഭരണാധികാരിയാണ്. ഒരു ഗൃഹനാഥൻ കാട്ടിക്കൂട്ടുന്ന തെമ്മാടിത്തരങ്ങൾക്ക് വരും തലമുറ മുഴുവൻ ദുരിതമനുഭവിക്കുന്ന എത്രയോ ഉദാഹരണങ്ങളുണ്ട്. ഒരാൾ കാണിക്കുന്ന അധർമ്മം ഒരു നാടിനെ മുഴുവൻ തീരാ ദുരിതമായി ചുറ്റി വരിയും അശോക.
1: എന്നാലും
0: ഒരെന്നാലുമില്ല. എന്റെ തെക്കോട്ട് പോയ വേര് മാത്രം വിഷം വലിച്ചു കയറ്റിയാലും ഞാൻ എന്ന മരം മൊത്തം ഉണങ്ങണം അശോക. ഓരോ അവയവത്തിൻ്റെ പ്രവൃത്തിയും ശരീരത്തെ ബാധിച്ചിരിക്കും. പ്രകൃതി നിയമമാണത്. അശോക, നമ്മൾ മനസ്സ് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ കുറേ എണ്ണം കണ്ടു. ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന കാഴ്ചകൾ ഒന്ന് രണ്ടെണ്ണമല്ലേ കണ്ടുള്ളൂ. എന്നാ ദൈവത്തിന്റെ ഒരു കളി കൂടെ നീ കാണും. ദാ ആ കുടിയനെ കണ്ടോ, ഈ നാട്ടിലെ സകലർക്കും ദേഷ്യായാളെ, പക്ഷേ ഉള്ളുകൊണ്ട് അയാളൊരു പാവ. ഇന്ന് രാവിലെ പലരും കൊടുത്ത കേസിൽ ഉച്ചയ്ക്ക് സ്റ്റേഷനിൽ പോയിരുന്നു അവൻ. പോലീസിന്റെ വാണി, നാളെ നേരം പുലരുമ്പോ ഈ നാട്ടിൽ കണ്ടുപോകരുത് എന്ന്.
1: അയാൾ തൊഴുത്തിൽ കയറി പശുവിനെ അഴിക്കുന്നു.
0: അയാൾക്കും വേണ്ട എന്തെങ്കിലും ആനന്ദം. അയാൾ ഇന്ന് ചുരുങ്ങിയ സമയം കൊണ്ട് പറ്റാവുന്ന അത്രയും കെട്ടിയിട്ട പശുക്കളെ അഴിച്ചുവിടും. കൂട്ടിലിട്ടതും ചങ്ങലക്കിട്ടതുമായ നായ്ക്കളെയും അഴിച്ചുവിടും. നാട്ടുകാരെ പറ്റിക്കാനും പരിഭ്രമിപ്പിക്കാനുമായി സകലതിനെയും കിഴക്കേ കാട്ടിലേക്ക് ആട്ടിവിടും അയാൾ.
1: അതായത്
0: നാട്ടുകാരോടുള്ള വാശിക്ക് അവൻ ഈ ജീവികളെയൊക്കെ അഴിക്കുന്നതിലൂടെ എന്താ സംഭവിക്കുന്നത്?
1: മനസ്സിലായില്ല.
0: നടക്കാൻ പോകുന്ന മലവെള്ളപ്പാച്ചിലിൽ നിന്ന് ഈ കുടിയനും ഇക്കണ്ട ജീവികളും രക്ഷപ്പെടും. അശോക, ഇനിയും നിനക്ക് മരിക്കണമെന്ന് തോന്നുന്നുണ്ടോ? അതായത് അധർമ്മമാണ് എന്നും വിജയിക്കുന്നതെന്ന് ഇപ്പോഴും തോന്നലുണ്ടോ?
1: ഇല്ല.
0: അശോക, നിന്നെപ്പോലുള്ളവരുടെ നെഞ്ചുനേറിയ പ്രാർത്ഥനകളാടോ ദൈവത്തിൻ്റെ വഴിയിലെ വെളിച്ചം. നീയൊക്കെ തോറ്റോടിയാൽ പിന്നെ ദൈവം ഇരുട്ടിൽ തപ്പില്ലേ? അശോക,
1: എന്താ?
0: ഒരു കാമുകനും കാമുകിയും രാത്രിയുടെ മറവിൽ കലിങ്കിനടിയിലുണ്ട്. ഞാൻ നിനക്ക് കാണിച്ചു തരാഞ്ഞതാ. അതിലേക്കൊന്നും ദൈവം പോലും എത്തി നോക്കിക്കൂടാ. മാത്രമല്ല, അവരെ കണ്ടാൽ നിനക്ക് നിന്റെ അഞ്ജനെ ഓർമ്മ വരും. സ്നേഹം പാപമൊന്നുമല്ല, പക്ഷേ തന്തേം തള്ളേയും അനാഥാലയത്തിലാക്കി ജീവിതം ഒറ്റയ്ക്ക് ആഘോഷിക്കാനാ അവരുടെ പദ്ധതി. ഈ പൊട്ടിയൊലിക്കല്ലേ അവരും പോകും.
1: ഒരു സംശയം ചോദിച്ചോട്ടെ? ആ മരം അഗസ്ത്യമലയിലേക്ക് പോവാന്ന് പറഞ്ഞില്ലേ? അതെങ്ങനെ?
0: ഞാനും നീയും നിൽക്കുന്ന ഈ ഒരു ഭാഗം ഒഴിച്ച് ഈ മല മുഴുവൻ കുത്തിയൊലിച്ചു പോവും. നീ ഇന്ന് ഉച്ചയ്ക്കിരുന്ന് കരഞ്ഞ ആ വീടില്ലേ, ആ വഴിക്കാണ് പാറക്കൂട്ടങ്ങൾ ആർത്തലച്ച് ചെല്ലുക. നിന്നെ രക്ഷിക്കാനാടോ ദൈവം ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിച്ച് ഇങ്ങോട്ടെത്തിച്ചത്.
1: അതെന്തിന്?
0: ഈ ലോകത്ത് നീ ജീവിച്ചിരിക്കണം എന്ന് ദൈവത്തിന് തോന്നിക്കാണും.
1: അപ്പോൾ ഇന്ന് കുന്നിറങ്ങും എന്ന് പറഞ്ഞ ആ മരം
0: കുത്തിയൊലിച്ചങ്ങെത്തും. കമ്പ് വീണെടുത്തോ വിത്ത് വീണെടുത്തോ അവൻ ഒന്നുകൂടി മുളയ്ക്കും. നല്ല കാലം സ്വപ്നം കാണുന്നവരുടെ സ്വപ്ന വിത്തൊന്നും അങ്ങനെ പാഴാവില്ല അശോക.
1: അപ്പൊ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്?
0: ഒന്നും വേണ്ട, കാഴ്ചകൾ കണ്ടങ്ങനെ നിൽക്കാം. അവസാനത്തെ പശുവും സ്വതന്ത്രമായി അവരും കുടിയനും കാട് കയറിയാൽ മലയിൽ ചറമൊലിച്ചു തുടങ്ങും. പിന്നെ താമസമില്ല. എന്താ നീ ആലോചിക്കുന്നത്?
1: ഞാൻ മരിക്കാൻ പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു.
0: അരുത്, ദൈവത്തോടൊന്നും ആവശ്യപ്പെടരുത്. അദ്ദേഹം അദ്ദേഹത്തിന് ഇഷ്ടമുള്ളത് ചെയ്യട്ടെ. ദൈവത്തിന് നിരക്കാത്തതാണ്.

0: ആയി ഒന്നും ചെയ്യില്ല എന്ന ഒരു തീരുമാനം മാത്രമേ നമ്മൾ എടുക്കേണ്ടതായിട്ടുള്ളൂ.
1: ആ കുടിയനും മൃഗങ്ങളും കിഴക്കേ കാട് കയറി തുടങ്ങി.

പാർവതി പ്രകൃതിയുടെ ഭീകരതാണ്ഡവത്തിന് മുന്നിൽ ഉറങ്ങിക്കിടന്ന ഒരു ഗ്രാമം മുഴുവൻ നിമിഷ നേരത്തിൽ അപ്രത്യക്ഷമായ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത്. സമീപ പ്രദേശത്തെ മരങ്ങളും മലകളുമെല്ലാം അങ്ങനെയൊന്നുണ്ടായിരുന്നു എന്ന തെളിവ് പോലും അവശേഷിപ്പിക്കാതെ കുത്തിയൊലിച്ച മലവെള്ളപ്പാച്ചിലിൽ നിശേഷം ഇല്ലാതായിരിക്കുകയാണ്. വരും തലമുറയ്ക്ക് ഇത്രയും ഉയരമുള്ള ഒരു ഭാഗമുണ്ടായിരുന്നു എന്നതിന് തെളിവായി ഈ ഒരു വൻവൃക്ഷവും ഞങ്ങൾ നിൽക്കുന്ന ഈ മണ്ണിട്ടയും മാത്രമാണ് ഇവിടെ ബാക്കിയുള്ളത്. മലയാളക്കര ചാനലിന് വേണ്ടി ക്യാമറാമാൻ സുധീഷ് കുമാറിനോടൊപ്പം അനീഷ് ജോർജ്.

ദൈവത്തിൻ മനമാര് കണ്ടു. നാടകം സമാപിക്കുന്നു. രചന ജയരാജ് മിത്ര, സംവിധാനം റൂബി ബാബു, കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ അശോകൻ, മോഹൻലാൽ, മരം, എം ആർ ഗോപകുമാർ, കണ്ണകി, ഭാഗ്യലക്ഷ്മി, അമ്മ, സന്ധ്യ രാജേന്ദ്രൻ, മുതലാളി, നന്ദു, ഹരിതം ഹരി, സാജൻ സൂര്യ, രണ്ടാമത്തെ മരം, അമൽ രാജ്, രാജാവ്, ഐരൂർ മോഹനൻ, മതനേതാവ്, നരിയാപുരം വേണുഗോപാൽ, മതനേതാവിന്റെ ഭാര്യ, മഞ്ജുശ്രീ, കുട്ടികൾ, ആദ്യ എ നായർ, പ്രസിദ്ധ് പ്രമോദ്, ചാനൽ റിപ്പോർട്ടർ രജു കോലിയക്കോട്. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. സാങ്കേതിക സഹായം വി സുരേഷ് കുമാർ. സംവിധാന സഹായം വി എൻ ദീപ, എൻ സുനിത, ബിജു കല്ലുവാതിക്കൽ.

0: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
1: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
0: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
1: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതൂ.
0: നിങ്ങളുടെ പ്രിയ ഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചുകൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
0: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമകൾ.

0: 0.4% in the afternoon session today. The Sensex plunged 1,048 points to 74,967, while the Nifty shed 305 points to 23,511 when reports last came in. The broader market at the National Stock Exchange also declined. The Indian Meteorological Department, IMD, has forecast heat wave conditions at isolated places over Gujarat, Madhya Maharashtra, Marathwada, Rajasthan and West Madhya Pradesh till tomorrow. The Met Department has issued an orange-coloured warning for heavy to very heavy rainfall over Assam and Meghalaya and also predicted heavy rainfall conditions over Arunachal Pradesh, Sub-Himalayan, West Bengal and Sikkim tomorrow. Bihar and Uttarakhand are also likely to witness thunder squall with wind speed reaching up to 60 km per hour tomorrow. Meanwhile, warm night conditions are expected to prevail at isolated places over Rajasthan throughout this week. In IPL cricket, Gujarat Titans will take on Sunrisers Hyderabad in Ahmedabad today. The match will begin at 7:30 p.m. Indian time. And now before we end the bulletin, the headlines once again. NEET exam for admission to undergraduate medical education cancelled over paper leak allegations, CBI probe ordered. Hemanta Biswa Sarma takes oath as Chief Minister of Assam for second consecutive term. CBI takes over probe into murder of West Bengal Chief Minister Shubhendu Adhikari's aide, Chandranath Roth. President Draupadi Murmu confers National Florence Nightingale Awards on 15 nursing professionals. And in IPL cricket, Gujarat Titans to take on Sunrisers Hyderabad in Ahmedabad this evening. For details of these stories and more, log on to our website www.newsonair.gov.in and News on AIR app. With that, we end the Midday News.
1: Agashavani. ഡോസ്റ്റോവെസ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 17 ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, സന്തോഷ് കുമാർ സൗപർണിക, കണ്ണൻ നായർ, ആൻസി ടി കെ കുണ്ടറ. സംവിധാനം പി എ ബിജു.
2: നായകൻ നിക്കോവിനെ തേടി ഒരഴകിയ രാവണൻ ലൂഷിൻ എത്തുന്നിടത്താണ് ഇന്ന് കഥ ആരംഭിക്കുന്നത്. നിക്കോവിൻ്റെ സഹോദരിയുടെ ഭാവി വരനാണ് ലൂഷിൻ. ഇരട്ട കൊലപാതകത്തിൻ്റെ ഇടികൊള്ളുന്നത് പെയിൻറ്റർ നിക്കോള. ആദർശം കണ്ണുകെട്ടിയപ്പോൾ പലിശയ്ക്ക് പണം കൊടുക്കുന്ന അലിയോവിനെയും അനിയത്തി ലിസവറ്റിയെയും കൊലപ്പെടുത്തിയതാകട്ടെ നിക്കോവ്. നിക്കോവിനല്ലാതെ മറ്റൊരാൾക്ക് അതറിയില്ലെങ്കിലും ഉമിത്തിയിൽ ഉള്ളുരുകുകയാണ് അയാൾക്ക്. ഭ്രമകൽപ്പനകളിൽ ഉറങ്ങിയും ഉണർന്നും അങ്ങനെ 5 നാൾ കഴിഞ്ഞു. ആദർശചിന്തകൾ ക്രമേണ മേൽക്കൈ നേടുന്നിടത്താണ് ലൂഷിൻ സന്ദർശനത്തിനെത്തുന്നത്. കൂട്ടുകാരൻ റസുംഹീനും വേലക്കാരി നസ്താസിയും നിക്കോവിൻ്റെ മുറിയിലുണ്ട്.
3: ഇതെന്തൊരു വൃത്തികെട്ട മുറി! ഇവിടെ താമസിക്കാൻ കിട്ടിയുള്ളോ?
4: നിങ്ങൾ ആരാണ്?
3: ഞാൻ ലൂഷിൻ.
4: എന്താ കാര്യം?
3: ഇവിടെ റസ്കോൾനിക്കോ എന്നു പേരായ ഒരു വിദ്യാർത്ഥി, അല്ലല്ല വിദ്യാർത്ഥി ആയിരുന്ന ആൾ, ഇവിടെയാണോ താമസം?
4: അതെ.
3: നിങ്ങളാണോ?
4: അല്ലല്ല, ഞാൻ റസുമിഹിൻ. ആ കട്ടിലിൽ കിടക്കുന്നില്ലേ, അതാണ് റസ്കോൾനിക്കോവ്.
5: നിങ്ങൾക്ക് എന്താണ് വേണ്ടത്?
3: ഓ, എന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണില്ല. ഞാൻ ലൂഷിൻ. നിങ്ങൾക്കെന്റെ പേര് തികച്ചും അപരിചിതം. എന്നാൽ റസ്കോൾനിക്കോവിന് എന്റെ പേരറിയാം. അറിയില്ലേ നിക്കോ?
5: ഇല്ല.
3: എന്ത്, എന്നെ പറ്റി ഇതുവരെ യാതൊരു വിവരവും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെന്നോ?
6: ഇതാരടാ? അയാളുടെ ഒരു മോടിയും പാത്രാസും സോർ

0: വണ്ണവാച്ചും. കാഴ്ചയിൽ തന്നെ ഒരു അഴകിയ രാവണൻ.
1: ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞായിരുന്നു?
0: ഇല്ല.
1: മിസ്റ്റർ റസ്കോൾനിക്കോ, നിങ്ങൾ ഒന്ന് ഓർത്തു നോക്ക്. ലൂഷിൻ ആ പേര്. നിങ്ങൾക്ക് രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ഒരു കത്ത് കിട്ടിയിരുന്നു അമ്മയുടെ. ആ ലൂഷിൻ, അത് തന്നെ, ഓർക്കുന്നില്ലേ?
2: ഓർക്കുന്നു.
1: ഇതാരാണ്?
2: ഇതെന്റെ സുഹൃത്ത് റസ്മിഹിൻ. അതെന്റെ സഹായി നസ്താസ്യ.
1: ഓ, എന്താണ് നിങ്ങൾ രണ്ടുപേരും ആ വാതിൽക്കലേക്ക് പോയത്?
3: അല്ല, നിങ്ങൾ എന്തെങ്കിലും പറയാനാണ് വന്നതെങ്കിൽ പറഞ്ഞോളൂ, ഞങ്ങൾ പുറത്തു നിൽക്കാം. വരൂ നസ്താസ്യ.
1: ശരിയാണ്, രണ്ടു പേർക്ക് നിന്ന് തിരിയാനുള്ള സ്ഥലമില്ല ഇവിടെ.
3: അല്ല, നിങ്ങളൊന്നും വിചാരിക്കരുത്. കഴിഞ്ഞ 5 ദിവസമായി ഇവൻ ഈ കിടപ്പിലാണ്. 3 ദിവസമായി പിച്ചും പേയും പറയുന്നു. ഞങ്ങൾ പുറത്തേക്ക് നിൽക്കാം.
1: അല്ല, ഞാൻ സംസാരിക്കുന്നത് കൊണ്ട് രോഗിക്ക് എന്തെങ്കിലും അസൗകര്യം ഉണ്ടാവുമോ? പിന്നെ ഞാൻ വന്നത് നിങ്ങളുടെ അമ്മയുടെ വീടിൻ്റെ തൊട്ടടുത്ത് താൽക്കാലികമായി താമസിക്കുന്ന അവസരത്തിൽ അവർ നിങ്ങൾക്കൊരു കത്തെഴുതിയിരുന്നു. അത് നിങ്ങൾക്ക് കിട്ടിയതിന് ശേഷമേ ഞാൻ നിങ്ങളെ കാണാൻ വരികയുള്ളൂ എന്ന് വിചാരിച്ചാണ് ഈ സന്ദർശനം വൈകിച്ചത്.
2: എനിക്ക് മനസ്സിലായി, എല്ലാം എനിക്കറിയാം.
1: ഓ, എല്ലാം അറിഞ്ഞിരിക്കുന്നു മിടുക്കൻ. എന്തു തോന്നുന്നു?
2: അപ്പോൾ നിങ്ങളാണ് എൻ്റെ സഹോദരിയുടെ ഭാവി വരൻ. കൊള്ളാം, കൊള്ളാം, എനിക്കെല്ലാം മനസ്സിലാവുന്നു.
1: റസ്കോൾനിക്കോ, നിങ്ങളെ ഈ അവസ്ഥയിൽ കാണേണ്ടി വന്നതിൽ എനിക്ക് വല്ലാത്ത വിഷമമുണ്ട്. നിങ്ങളുടെ അസുഖത്തെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ വളരെ നേരത്തെ വന്ന് നിങ്ങളെ കാണുമായിരുന്നു. പക്ഷേ എൻ്റെ ഈ തിരക്ക്. എനിക്ക് സെനറ്റിൽ സുപ്രധാനമായൊരു നിയമപ്രശ്നമുണ്ടായിരുന്നു. മറ്റ് തിരക്കുകളെപ്പറ്റി പറയാതിരിക്കുകയാണ് ഭേദം. അതും നിങ്ങൾക്ക് സങ്കല്പിക്കാവുന്നതേ ഉള്ളൂ. ഏത് നിമിഷവും നിങ്ങളുടെ അമ്മയും സഹോദരിയും ഇവിടെ എത്തിച്ചേരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.
2: ഇത്ര പെട്ടെന്ന് വരുമോ?
1: അവർ ഏത് നിമിഷവും എത്തിച്ചേർന്നേക്കാം. അവർക്ക് താമസിക്കാൻ ഞാനൊരു മുറി ഏർപ്പാടാക്കിയിട്ടുണ്ട്.
2: എവിടെ?
1: ഇവിടെ അടുത്ത്, നടന്നു പോകാവുന്നത്ര ദൂരത്ത്.
2: എന്നാലും എവിടെയാണ്?
1: ആ 2 നിലയിലെ മുറികൾ. ആ യൂഷിൻ എന്ന വ്യാപാരി വാടകയ്ക്ക് കൊടുക്കുന്നത്.
2: ഓ, ഏറ്റവും വൃത്തികെട്ട സ്ഥലമല്ലേ അത്? പറയാൻ കൊള്ളാത്തത്. പലതും നടക്കുന്ന സ്ഥലം.
1: ഓ അല്ല, ഞാൻ ഈ നഗരത്തിൽ പുതിയ ആളായതുകൊണ്ട് എനിക്ക് അത്രയ്ക്കൊന്നും അറിയാൻ കഴിഞ്ഞില്ല. എന്തായാലും ഇത് താൽക്കാലികം. വേറെ സ്ഥിരമായി ഒരു സ്ഥലം എടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ ഭാവിയിലെ ഭവനം അതായിരിക്കും.
2: എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്?
1: ഞാൻ പീറ്റേഴ്സ്ബർഗിൽ ആദ്യം വന്നത് 10 വർഷങ്ങൾക്ക് മുമ്പാണെന്ന് നിങ്ങൾക്കറിയാം.
2: ഇല്ല.
1: എന്നാൽ ഇപ്പോൾ അറിയുക. എല്ലാ പുതുമകളും പരിഷ്കാരങ്ങളും പുത്തനാശയങ്ങളും എല്ലാ പ്രവിശ്യകളിലും എത്തിയിട്ടുണ്ട് എന്നത് വാസ്തവമാണ്. എന്നാൽ അവ എന്തെന്ന് ശരിയായി മനസ്സിലാക്കാൻ പീറ്റേഴ്സ്ബർഗിൽ തന്നെ വരണം.
2: ഇത് വിഡ്ഢിത്തം, ഇതൊക്കെ കള്ളത്തരം. തെറ്റുകളല്ലേ ഇവിടെ ശരി.
1: ഓരോരുത്തരെയും ഭരിക്കുന്നത് വലിയ വലിയ ആഗ്രഹങ്ങളാണ്. അസാധാരണമായ ചുറ്റുപാടുകൾ മൂലമുണ്ടായ ഉത്സാഹത്തിന്റെ തെളിവ് മാത്രമാണ് ആ തെറ്റുകൾ. കുറച്ചേ ചെയ്തിട്ടുള്ളൂവെങ്കിൽ അത് സമയം കുറവായതുകൊണ്ട് മാത്രമാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, കഴിഞ്ഞ കാലത്തിൽ നിന്നും തിരിച്ചു പോകാനാകാത്ത വിധം നമ്മൾ സ്വയം മുറിച്ചു മാറ്റപ്പെട്ടിരിക്കുന്നു.
2: ഇയാൾ എന്താണ് ഇവിടെ വന്നിരുന്ന തത്വചിന്ത കാണാപ്പാഠം പറയുന്നത്?
1: നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞോ?
2: പറഞ്ഞോ.
1: എന്താ പറഞ്ഞത്?

0: ഈ തത്വചിന്ത എത്ര നേരം കൂടി കേൾക്കേണ്ടി വരുമെന്ന്.
1: ഇത് സാമാന്യ തത്വമല്ല. ഉദാഹരണത്തിന്, നിങ്ങളെപ്പോലെ നിങ്ങളുടെ അയൽക്കാരനെ സ്നേഹിക്കുക. ഇതിന്റെ അർത്ഥം എന്താണ്? എന്റെ കോട്ട് രണ്ടായി കീറി അയൽക്കാരനുമായി പങ്കുവയ്ക്കുക, അപ്പോൾ ഇരുവരും അർത്ഥനഗ്നരായിത്തീരും. ഒരു റഷ്യൻ പഴമൊഴിയുണ്ട്, ഒരേ സമയം നിരവധി മുയലുകളെ ഒരുമിച്ച് പിടിക്കാൻ ശ്രമിക്കുന്നവൻ ഒന്നിനെയും പിടിക്കുന്നില്ല. ഇപ്പോൾ ശാസ്ത്രം നമ്മെ ഉത്ബോധിപ്പിക്കുന്നത് മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്വയം സ്നേഹിക്കുക എന്നാണ്. ശരിയല്ലേ?
0: എനിക്ക് ബുദ്ധി കുറവാണ്, അതുകൊണ്ട് നമുക്ക് കാര്യത്തിലേക്ക് വരാം. പുരോഗമനം പറയുന്ന പലരും തൊട്ടതെല്ലാം സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി വളച്ചൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ടവർ ലക്ഷ്യത്തെ കുഴപ്പത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്നു. അത് ധാരാളം.
1: എന്നോട് ക്ഷമിക്കണം നിക്കോ, നിങ്ങളതിൽ എനിക്കെതിരായ ഒരു ആക്ഷേപം ഒളിപ്പിച്ചിട്ടുണ്ട്.
0: മനസ്സിലായി കാണുമല്ലോ, ബോധപൂർവമാണ് പറഞ്ഞത്.
1: എന്നോട് നിങ്ങൾക്ക് നീരസമാണോ?
0: എന്നിട്ടും മനസ്സിലായില്ലേ?
1: ഓ, എങ്കിൽ ഞാൻ പോയേക്കാം.
2: അതെ, ഇനി ഞങ്ങൾക്ക് അങ്ങോട്ട് വരാമോ?
1: വരാം.
2: ആ പലിശക്കാരിയുടെ കയ്യിൽ നിന്നും പണം കടം വാങ്ങിയ ഏതെങ്കിലും ഇടപാടുകാർ തന്നെയായിരിക്കും അവരെ കൊന്നിരിക്കുക.
3: അതിൽ യാതൊരു സംശയവുമില്ല.
1: പണയം കൊടുത്തിട്ടുള്ളവരെല്ലാം പരിശോധിച്ചു വരികയാണ്.
0: പണയം വെച്ചിട്ടുള്ള എല്ലാവരെയും പരിശോധിക്കുന്നു.
1: പിന്നെ അത് വേണമല്ലോ.
3: അതുകൊണ്ടെന്താ?
0: ഒന്നുമില്ല, അവരുടെ പേരുകളൊക്കെ എവിടുന്ന് ലഭിക്കും? അവരെ എങ്ങനെ തിരിച്ചറിയും?
1: പേരുകൾ കിട്ടിക്കഴിഞ്ഞു, അവിടുന്ന് ഒരു കുറിപ്പടി കിട്ടിക്കഴിഞ്ഞു.
2: എന്തായാലും ആ കൊലയാളി തഴക്കം വന്ന ഒരു കള്ളനും സൂത്രശാലിയും ക്രൂരനുമായിരിക്കും.
3: അവരുടെ അനിയത്തെ കൂടി കൊന്നുകളഞ്ഞല്ലോ ദുഷ്ടൻ. പാവം ലിസവറ്റ.
0: കൊലയാളിയെ പറ്റി നിങ്ങളെല്ലാവരും അങ്ങനെയാണ് വിചാരിക്കുന്നത്. എന്നാൽ ഭാഗ്യം ഒന്നു മാത്രമാണ് അയാളെ ആപത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. ഭാഗ്യത്തിന് ചെയ്യാൻ പറ്റാത്തതായി എന്താണുള്ളത്? വ്യക്തമായ ആസൂത്രണം കൊണ്ടല്ല, വെറും ഭാഗ്യം കൊണ്ട് മാത്രമാണ് അയാൾ രക്ഷപ്പെട്ടത്.
2: രക്ഷപ്പെട്ടെന്നോ? എന്താണ് നിക്കോ നീ പറയുന്നത്?

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 17 ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റെസ്കോൾനിക്കോഫ്, നരിയാപുരം വേണുഗോപാൽ, റസുമിഹിൻ, സന്തോഷ് കുമാർ സൗപർണിക, ലൂഷിൻ, കണ്ണൻ നായർ, നസ്താസിയ, ആൻസി ടി കെ കുണ്ടറ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം, സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു.

0: ഞായറാഴ്ചകളിൽ രാവിലെ 7-5 കേൾക്കാം അക്ഷരകേരളം. സർഗചേതനയുടെ പുതുഭാവുകത്വം നിറയുന്ന അക്ഷരവേദി.
1: മറക്കാതെ കേൾക്കുക ഞായറാഴ്ചകളിൽ രാവിലെ 7-5
0: അക്ഷരകേരളം.
1: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ചകളിൽ രാത്രി 7:35 ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ പ്രസാർ ഭാരതി ന്യൂസ് ഓൺ.

0: ആപ്പിലും കേൾക്കാവുന്നതാണ്. പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
1: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
0: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
1: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതൂ.
0: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
0: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമകൾ.

ആകാശവാണി തൃശൂർ. സ്വരസാഗരം. സ്വരസാഗരത്തിൽ ഇന്ന് മൈസൂർ ടി ചൗദയ്യ വയലിനിൽ വായിച്ച കൃതികൾ. കൂടെ വായിച്ചത് ആർ കെ വെങ്കടരാമ ശാസ്ത്രി, എസ് വി എസ് നാരായണൻ മൃദംഗം, തിരുവില്ലുവാമലൈ വില്ലുവാദ്രിയയ്യർ ഘടം. ആദ്യം ഈശാ മനോഹരി രാഗത്തിൽ മാനസ ശ്രീരാമ ചന്ദ്രുനി എന്നു തുടങ്ങുന്നു ആദിതാളം ത്യാഗരാജകൃതി.

0: സ്വരസാഗരത്തിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് മൈസൂർ ടി ചൗദയ്യ വയലിനിൽ വായിച്ച കൃതികൾ. കൂടെ വായിച്ചത് ആർ കെ വെങ്കടരാമ ശാസ്ത്രി. എസ് വി എസ് നാരായണൻ മൃദംഗം. തിരുവല്ലുവാമലൈ വില്ലുവാദ്രി അയ്യർ ഘട്ടം. സ്വരസാഗരം സമാപിക്കുന്നു.
1: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
2: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
5: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില
6: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
5: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
6: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
7: തിങ്കൾ ബുധൻ വെള്ളി ഗാന സന്ദേശം രാവിലെ 7:35. പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
6: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, താഞ്ഞാണി. സേവന വാർത്തകൾ
5: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
6: പ്രായോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ, ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കാഞ്ഞാണി.

ആകാശവാണി തൃശൂർ. കാലാവസ്ഥ: കേരളത്തിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. സമയം 3 മണി. മീഡിയം വേവ് 476.2 മീറ്ററിൽ 630 kHz. ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 4:45 ആരംഭിക്കും. FM 101.1 MHz പ്രക്ഷേപണം തുടരുന്നു. നമസ്കാരം. ആകാശവാണി തൃശൂർ FM 101.1 MHz. ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ചിത്രം വല്യേട്ടൻ. വരികൾ ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം മോഹൻ സിത്താര. പാടിയവർ യേശുദാസ്, പി ജയചന്ദ്രൻ, ചിത്ര, എം ജി ശ്രീകുമാർ, അഫ്സൽ എന്നിവർ.

അടുത്ത ചിത്രം ആറാം തമ്പുരാൻ. വരികൾ ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം രവീന്ദ്രൻ, പാടിയത് എം ജി ശ്രീകുമാർ, ചിത്ര സുജാത എന്നിവർ.

ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി തൃശൂർ FM 101.1 MHz-ൽ ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. കഹോന പ്യാർ ഹേ, സാജൻ എന്നീ ചിത്രങ്ങളിലെ ഗാനങ്ങൾ ഇപ്പോൾ കേൾക്കാം.

91.1 MHz പ്രക്ഷേപണം തുടരുന്നു. സമയം 4:45. ഇപ്പോൾ ചലച്ചിത്രഗാനങ്ങൾ. രാജശില്പി എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. രചന ഒ എൻ വി കുറുപ്പ്, സംഗീതം രവീന്ദ്രൻ.

0: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താ വിഷയം:
1: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം.
2: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില.
3: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
2: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
3: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ. സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, താഞ്ഞാണി. സേവന വാർത്തകൾ
4: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
3: പ്രായോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ, ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കാഞ്ഞാണി.
5: ചന്ദ്രോത്സവം എന്ന ചിത്രത്തിൽ ചിത്രപാടിയത് ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, വിദ്യാസാഗറിന്റെ സംഗീതം,

0: ജ്വല്ലേഴ്സ് കാവ്യാഞ്ജലി.
1: തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
0: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
2: അടുത്തത് കുലം എന്ന ചിത്രത്തിൽ ചിത്ര പാടിയത് രചന മധുസൂദനൻ നായർ, സംഗീതം MG രാധാകൃഷ്ണൻ.

0: ചലച്ചിത്രഗാനങ്ങളാണ് കേട്ടത്.
1: കേന്ദ്ര ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ തൊഴിലവസര വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:40. ബ്യൂട്ടി പാർലർ തുടങ്ങാം, സോപ്പ് നിർമ്മാണവും മസാലപ്പൊടി നിർമ്മാണവും പഠിക്കാം. ബന്ധപ്പെടുക ഖാദി കമ്മീഷൻ, നടത്തറ, തൃശൂർ.

0: ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി, സമയം 5 മണി.
2: ഏ ആകാശവാണി കാ തിരുവനന്തപുരം കേന്ദ്രഹേ, ആജ് കെ ഹിന്ദി പ്രസാരണ മേ ആയി സുനത്തെ ഹെ സുസ്മിത പി പണിക്കർ കി വാർത്ത, ഗ്യാൻ ചതുർവേദി ഓർ വ്യംഗ്യ ഉപന്യാസ്.
3: ഗ്യാൻ ചതുർവേദി ഭാഷാ കി ദൃഷ്ടി സേ സജഗ് ഹെ, വഹ് അപ്നി ഭാഷാ ദ്വാരാ പരിവേശ് ഗത് വിസംഗതിയോം സേ പാഠകോം കോ പരിചിത് കരാത്തെ ഹെ, ജിസെ ഉൻകി ഭാഷാ കി ജീവന്ത് അഭിവ്യക്തി ഭി കഹ സക്തെ ഹെ. വ്യംഗ്യ കി ഭാഷാ സാമാന്യ ഭാഷാ സേ തോടി അലഗ് ഹോത്തി ഹെ, ജിസ്മേ വ്യഞ്ജക് ഭാവ കി പ്രധാനത അധിക ഹോത്തി ഹെ. വ്യംഗ്യ കി ഭാഷാ കിസി ഭി പ്രകാർ കെ ലഗൽ പേട്ട് മേ നാ പഠ്കർ കത്തി കെ സട്ടീക് ഏവം സശക്ത് സംപ്രേഷണ പർ അപ്ന ധ്യാൻ കേന്ദ്രിത് രക്തി ഹെ. വിസംഗതിയോ പർ പ്രഹാർ കർണ ഉസ്കി പ്രമുഖ വിശേഷത ഹെ, കിസി ഭി പ്രകാർ കി ബനാവട്ട് ഉസ്കെ സംപ്രേഷൺ മേ ബാധ ഡാൽ സക്തി ഹെ. ഗ്യാൻ ചതുർവേദി കെ ഉപന്യാസോം കി ഭാഷ വ്യംഗ്യ കെ അനുരൂപ ഹെ. ഉൻഹോംനെ അപ്നി വ്യംഗ്യ ഭാഷാ കെ അന്തർഗത് തത്സം അറബി ഫാറസി അംഗ്രേസി ദേശജ് മുഹാവരെ ലോകോക്തിയാം ഓർ വ്യംഗ്യാത്മക സൂക്തിയോം കാ ആധർ ബനായ ഹെ. ആധുനിക് ഭാഷാവോം കി രചനാവോ മേ തത്സം ശബ്ദ കെ പ്രയോഗ കി പ്രവൃത്തി സ്പഷ്ട ദിഖായ് പഠത്തി ഹെ. തത്സം ശബ്ദോം കെ പ്രതി ഇസ് പ്രകാർ കാ ആകർഷണ ഉസ്കി വ്യാപകത കോ ദർശാത്ത ഹെ. തത്സം ശബ്ദോം സേ താൽപര്യ സംസ്കൃതനിഷ്ഠ ഭാഷാ കെ പ്രയോഗ സേ ഹെ, ജിസ്മേം കിസി പ്രകാർ കി വിശിഷ്ടത വിദ്യമാൻ ഹോ. ഗ്യാൻ ചതുർവേദിനെ അപ്നി ഭാഷാ മേ തത്സം ശബ്ദോം കോ അപ്നെ പരമ്പരാഗത അർത്ഥോ മേ പ്രയോഗ നാ കർക്കെ ഉൻകോ നവീൻ ധ്വനിത് അർത്ഥോ മേ പ്രയോഗ കിയാ ഹെ, ജിസ്കെ അന്തർഗത് തത്സം ശബ്ദ കെ പ്രയോഗ ദ്വാര വ്യാപക വ്യംഗ്യ പ്രഹാർ കർണേ ക പ്രയാസ കിയാ ഗയാ ഹെ. വ്യംഗ്യക്കാരനെ തത്സം ശബ്ദോം ക പ്രയോഗ കർ ഭാഷാ കെ സ്തർ പർ പുരാനെ പ്രതിമാനോം കോ തോടനെ ക പ്രയാസ് കിയാ ഹെ. ജഹാം വ്യംഗ്യ കി ഭാഷാ കെ ലിയെ തത്സം ശബ്ദോം ക പ്രയോഗ കർണേ സേ ഗ്യാൻ ചതുർവേദി സേ പൂർവ കെ വ്യംഗ്യക്കാരോം നെ പർഹേജ് കിയാ ഥാ വഹി വഹ് തത്സം യുക്ത ഭാഷാ കോ കേന്ദ്രമേ രഖ കർ മരീജി ക ഉപന്യാസ കി രചന കർത്തേ ഹെ, ജിസ്കെ കുച്ച് ഉദാഹരണ ഇസ് രൂപ മേം ദേഖേ ജാ സക്തേ ഹെ. അയോധ്യ ക ദുർഗ വിശാൽ സുദൃഢ തഥാ അലങ്ക്യ ഹെ കഹാ യഹി ജാത്ത ഹെ അന്യഥ ദുർഗ ജൈസ ഹെ. സോ ആപ്കെ സമക്ഷ ഹെ ഹി പ്രാചീർ കി സ്ഥിതി ആപ് ദേഖ് രഹേ ഹെ ദോസ്ത പ്രായ പ്രാചീർ ജീർണ ഭോജപത്രോം സി ഭുർഭുരി ജർജർ യത്ര തത്ര ദരാരെ ബൽക്കി സർവത്ര ഹി കൈഹേ പത്തർ ടപക് രഹേ ഹെ യാ ലഗ്ഭഗ് ഹിൽഗേ ഹുയേ ഹെ ചൂന ഛർ ചുക്കാ ഹെ ചീൻടേം ചീൻടിയോം കെ അൻഗിനത് ബിൽ കായി കെ ബഡേ ബഡേ ധബ്ബെ ദരാരോ മേ ഉഗ് രഹേ പീപ്പൽ കെ അനേക പൗധെ തൃണമൂല ഭി. യഹാം തത്സം ശബ്ദോം കെ മാധ്യം സേ വ്യംഗ്യക്കാരനെ ബഡി ഹി ശാലീനതാക്കെ സാത്ത് അയോധ്യ കോ ചിത്രിത് കിയാ ഹെ. യഹാം ദുർഗ് സുദൃഢ് അലങ്ക്യ അന്യഥ ദുർഗ് പ്രാചീർ ദ്വസ്ത് പ്രായ പ്രാചീർ ജീർണ് ഭോജപത്രോം ജർജർ യത്ര തത്ര സർവത്ര ഔർ തൃണമുൽ ആദി ശബ്ദോം ക പ്രയോഗ കിയാ ഹെ ജോ ഹിന്ദി ഭാഷാ മേ ജ്യോം കെ ത്യോം സംസ്കൃത ഭാഷാ സെ സ്വീകാർ കർ ലിയേ ഗയേ ഹെ, ജിസെ ഹം പ്രകൃതി രൂപ മേ തത്സം ശബ്ദ കി ശ്രേണി മേ രഖ് സക്തേ ഹെ. ജാതിവാദ് പർ വ്യംഗ്യ കർത്തെ ഹുയേ വഹ് തത്സം ശബ്ദോം ക പ്രയോഗ ഇസ് പ്രകാർ കർത്തേ ഹെ നീച ജാതിയോം ക മന്ദിർ പ്രവേശ് വർജിത ഹെ യഹ് സാർവഭൗമിക സത്യ ബത്താനേക്ക് ആവശ്യകത നഹി ഹെ. ആപ്കോ ഇൻ ജാതിയോം കോ യാദ് ഹെ കി അയോധ്യ ഉൻഹേം കിസ് സീമാ തക് മനുഷ്യമാ

0: മാലിക് കി ബാത് കോ നാ മാന്നേ കി പ്രവർത്തി കോ വ്യംഗ്യകാരനെ നാ ഫർമാനി ഓർ താബേദാരി അറബി ഫാരസി സംയുക്ത ശബ്ദോം കെ മാധ്യമ സെ വ്യക്ത കിയാ ഹെ. യഹാം ഇൻ ശബ്ദോം കാ പ്രയോഗ് ബോച്ചിൽ പ്രതീത ഹോതാ ഹെ. പരന്തു അർത്ഥ കി വ്യാപകതാ കോ ജാന്നേ പർ യഹ് ശബ്ദ അപ്ന വ്യാപക അർത്ഥ ദേതേ ഹെ. വ്യംഗ്യകാർ ജ്ഞാൻ ചതുർവേദി നെ അപ്നെ ഉപന്യാസോ മേം അറബി ഫാരസി ശബ്ദോം കാ പ്രയോഗ് ചരിത്രഗത് വസ്തുഗത് ഏവം പരിവേശഗത് വിഷമതാവും വിഡംബനാവും കാ ചിത്രിത് കർണേക്കിലെ അധിക കിയാ ഹെ. ജിസസേ രചനാമേ വ്യംഗ്യ കാ സശക്ത സംപ്രേഷൻ സംഭവ ഹോ സക്താ ഹെ. മൂലത വ്യംഗ്യകാരനെ സാധാരണ ബോൾചാൽ കെ ശബ്ദോം കോ ആധാർ ബനായാ ഹെ. ലേക്കിൻ ജഹാം ആവശ്യകത പടി ഹെ വഹാം അറബി ഫാരസി കെ ശബ്ദോം കാ പ്രയോഗ കർണേ സെ പർഹേജ് നഹീം കിയാ ഹെ. ജ്ഞാൻ ചതുർവേദി നെ അപ്നെ ഉപന്യാസോം കി ഭാഷാ മേ അംഗ്രേസി ശബ്ദോം കാ പ്രയോഗ് വ്യംഗ്യ കോ നയേ ഠംഗ് സെ പ്രകട കർണേ കെ ഉദ്ദേശ്യ സെ കിയാ ഹെ. വ്യംഗ്യ കാ മുഖ്യ ഉദ്ദേശ്യ ജീവൻ ഏവം ജഗത് മേ വ്യാപ്ത വിസംഗതിയോം വിഷമതാവും വിഡംബനാവും പർ പ്രഹാർ കർണ ഹോതാ ഹെ. ഇസ്ലിയെ ഉൻഹോംനെ അപ്നെ ഉപന്യാസോ മേം വ്യംഗ്യക്ക് സമർത്ഥ അഭിവ്യക്തിക്കേലിയെ അംഗ്രേസി ശബ്ദോം കാ പ്രയോഗ് നിസ്സങ്കോച കിയാ ഹെ. ഞാൻ ചതുർവേദിക്ക് ഉപന്യാസോ മേം പ്രയുക്ത് അംഗ്രേസി ശബ്ദോം കെ ഉദാഹരണ ഇസ് പ്രകാർ ഹെ. പോസ്റ്റ്മോർട്ടം, റൂം, ഡ്യൂട്ടി, ഹോസ്റ്റൽ, ഡിപ്പാർട്ട്മെന്റ് ആദി. ഫിലോസഫി, ഇഞ്ചക്ഷൻ, ഹെഡ്ക്വാർട്ടേഴ്സ്, ടാക്സ്, സ്പീഡ്, സ്പെഷ്യലിസ്റ്റ്, കേച്ചിങ്, സിസ്റ്റം, ട്രാജഡി, അഡ്ജസ്റ്റ്, രജിസ്ട്രറി, ഓട്ടോമാറ്റിക്, ഓട്ടോമൊബൈൽ എഞ്ചിനീയർ, സ്റ്റാർട്ട് സ്കൂൾ, മെയിൻറ്റൻ, യഹാ പ്രയുക്ത്, ഡ്യൂട്ടി, ഹോസ്റ്റൽ, ഡിസ്കഷൻ, റിട്ടയർമെന്റ്, സെമിനാർ, പാസഞ്ചർ, പ്രാക്ടീസ്, ഡിഗ്രി, പബ്ലിക്, ഇഞ്ചക്ഷൻ, സ്പീഡ്, കോച്ചിങ് ആദി അംഗ്രേസി കെ ശബ്ദവും കാ പ്രയോഗ് വ്യംഗ്യകാരനെ കഥൻ കോ അധിക തീവ്ര മാർമിക് ഏവം സ്വാഭാവിക് ബനാനേ കെ ലിയെ കിയാ ഹെ. ഉൻഹോംനെ കഹീം ഭി ഇൻ ശബ്ദവും കാ പ്രയോഗ് ചോക്നേ കെ ഉദ്ദേശ്യ സേ നഹീ കിയാ ഹെ. ഇസ്ലിയെ ഇൻകെ ഉപന്യാസ് മേ അംഗ്രേസി ശബ്ദ കഹീം ഭി അട്പേട്ട് ഏവം ബോച്ചിൽ നഹീം ലഗ്തേ ഹെ. അഭിതു വ്യംഗ്യ ഭാഷ സ്വാഭാവിക അംഗ ബൻകർ സഹായക സിദ്ധ ഹോത്തേ ഹെ. ഉപന്യാസോ മേം വ്യംഗ്യക്ക് സശക്ത സംപ്രേഷണക്കെലിയെ ജ്ഞാൻ ചതുർവേദിനെ അംഗ്രേസി ശബ്ദവും കാഹി ചയൻ നഹീം കിയാ ഹെ. ബൽക്കി കഹീം കഹീം അംഗ്രേസി വാക്യം കാഭി പ്രയോഗ് കിയാ ഹെ. ഉപന്യാസ് മേ പ്രയുക്ത് അംഗ്രേസി കെ യഹ് വാക്യ പ്രയോഗ് വ്യംഗ്യ ഭാഷക്കോ ഓർ അധിക സശക്ത ബനാത്തേ ഹെ. കഥാനക കി ദൃഷ്ടി സേ ഭി പാത്രോം ദ്വാര അംഗ്രേസി ഭാഷ കാ പ്രയോഗ് അധിക സാർത്ഥക ലഗ്താ ഹെ. ജ്ഞാൻ ചതുർവേദിനെ ഇസ് ബാത് കാ പൂരാ ധ്യാൻ രക്കാ ഹെ കി അംഗ്രേസി കെ ശബ്ദോം യാ വാക്യോം കി അധികത നാ ഹോ. ബാരാമാസി ഉപന്യാസ് മേ ജ്ഞാൻ ചതുർവേദി അംഗ്രേസി കാ പൂരാ വാക്യ പ്രയോഗ് നാ കർക്കെ ഹിന്ദി ഏവം അംഗ്രേസി കെ ശബ്ദോം സെ മിശ്രിത് വാക്യ കാ നിർമ്മാൺ കർത്തേ ഹെ ജോ ആം ജീവൻ വ്യവഹാർ മേം ഖുൽമിൽ ഗയ ഹെ. അംഗ്രേസി വാക്യോം കെ കുച്ച് പ്രയോഗ് ഹംന മരബ് ഉപന്യാസോ മേ ഭി ദേഖേ ജാ സക്തേ ഹെ. യഹി കമ്ര ഉൻകാ ഓഫീസ് കാ രജിസ്ട്രേഷൻ ഥാ, രാജഗദ്ദി ഥി, ഹെഡ്ക്വാർട്ടർ ഥാ, നിഗരാനി ടവർ ഥാ, ഓർ സെൻട്രൽ പവർ സ്റ്റേഷൻ ബി ഥാ. ജവാനി സേ ലഗാകർ ബൂഡാപേ തക് ബബ്ബാ കെ വികാസ് ഓർ പദൻ കാ സാക്ഷി രഹാ ഹെ യഹ് കമ്ര. പണ്ഡിത്, പോഥി, പത്ര, പരമ്പര, ലോകാചാർ, കർമ്മകാണ്ഡ് യെ സബ് ഇസി സെമേട്ടൻ കി പ്രക്രിയക്കെ ഇന്തസാം ഹി തോ ഹെ. ഏകദം മൂവ്സ് ആൻഡ് പാക്സ് ജേസി വ്യവസ്ഥ ബഡി അജീബ് സി പാക്കിംഗ് ചൽ രഹി ഹെ ഇസ് സാമാൻ കി. രാം കാ നാം വേ ഏക്കേക്ക് റെപ്ലിക്കേഷൻ ആക്ഷൻ കി ഭാന്തി ബോലേ ജാ രഹേ ഹെ. രാം നാം സത്യ ഹെ. ഉപന്യാസ കെ പാത്രോം കെ മാധ്യമ സെ ജ്ഞാൻ ചതുർവേദി അംഗ്രേസി ശബ്ദോം കാ വാക്യ പ്രയോഗ കർത്തേ ഹുയെ നസർ ആത്തേ ഹെ ജോ കഹീ കഹീ അസ്വാഭാവിക ഭി ലഗ്താ ഹെ. ഉപന്യാസ കെ കാലഖണ്ഡ് കി ദൃഷ്ടി സെ ഇസ് പ്രകാർ അംഗ്രേസി ശബ്ദോം കാ പ്രയോഗ് ആം ജീവൻ വ്യവഹാർ മേ ബോജിൽ പ്രതീത് ഹോതാ ഹെ. പരന്തു ഉപന്യാസ കി ദൃഷ്ടി സെ ജ്ഞാൻ ചതുർവേദി നെ അപ്നി വ്യംഗ്യ ഭാഷ കെ മാധ്യമ സെ ഇസെ സുഗം ബനായാ ഹെ.
1: अभी आप सुष्मिता पी पणिकर की वार्ता सुन रहे थे ज्ञान चतुर्वेदी और व्यंग्य उपन्यास. इसी के साथ आज का हिंदी प्रसारण यही समाप्त होता है. नमस्कार.
2: आकाशवाणी त्रिशूर.
3: മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം.

0: വീണ്ടും എത്തുന്നു. നടന വിസ്മയം, മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് മെയ് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.
1: അറിവിന്റെ അക്ഷയഖനി,
2: ആത്മവിശ്വാസത്തിന്റെ ആർജവ മന്ത്രം,
1: വിജ്ഞാനത്തിന്റെ വിജയവീഥി,
2: സർഗാത്മകതയുടെ സഞ്ചലിതാവിഷ്കാരം
1: കേൾക്കാം തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:15
2: വിദ്യാഭ്യാസ രംഗം.
1: കുട്ടികൾക്കായി ആകാശവാണി കേരള നിലയങ്ങൾ ഒരുക്കുന്ന വിദ്യാഭ്യാസ പരിപാടി
2: വിദ്യാഭ്യാസ രംഗം.
3: ആകാശവാണി തൃശൂർ. ലയവിന്യാസം.
4: ഡോക്ടർ കെ ജയകൃഷ്ണൻ മൃദംഗത്തിൽ അവതരിപ്പിക്കുന്നു ചതുരശ്ര ജാതി ത്രിപുടതാളം സമത്തിലെടുപ്പ്.

0: ഇതുവരെ കേട്ടത് ലയവിന്യാസം, ഡോക്ടർ കെ ജയകൃഷ്ണൻ മൃദംഗത്തിൽ അവതരിപ്പിച്ചത്.
1: യുവവാണി യുവാക്കൾക്കായി ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടി
2: കേൾക്കാം. ആകാശവാണി തൃശൂർ നിലയമൊരുക്കുന്ന യുവവാണി രണ്ടാമത്തെയും അഞ്ചാമത്തെയും ഞായറാഴ്ചകളിൽ രാവിലെ 9:30.
1: ഓർക്കുക, മീഡിയം വേവ് 630 കിലോഹെർട്സിലും FM 101.1 MHz പ്രസാർ ഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ കേൾക്കാവുന്നതാണ്.

0: ആകാശവാണി തൃശൂർ. തൊഴിലവസര വാർത്തകൾ. മതിലകം ബ്ലോക്കിലെ മൊബൈൽ വെറ്റിനറി യൂണിറ്റിലേക്ക് പാരാവെറ്റ് നിയമനം നടത്തുന്നു. ഉദ്യോഗാർത്ഥികൾ VHSC പാസ്സായവരും കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് അല്ലെങ്കിൽ കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വെറ്റിനറി ലബോറട്ടറി ടെക്നിക്സ് ഫാർമസി ആൻഡ് നഴ്സിംഗിൽ പരിശീലനം ലഭിച്ചവരാകണം. ഈ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളുടെ അഭാവത്തിൽ VHSC ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റ് അല്ലെങ്കിൽ VHSC നാഷണൽ സ്കിൽ ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്ക് ബന്ധപ്പെട്ട ഡയറി ഫാർമർ എന്റർപ്രനർ, സ്മോൾ പൗൾട്രി ഫാർമർ എന്നീ യോഗ്യതയുള്ളവരെയും പരിഗണിക്കും. മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് അഭിലഷണീയമായ യോഗ്യത. താൽപ്പര്യമുള്ളവർ തൃശൂർ അയ്യന്തോൾ സിവിൽ സ്റ്റേഷൻ രണ്ടാം നിലയിൽ പ്രവർത്തിക്കുന്ന ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിൽ ഈ മാസം 15 വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2 നടത്തുന്ന അഭിമുഖത്തിൽ ബന്ധപ്പെട്ട രേഖകൾ സഹിതം ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0487-231-6. നമ്പർ ആവർത്തിക്കാം: 0487-231-6. തൃശൂർ ജില്ലയിലെ വിവിധ ബ്ലോക്കുകളിൽ മൃഗസംരക്ഷണ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന മൊബൈൽ വെറ്റിനറി യൂണിറ്റിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ വെറ്റിനറി സർജൻമാരെ നിയമിക്കുന്നു. 89 ദിവസത്തേക്കാണ് നിയമനം. വെറ്റിനറി സയൻസിൽ ബിരുദവും വെറ്റിനറി കൗൺസിൽ രജിസ്ട്രേഷനുമാണ് യോഗ്യത. താൽപ്പര്യമുള്ളവർ തൃശൂർ അയ്യന്തോൾ സിവിൽ സ്റ്റേഷൻ രണ്ടാം നിലയിൽ പ്രവർത്തിക്കുന്ന ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിൽ ഈ മാസം 15 വെള്ളിയാഴ്ച രാവിലെ 11 നടത്തുന്ന അഭിമുഖത്തിൽ ബന്ധപ്പെട്ട രേഖകൾ സഹിതം ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0487-231-6. നമ്പർ ആവർത്തിക്കാം: 0487-231-6. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ റിഗഡ് ട്രെയിനികളുടെ 40 ഒഴിവുകളിലേക്ക് 1961 അപ്രന്റീസ് ആക്ട് പ്രകാരം 2 അപ്രന്റീഷിപ്പ് ട്രെയിനിംഗ് സ്കീമിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചു. ഉദ്യോഗാർത്ഥികൾ ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. വെബ്സൈറ്റ് വിലാസം www.cochinshipyard.in. അപേക്ഷകൾ ലഭിക്കേണ്ട അവസാന തീയതി ഈ മാസം 30. തൊഴിലവസര വാർത്തകൾ സമാപിക്കുന്നു.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ സേവന വാർത്തകൾ.
2: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:20.
1: പ്രയോജകർ: കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
3: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
4: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസീ കേ സഹാരേ കി സറൂറത്ത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
3: ഇതുവരെ 88.5 ലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-40 ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
5: നാളെ രാവിലെ 7:35 മ്യൂസിക് പാർക്ക്, MG റോഡ്.

0: തൃശൂർ ഗാന സന്ദേശം. മറ്റെങ്ങും കാണാത്ത സംഗീതോപകരണങ്ങൾ മ്യൂസിക് പാർക്കിൽ കണ്ടെത്താം. മ്യൂസിക് പാർക്കിൽ ഇല്ലാത്തവ മറ്റെങ്ങും കണ്ടെത്താനാവില്ല.
1: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
2: ഇഞ്ചക്ഷനും തുന്നലും ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, താഞ്ഞാണി. സേവന വാർത്തകൾ
4: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
1: പ്രയോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കാഞ്ഞാണി.
5: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ് ഗാന സന്ദേശം. പ്രയോജകർ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നു. റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോണ്ടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
6: ഹലോ,
7: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷൻ വിളിക്കുന്നത്.
6: വീണ്ടും
7: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ, ഒറ്റയ്ക്ക്. നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
8: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
6: സാർ, ഇത്രയും രൂപ.
8: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
6: 2 ലക്ഷം
9: എന്ത് പറ്റി അച്ഛാ?
6: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
7: അയ്യോ,
6: കട്ട് ചെയ്തു.
9: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
6: തട്ടിപ്പോ?
9: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
6: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
9: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
1: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 May 10 to 18 എല്ലാ ദിവസവും രാത്രി 9:30 നിങ്ങളുടെ സ്വന്തം ആകാശവാണിയിൽ കേൾക്കാം.
10: May 10 നാടകോത്സവത്തിന്റെ ആമുഖമായി തിരനോട്ടം.
1: തുടർന്ന് May 11 തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനം ആരു കണ്ടു.
10: 12 കോഴിക്കോട് നിലയത്തിന്റെ മടക്കം.
1: 13 തിരുവനന്തപുരം നിലയത്തിന്റെ ജീവിതോത്സവം.
10: 14 തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം.
1: 15 കണ്ണൂർ നിലയത്തിന്റെ മൗന സാക്ഷി.
10: 16 കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺതുറക്കാതെ.
1: 17 കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നിവ ഈ ഉത്സവവേദിയിൽ അണിനിരക്കുന്നു.
10: May 18 നാടകോത്സവത്തിന്റെ അവലോകനത്തോടെ ഈ ശ്രവ്യ വിസ്മയം പൂർത്തിയാകും.
1: കേരളത്തിലെ മുഴുവൻ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ഈ അസുലഭ നിമിഷങ്ങൾക്കായി കാതോർക്കാം.
11: മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ,
12: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിതപാഠം.
11: 2-ാമത്തെയും 4-ാമത്തെയും ബുധനാഴ്ചകളിൽ രാവിലെ 7:10
12: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിതപാഠം.
11: ജീവിതപാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.
13: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
14: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
13: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
14: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതൂ.
13: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചുകൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
14: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680-63-1.
13: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമകൾ.

ആകാശവാണി തൃശൂർ അറിയിപ്പുകൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി, 6:00 രാത്രി 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി, 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, 6:10 എറണാകുളം ജില്ലാ വൃത്താന്തം, 6:15 ചോദ്യമുത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം, 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 രാത്രി 10:30 ചലച്ചിത്രഗാനങ്ങൾ, 6:50 വയലും വീടും, തേനീച്ച കൃഷിയും സംരംഭകത്വവും, RS ഗോപകുമാറുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ, 7:25 മലയാളത്തിൽ വാർത്തകൾ, 7:35 അക്ഷര കേരളം പുനഃപ്രക്ഷേപണം, 7:50 റൈറ്റ് ട്രാക്ക് പുനഃപ്രക്ഷേപണം, 8:00 സാഹിത്യരംഗം, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ, 8:40 സേവന വാർത്തകൾ, 8:45 ഹിന്ദിയിലും 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ, 9:15 വിദ്യാഭ്യാസ രംഗം. കുട്ടികളുടെ നാടക പരിശീലന കളരികളിൽ സജീവ സാന്നിധ്യമായ ശ്രീ എം പാർത്ഥസാരഥിയുമായി അഞ്ജു പി അർജുനൻ നടത്തുന്ന അഭിമുഖം അവസാന ഭാഗം. 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 മൂന്നാം ദിവസം. കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന നാടകം മടക്കം, രചന സംവിധാനം സി കൃഷ്ണകുമാർ, കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകുന്നവർ അബ്ദുള്ള നന്മണ്ട, പ്രദീപ് ഗോപാൽ, LC സുകുമാരൻ, PM ദീപ എന്നിവർ. 11:00 ആകാശവാണി ഡൽഹി നിലയം പ്രക്ഷേപണം ചെയ്യുന്ന സ്പോട്ട്ലൈറ്റ് പരിപാടിയുടെ മലയാള പരിഭാഷ. ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം, അവതരിപ്പിച്ചത് ചെറുകര വിജയൻ മുളങ്ങുന്നത്തുകാവ്. 6:00 ഉഷ മല്ലരി, 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, 6:10 അറിയിപ്പുകൾ കാലാവസ്ഥ, 6:15 പ്രഭാതവന്ദനം, ശ്രീനാരായണ ഗുരുദേവ കൃതികൾ, ഡോക്ടർ കവിയൂർ CK രേവമ്മ പാടിയത്, 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ, 6:40 ഇന്നത്തെ ചോദ്യം, 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ, 7:00 പുലരിപ്പൂക്കൾ, സൈമർ ദ വുമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ, 7:05 ഡോക്ടർ പ്രിൻസിപ്പൻസ് ആക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ ഹരിതം, ഉറുമ്പുകൾ റിട്ടയർഡ് പ്രൊഫസർ ഡോക്ടർ ജിം തോമസ് സംസാരിക്കുന്നു, 7:10 മൃദുല ഫർണിച്ചർ വേൾഡ് ജീവിത പാഠം, 7:15 റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ടവാരി റോഡ് തൃശൂർ കാവ്യാഞ്ജലി, ജി കുമാരപ്പിള്ളയുടെ മുഗ്ധം എന്ന കവിത ചൊല്ലുന്നത് യുരഘു, 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കുന്നംകുളം സേവന വാർത്തകൾ, 7:25 മലയാളത്തിൽ വാർത്തകൾ, 7:35 മ്യൂസിക് പാർക്ക് MG റോഡ് തൃശൂർ ഗാനസന്ദേശം, 7:40 കേന്ദ്ര ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ തൊഴിലവസര വാർത്തകൾ, 7:45 8:45 10:15 വൈകിട്ട് 4:45 രാത്രി 10:30 ചലച്ചിത്രഗാനങ്ങൾ, 7:50 ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് ആരോഗ്യക്കുറിപ്പുകൾ, 7:55 അക്കൗണ്ടൻസ് അക്കാദമി തൃശൂർ ചോദ്യമുത്തരം ചിന്താവിഷയം, 8:00 ഹിന്ദിയിലും 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ, 8:30 AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് MG റോഡ് തൃശൂർ ആരോഗ്യ ജീവിതം, ലോക ആസ്മ ദിനത്തോടനുബന്ധിച്ച് ആസ്മയും ഹോമിയോപ്പതി ചികിത്സയും എന്ന വിഷയത്തെക്കുറിച്ച് ഡോക്ടർ സന്ദീപ് കെ ജോസ് സംസാരിക്കുന്നു, 9:00 ഗാനതരംഗിണി ലൈവ് ഫോണിൻ പരിപാടി, 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി, 10:25 റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ടവാരി റോഡ് തൃശൂർ ഇന്നത്തെ സ്വർണ്ണവില, 10:30 കാലാവസ്ഥ, ഉച്ചയ്ക്ക് 12:00 ഹിന്ദിയിലും 12:05 ഇംഗ്ലീഷിലും വാർത്തകൾ, 12:10 പുള്ളുവൻ പാട്ട് പി പത്മാവതിയും സംഘവും അവതരിപ്പിച്ചത്, 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര മാനസികാരോഗ്യവും ഹോമിയോപ്പതിയും ഡോക്ടർ യദുകൃഷ്ണൻ സംസാരിക്കുന്നു, 12:50 മലയാളത്തിൽ വാർത്തകൾ, 1:00 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 പുനഃപ്രക്ഷേപണം, 2:15 തുടർ നാടകം ദസ്തവേസ്കിയുടെ കുറ്റവും ശിക്ഷയും എന്ന നോവലിന്റെ ശബ്ദരൂപം ഭാഗം 18, നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ, സംവിധാനം PA ബിജു, 2:30 സ്വരസാഗരം പ്രപഞ്ചം സീതാറാം പുല്ലാങ്കുഴലിൽ വായിച്ച കൃതികൾ, എം ചന്ദ്രശേഖരൻ വയലിൻ, TV ഗോപാലകൃഷ്ണൻ മൃദംഗം, 3:00 കാലാവസ്ഥ, 5:00 ഹിന്ദി പാഠം, 5:15 കൊങ്കിണി ഗാനങ്ങൾ, 5:30 തൊഴിലവസര വാർത്തകൾ, 5:40 അറിയിപ്പുകൾ കാലാവസ്ഥ, 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി, 6:00 രാത്രി 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള

0: പ്രത്യേക പരിപാടി. 6:10 തൃശൂർ ജില്ലാ വൃത്താന്തം, 6:15 ചോദ്യം ഉത്തരം ചെന്ന വിഷയം പുനഃപ്രക്ഷേപണം, 6:40 വാർത്താവീക്ഷണം, 6:50 വയലും വീടും, 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ, 7:35 തൊഴിലാളി മണ്ഡലം, 8:00 ചിത്രീകരണം, 8:40 സേവന വാർത്തകൾ, 8:45 ഹിന്ദിയിലും 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 നാലാം ദിനം, തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന നാടകം ജീവിതോത്സവം, രചന ശ്രീ ജനാർദ്ദനൻ, സംവിധാനം റൂബി ബാബു, കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകുന്നവർ പ്രേംകുമാർ, ദേവി, രഘുനാഥ് പലേരി, സോന നായർ, ജയൻ ചേർത്തല, കണ്ണൻ നായർ, ജോബി എ എസ്, തന്മയ സോൾ, തിരുമല രാമചന്ദ്രൻ, തമന്ന സോൾ, ബിജു കല്ലുവാതുക്കൽ, അനീഷ് നായർ, വിനോദ് കല്ലറ. 11:00 സുഭാഷിതം, 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. FM 101.1 MHz 10:30 രാഗപരിചയം പുനഃപ്രക്ഷേപണം, 11:00 ഡോക്ടറോട് ചോദിക്കാം, 3:00 ചലച്ചിത്രഗാനങ്ങൾ, 4:00 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. അറിയിപ്പ് കഴിഞ്ഞു. കാലാവസ്ഥ. കേരളത്തിൽ ചിലയിടങ്ങളിൽ ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യത. ആകാശവാണി തൃശൂർ. ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
0: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
2: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
3: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

0: ഇത് മാമ്പഴക്കാലം. കമ്പോളങ്ങളിൽ പല വലിപ്പത്തിലും നിറങ്ങളിലുമുള്ള മാങ്ങകൾ അടുക്കി വച്ചിട്ടുണ്ടെങ്കിലും അതിലൊന്നും പെടാതെ നമ്മുടെ നാടൻ മാങ്ങ ആ പരിസരത്ത് കണ്ടാൽ നാം ഓടി അവിടെ എത്തും. അതിൻ്റെ രുചിയും മണവും ഗുണവുമൊക്കെ നമുക്ക് നേരിട്ട് ബോധ്യമുള്ളതാണ്. പ്രത്യേകിച്ച് കോട്ടൂർകോണം പോലുള്ള തെക്കൻ ജില്ലകളിൽ കൂടുതലായി കണ്ടുവരാറുള്ള ഇനങ്ങൾ. മാങ്ങകളുടെ ശ്രേണിയിലെ നിത്യഹരിത നായകൻ. ഈ നാടൻ മാങ്ങയുടെ കഥ പറയുന്നത് അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് കൃഷി ചെയ്യുന്ന ഒരു കർഷകനെ പരിചയപ്പെടുത്തുന്നതിനാണ്. തിരുവനന്തപുരം ജില്ലയിലെ മാറനല്ലൂർ കൃഷിഭവൻ പരിധിയിലെ ശ്രീ ജോസ് 3 ഏക്കറോളം ഭൂമിയിൽ കോട്ടൂർകോണം മാവ് സമൃദ്ധമായി കൃഷി ചെയ്തിട്ടുണ്ട്. ഒപ്പം അവക്കാഡോ, പുലാസൻ, അബിയു, റംബുട്ടാൻ തുടങ്ങിയ ഫലവർഗ്ഗങ്ങളും. ഇതിലൂടെ പ്രതിവർഷം കൃത്യമായ വരുമാനം ഉറപ്പാക്കാൻ കഴിയും എന്നാണ് ഇദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നത്. പച്ചക്കറികളെല്ലാം ഒപ്പമുണ്ടെങ്കിലും പ്രതിവർഷം ഫലവർഗ്ഗങ്ങളിൽ നിന്നും നിശ്ചിത വരുമാനം നേടുന്ന ഇദ്ദേഹത്തിന്റെ കൃഷിരീതികൾ നമുക്ക് മനസ്സിലാക്കാം.
1: ഇത് മാറനല്ലൂരിന്റെ നെല്ലിക്കാട് ഭാഗത്ത് വരുന്ന ഒരു കൃഷി ഭൂമിയാണ്. ഇത് ഞാൻ വാങ്ങിച്ചതാണ്. ഇതിൽ വാങ്ങിക്കുന്ന സമയത്ത് റബ്ബറായിരുന്നു. 2006 ഇത് മേടിച്ചത്. ഇതിൽ അപ്പോൾ 240 രൂപ കിലോയ്ക്ക് റബ്ബറിന് വിലയുണ്ടായിരുന്നു. അതിനുശേഷം വില കുറയുകയും ഞങ്ങൾക്ക് വരുമാനം കുറഞ്ഞത് കാരണം ആൾക്കാർക്ക് കഴിക്കുന്നതിനാവശ്യമായ എന്തെങ്കിലും സാധനം ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചുള്ള കൃഷിയായിരുന്നു. അങ്ങനെയാണ് ഈ ഫ്രൂട്ട് പ്ലാന്റിങ്ങിൽ വന്നത്. അങ്ങനെ ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് ജെയിൻ ഇറിഗേഷൻ്റെ അവരുടെ കൃഷി രീതിയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഹൈ ഡെൻസിറ്റി പ്ലാന്റേഷൻ ആണ്. അവർ 1.5 മീറ്ററിലാണ് മാവ് പ്ലാന്റ് ചെയ്തിട്ടുള്ളത്. ഞാൻ 5 മീറ്ററിലാണ് പ്ലാന്റ് ചെയ്തിരിക്കുന്നത്. ഇത് നല്ലൊരു വരുമാന സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ചെയ്തത്. ഇതിൽ മാവ്, പ്ലാവ്, റംബുട്ടാൻ ഒട്ടുമിക്ക ഫലവൃക്ഷാദികളും ഇതിലുണ്ട്. വ്യാവസായികമായിട്ട് ചെയ്തിട്ടുള്ളത് മാവാണ്. കോട്ടൂർകോണം ഇനത്തിൽപ്പെട്ട മാവാണ് ചെയ്തിട്ടുള്ളത്. റംബുട്ടാൻ, ദുരിയാൻ, പുലാസാൻ, അവ

0: തൊട ഇങ്ങനെയുള്ള ഒരു ഒത്തിരി ഫലവൃക്ഷാദികൾ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് മൂന്നാം വർഷം തൊട്ട് എല്ലാം കായ്ഫലം ആയി തുടങ്ങിയിട്ടുണ്ട്. പോട്ടൂർക്കോണം ഹിമവസന്തുണ്ട്, പിന്നെ കലപ്പാടിയുണ്ട്, കപ്പമാവുണ്ട്, ഒത്തിരി വെറൈറ്റി ഉണ്ട്. 1 മീറ്റർ വീതി 1 മീറ്റർ താഴ്ചയിലുള്ള കുഴിയെടുത്തിട്ട് ഓരോ കുട്ട ചാണകവും ഇട്ട് നട്ടിട്ടുണ്ട്. 5 മീറ്റർ ഇടവിട്ടാണ് നട്ടിട്ടുള്ളത്. പ്രൂണിങ് ചെയ്യുന്നത് കൊണ്ടാണ് ഇത്ര അടുപ്പിച്ച് നട്ടിട്ടുള്ളത്. പ്രൂൺ ചെയ്ത് പൊക്കം കുറച്ച് നടത്തുന്നതിനാൽ നമുക്ക് അത് ആദായം എടുക്കാൻ എളുപ്പത്തിലായിരിക്കും. ഇത് നമ്മൾ വളം കൊടുക്കുന്നത് ജൂൺ മാസത്തിലോ സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കണം. മഴ സമയത്ത് ഒരു കുട്ട ചാണകവും ഫാറ്റ് പൊട്ടാഷ് യൂറിയ അടങ്ങിയ വളങ്ങൾ 250 ഗ്രാം തൈലേ കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് സെപ്റ്റംബർ മാസങ്ങളിൽ പിന്നെ NPK വളങ്ങൾ കുറച്ച് കൊടുക്കണം. ഇങ്ങനെ 1 വർഷത്തിൽ 2 പ്രാവശ്യം വളം ചെയ്യേണ്ടി വരും. പ്രൂൺ ചെയ്യുന്നത് കാരണം ഈ വൃക്ഷങ്ങൾ വളരെ പൊക്കം വയ്ക്കാതെ 10 അടിക്കകത്ത് നമുക്കതിനെ പരിപാലിച്ച് നടത്തുവാനും ആദായം എടുക്കാനും എളുപ്പമാണ്. ഇവിടെ ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന സാധനം കേടുപാടുകളില്ലാത്തത് കൊണ്ടും ജൈവവളമായതിനാലും ഇവിടെ നിന്ന് വന്ന് പച്ചയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് പോകുന്നതാണ് പതിവ്. സാധാരണ ഞങ്ങൾ കൊണ്ടുപോകേണ്ടി വരുന്നില്ല, പച്ചയ്ക്ക് തന്നെയാണ് വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. വിളഞ്ഞതിന് ശേഷമേ മാങ്ങ പറിക്കാറുള്ളൂ. ആ മാങ്ങ അവർ പറിച്ച് കൊണ്ടുപോയി 2-3 ദിവസം കഴിയുമ്പോൾ അവർക്ക് പഴുത്ത് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് വാങ്ങിക്കുന്നവർ വീണ്ടും വീണ്ടും വരുന്നു. ഓരോ മാങ്ങയ്ക്കും ഓരോ ടേസ്റ്റാണ്, അത് വിളഞ്ഞ് പഴുക്കുമ്പോഴത്തേക്ക് ഓരോ ടേസ്റ്റാണ്. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, അത് ജനങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പല വിധത്തിലുള്ള വെറൈറ്റി ആയിട്ടുള്ള മാവ് കൃഷി ചെയ്തുകൊണ്ട് പോരുന്നത്. ഞങ്ങൾ കൃഷി തുടങ്ങാൻ കാരണം തന്നെയും വിഷമില്ലാത്ത ഫ്രൂട്ട് ഐറ്റംസ് പച്ചക്കറികൾ ഞങ്ങൾക്ക് കിട്ടുന്നതിനോടൊപ്പം ഞങ്ങൾക്ക് പോയിട്ട് ബാക്കിയുള്ളത് മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ കൂടി കഴിയും എന്നുള്ളതാണ്. കൂടാതെ മത്സ്യകൃഷിയുണ്ട്, പശുപരിപാലനമുണ്ട്, കോഴി ആട് ഉണ്ട്. സമ്മിശ്ര കൃഷിയായിട്ടാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ വളങ്ങൾ തന്നെയാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. വേറെ വെളിയിൽ നിന്നായിട്ട് ഞങ്ങൾക്ക് വളങ്ങൾ വാങ്ങിക്കേണ്ടി വരുന്നില്ല. പാൽ വിൽപ്പന കുറവാണ്, നാടൻ പശുക്കളാണ് ഞങ്ങൾക്കുള്ളത്. ഞങ്ങളുടെ വീട്ടിലെ ആവശ്യത്തിനും മാത്രമേ ഞങ്ങൾക്കത് പാല് കിട്ടുന്നുള്ളൂ, വളവും അതിനു വേണ്ടിയിട്ട് മാത്രം തന്നെയാണ്. മത്സ്യം ഇപ്പോൾ ഇട്ടിരിക്കുന്നത് ആസാം വാളയാണ് ഞങ്ങൾ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. തിലോപ്പിയയും ഉണ്ട്, അപ്പോൾ നല്ല വളർച്ചയുണ്ട്. ഞങ്ങൾ അത് വിളവെടുത്ത് തുടങ്ങിയിട്ടില്ല. പച്ചക്കറി ഞങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട്, അത് വിപണനമുണ്ട്. പയർ, ചീര, വെണ്ട, വെള്ളരി തുടങ്ങിയ എല്ലാ പച്ചക്കറികളും ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇതിൻ്റെ പിറകിലാണ്, 24 മണിക്കൂറും ഞങ്ങൾ കൃഷിയുടെ പിറകെയാണ്. ഒരു മറ്റുള്ള കാര്യങ്ങൾ കുറവായിരിക്കും നമ്മുടെ ശ്രദ്ധ. കുടുംബപരമായിട്ട് എല്ലാവർക്കും കൃഷിയോട് താല്പര്യമാണ്, എല്ലാവരും ഇത് ചെയ്യുന്നുണ്ട്. എല്ലാവരുടെയും സഹകരണം കൊണ്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത്. ഒരുപാട് സ്ഥലവും വേണമെന്നില്ല കൃഷി ചെയ്യാനായിട്ട്. 3 മൂട് പയറോ 3 മൂട് വെണ്ടയോ 1 മൂട് വെള്ളരിയോ നടുന്നതിന് ഒരുപാട് സ്ഥലമൊന്നും വേണ്ട. നമ്മൾ അല്പം ശ്രമിച്ചാൽ മതി. ഒരു അല്പസമയം, ഒരു 10 മിനിറ്റ് ഒരു ദിവസം നമ്മൾ മാറ്റി വയ്ക്കാമെങ്കിൽ ഞങ്ങളുടെ വീട്ടിന് ആവശ്യമായ മലക്കറികളെല്ലാം കിട്ടും. പച്ചക്കറികൾ, വിഷങ്ങളും എല്ലാം നിറച്ച് വരുന്ന ഇത് വാങ്ങിച്ച് കഴിച്ച് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകാതെ ഞങ്ങളുടെ സ്വന്തം വീടുകളിൽ 1-2 മൂട് മലക്കറികൾ നട്ട് പരിപാലിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായും ഇതൊരു വരുമാന മാർഗമാക്കി എടുക്കാമെന്നുള്ളതാണ്. ദിവസവും വരുമാനം കിട്ടുന്ന ഒരു മേഖലയാണ് കൃഷി മേഖല. ഇത് നല്ലൊരു ജോബാണ്, തീർത്തും സംതൃപ്തനാണ്. കാരണം നമ്മുടെ മാനസികമായ ഒരു സന്തോഷം ഈ കൃഷിയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഓരോ ഫലങ്ങൾ കായ്ക്കുമ്പോഴും ഓരോ ശിഖരങ്ങൾ വരുമ്പോഴും അതിനുണ്ടാകുന്ന സന്തോഷം വളരെ വലുതാണ്. ആർക്കെങ്കിലും ഈ കൃഷി തുടരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളുടെ പിന്തുണ ഉണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഫോൺ നമ്പർ തരാം, വിളിച്ചാലും മതി. ഞങ്ങളുടെ കൃഷിയിടം സന്ദർശിക്കണമെന്നുണ്ടെങ്കിൽ സന്ദർശിക്കാം. ഇത് വിപുലമാക്കാൻ താല്പര്യമുണ്ട്, ഒരു നഴ്സറി ആയിട്ട് ഇത് ചെയ്യാൻ താല്പര്യമുണ്ട്. ഞങ്ങളുടെ ഫാം സന്ദർശിച്ച് ആവശ്യമായ തൈകൾ ജനങ്ങൾക്ക് കൊടുക്കുന്നതിന് താല്പര്യമുണ്ട്. അത് തൈ ഉൽപ്പാദിപ്പിച്ച് കൊടുക്കാനാണ്. ഞങ്ങളുടെ ഫോൺ നമ്പർ 94 46 79 43 75. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 94 46 79 43 75.
1: വീട്ടുമുറ്റത്തൊരു മാവ്, മാമ്പഴക്കാലം സമൃദ്ധമാക്കാൻ ഇതാണ് നല്ല മാതൃക. ഈ കുടുംബത്തിന്റെ കൃഷിക്കഥകൾ ഇവിടെ അവസാനിക്കുന്നില്ല. അച്ഛൻ ഫലവർഗ കൃഷിയിൽ വ്യാമൃതനാണെങ്കിൽ മകനിഷ്ടം ഔഷധസസ്യകൃഷിയാണ്. ഔഷധസസ്യങ്ങളെ പരിചരിക്കുന്ന ശ്രീ ജോസിന്റെ മകനെ ഇനി നമുക്ക് പരിചയപ്പെടാം.
2: എൻ്റെ പേര് ആശിഷ് ജയസ് ആണ്. കുട്ടിക്കാലം മുതൽ അച്ഛൻ ചെയ്യുന്ന കൃഷി കണ്ടാണ് വളർന്നത്. എനിക്ക് കൂടുതൽ ആയുർവേദ ചെടികൾ നടാനാണ് താല്പര്യം കൂടുതൽ. എന്നെ കൊണ്ട് പറ്റുന്ന ചെറിയ സഹായം.

0: അച്ഛനെ ചെയ്യാറുണ്ട്. ആയുർവേദ ചെടികൾ, ശംഖുപുഷ്പം, ആലോവേറ തൊട്ട് തുടങ്ങിയ സസ്യങ്ങൾ നടാറുണ്ട്. ആൻറ്റിബയോട്ടിക്സ് ഏറ്റവും കൂടുതലുള്ളത് ശംഖുപുഷ്പത്തിനാണ്. അതുള്ളത് കൊണ്ടാണ് ഞാൻ അതൊക്കെ നടുന്നത്. ഈ കാർഷിക മാസികകളൊക്കെ വായിച്ച ആണ് എനിക്ക് ഈ അറിവ് കിട്ടിയത്. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ നടുന്നത്. ഇതേപോലെ ഔഷധ സസ്യങ്ങൾ ഇനിയും നടണമെന്നാണ് ആഗ്രഹിക്കുന്നത്.
1: സ്റ്റാഫ് നഴ്സായിരുന്ന ശ്രീമതി സുജയും കൃഷികാര്യങ്ങളിൽ ഭർത്താവിനൊപ്പം സജീവമാണ്.
2: ഇപ്പോൾ പോകുന്ന സമയം കൃഷിയും ഒക്കെ ആയിട്ടാണ് കഴിയുന്നത്. കോഴിയും ആടും എല്ലാം ഉണ്ട്. നാടൻ പശുക്കളെ വളർത്തുന്നുണ്ട്. വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറികളെല്ലാം വീട്ടിൽ നിന്ന് തന്നെ നട്ടാണ് എടുക്കുന്നത്. പുറമേ നിന്നും അങ്ങനെയൊന്നും വാങ്ങാറില്ല. പശുവിൻ്റെയും ആടിൻ്റെയും ചാണകവും ഒക്കെ തന്നെയാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. വളങ്ങളും പുറമേ അധികം വാങ്ങാറില്ല. നമ്മൾ ജൈവ വളങ്ങളാണ് കൂടുതലായി ഉപയോഗിക്കുന്നത്. പ്രധാനമായിട്ടും വെണ്ട,

0: നാടൻ പശുക്കളെ വളർത്തുന്നുണ്ട്. വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറികളെല്ലാം വീട്ടിൽ നിന്ന് തന്നെ നട്ടാണ് എടുക്കുന്നത്. പുറമേ നിന്നും അങ്ങനെയൊന്നും വാങ്ങാറില്ല. പശുവിൻ്റെയും ആടിൻ്റെയും ചാണകവും ഒക്കെ തന്നെയാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. വളങ്ങളും പുറമേ അധികം വാങ്ങാറില്ല. നമ്മൾ ജൈവ വളങ്ങളാണ് കൂടുതലായി ഉപയോഗിക്കുന്നത്. പ്രധാനമായിട്ടും വെണ്ട, പയർ, പാവൽ ഇതൊക്കെയാണുള്ളത്. ആവശ്യമായിട്ടുള്ളതെല്ലാം നമുക്ക് അതിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. വീട്ടിലേക്ക് ആവശ്യമുള്ളത് നമ്മൾ എടുത്തിട്ട് ബാക്കിയുള്ളതെല്ലാം വിപണനം ചെയ്യുന്നുണ്ട്. അടുത്തുള്ളവർക്കൊക്കെ കൊടുക്കുന്നുണ്ട്. ആവശ്യമില്ലാത്ത പച്ചക്കറി നമ്മൾ കുടുംബത്തിന് മക്കൾക്കും എല്ലാം വിളമ്പുന്നതോടൊപ്പം തന്നെ നമുക്കത് മാനസികമായ സന്തോഷവും ലഭിക്കുന്നു. അതോടൊപ്പം ഒരു വ്യായാമവും അതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. രണ്ടു നേരം വെള്ളം ഒഴിക്കാനും ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്യാനും നമുക്ക് കഴിയുന്നുണ്ട്. ഇതിൽ പൂർണ്ണമായിട്ടും സന്തുഷ്ടതയാണ്.
1: ഒരു കുടുംബ കൃഷി കൂട്ടായ്മയാണ് നാം ഇവിടെ കണ്ടത്. അഭിരുചിക്കനുസരിച്ച് കാർഷിക മേഖലയിൽ നിന്ന് വ്യത്യസ്ത രീതിയിൽ വരുമാനമുണ്ടാക്കാം എന്ന് തെളിയിച്ച ശ്രീ ജോസും കുടുംബവും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. മാവ് പൂക്കുമ്പോൾ ഈ കുടുംബത്തിന്റെ സ്വപ്നങ്ങളും പൂവണിയും.

0: വനകം തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി
2: പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇപ്പോൾ പിഎം ഇ വിദ്യ എന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയെക്കുറിച്ച് ഒരു ലഘു പ്രഭാഷണം കേൾക്കാം.
0: ഒരു രാജ്യം ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എന്ന ആശയത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി ഇ വിദ്യ. കോവിഡ് 19 പകർച്ചവ്യാധിയുടെ പശ്ചാത്തലത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടേണ്ടി വന്ന സാഹചര്യത്തിൽ കുട്ടികളുടെ വിദ്യാഭ്യാസം തടസ്സപ്പെടാതെ നോക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ സംരംഭം ആരംഭിച്ചത്. 2022-23 കേന്ദ്ര ബജറ്റിൽ പിഎം ഇ വിദ്യ പദ്ധതിക്ക് ബജറ്റിൽ തുക വകയിരുത്തുകയും ചാനലുകളുടെ എണ്ണം നിലവിലെ 12 നിന്ന് 200 വിപുലീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പദ്ധതിയുടെ ഭാഗമായി 6 ഉപസംരംഭങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവ ഏതൊക്കെയാണെന്ന് നോക്കാം. ദീക്ഷ എന്ന പേരിൽ വിജ്ഞാനം പങ്കിടുന്നതിനുള്ള ഡിജിറ്റൽ പോർട്ടലാണ് ആദ്യത്തേത്. 2017 പ്രത്യേകമായി ആരംഭിച്ച ദീക്ഷ പദ്ധതി പിന്നീട് ഇ വിദ്യ പദ്ധതി ആരംഭിച്ചപ്പോൾ അതിലെ ഉപപദ്ധതിയായി ഉൾച്ചേർക്കപ്പെടുകയായിരുന്നു. NCERT ബുക്കുകളിൽ നൽകിയിരിക്കുന്ന QR കോഡ് ഉപയോഗിച്ച് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുമായുള്ള ദേശീയ ശൃംഖലയിൽ അനായാസം പ്രവേശിക്കാവുന്നതാണ്. ഇവിടെ എത്തുക വഴി പഠനത്തിനായുള്ള നിർദ്ദേശങ്ങളും വിഷയങ്ങളും ലഭ്യമാകും. മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, ഹിന്ദി തുടങ്ങി 18 ഭാഷകളിൽ ഈ പോർട്ടൽ ലഭ്യമാണ്. ഉപഭോക്താവിന്റെ സ്ഥലം അടിസ്ഥാനപ്പെടുത്തിയും പഠനത്തിനുള്ള കോഴ്സുകൾ ദീക്ഷ പോർട്ടലിൽ നിന്ന് എളുപ്പത്തിൽ കണ്ടെത്താം. മൊബൈൽ ഫോണുകളിൽ ലഭ്യമാകുന്നതിനായി ദീക്ഷ ആപ്പും ഉപയോഗിക്കാം. സ്വയം പോർട്ടലാണ് ഇ വിദ്യ പദ്ധതിയിലെ 2 ഉപപദ്ധതി. 9 ക്ലാസ് മുതൽ ബിരുദാനന്തര ബിരുദം വരെ ക്ലാസ് മുറികളിൽ പഠിപ്പിക്കുന്ന എല്ലാ കോഴ്സുകളും ലഭ്യമാകുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സ്വയം. ആർക്കും എവിടെ നിന്നും ഏത് സമയത്തും ലഭ്യമാകും എന്നുള്ളതാണ് സ്വയം പോർട്ടലിന്റെ സവിശേഷത. സ്വയം പോർട്ടലിൽ ലഭ്യമാകുന്ന കോഴ്സുകൾ 4 തരത്തിലുള്ളതാണ്. വീഡിയോ ക്ലാസുകൾ, ഡൌൺലോഡ് ചെയ്യാനും പ്രിന്റ് ചെയ്യാനും കഴിയുന്ന പ്രത്യേകം തയ്യാറാക്കിയ വായനാ സാമഗ്രികൾ, സ്വയം വിലയിരുത്തൽ പരീക്ഷകളും പ്രശ്നോത്തരികളും, സംശയ നിവാരണത്തിനായുള്ള ഓൺലൈൻ ചർച്ചാവേദികൾ എന്നിവയാണ് അവ. സ്വയംപ്രഭ, DTH ചാനലുകളാണ് ഈ വിദ്യയിലെ 3 ഉപപദ്ധതി. 1 ക്ലാസ് മുതൽ 12 ക്ലാസ് വരെയുള്ള ഓരോ ക്ലാസിനും അവയ്ക്കായി മാത്രം സമർപ്പിതമായ ഓരോ TV ചാനലുകളാണ് ഈ ഉപപദ്ധതിയിലൂടെ ലക്ഷ്യമാക്കിയിരിക്കുന്നത്. ഈ ചാനലുകൾ ഉപഭോക്താക്കൾക്ക് DTH കണക്ഷനുകളിലൂടെ ലഭ്യമാണ്. റേഡിയോ, കമ്മ്യൂണിറ്റി റേഡിയോ, പോഡ്കാസ്റ്റുകൾ എന്നിവയുടെ വിപുലമായ ഉപയോഗമാണ് ഈ പദ്ധതിയിലെ 4 ഉപവിഭാഗം. വിദൂര പ്രദേശങ്ങളിലുള്ള കുട്ടികൾക്കും ഓൺലൈനായി പഠന സാമഗ്രികൾ ലഭ്യമല്ലാത്ത കുട്ടികൾക്കും, പ്രത്യേകിച്ച് 1 മുതൽ 5 ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് റേഡിയോ അടിസ്ഥാനമാക്കിയുള്ള പഠനം വളരെ ഫലപ്രദമായിരിക്കും എന്ന വസ്തുതയാണ് ഇതിന്റെ അടിസ്ഥാനം. കാഴ്ചപരിമിതി, ശ്രവണപരിമിതി തുടങ്ങിയവ നേരിടുന്ന പ്രത്യേക ആവശ്യങ്ങളുള്ള കുട്ടികൾക്കായി ദീക്ഷ പോർട്ടലിൽ തന്നെ ലഭ്യമാക്കിയിട്ടുള്ള പഠനസഹായികളാണ് ഈ പദ്ധതിയിലെ 5 ഉപവിഭാഗം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് തങ്ങളുടെ പഠന സാമഗ്രികളും വെബ്സൈറ്റും ശാരീരിക പരിമിതികൾ നേരിടുന്നവർക്ക് ഉപയോഗിക്കാവുന്ന വിധത്തിൽ രൂപപ്പെടുത്തി ലഭ്യമാക്കിയിട്ടുണ്ട്. ഓഡിയോ പുസ്തകങ്ങൾ, ISL നിഘണ്ടു എന്നിവയാണ് ഇതിൽ എടുത്തു പറയാവുന്ന മറ്റു ഘടകങ്ങൾ. മത്സര പരീക്ഷകൾക്കുള്ള ഓൺലൈൻ കോച്ചിംഗാണ് ഇ വിദ്യ പദ്ധതിയുടെ 6 ഉപവിഭാഗം. IIT പാൽ എന്നും ഇ അഭ്യാസ് എന്നുമുള്ള പേരുകളിൽ മത്സര പരീക്ഷകൾക്കുള്ള തയ്യാറെടുപ്പിനായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഓൺലൈൻ പഠനത്തിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. JEE പരീക്ഷയ്ക്കും NEET പരീക്ഷയ്ക്കുമായി വിദ്യാർത്ഥികളെ സഹായിക്കാൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അധ്യാപകർ തയ്യാറാക്കിയ പഠന സഹായികളാണ് ഇങ്ങനെ ലഭ്യമാക്കിയിട്ടുള്ളത്. വിദ്യാഭ്യാസത്തിന്റെ വിവിധ രീതികളിലുള്ള ലഭ്യത ഉറപ്പുവരുത്തുന്നതിന് ഡിജിറ്റൽ ഓൺലൈൻ ഓർ ഓൺ എയർ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട എല്ലാ സ്രോതസ്സുകളെയും ഏകീകരിക്കുന്ന PM ഇ വിദ്യ പദ്ധതിയിലൂടെ രാജ്യത്തുടനീളമുള്ള 25 സ്കൂൾ കുട്ടികൾക്ക് പ്രയോജനം ലഭിക്കും.
2: PM ഇ വിദ്യ എന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയെക്കുറിച്ചുള്ള ലഘുപ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്.
1: പദ്ധതി പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3.
1: അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം. ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി സമാപിച്ചു. ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിൽ.

0: the end of this news bulletin.
1: ആകാശവാണി ജില്ലാ വൃത്താന്തം. ഇന്ന് എറണാകുളം ജില്ല. തയ്യാറാക്കിയത് ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ. അവതരണം സുനീഷ് വിദുര. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളം ജില്ലയിലെ ആകെയുള്ള 14 സീറ്റുകളിലും ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ വിജയിച്ചു. റോജി എം ജോൺ അങ്കമാലിയിലും അൻവർ സാദത്ത് ആലുവയിലും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറവൂരിൽ നിന്നും വിജയിച്ചപ്പോൾ ഉമാ തോമസ് തൃക്കാക്കരയിലും മാത്യു കുഴൽനാടൻ മൂവാറ്റുപുഴയിലും അനൂപ് ജേക്കബ് പിറവത്തം ടി ജെ വിനോദ് എറണാകുളത്തുനിന്നും വിജയം നേടി. മനോജ് മുത്തേടൻ പെരുമ്പാവൂരിലും മുഹമ്മദ് ഷിയാസ് കൊച്ചിയിലും ടോണി ചമ്മണി വൈപ്പിനിലും ഷിബു തെക്കുംപുറം കോതമംഗലത്തും വിജയിച്ചപ്പോൾ വി പി സജീന്ദ്രൻ കുന്നത്തുനാട്ടിലും ദീപക് ജോയ് തൃപ്പൂണിത്തുറയിലും വി ഇ അബ്ദുൾ ഗഫൂർ കളമശ്ശേരിയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടു. പരാതികളും ക്രമസമാധാന പ്രശ്നങ്ങളും ഇല്ലാതെ ജില്ലയിൽ വോട്ടെണ്ണൽ സമാധാനപരമായി നടന്നു. 14 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുമായി കളമശ്ശേരി കുസാറ്റ്, ആലുവ യു സി കോളേജ്, കോതമംഗലം എം എ കോളേജ് എന്നിവിടങ്ങളിലായിരുന്നു വോട്ടെണ്ണൽ നടന്നത്. April 9 8 മണിയോടെ വോട്ടെണ്ണൽ ആരംഭിച്ചു. ജില്ലാ കളക്ടറേറ്റിൽ സജ്ജമാക്കിയ കൺട്രോൾ റൂമിൽ ജില്ലാ കളക്ടർ ജി പ്രിയങ്ക പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു. വോട്ടിംഗ് യന്ത്രങ്ങളിലെ വോട്ടെണ്ണലിന് 263 മേശകളും തപാൽ വോട്ടുകൾ എണ്ണുന്നതിന് 67 മേശകളും ഒരുക്കിയിരുന്നു. ജില്ലയിലെ 14 മണ്ഡലങ്ങളിലുമായി വോട്ടെണ്ണുന്നതിന് ആകെ 1113 ഉദ്യോഗസ്ഥരെയാണ് നിയോഗിച്ചിരുന്നത്. തിരഞ്ഞെടുപ്പ് പേപ്പർ അവശിഷ്ടങ്ങളിൽ നിന്ന് ഭരണഘടന ആമുഖം തയ്യാറാക്കി തിരഞ്ഞെടുപ്പ് ഒബ്സർവർമാർക്ക് ഉപഹാരമായി നൽകി. എറണാകുളം ജില്ലാ ഭരണകൂടവും സെന്റ് തെരേസാസ് കോളേജും ചേർന്നാണ് മാലിന്യ സംസ്കരണ രംഗത്ത് പുതിയൊരു അധ്യായം കുറിച്ചത്. തിരഞ്ഞെടുപ്പ് കാലത്തെ പേപ്പർ അവശിഷ്ടങ്ങൾ, തയ്യൽ മാലിന്യങ്ങൾ, കുളവാഴ എന്നിവ ഉപയോഗിച്ച് ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ശുചിത്വ മിഷൻ, ഹരിത കേരള മിഷൻ, സെന്റ് തെരേസാസ് കോളേജിലെ ഭൂമിത്ര സേനാ ക്ലബ്, മാത്തമാറ്റിക്സ് വിഭാഗം എന്നിവ സംയുക്തമായി ഭരണഘടനയുടെ ആമുഖം നിർമ്മിക്കുകയായിരുന്നു. കളക്ടറുടെ ചേംബറിൽ നടന്ന ചടങ്ങിൽ ജില്ലാ കളക്ടർ ജി പ്രിയങ്ക ഉപഹാരങ്ങൾ നൽകി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ജില്ലയിൽ ഒരിടത്ത് ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങി. കൊച്ചി കോർപ്പറേഷൻ അയ്യപ്പൻകാവ് ഡിവിഷനിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുക. ഇവിടുത്തെ കൌൺസിലറും കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയറുമായ ദീപക് ജോയി തൃപ്പൂണിത്തുറയിൽ MLA തെരഞ്ഞെടുക്കപ്പെട്ട സാഹചര്യത്തിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുക. കൂടാതെ കോർപ്പറേഷനിൽ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്കും പുതിയ ആളെ കണ്ടെത്തേണ്ടി വരും. വരാനിരിക്കുന്ന കാലവർഷത്തെ നേരിടുന്നതിനായി ജില്ലയിലെ വിവിധ വകുപ്പുകൾ സ്വീകരിച്ച മുന്നൊരുക്ക നടപടികൾ വിലയിരുത്താൻ ജില്ലാ കളക്ടർ ജി പ്രിയങ്കയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. May 23 മുതലാണ് സംസ്ഥാനത്ത് കാലവർഷം പ്രതീക്ഷിക്കുന്നത്. മഴക്കാലത്ത് ജനങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടായേക്കാം. ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കാൻ സാധിക്കുന്ന കെട്ടിടങ്ങൾ തഹസിൽദാർമാർ മുൻകൂട്ടി നിശ്ചയിക്കണമെന്ന് കളക്ടർ നിർദ്ദേശം നൽകി. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അടിസ്ഥാന സൌകര്യങ്ങൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. അപകടകരമായ രീതിയിൽ നിൽക്കുന്ന മരച്ചില്ലകൾ മുറിച്ചു മാറ്റുന്നതിനും പൊതുസ്ഥലങ്ങളിലെ അനധികൃത ബോർഡുകൾ നീക്കം ചെയ്യുന്നതിനുമുള്ള അടിയന്തര നടപടി സ്വീകരിക്കണം. എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും May 25 വിഭവങ്ങളുടെയും ദുരിതാശ്വാസ ക്യാമ്പുകളുടെയും വിവരങ്ങൾ ഗൂഗിൾ ഷീറ്റിൽ അപ്ഡേറ്റ് ചെയ്യണമെന്നും ജില്ലാ കളക്ടർ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. നാളികേര വികസന ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ ഭക്ഷ്യ നിയന്ത്രണ വിശകലന മേഖലയിലെ ആധുനിക പ്രവണതകളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി ദ്വിദിന ദേശീയ സമ്മേളനം കൊച്ചിയിൽ നടന്നു. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇന്റർ ഡിസിപ്ലിനറി സയൻസ് ആൻഡ് ടെക്നോളജി ഡയറക്ടർ ഡോക്ടർ സി അനന്തരാമകൃഷ്ണൻ, സെൻട്രൽ ഫുഡ് ടെക്നോളജിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഡോക്ടർ ശ്രീദേവി സിംഗ്, സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി ഡയറക്ടർ ഡോക്ടർ ജോർജ് നൈനാൻ എന്നിവർ ചേർന്നാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. നാളികേര ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ഉറപ്പാക്കുന്നതിനും വിപണിയിൽ വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നതിനും ആധുനിക വിശകലന സാങ്കേതികവിദ്യ ഏറെ പ്രധാനമാണെന്ന് സമ്മേളനം വിലയിരുത്തി. ചടങ്ങിൽ ഭക്ഷ്യ വിശകലന മേഖലയിലെ പുതിയ മുന്നേറ്റങ്ങളെക്കുറിച്ചുള്ള കൈപ്പുസ്തകത്തിന്റെ പ്രകാശനവും നടന്നു. ജില്ലാ വൃത്താന്തം സമാപിച്ചു.

ആകാശവാണി തൃശൂർ. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു, അന്താരാഷ്ട്ര നഴ്സസ് ദിനം എന്നാണ്? ഉത്തരം May 12. ആധുനിക നഴ്സിംഗിന്റെ സ്ഥാപകയായ ഫ്ലോറൻസ് നൈറ്റിംഗേലിന്റെ ജന്മദിനമായ May 12 അന്താരാഷ്ട്ര നഴ്സസ് ദിനമായി ആചരിക്കപ്പെടുന്നു. നന്മയുടെയും സ്നേഹത്തിന്റെയും കരുതലിന്റെയും പ്രതീകങ്ങളായ ഭൂമിയിലെ ഈ മാലാഖമാരെ സ്മരിക്കുവാനും അവരുടെ സേവനങ്ങളിലൂടെ പ്രചോദനം ഉൾക്കൊള്ളുവാനും ഈ ദിനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ചോദ്യവും ഉത്തരവും ആവർത്തിക്കാം. അന്താരാഷ്ട്ര നഴ്സസ് ദിനം എന്നാണ്? May 12. ആധുനിക നഴ്സിംഗിന്റെ സ്ഥാപകയായ ഫ്ലോറൻസ് നൈറ്റിംഗേലിന്റെ ജന്മദിനമായ May 12 അന്താരാഷ്ട്ര നഴ്സസ് ദിനമായി ആചരിക്കപ്പെടുന്നു. നന്മയുടെയും സ്നേഹത്തിന്റെയും കരുതലിന്റെയും പ്രതീകങ്ങളായ ഭൂമിയിലെ ഈ മാലാഖമാരെ സ്മരിക്കുവാനും അവരുടെ സേവനങ്ങളിലൂടെ പ്രചോദനം ഉൾക്കൊള്ളുവാനും ഈ ദിനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഇനി ഇന്നത്തെ ചിന്താവിഷയം, ഒരിക്കലും നമ്മൾ പ്രശ്നങ്ങളെ മാത്രം കാണരുത്, പരിഹാരങ്ങളെ മാത്രം കാണുക. Henry Ford. ഒരിക്കലും നമ്മൾ പ്രശ്നങ്ങളെ മാത്രം കാണരുത്, പരിഹാരങ്ങളെ മാത്രം കാണുക. Henry Ford. ചോദ്യമുത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണമാണ് കേട്ടത്.

0: ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
0: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
1: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
2: ഗാന്ധിമാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
3: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
2: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
3: ഗാന്ധിമാർഗം.
4: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ, ഹരിത്തം.
5: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:05.
4: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിശരണം.
5: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ.
3: ഞായറാഴ്ചകളിൽ രാവിലെ 7:05 കേൾക്കാം അക്ഷര കേരളം. സർഗചേതനയുടെ പുതുഭാവുകത്വം നിറയുന്ന അക്ഷരവേദി.
2: മറക്കാതെ കേൾക്കുക ഞായറാഴ്ചകളിൽ രാവിലെ 7:05
3: അക്ഷര കേരളം.
2: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ചകളിൽ രാത്രി 7:35. ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ പ്രസാർ ഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാവുന്നതാണ്.
6: മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം, മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് 10 മുതൽ 18 എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.

അഖില കേരള റേഡിയോ നാടകോത്സവം 2026 മൂന്നാം ദിവസം കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന നാടകം മടക്കം. രചന സംവിധാനം സി കൃഷ്ണകുമാർ. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകുന്നവർ അബ്ദുള്ള നന്മണ്ട, പ്രദീപ് ഗോപാൽ, എൽ സി സുകുമാരൻ, പി എം ദീപ എന്നിവർ. ഇന്നു രാത്രി 9:30. ആകാശവാണി തൃശൂർ.

0: आरप्स्यते इति वार्ताः।
1: ആകാശവാണി ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ.
2: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനം വൈകാതെ ഉണ്ടായേക്കും. സംസ്ഥാനത്ത് നിന്നുള്ള മുതിർന്ന നേതാക്കളുമായി ചർച്ച നടത്തി കോൺഗ്രസ് നേതൃത്വം. അസം മുഖ്യമന്ത്രിയായി ഹിമന്ത ബിശ്വ ശർമ്മ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. തമിഴ്നാട് നിയമസഭയിൽ വിശ്വാസ വോട്ടെടുപ്പ് നാളെ. രാജ്യത്ത് ക്രൂഡ് ഓയിൽ, എൽ പി ജി എന്നിവയുടെ മതിയായ ശേഖരമുണ്ടെന്നും നിലവിൽ ക്ഷാമം അനുഭവപ്പെടുന്നില്ലെന്നും കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി. ട്രാൻസ്ഫോർമർ തകരാറ് മൂലം 4 വടക്കൻ ജില്ലകളിൽ ഇന്നു മുതൽ 7 ദിവസം ഭാഗിക വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. രാജ്യത്തെ ഓഹരി വിപണികളിൽ വൻ ഇടിവ്. സ്വർണവിലയിൽ പവന് 400 രൂപയുടെ വർധന. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി ആരെന്നത് സംബന്ധിച്ച തീരുമാനമെടുക്കുന്നതിന് മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം ആരാഞ്ഞ് കോൺഗ്രസ് ഹൈക്കമാൻഡ്. KPCC മുൻ അധ്യക്ഷന്മാരുടെയും വർക്കിംഗ് പ്രസിഡന്റുമാരുടെയും അഭിപ്രായമാണ് നേതൃത്വം ആരാഞ്ഞത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന് 8 ദിവസം പിന്നിടുന്ന സാഹചര്യത്തിൽ അന്തിമ തീരുമാനം അധികം വൈകാതെ ഉണ്ടാകുമെന്നാണ് സൂചനകൾ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: സംസ്ഥാന മുഖ്യമന്ത്രിയെ സംബന്ധിച്ച തീരുമാനം ഇന്ന് രാത്രിയോടെ ഉണ്ടായേക്കുമെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. സംസ്ഥാനത്തെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമായി അഖിലേന്ത്യാ നേതൃത്വം നടത്തിയ ചർച്ചകൾ ഏതാണ്ട് പൂർത്തിയായ സാഹചര്യത്തിലാണിത്. ഇതിനിടെ മുതിർന്ന നേതാക്കൾക്ക് അനുകൂലമായുള്ള പ്രചാരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ തുടരുകയാണ്. നിലവിലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, നിലവിൽ പാർലമെന്റ് അംഗമായ KC വേണുഗോപാൽ എന്നിവർക്ക് അനുകൂലമായ പ്രചാരണങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാനത്തുണ്ടായിരുന്നത്.
2: തമിഴക വെട്രി കഴകം നേതാവ് JCD പ്രഭാകരനെ തമിഴ്നാട് നിയമസഭാ സ്പീക്കറായി തെരഞ്ഞെടുത്തു. ജോസഫ് വിജയ് സർക്കാരിന്റെ ഭൂരിപക്ഷം തെളിയിക്കുന്നതിനുള്ള വിശ്വാസ വോട്ടെടുപ്പ് നിയമസഭയിൽ നാളെ നടക്കും. വിശ്വാസ വോട്ടെടുപ്പിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് TVK അംഗം ശ്രീനിവാസ സേതുപതിയെ വിലക്കിയ മദ്രാസ് ഹൈക്കോടതി ഉത്തരവിനെതിരെ സമർപ്പിച്ച ഹർജിയിൽ സുപ്രീംകോടതി നാളെ അടിയന്തര വാദം കേൾക്കും. അസം മുഖ്യമന്ത്രിയായി ഹിമന്ത ബിശ്വ ശർമ്മ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. ഖാനാപാരയിൽ നടന്ന ചടങ്ങിൽ 4 മന്ത്രിമാരും മുഖ്യമന്ത്രിക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. പുതുച്ചേരി മുഖ്യമന്ത്രിയായി N രംഗസ്വാമി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. 30-അംഗ നിയമസഭയിൽ 18 സീറ്റ് നേടിയാണ് NDA സഖ്യം പുതുച്ചേരിയിൽ തുടർഭരണം ഉറപ്പിച്ചത്. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യത്തിലും രാജ്യത്ത് ക്രൂഡ് ഓയിൽ, LNG, LPG എന്നിവയുടെ മതിയായ ശേഖരമുണ്ടെന്നും നിലവിൽ ക്ഷാമം അനുഭവപ്പെടുന്നില്ലെന്നും കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി. അസംസ്കൃത എണ്ണ, LNG എന്നിവയുടെ 60 ദിവസത്തേക്കുള്ള ശേഖരവും LPGയുടെ 45 ദിവസത്തേക്ക് വേണ്ട ശേഖരവും രാജ്യത്തുണ്ടെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്കിടയിലും ആഭ്യന്തര ഇന്ധന വിലയിൽ സ്ഥിരത നിലനിർത്താൻ ഇന്ത്യക്ക് സാധിച്ചുവെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. ലോക നഴ്സസ് ദിനത്തോടനുബന്ധിച്ച് ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗൽ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. നഴ്സിംഗ് മേഖലയിൽ വിശിഷ്ട സംഭാവനകൾ നൽകിയ 15 പേർ പുരസ്കാരം ഏറ്റുവാങ്ങി. പുരസ്കാരം ലഭിച്ചതിൽ ലക്ഷദ്വീപ് ഗവൺമെന്റ് ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിലെ നഴ്സിംഗ് ഓഫീസർ ശ്രീമതി ഐഷ ബീബി കെ ആകാശവാണിയുമായി സന്തോഷം പങ്കുവച്ചു.
4: ഇന്ന് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും അഭിമാനകരമായ നിമിഷമാണ്. കഴിഞ്ഞ 17 വർഷത്തെ എൻ്റെ നേഴ്സിംഗ് കരിയറിൽ ഞാൻ നൽകിയ സേവനങ്ങളെ മുൻനിർത്തി രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ നേഴ്സിംഗ് ബഹുമതിയായ നാഷണൽ ഫ്ലോറൻസ് നൈറ്റിംഗേൽ അവാർഡ് ഇന്ന് ബഹുമാനപ്പെട്ട രാഷ്ട്രപതിയിൽ നിന്നും എനിക്ക് ഏറ്റുവാങ്ങാൻ സാധിച്ചു. ഒരു പുരസ്കാരത്തിനപ്പുറം എൻ്റെ തൊഴിലിനോടുള്ള അർപ്പണബോധത്തിൽ ലഭിച്ച വലിയൊരു അംഗീകാരമായാണ് ഞാൻ കാണുന്നത്. അനേകം രോഗികളുടെയും സഹപ്രവർത്തകരുടെയും പ്രാർത്ഥനയും സ്നേഹവും ഇതിന് പിന്നിലുണ്ട്. ഈ സന്തോഷം എൻ്റെ പ്രിയപ്പെട്ട ദ്വീപ് നിവാസികൾക്കും എന്റെ സഹപ്രവർത്തകർക്കും കേരളത്തിലെ എന്റെ പ്രിയപ്പെട്ടവർക്കുമായി ഞാൻ സമർപ്പിക്കുന്നു.
2: കേരളത്തിൽ നിന്നും ലക്ഷദ്വീപിൽ നിന്നുമായി 3 പേരാണ് ഇക്കുറി അവാർഡ് നേടിയത്. തിരുവനന്തപുരം പാങ്ങപ്പാറ ഹെൽത്ത് സെന്ററിലെ സീനിയർ നഴ്സിംഗ് ഓഫീസർ മഞ്ജുമോൾ VS, ദാദ്രാനഗർ ഹവേലി നമോ ഹോസ്പിറ്റലിലെ അസിസ്റ്റന്റ് നഴ്സിംഗ് സൂപ്രണ്ട് ദീപ ബിജു എന്നിവർ പുരസ്കാര ജേതാക്കളിൽ ഉൾപ്പെടുന്നു. May 3 രാജ്യവ്യാപകമായി നടന്ന നീറ്റ് യു ജി പരീക്ഷ റദ്ദാക്കിയതായി ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും.

0: ും വീണ്ടും പരീക്ഷ എഴുതുന്നതിന് അധിക ഫീസ് ഈടാക്കില്ലെന്നും NTA അറിയിച്ചു. പരീക്ഷ നടത്തിപ്പിൽ ക്രമക്കേട് നടന്നതായുള്ള ആരോപണങ്ങളിൽ CBI അന്വേഷണം നടത്താനും കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. ബ്രിക്സ് രാഷ്ട്രങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുടെ സമ്മേളനത്തിന് ഇന്ത്യ ആതിഥേയത്വം വഹിക്കും. ഈ മാസം 14-15 തീയതികളിൽ നടക്കുന്ന സമ്മേളനത്തിൽ വിദേശകാര്യമന്ത്രി S.ജയശങ്കർ അധ്യക്ഷത വഹിക്കുമെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള വിദേശകാര്യമന്ത്രിമാർ യോഗത്തിൽ പങ്കെടുക്കും. ബ്രിക്സ് പ്രതിനിധികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിക്കുമെന്നും ശ്രീ ജയ്സ്വാൾ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്നു മുതൽ 7 ദിവസ കാലയളവിൽ ഭാഗികമായി വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയുള്ളതായി KSEB. പവർ ഗ്രിഡ് കോർപ്പറേഷന്റെ കോഴിക്കോട് 400 KV സബ്സ്റ്റേഷനിലെ ട്രാൻസ്ഫോമർ തകരാർ പരിഹരിക്കുന്നതിന്റെ ഭാഗമായാണ് വൈദ്യുതി നിയന്ത്രണം. തിരുവനന്തപുരം നഗരത്തിലെ നന്ദാവനം, ബേക്കറി ജംഗ്ഷൻ എന്നിവിടങ്ങളിലെ പൈപ്പ് ലൈനിൽ രൂപപ്പെട്ട ചോർച്ച പരിഹരിക്കുന്നതിന്റെ ഭാഗമായി നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നാളെ രാവിലെ 7 മണി മുതൽ രാത്രി 7 മണി വരെ ജലവിതരണം തടസ്സപ്പെടും. ഉപഭോക്താക്കൾ മുൻകരുതൽ സ്വീകരിക്കണമെന്ന് ജല അതോറിറ്റി അറിയിച്ചു. അരുവിക്കര ജലശുദ്ധീകരണശാല, വെള്ളയമ്പലത്തെ പ്രധാന പൈപ്പ് ലൈൻ എന്നിവയിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ ഈ മാസം 15 രാവിലെ 8 മണി മുതൽ 16 രാവിലെ 8 മണി വരെയും വിവിധ വാർഡുകളിൽ ജലവിതരണം തടസ്സപ്പെടും. മലപ്പുറം പൂക്കോട്ടൂരിൽ വെള്ളക്കെട്ടിൽ വീണ് 4-7 വയസ്സുള്ള 2 കുട്ടികൾക്ക് ദാരുണാന്ത്യം. മേൽമുറി പടിഞ്ഞാറേമുക്ക് സ്വദേശി അഫ്സലിന്റെ മകൻ ആദിൽ മിറാഷ്, അഫ്സലിന്റെ ഭാര്യ സഹോദരിയുടെ മകൻ മുഹമ്മദ് ഫൌസാൻ എന്നിവരാണ് മരിച്ചത്. ഇടവമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട മറ്റന്നാൾ തുറക്കും. വൈകിട്ട് 5 മണിക്ക് തന്ത്രി കണ്ഠര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി പ്രസാദിയിടി നട തുറന്ന് ദീപം തെളിയിക്കും. ഇടവമാസ പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 19-ന് നട അടയ്ക്കുക. കേരള കണ്യാർകളി ആർട്സ് പ്രൊമോഷൻ കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ വ്യാഴം വെള്ളി ദിവസങ്ങളിലായി പാലക്കാട് കാട്ടുശ്ശേരിയിൽ കണ്യാർകളി സംഗമം നടക്കും. ജില്ലയിലെ 31 ദേശങ്ങളിൽ നിന്നുള്ള കണ്യാർകളി കലാകാരന്മാർ ഈ ദിവസങ്ങളിൽ ഇവിടെ ഒത്തുകൂടും. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: ദേശപ്പെരുമ എന്ന പേരിലാണ് കാട്ടുശ്ശേരി ദേശത്ത് സംഗമം നടക്കുന്നത്. മലബാർ മേഖലയിൽ, പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിലെ ആലത്തൂർ, ചിറ്റൂർ താലൂക്കുകളിൽ വാമൊഴിയിലൂടെ തലമുറകൾ കൈമാറി വന്ന ഒരു അനുഷ്ഠാന കലാരൂപമാണ് കണ്യാർകളി. ഈ ദേശങ്ങളിൽ നിന്നുള്ള കണ്യാർകളി പുറാട്ടുകളാണ് സംഗമത്തോടനുബന്ധിച്ച് അരങ്ങേറുക. മൺമറഞ്ഞുപോയ കണ്യാർകളി കലാകാരന്മാരെയും കളി ആശാന്മാരെയും പരിപാടിയിൽ അനുസ്മരിക്കും. വെള്ളിയാഴ്ച രാവിലെ പതാക ഘോഷയാത്രയോടുകൂടിയാണ് കണ്യാർകളി സംഗമത്തിന് തുടക്കമാവുകയെന്ന് സംഘാടകർ പാലക്കാട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
0: IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. രാത്രി 7:30 അഹമ്മദാബാദിലാണ് മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ വൻ ഇടിവ്. സെൻസെക്സ് 1456 പോയിന്റ് ഇടിഞ്ഞ് 74,559, നിഫ്റ്റി 436 പോയിന്റ് നഷ്ടത്തിൽ 23,380 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില ഉയർന്നു. പവന് 400 രൂപ വർദ്ധിച്ച് 1,12,920 രൂപയും ഗ്രാമിന് 14,115 രൂപയുമാണ് ഇന്നത്തെ വില. കേരളത്തിലും മാഹിയിലും അടുത്ത 5 ദിവസം ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മറ്റന്നാൾ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ആഴ്ച അവസാനത്തോടെ തെക്കൻ ബംഗാൾ ഉൾക്കടലിന്റെ ചില ഭാഗങ്ങൾ, ആൻഡമാൻ കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷം എത്താൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മഴക്കാല മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി കോഴിക്കോട് പാളയം മാർക്കറ്റിൽ സമഗ്ര ശുചീകരണ പ്രവർത്തനം നടത്തി. ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം കോർപ്പറേഷൻ മേയർ O.സദാശിവൻ നിർവഹിച്ചു. കോർപ്പറേഷൻ പരിധിയിലെ 76 വാർഡുകളിലും ഇതോടൊപ്പം ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഇന്ത്യൻ സായുധ സേനയ്ക്ക് ആദരസൂചകമായി ലോക റെക്കോർഡ് ജേതാവ് സൂഫിയ സൂഫി നടത്തുന്ന മാരത്തൺ ഓട്ടത്തിന് തുടക്കമായി. മാരത്തണിന്റെ ഫ്ളാഗ് ഓഫ് തിരുവനന്തപുരം പാങ്ങോട് സൈനിക കേന്ദ്രത്തിലെ അഡ്മിനിസ്ട്രേറ്റീവ് കമാൻഡന്റ് കേണൽ സൂര്യ മുഖർജി കന്യാകുമാരിയിൽ നിർവഹിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനം വൈകാതെ ഉണ്ടായേക്കും. സംസ്ഥാനത്തു നിന്നുള്ള മുതിർന്ന നേതാക്കളുമായി ചർച്ച നടത്തി കോൺഗ്രസ് നേതൃത്വം. അസം മുഖ്യമന്ത്രിയായി ഹിമന്ത ബിശ്വ ശർമ്മ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. തമിഴ്നാട് നിയമസഭയിൽ വിശ്വാസ വോട്ടെടുപ്പ് നാളെ. രാജ്യത്ത് ക്രൂഡ് ഓയിൽ, LPG എന്നിവയുടെ മതിയായ ശേഖരമുണ്ടെന്നും നിലവിൽ ക്ഷാമം അനുഭവപ്പെടുന്നില്ലെന്നും കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി.

0: ട്രാൻസ്ഫോർമർ തകരാറ് മൂലം 4 വടക്കൻ ജില്ലകളിൽ ഇന്നു മുതൽ 7 ദിവസം ഭാഗിക വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. രാജ്യത്തെ ഓഹരി വിപണികളിൽ വൻ ഇടിവ്. സ്വർണവിലയിൽ പവന് 400 രൂപയുടെ വർധന. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി തൃശൂർ. ചലച്ചിത്രഗാനങ്ങൾ. ആദ്യം ഷിബു ചക്രവർത്തി എഴുതി, ഔസേപ്പച്ചൻ സംഗീതം നൽകി, ഗായത്രി പാടിയത്. ചിത്രം സസ്നേഹം സുമിത്രം.

ആകാശവാണി.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലകളെ ഓർത്ത് വിലപിച്ച് ഇന്നിന്റെ സന്തോഷം നശിപ്പിക്കുന്നവരാകരുത് നമ്മൾ. നമ്മുടെ കഴിഞ്ഞ കാലത്തിൽ മാറ്റം വരുത്താൻ നമുക്ക് സാധിക്കില്ല. എന്നാൽ ഇന്നത്തെ ബുദ്ധിപൂർവമായ പ്രവൃത്തികൾ കൊണ്ട് നാളെയെ കൂടുതൽ മെച്ചപ്പെടുത്താൻ കഴിയും. ഈ ഒരു ശുഭചിന്തയോടുകൂടി നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിച്ചാലോ? ഇന്ന് വയലും വീടും പരിപാടിയിൽ സംസ്ഥാന അവാർഡ് ജേതാവായ തേനീച്ച കർഷകൻ ശ്രീ ആർ എസ് ഗോപകുമാറാണ് നമ്മുടെ അതിഥി. പരിപാടിയിലേക്ക് കടക്കും മുമ്പ് നമുക്ക് ഇന്ന് ശ്രോതാക്കളോടുള്ള ചോദ്യം എന്താണെന്ന് ശ്രദ്ധിക്കാം. ചോദ്യം ഇതാണ്, തേനീച്ചകൾക്ക് എത്ര കണ്ണുകളുണ്ട്? ഈ ചോദ്യത്തിന്റെ ശരിയുത്തരം കേൾക്കാൻ പരിപാടി തീരും വരെ കാത്തിരിക്കണേ. ഇന്നത്തെ പരിപാടിയുടെ തുടക്കം നമുക്ക് കാലാവസ്ഥാ നിർദ്ദേശക ബുള്ളറ്റിൻ കേട്ടുകൊണ്ടാകാം.
1: തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകൾക്ക് വേണ്ടി ദക്ഷിണമേഖല കാർഷിക ഗവേഷണ കേന്ദ്രം വെള്ളായണിയും ഭാരതീയ കാലാവസ്ഥാ വകുപ്പും സംയുക്തമായി നൽകുന്ന കാലാവസ്ഥാ നിർദ്ദേശപ്രകാരം ജില്ലകളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. പൊതുനിർദ്ദേശങ്ങൾ: വരും ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ വേനൽ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ഉച്ചയ്ക്ക് ശേഷം തുറസായ സ്ഥലങ്ങളിൽ കാർഷിക പ്രവർത്തനങ്ങളിലും മറ്റും ഏർപ്പെട്ടിരിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. തുറസായ സ്ഥലങ്ങളിൽ കന്നുകാലികളെ മേയാനായി വിടുന്നത് ഈ സമയങ്ങളിൽ ഒഴിവാക്കുക. നെല്ല്, റബ്ബർ, കൊപ്ര മുതലായവ ഉണക്കുന്നതിനായി തുറന്ന സ്ഥലങ്ങളിൽ ഇട്ടിട്ടുള്ളവർ ഉച്ചയ്ക്ക് ശേഷമുള്ള സമയങ്ങളിൽ മഴ നനയാത്തിടത്തേക്ക് ഇവ മാറ്റിയിടാൻ ശ്രദ്ധിക്കുക. കാറ്റോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ താങ്ങു നൽകി നിർത്തേണ്ട വിളകൾക്ക് താങ്ങു നൽകി സംരക്ഷിക്കുക. കാർഷിക നിർദ്ദേശങ്ങൾ: കാലവർഷം തുടങ്ങുന്നതിന് മുന്നേയുള്ള മെയ് ജൂൺ സമയമാണ് തെങ്ങിൻ തൈ നടുന്നതിനുള്ള അനുയോജ്യമായ സമയം. 1 മീറ്റർ വീതിയും നീളവും ആഴവുമുള്ള കുഴിയെടുത്ത് മേൽമണ്ണും കുമ്മായവും ചേർത്ത് ഒരാഴ്ചയ്ക്ക് ശേഷം കുഴിയിൽ ചാണകവും വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും ചേർത്ത് ഇളക്കിയ ശേഷം വിത്ത് തേങ്ങയുടെ അതേ വലുപ്പത്തിലുള്ള ഒരു പിള്ളക്കുഴി ഉണ്ടാക്കി അതിലേക്ക് തെങ്ങിൻ തൈ നടുക. തെങ്ങ്: കാറ്റിൽ തെങ്ങിൻ തൈയുടെ വേരിന് ഇളക്കം സംഭവിക്കാതെ ഇരിക്കുന്നതിനായി നട്ട ശേഷം തൈക്ക് സമാന്തരമായി ഒരു കമ്പ് തൈയിൽ അധികം ബലം കൊടുക്കാത്ത രീതിയിൽ കെട്ടിവെക്കുക. നെല്ല്: വിരിപ്പ് നെൽകൃഷിയിൽ പറിച്ചുനടിയിൽ അനുവർത്തിക്കുന്ന കർഷകർക്ക് മെയ് പകുതിയോടെ ഞാറ്റടി തയ്യാറാക്കാവുന്നതാണ്. 1 ഏക്കറിലേക്ക് പറിച്ചു നടുന്നതിന് 10 സെന്റ് സ്ഥലത്ത് ഞാറ്റടി തയ്യാറാക്കിയാൽ മതിയാകും. ഞാറ്റടി തയ്യാറാക്കുന്ന സ്ഥലം 2-3 തവണ നന്നായി ഉഴുത് കട്ടയുടച്ച് നിരപ്പാക്കിയ ശേഷം 5 മുതൽ 10 സെന്റിമീറ്റർ ഉയരവും 1 മുതൽ 1.5 മീറ്റർ വീതിയും ആവശ്യത്തിന് നീളവുമുള്ള വാരങ്ങളെടുത്ത് മുളപ്പിച്ച് വിത്തുകൾ പാകാം. വിത്തുകൾ 10 ഗ്രാം സ്യൂഡോമോണാസ് 1 ലിറ്റർ വെള്ളത്തിൽ 1 കിലോ വിത്തിന് എന്ന തോതിൽ 12 മുതൽ 16 മണിക്കൂർ വരെ മുക്കിവെച്ച ശേഷം വിതയ്ക്കുക. അല്ലെങ്കിൽ ബാവിസ്റ്റിൻ എന്ന കുമിൾനാശിനി 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ 1 കിലോ വിത്തിന് എന്ന തോതിൽ കലക്കിയ ലായനിയിലോ കുതിർത്ത ശേഷം വെള്ളം വാർത്ത് കളഞ്ഞ് മുളയ്ക്കാൻ അനുവദിക്കുക. മൃഗസംരക്ഷണ നിർദ്ദേശങ്ങൾ: കാറ്റിൽ വീഴാൻ സാധ്യതയുള്ള മരങ്ങൾക്കിടയിലുള്ളതും ഉറപ്പില്ലാത്തതുമായ കന്നുകാലി തൊഴുത്തിൽ നിന്നും കന്നുകാലികളെ മാറ്റിപ്പാർപ്പിക്കുക. ഇടിമിന്നൽ സാധ്യതയുള്ളതിനാൽ ഈ സമയങ്ങളിൽ കാർഷിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതും കന്നുകാലികളെ തുറസായ സ്ഥലങ്ങളിൽ കെട്ടിയിടുന്നതും ഒഴിവാക്കുക. തീറ്റ ഈർപ്പം തട്ടാത്ത രീതിയിൽ സൂക്ഷിക്കുക. തൊഴുത്തിൽ വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥ ഒഴിവാക്കുക.

പ്രകൃതിയിലെ ഏറ്റവും അധ്വാനശീലമുള്ള ജീവികളിലൊന്നാണ് തേനീച്ച. പൂക്കളിൽ നിന്ന് മധു ശേഖരിച്ച് തേൻ നിർമ്മിക്കുന്നതോടൊപ്പം സസ്യങ്ങളുടെ പരാഗണം നടത്തുന്നതിനും അവ വലിയ പങ്കുവഹിക്കുന്നു. അതിനാൽ അവ കാർഷിക മേഖലയിലും പരിസ്ഥിതി സംരക്ഷണത്തിലും വളരെ പ്രധാനപ്പെട്ട ഒരു ജീവിവർഗമാണ്. ചെറിയ ജീവികളെങ്കിലും അവ വലിയ പാഠമാണ് നമ്മെ പഠിപ്പിക്കുന്നത്. അധ്വാനം, ഐക്യം, ക്രമശീലം എന്നിവ നമുക്ക് തേനീച്ചകളിൽ നിന്ന് പഠിക്കാവുന്ന സദ്ഗുണങ്ങളാണ്. ഇന്നത്തെ പരിപാടിയിൽ നമുക്ക് സംസ്ഥാന അവാർഡ് ജേതാവായ തേനീച്ച കർഷകൻ ശ്രീ ആർ എസ് ഗോപ

0: പഠിപ്പിക്കുന്നത്. അധ്വാനം, ഐക്യം, ക്രമശീലം എന്നിവ നമുക്ക് തേനീച്ചകളിൽ നിന്ന് പഠിക്കാവുന്ന സദ്ഗുണങ്ങളാണ്. ഇന്നത്തെ പരിപാടിയിൽ നമുക്ക് സംസ്ഥാന അവാർഡ് ജേതാവായ തേനീച്ച കർഷകൻ ശ്രീ ആർ എസ് ഗോപകുമാറിനെ പരിചയപ്പെടാം. അദ്ദേഹത്തോട് സംസാരിക്കുന്നത് ഷിബു ജോർജ്.
1: ഗോപകുമാർജി, പരിപാടിയിലേക്ക് സ്വാഗതം. താങ്കളൊരു 30 വർഷം 32 വർഷം കൊണ്ട് ഈ ഒരു മേഖലയിൽ നിൽക്കുകയാണ്, തേനീച്ച കൃഷിയിലെ മേഖലയിൽ. അപ്പം മനസ്സിൽ വരുന്ന ഒരു ചോദ്യം, ഇത്രയും നീണ്ട ഒരു ജേർണി ആയിരുന്നല്ലോ, അപ്പം അതിൻ്റെ ഒരു തുടക്കം എങ്ങനെയായിരുന്നു, ഈ ഒരു ആശയം എങ്ങനെയാണ് താങ്കളുടെ മനസ്സിൽ വന്നത്?
2: എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ പുറത്തുനിന്ന് തേനീച്ചകളെ പിടിച്ചിട്ട് ഇങ്ങനെ കൈകളിലൊക്കെ വെച്ച് ഇങ്ങനെ കൊണ്ട് സിറ്റി വഴി ഇങ്ങനെ കൊണ്ടുപോയിട്ട് ആളുകളുടെ വീടുകളിലൊക്കെ, പഴയ ആളുകളുടെ വീടുകളിലൊക്കെ കൊണ്ട് കൊടുക്കും. അത് നമുക്കൊരു തേനീച്ചയെ കൊണ്ട് കൊടുത്തേ 7 രൂപ, ചില വീടുകളിൽ നിന്ന് 12 രൂപയൊക്കെയാണ് നമുക്ക് റാണി ഉൾപ്പെടെ തേനീച്ചകളെ കൂട്ടിലാക്കി കൊടുത്താൽ കിട്ടുന്നത്.
1: ആ സമയം കുത്തുവല്ലോ കിട്ടിയിട്ടുണ്ടോ?
2: കുത്തേ കിട്ടിയിട്ടുണ്ടോ? ഒന്ന് രണ്ടും കുത്തേ കിട്ടും. അപ്പോൾ അന്നൊക്കെ ശാസ്ത്രീയമായ രീതികളൊന്നുമില്ല. തേനീച്ചയെ പിടിക്കുക, അതിൻ്റെ റാണിയുടെ ചിറക് മുറിക്കുക, ആ റാണിയെ എവിടെ വയ്ക്കുന്നു അവിടെ അതിൻ്റെ വേലക്കാരി ഈച്ചകളെല്ലാം കൂട്ടത്തോടെ വന്ന് അതിനെ പൊതിഞ്ഞിരിക്കുക. അപ്പോൾ ഒരു കൗതുകമായിട്ട് ഇങ്ങനെ റോഡിലൂടെ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ആളുകൾക്ക് കാണും. അപ്പോൾ നമ്മളെ തേനൊക്കെ ആൾക്കാർ മേടിക്കും. എന്നിട്ട് ഇതിങ്ങനെ കൊണ്ടുവന്നു പെട്ടിക്കകത്ത്, അന്നത്തെ നൂട്ടൺ ടൈപ്പ് പെട്ടി, ISA ടൈപ്പ് പെട്ടിയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പെട്ടികളിൽ പഴയ ആളുകൾ, കാർമ്മവന്മാർ വളർത്തുന്ന പെട്ടികളിലാക്കി കൊടുക്കും. അപ്പോൾ എൻ്റെ ശാസ്ത്രീയതയൊന്നും അറിയത്തില്ല, കുറേ കഴിയുമ്പോൾ ഇത് പറന്നു പോകും, ചിലപ്പോൾ റാണി തറയെ വന്ന് വീഴും. പിന്നെ അതിൻ്റെ ശാസ്ത്രീയമായ കാര്യങ്ങൾ പഠിച്ചു വന്നപ്പോഴാണ് ഈ റാണിയെ ചിറക് മുറിച്ചുകൂടാ, മുറിക്കാത്തതാണ് നല്ലത് എന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റിയത്.
1: അറിവിന് വേണ്ടി താങ്കളുടെ പരിശീലനം?
2: ഞാൻ ഒത്തിരി പരിശീലനങ്ങൾ, ഏകദേശം ഞാൻ യഥാർത്ഥത്തിൽ ഒരു ബീ കീപ്പിംഗ് ഫീൽഡ് മാൻ ആവണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ YMCA ഒരു സ്ഥാപനം നമ്മുടെ മാർത്താണ്ഡത്തുണ്ട്, അപ്പോൾ അവിടെ പോയി പഠിച്ചു കഴിഞ്ഞാൽ ബീ കീപ്പിംഗ് ഫീൽഡ് മാനായിട്ട് ഖാദി ബോട്ടിലൊക്കെ കയറാം എന്നൊരു സ്വപ്നവുമായിട്ടാണ് അവിടെ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അവിടെ ചെന്ന് കുറേ നാൾ പഠിച്ച സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നപ്പോൾ എനിക്കന്ന് കയറാൻ പറ്റിയില്ല. അതിനുശേഷം പിന്നെ നമ്മുടെ അവിടെയുള് ള ഒരു ഗ്രാമസേവകനുണ്ടായിരുന്നു, പുള്ളിയെ യാദൃച്ഛികമായിട്ട് തേനീച്ച ഇങ്ങനെ കൊണ്ടുപോകണം എനിക്ക് കാണാൻ സാധിച്ചു. പുള്ളി പറഞ്ഞു ഇതിന് ഒരുപാട് ലോണൊക്കെ കിട്ടുന്ന സംഭവമാണ്. അങ്ങനെ ഞാൻ അവിടെ ഒരു സഹകരണ ബാങ്കിനെ സമീപിച്ചു. അപ്പോൾ സഹകരണ ബാങ്ക് ആദ്യമായി SGSY സ്കീമിൽ എനിക്ക് 15,000 രൂപ ലോണായിട്ട് തന്നു, 7,000 രൂപ സബ്സിഡി. അപ്പോൾ അതൊക്കെ മേടിച്ചു, കുറേ പെട്ടിയൊക്കെ മേടിച്ചു, ഇങ്ങനെ വെച്ചിട്ട് റബ്ബർ തോട്ടത്തിലൊക്കെ കൊണ്ടുവച്ചു. തേനെടുക്കാനുള്ള മെഷീനും കാര്യങ്ങളൊക്കെ പലയിടത്തായിട്ട് പോയി സംഘടിപ്പിച്ചു. തേനെടുക്കാൻ ചെന്നപ്പോൾ എൻ്റെ തേനീച്ചകളെല്ലാം പറന്ന് റബ്ബറിൻ്റെ മുകളിൽ തൂങ്ങിക്കിടക്കുകയാണ്. അപ്പോഴാണ് മനസ്സിലായത് ഇതിന് ശാസ്ത്രീയമായ പരിശീലനം വേണം. അതിനുശേഷം ഞാൻ തമിഴ്നാട്ടിലുള്ള പല കർഷകരുടെ അടുത്തും, ബൾക്കായിട്ട് ചെയ്യുന്ന പല കർഷകരുടെ അടുത്തും ഭക്ഷണം മാത്രം കിട്ടും, അവരൊക്കൊപ്പം ജോലിക്ക് പോയി
1: പഠിക്കാൻ വേണ്ടി.
2: അത് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ പിന്നെ കുറേച്ചു തുടങ്ങി. പിന്നെ 300 അത് 500, 1,000 ഇപ്പം 4014 പെട്ടിയിൽ നിൽക്കുന്നു. ഇപ്പോൾ എൻ്റെ കയ്യിൽ 35 ടൺ സ്റ്റോക്ക് ഇരിപ്പുണ്ട്. ഒരു ദിവസം എനിക്ക് ഏകദേശം 100-120 കിലോ തേൻ ഒരു ദിവസം സെയിലാകും.
1: അപ്പോൾ ഇത്ര ഒരു ചെറിയ രീതിയിൽ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 4,000-ൽ മേളിൽ തേനീച്ച കൂടുകൾ താങ്കളുടെ കയ്യിലുണ്ട്, ഇതിനെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്?
2: ഏകദേശം ഒരു 7 പഞ്ചായത്തുകളിലാണ് കൂടുകൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളൊരു കാര്യം, 1 സെൻറ്റ് ഭൂമി പോലും ഇല്ലാത്ത ഒരാളിന് ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷിയാണ് തേനീച്ച വളർത്തൽ. എനിക്ക് ആദ്യ ഘട്ടങ്ങളിൽ ഞാൻ ഈ തേനീച്ച വളർത്തലേക്ക് വരുമ്പോൾ എനിക്ക് ആകെ ഉള്ളത് എൻ്റെ അമ്മയ്ക്കുള്ള 30 സെൻറ്റാണ്. അപ്പോൾ അതിനകത്ത് മാത്രം ഇത്രയും വെട്ടി വയ്ക്കാൻ പറ്റത്തില്ല. ഞാൻ ഏകദേശം നമ്മുടെ MB പ്രേമേന്ദ്ര സാറിൻ്റെ പുരയിടം അങ്ങ് മടവൂർ പള്ളിക്കൽ പാരിപ്പള്ളിയിലേക്കുണ്ട്, അവിടെ തന്നെ 8 സ്ഥലത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും പാട്ടത്തിന് വെച്ചതിന് ശേഷം ഓരോ വർഷവും അവർക്ക് തേനെടുക്കുന്ന സമയം, ഈ തേനെടുക്കുന്ന സമയം എന്ന് പറയുന്ന 12 മാസത്തെ നമുക്ക് 3 തിരിയാം. അത് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിലാണ് നമ്മൾ തേനെടുക്കുന്നത്. അപ്പോൾ ഫെബ്രുവരി ഒരു 1st week മുതൽ നമ്മൾ കൊല്ലം ജില്ലയിലും തിരുവനന്തപുരം ജില്ലയിലും തേനെടുത്തു തുടങ്ങും. എന്നാൽ ഈ വർഷം ഞങ്ങൾ ജനുവരി അവസാനം മുതൽ എടുത്തു തുടങ്ങി. അപ്പോൾ അങ്ങനെ എടുത്തു തുടങ്ങുമ്പോൾ ആ എടുക്കുന്ന തേൻ ഒരാഴ്ചയിൽ ഒരു ദിവസം എടുത്തു കഴിഞ്ഞാൽ മാർച്ച് ഏപ്രിൽ വരെ പോകും.
1: ഇപ്പോൾ സാർ സൂചിപ്പിച്ച മാതിരി 1 സെൻറ്റ് ഭൂമി ഇല്ലെങ്കിലും നമുക്ക് ഈ കൃഷി തുടങ്ങാം. ഇപ്പോൾ ഒരാൾ ആദ്യമായിട്ടൊരു തേനീച്ച കൃഷിയിലോട്ട് വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവർക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
2: അവരാദ്യം വേണ്ടത് നല്ല ഒരു ബീ കീപ്പറിൽ നിന്നായിരിക്കണം തേനീച്ച കൂട് കളക്ട് ചെയ്യേണ്ടത്. ഞാൻ എനിക്ക് ഒരു പ്രാവശ്യം പരാജയം പറ്റിയിട്ടുണ്ട്. എൻ്റെ വീടും സ്ഥലവും നഷ്ടപ്പെട്ട കൃഷിയാണ് ഒരു പ്രാവശ്യം തേനീച്ച വളത്തിൽ. തേനീച്ചക്ക് അസുഖം വന്നു, തേനീച്ചകളെല്ലാം നഷ്ടപ്പെട്ടു, ഗവൺമെൻറ്റിന് ഒരുപാട് സപ്ലൈ ഉണ്ട്. ഞാൻ ഹോർട്ടികോർപ്പിൻ്റെ അംഗീകൃത ഗവൺമെൻറ് ബ്രീഡറാണ്. ആ സമയത്ത് എനിക്ക് ഒരുപാട് നഷ്ടം വന്ന സമയത്ത് ഞാൻ ഈ അസുഖം വന്ന തേനീച്ചകളിൽ നിന്ന് കർഷകർക്ക് കൊടുത്ത് പറ്റിക്കാൻ നിന്നില്ല. പകരം ഞാൻ വെളിയിൽ നിന്ന് പലിശക്കൊക്കെ പൈസ എടുത്താണ് ഞാൻ വേറെ തേനീച്ചകളെ വാങ്ങി ഗവൺമെൻറ് സപ്ലൈ എല്ലാം ചെയ്തു തീർത്തു. ഇവിടെ നിന്ന് പറയുന്നത് നമ്മളൊരു കർഷകൻ ആദ്യമായിട്ട് വരുമ്പോൾ അവർക്ക് തേനീച്ചയെക്കുറിച്ച് എന്തോന്നും അറിയില്ല. അപ്പം അയാൾക്ക് കൊടുക്കേണ്ടത് നല്ല റാണിയും നല്ല വർക്കർ ബീസും ഉള്ള നല്ല പെട്ടിയാണ് കൊടുക്കുന്നതെങ്കിൽ അയാളെ കൃഷി നിലനിൽക്കും. പഴകിയ റാണിയും വയസ്സായ റാണിയും ഉള്ള

0: അടക്കമുള്ള അടകളുള്ള പെട്ടിയാണ് കിട്ടുന്നതെങ്കിൽ ആ സെറ്റ് പറന്നു പോകും, ആ വർഷം തേങ്ങ കിട്ടത്തില്ല. അപ്പോൾ അയാൾ പരാജയത്തിലേക്ക് പോകും. ഇതെൻ്റെ ഒരു അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ ഒരുപാട് കർഷകരെ കണ്ടിട്ടുണ്ട്. അപ്പം സത്യസന്ധമായി ചെയ്താൽ കോടികൾ കൊയ്യാൻ പറ്റുന്ന ഒരു ഏക കൃഷിയാണ് തേനീച്ച.
1: അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നല്ല തേനീച്ച കൂട് തന്നെ നമുക്ക് പ്രൊക്യൂർ ചെയ്യണം, അല്ലെങ്കിൽ വാങ്ങണം.
0: നല്ല പരിചയമുള്ള കർഷകരിൽ നിന്ന് നല്ല കൂട് നോക്കി വാങ്ങിക്കണം, നല്ല ക്വീനെ വാങ്ങിക്കണം. അമേരിക്കയിൽ നിന്നൊക്കെ ഞങ്ങളവിടെ സയൻറ്റിസ്റ്റുകൾ ഒരുപാട് വരാറുണ്ട്. അമേരിക്ക, റഷ്യ, ചൈന തുടങ്ങിയ പല രാജ്യങ്ങളിൽ നിന്ന് ഞങ്ങളവിടെ വിസിറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അവരൊക്കെ ഒരുപാട് എക്യുപ്മെൻറ്റ്സ് നമുക്ക് കൊണ്ടു തരാറുണ്ട്. അപ്പോൾ അവരിൽ നിന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയത് നല്ല ക്വീനെ ഉണ്ടാക്കുന്ന, ഇനി കേരളത്തിന് ആവശ്യം എന്ന് പറയുന്നത് നല്ല ക്വീനെ ഉണ്ടാക്കുന്ന ഒരു ബ്രീഡറെയാണ് കേരളത്തിന് ആവശ്യം. എപ്പിസറാന ഇൻഡിക എന്ന് പറയുന്ന ഇന്ത്യൻ തേനീച്ചയാണ് നമ്മൾ വളർത്തുന്നത്. ആ തേനീച്ചയിൽ തന്നെ 4014 കൂടെ എനിക്കുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ശരാശരി എൻ്റെ തേൻ ഉൽപ്പാദനം എന്ന് പറയുന്നത് 5 മുതൽ 10 കിലോ വരെയൊക്കെയാണ് കാർഷിക കോളേജ് പറയുന്നത്. 20 കിലോ വരെ കിട്ടാം. അപ്പം അതിൽ തന്നെ 40-ഉം 45 കിലോ കിട്ടുന്ന പെട്ടികളുണ്ട്,
1: കൂടുതലുണ്ട്,
0: കൂടുതലുണ്ട്. അതിൻ്റെ ക്വീനെ എടുത്തിട്ട് അതേപോലെ 40-ഉം 45 കിലോ കിട്ടിയ കൂട്ടിലെ ഡ്രോൺസിനെ കളക്ട് ചെയ്യണം. എന്നിട്ട് അതിനൊരു എപ്പിയറിൽ വെച്ചിട്ട്, വേറെ കൂടുകളൊന്നും ഇല്ലാത്ത എപ്പിയറിൽ കൊണ്ടുവച്ചിട്ട് അതിനെ ബ്രീഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന കുഞ്ഞുങ്ങൾ ഈ രണ്ടിൻ്റെയും സ്വഭാവമുള്ളതായിരിക്കും. ഇപ്പം ഞങ്ങളൊക്കെ ഇപ്പം ഞങ്ങൾ പെട്ടി വെച്ചിരിക്കുന്ന പറഞ്ഞാൽ 5-6 സൂപ്പറുകളാണ് വെച്ചിരിക്കുന്നത്. ഒരു സൂപ്പറിൽ നിന്ന് 3 കിലോയാണ് കിട്ടുന്നത്. 4, 5 സൂപ്പർ വെച്ച് കഴിഞ്ഞാൽ 4, 3, 12 കിലോ ഒരു സമയത്ത് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള നല്ല ക്വാളിറ്റിയുള്ള പെട്ടികളെ ഉണ്ടാക്കിയെടുക്കുകയാണ് നമ്മൾ കർഷകർ ചെയ്യേണ്ടത്. തേനീച്ചക്കൂട്ടിൽ എന്ന് പറയാൻ 3 തരം തേനീച്ചകളുണ്ടാവും. ക്യൂൻ ബി, വർക്കർ ബി, ഡ്രോൺ ബി. അതിൽ വേലക്കാരായിട്ടുള്ള വർക്കർ ബീസ് ആണ് പോയി തേനെല്ലാം കളക്ട് ചെയ്യുന്നത്. അവരിങ്ങനെ കൊണ്ടുവച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ തേനുൽപാദന സമയം മാർച്ച് ഏപ്രിൽ കഴിഞ്ഞാൽ മെയ് ജൂൺ ജൂലൈ ആഗസ്റ്റ് ഈ ക്ഷാമകാലത്ത് അതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് തേനും പൂമ്പൊടിയും ചേർന്ന ബീ ബ്രെഡ് എന്ന് പറയുന്ന ഒരു ആഹാരം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ തേൻ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് നമ്മൾ എടുത്തു കഴിയുമ്പം അതിൻ്റെ ചേമ്പറുകളിൽ ഇങ്ങനെ തട്ടുകെട്ടാട്ട് വെച്ച് തേനെല്ലാം എടുത്തു കഴിയുമ്പോൾ മഴക്കാലത്ത് കുടിക്കാൻ തേനില്ല. അപ്പോൾ അതിൻ്റെ കുഞ്ഞു ഉണ്ടാവുന്ന കുഞ്ഞുങ്ങൾക്ക് പഞ്ചസാര സിറപ്പ് കൃത്രിമമായിട്ട് നമ്മൾ കൊടുത്താണ് അവരെ വളർത്തുന്നത്. ഒരാഗസ്റ്റ് സെപ്റ്റംബർ ആകുമ്പോഴത്തേക്കും ഈ കൂടുകളിലെല്ലാം പൂമ്പൊടിയും ചെറുതായിട്ട് തേനും ഓണമൊക്കെ എടുക്കുന്ന സമയങ്ങൾ വരാൻ തുടങ്ങും. ആ സമയത്താണ് അതിനകത്ത് മടിയന്മാരായിട്ടുള്ള ഈച്ചകൾ ഉണ്ടാകുന്നത്. ആ സമയത്താണ് നമ്മൾ കോളനി ഡിവിഷൻ ചെയ്യുന്നത്,
1: മൾട്ടിപ്ലൈ ചെയ്യുന്നത്.
0: ഒരു കർഷകൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം തേനീച്ചകളെ വിൽക്കുകയും തേൻ വിൽക്കുകയും തേൻ്റെ മെഴുക് വിൽക്കുകയും ഒക്കെ ചെയ്താൽ മാത്രമേ അദ്ദേഹത്തിന് ഫീൽഡിൽ നന്നായിട്ട് പിടിച്ചിരിക്കാനായിട്ട് പറ്റും.
1: അപ്പോൾ താങ്കളൊക്കെ ഒരു കൂടി നിന്ന് എത്ര കൂടാണ് പിരിച്ചു വെക്കുന്നത്?
0: ഒരു കൂട്ടിൽ നിന്നും നമുക്കൊരു 5-6 കോളനി വരെയൊക്കെ ഡിവിഷൻ ചെയ്യാം. പിന്നെ നമ്മുടെ നൂതനമായ ടെക്നോളജി, നമുക്കുള്ള അറിവ് വെച്ചിട്ട് നമുക്കൊരു കൂടിൽ നിന്ന് 10-12 ഡിവിഷൻ ചെയ്ത കൂടുകളുണ്ട്. അത് വേറെ കൂടിൻ്റെ സഹായം വേണം. ക്യൂവിൻ്റെ വേറെ കൂട്ടിൽ നിന്നെടുക്കും, അട മാത്രം ഇവിടെ നിന്നെടുക്കും. ഇപ്പം ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ വർഷവും കുറേ മാസ്റ്റർ ക്യൂവിനുകളെ ഉണ്ടാക്കും. കാര്യം എൻ്റെ അനുഭവത്തിൽ അസുഖം വന്നാണ് ആദ്യം പറ്റി പോയത്. അത് ഇൻബ്രീഡിങ്, ഒരേ പേരൻസിൻ്റെ കുട്ടികൾ അല്ലെങ്കിൽ ഒരേ പേരൻസിൻ്റെ ഡ്രോൺസും അതിൻ്റെ ക്യൂവിനും തമ്മിൽ മേറ്റ് ചെയ്യുമ്പോഴാണ് ഇവിടെ രോഗങ്ങൾ കൂടുതലായിട്ടുണ്ടാകും.
1: 2-3 ജനറേഷൻ അങ്ങനെ പോകും.
0: അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് വെറൈറ്റി ആയിട്ടുള്ള രണ്ട്, ഇപ്പം 40 കിലോ തേൻ കെട്ടിയ ഒരു പെട്ടിയിൽ നിന്നുള്ള ഡ്രോൺസിനെയും 40 കിലോ പെട്ടിയ ഒരു കൂട്ടിൽ നിന്നുള്ള ക്യൂവിനെയും, ക്യൂവിനെ നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് ഒത്തിരി ഗുണങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ആർട്ടിഫിഷ്യൽ ക്യൂണ്ടെയറിങ്ങിലൂടെ നമുക്ക് 1000-ക്കണക്കിന് ക്യൂവിനെ ഒരു പെട്ടിയിൽ നിന്ന് 10,000-ക്കണക്കിന് ക്യൂവിനെ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. ആ ടെക്നോളജിയാണ് കേരളത്തിൽ ഇനി വരേണ്ടത്.
1: ഈ ടെക്നോളജിയൊക്കെ താങ്കൾക്ക് എവിടെ നിന്നാണ്
0: കിട്ടിയത്? എനിക്ക് അമേരിക്കയിൽ നിന്ന് വരുന്ന സയൻറ്റിസ്റ്റുകളും അവരൊക്കെയാണ് എനിക്ക് ഇതിനെ ഗ്രാഫ്റ്റ് ചെയ്യാനുള്ള ഉപകരണങ്ങളും. അത് ഇന്ത്യയിൽ അങ്ങനെ വളരെ വിരളമായിട്ടേ കിട്ടാനുള്ളൂ. എത്ര നല്ല ക്യൂവിനെ ഉണ്ടാക്കണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. എത്ര കിലോ തേൻ കിട്ടണം എന്ന് തീരുമാനിക്കുന്നത് തേനീച്ചകളെയല്ല, തേനീച്ചയെ വളർത്തുന്ന കർഷകനാണ്. കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ ഒരു 40 കിലോയോ 30 കിലോയൊക്കെ എടുക്കാൻ ഒരു പെട്ടി ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് തന്നെ സാധിക്കും. കൂട്ടിൽ ആ കർഷകൻ ചെയ്യുന്ന വർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരുപാട് സൂപ്പറുകൾ വെച്ച് അദ്ദേഹത്തിന് നന്നായിട്ട് തേനെടുക്കാനായിട്ട് കഴിയുന്നു.
1: ഇപ്പോൾ ഒരു പരിപാലനം എന്ന് പറയുമ്പം താങ്കൾ ആദ്യം സൂചിപ്പിച്ച് പെട്ടി നല്ലതായിരിക്കണം, ക്വീൻ നല്ലതായിരിക്കണം, അതിൻ്റെ കൂടെ കിട്ടുന്ന ഈച്ചകൾ നല്ലതായിരിക്കണം, പിന്നെ ട്രെയിനിങ് എന്തായാലും ആവശ്യമാണ്, നല്ലപോലെ ട്രെയിനിങ് എടുക്കണം. അത് കഴിഞ്ഞിട്ട് പരിപാലനം ചെയ്യുമ്പം രോഗങ്ങളിലൊക്കെ ഒരു പ്രതിസന്ധി ആവാറുണ്ടോ?
0: ഉണ്ട്. നമുക്ക് തേനീച്ച കൃഷിയിൽ ഏറ്റവും രോഗങ്ങൾ വരാതിരിക്കാൻ നോക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതിന് കാരണം എന്ന് പറയുന്നത് രോഗങ്ങൾ കൂടുതലും വരുന്നത് ഇതിൻ്റെ അടിപ്പലക വൃത്തിയാക്കാതിരിക്കുക. എപ്പിസറാന ഇൻഡിക എന്ന് പറയുന്ന ഇന്ത്യൻ തേനീച്ചയുടെ അടിപ്പലകയിൽ തേനും പൂമ്പൊടിയുടെ അംശങ്ങളും വാക്സിൻ്റെ അംശങ്ങളൊക്കെ വന്നു വീഴും. അത് കിടന്ന് പുഴുത്തിട്ട് അവിടെ നിശാശലഭത്തിൻ്റെ ഒരു വെള്ളശലഭത്തിൻ്റെ ഇത് കയറി മുട്ടയിട്ടിട്ട് ഈ മെഴുകൂഴുകൾ കയറി ഈ കൂട് നഷ്ടപ്പെട്ടു. അതാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന കൂട് നഷ്ടപ്പെട്ടു പോകുന്നതിന് ഒന്നാമത്തെ കാരണം. പിന്നെ രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തേനും പൂമ്പൊടിയും മഴക്കാലമാകുമ്പോൾ കിട്ടാത്ത സ്ഥലങ്ങളിൽ നമ്മുടെ തേനീച്ചക്കൂടുകൾ റബ്ബർ തോട്ടങ്ങളിലാണ് ഈ കർഷകർ കൂടുതലും വയ്ക്കുന്നത്. അപ്പോൾ ഡിസംബറിലേക്ക് റബ്ബർ തോട്ടത്തിലേക്ക് കൊണ്ടുപോകുക. ഡിസംബർ കഴിയുമ്പം നമ്മൾ അവിടെ നിന്നും തെങ്ങുള്ള സ്ഥലങ്ങളിലേക്ക് പെട്ടികളെ മാറ്റി വയ്ക്കണം. ഞാനാണെങ്കിൽ മൈഗ്രേറ്റ് ചെയ്തിട്ട് കർണാടകം വരെ പോകുന്നുണ്ട്. കർണാടകയുടെ ഗുണ്ടൽപേട്ടയിൽ ഞാൻ സൂര്യകാന്തി പാടത്ത് തേനെടുക്കാനായിട്ട് ഇറ്റാലിയൻ തേനീച്ചകളുമായിട്ട് പോയി. അപ്പം നമ്മൾ തേനീച്ച വെച്ച് കഴിഞ്ഞാൽ

0: 40% വിളവ് വർദ്ധിക്കും. വെള്ളരി വർഗ്ഗങ്ങളായാലും പച്ചക്കറികളായാലും ഒക്കെ 40%, തെങ്ങായിരുന്നാലും 40% വിളവ് വർദ്ധിക്കും.
1: തേനീച്ചക്കൂടിൽ നിന്ന് തേൻ മാത്രമല്ലല്ലോ താങ്കൾ സൂചിപ്പിച്ച് മെഴുകുണ്ട്, പിന്നെ മറ്റ് ഉൽപ്പന്നങ്ങളും എടുക്കാറുണ്ടോ?
0: നമുക്ക് ഒരു തേനീച്ച വളർത്തുന്ന ഒരു കർഷകന് 6 തരം ഉൽപ്പന്നങ്ങളാണ് നമുക്ക് തേനീച്ചക്കൂട്ടിൽ നിന്ന് കിട്ടുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കിട്ടുന്നത് നമുക്ക് ബീ വനം, തേനീച്ചയുടെ വിഷം എടുക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഇന്ത്യയിൽ ഡെവലപ്പായിട്ടില്ല. അതുപോലെ തന്നെ പ്രൊപ്പോളിഷ് എന്ന് പറയുന്ന ഒരു തരം പശ എടുക്കാൻ പറ്റും. പിന്നെ മെഴുക് കിട്ടും, തേൻ കിട്ടും. തേനീച്ചയുടെ റാണിയാകാൻ പോകുന്ന പുഴുവിന് കൊടുക്കുന്ന തേനീച്ചയുടെ തലച്ചോറിൻ്റെ ഗ്രന്ഥിയിൽ നിന്ന് ഊറി വരുന്ന റോയൽ ജെല്ലി എന്ന് പറയുന്ന ഒരു പദാർത്ഥം കിട്ടും. പൂമ്പൊടി കിട്ടും. അതിൽ നമ്മൾ കേരളത്തിൽ ആശ്രയിക്കുന്നു ഒന്ന് മെഴുക്, ഒന്ന് തേൻ. പൂമ്പൊടി ചില കർഷകരെടുക്കുന്നുണ്ട്.
1: പിന്നെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയാണ് താങ്കൾ?
0: മൂല്യവർദ്ധന നമുക്ക് ബി വാക്സ് കൊണ്ടിട്ട്, ബി വാക്സ് ഒരു കൂട്ടിൽ നിന്നും 150 മുതൽ 200 ഗ്രാം മെഴുകാണ് കിട്ടുന്നത്. ഞാനൊക്കെ ഏകദേശം ഒരു 4 ലക്ഷം 3.5 ലക്ഷം രൂപയ്ക്കൊക്കെ മെഴുക് വിൽക്കുന്ന ആൾക്കാരാണ്. മെഴുക് കൊണ്ട് നമുക്ക് ബാം ഉണ്ടാക്കാം, ചുണ്ട് പിടിച്ചുവിട്ടുന്നതിനും കാല് പിടിച്ചുവിട്ടുന്നതിനൊക്കെയുള്ള. ഉരുക്ക് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കേണ്ടത്, അല്ലെങ്കിൽ സാധാ വെളിച്ചെണ്ണ കനച്ചു. പിന്നെ നമ്മളിപ്പോൾ കഴിക്കുന്ന പാനീയങ്ങളെല്ലാം തന്നെ കെമിക്കൽ ചേർത്ത പാനീയമാണ്. നമുക്ക് ഹണിക്കോള ഉണ്ടാക്കാം. 145 മില്ലിലിറ്റർ വെള്ളവും 35 മില്ലിലിറ്റർ തേനും 15 മില്ലിലിറ്റർ നാരങ്ങ നീരും 5 മില്ലിലിറ്റർ ഇഞ്ചി നീരും ചേർത്താൽ 200 ml കിട്ടും. ഇതൊരു ഹണിക്കോളയുടെ അളവാണ്. ഇതിൽ നമുക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ ഇഞ്ചി നീര് കൂടുതൽ ചേർക്കാം, മധുരം കൂടുതൽ വേണമെങ്കിൽ തേൻ കൂടുതൽ ചേർക്കാം. ഞങ്ങളവിടെ വരുന്ന ഓഫീസേഴ്സിനെല്ലാം ഞങ്ങൾ കൊടുക്കുന്നത് ഹണിക്കോളയാണ്.
1: ഇതൊക്കെ ഒഴിച്ച് താങ്കൾ കർഷകർക്ക് വേണ്ടി ട്രെയിനിങ് പരിപാടിയൊക്കെ ചെയ്യാറുണ്ട്?
0: ഞാൻ ഒരു വർഷം ഏകദേശം ഒരു 10-30 ട്രെയിനിങ്, ഹോർട്ടികോർപ്പിൻ്റെ ബ്രീഡറായ സമയത്ത് 100 കണക്കിന് ട്രെയിനിങ് കൊടുക്കുക. അപ്പം ഞാൻ എൻ്റെ സ്വന്തം റിസ്കിൽ ട്രെയിനിങ് കൊടുത്ത് പിന്നെ കാർഷിക കോളേജിൻ്റെ ക്ലാസ് എടുക്കാനായിട്ടൊക്കെ പോകും. കാർഷിക കോളേജിൽ ഒത്തിരി ട്രെയിനിങ് കിട്ടാറുണ്ട്, കൃഷി ഭവനുകളിലൊക്കെ ക്ലാസ് എടുക്കാനായിട്ട്.
1: സാധ്യതകളെക്കുറിച്ച് താങ്കളെടുത്ത് ചോദിച്ചാൽ ഒരു ഷോർട്ടിൽ എന്താ പറയാനാണ് ഉദ്ദേശിക്കുന്നത്?
0: തേനീച്ച വളർത്തലിലേക്ക് വരുമ്പം നമ്മൾ പാലിക്കേണ്ടത് 1 സത്യസന്ധത, നല്ല കോളനി, നമ്മൾ ക്വാളിറ്റിയുള്ള സാധനം കൊടുക്കുക. 2 കൃത്യസമയത്ത് കൊടുക്കുക, സത്യസന്ധമായിട്ട് ഒരു മായവും ചേർക്കാതെ സാധനം കൊടുക്കുക. അവരെ വിശ്വാസത്തിലെടുക്കാൻ വേണ്ടി അവരുടെ മുമ്പിൽ വെച്ച് വേണമെങ്കിലും തേൻ എക്സ്ട്രാക്ട് ചെയ്ത് കൊടുക്കാൻ പഠിക്കുക. അങ്ങനെയുള്ള ഒരാളിന് ഒരിക്കലും പരാജയപ്പെടാത്ത ഒരു കൃഷിയാണ് തേനീച്ച വളർത്തൽ. ആദ്യ വർഷം മുടക്കുന്ന പൈസ അതിനെ ഡബിളായി ആദ്യ വർഷം തന്നെ തിരിച്ചു കിട്ടുന്ന ഏക കൃഷിയാണ് തേനീച്ച വളർത്തൽ. പിന്നെ എനിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. എൻ്റെ മനസ്സിന് ഇപ്പോൾ ഒരു നല്ല പ്രോസസ്സിംഗ് പ്ലാന്റ് വരണം, നല്ല ട്രെയിനിങ് സെൻറ്റർ വരണം, നല്ല ക്വീനെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ബ്രീഡറാവുക എന്നതാണ് എൻ്റെ ലക്ഷ്യം.
1: നമ്മുടെ ആശംസകൾ താങ്കളുടെ കൂടെയുണ്ട്. അത്ര സമയം നമ്മോടൊപ്പം ചെലവഴിച്ച് ഒരു എക്സ്പീരിയൻസ് താങ്കളുടെ നമ്മോടൊപ്പം ഷെയർ ചെയ്ത് വളരെ നന്ദി.
0: ഓക്കെ, താങ്ക് യു സർ.
2: സംസ്ഥാന അവാർഡ് ജേതാവായ തേനീച്ച കർഷകൻ ശ്രീ RS ഗോപകുമാറിന്റെ അനുഭവങ്ങൾ ശ്രോതാക്കൾ ശ്രദ്ധാപൂർവ്വം കേട്ടല്ലോ. അദ്ദേഹത്തോട് ഇതുവരെ സംസാരിച്ചത് ഷിബു ജോർജ്. ശ്രീ ഗോപകുമാറിന്റെ ഫോൺ നമ്പർ പറയാം: 9447585258. നമ്പർ ഒരിക്കൽ കൂടി പറയാം: 9447585258.
3: അറിയിപ്പ്: നാളികേര വികസന ബോർഡ് നടപ്പിലാക്കുന്ന സുസ്ഥിര ഉൽപാദനക്ഷമതാ വർധനവിനുള്ള സമഗ്ര കേര വികസന പദ്ധതിയിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. സംസ്ഥാനത്ത് നാളികേര കൃഷിയുടെ ഉൽപാദനവും ഉൽപാദനക്ഷമതയും മെച്ചപ്പെടുത്തുന്നതിനൊപ്പം കേര കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുകയും സുസ്ഥിര കൃഷി രീതികൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. പുതുതായി രൂപീകരിക്കുന്ന കേര കർഷക കൂട്ടായ്മകൾക്കും ബോർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കർഷക ഉൽപാദക സംഘങ്ങൾക്കും ഈ പദ്ധതിയിലേക്ക് നേരിട്ട് അപേക്ഷിക്കാം. കൃഷിഭവനുകൾ, ICAR, KAU, KVK തുടങ്ങിയ കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾക്കും നാളികേര വികസന ബോർഡിൽ സജീവ രജിസ്ട്രേഷനുള്ള കർഷക ഉൽപാദക ഫെഡറേഷനുകൾക്കും നാളികേര ഉൽപാദക കമ്പനികൾക്കും നാളികേര ക്ലസ്റ്റർ തിരഞ്ഞെടുത്ത് ഈ പദ്ധതി നടപ്പിലാക്കുവാനുള്ള ഏജൻസികളായി അപേക്ഷ നൽകാം. ക്ലസ്റ്റർ അടിസ്ഥാനത്തിൽ ഉൽപാദന വർധനവിനുള്ള പ്രവർത്തനങ്ങൾ, ശാസ്ത്രീയ പരിപാലന രീതികൾ എന്നിവ നടപ്പിലാക്കും. ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായി ശുപാർശ ചെയ്തിട്ടുള്ള രാസ ജൈവ വളങ്ങളും വിതരണം ചെയ്യും. അതാത് പ്രദേശങ്ങൾക്ക് അനുയോജ്യമായ ഇടവിളകളുടെ നടീൽ വസ്തുക്കളും കർഷകർക്ക് നൽകും. ഈ പദ്ധതിയിലേക്ക് അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി 22 മാർച്ച് 5 മണി വരെയാണ്.

0: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവെക്കാം. നിങ്ങൾക്കറിയാമോ,
1: കുടങ്ങൽ തലച്ചോറിലെ കോശങ്ങളെ പുനരുജ്ജീവിപ്പിക്കാനും പഠിക്കുന്ന കുട്ടികളിൽ ഓർമ്മശക്തിയും ഏകാഗ്രതയും വർദ്ധിപ്പിക്കാനും സഹായിക്കുന്ന ഒന്നാണ്. സന്ധികളിലെ നീരും വേദനയും കുറയ്ക്കുന്നതിനും സന്ധിവാദത്തിനും നല്ലൊരു ഔഷധമായി ഇത് ഉപയോഗിച്ചു വരുന്നു. ചർമ്മരോഗങ്ങൾ, വ്രണങ്ങൾ എന്നിവയ്ക്ക് കുടങ്ങലിന്റെ ഇല അരച്ചു പുരട്ടുന്നത് ഉത്തമമാണെന്ന് വിദഗ്ധർ പറയുന്നു. കുടൽ സംബന്ധമായ രോഗങ്ങൾ മാറ്റാനും ശരീരകാന്തി വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കുന്നതായി കണ്ടുവരുന്നു. രക്തസമ്മർദ്ദം ക്രമീകരിക്കാനും നാഡീവ്യൂഹത്തിന്റെ ആരോഗ്യത്തിനും ഇത് ഉത്തമമാണെന്ന് പറയപ്പെടുന്നു. കുടങ്ങലിന്റെ ഇല വെളിച്ചെണ്ണ കാച്ചി തേച്ചാൽ മുടി വളർച്ചയ്ക്കും തലച്ചോറിന്റെ ആരോഗ്യത്തിനും ഫലപ്രദമാണ്. കുടങ്ങലിന്റെ ഇല തോരൻ വെച്ച് കഴിക്കാവുന്നതാണ്. ഇല പച്ചയ്ക്ക് ചവച്ചരച്ച് കഴിക്കാവുന്നതുമാണ്. ഇതിന്റെ ഇലയിട്ട് വെള്ളം തിളപ്പിച്ചും കുടിക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഗർഭിണികൾ

0: മറ്റ് ഗുരുതര രോഗങ്ങളുള്ളവർ എന്നിവർ ഇത് ഉപയോഗിക്കുന്നതിന് മുൻപ് ഒരു ആയുർവേദ ഡോക്ടറുടെ നിർദ്ദേശം തേടേണ്ടതാണ്.
1: പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന. ജലം കൃഷിയുടെ ജീവനാഡിയാണ്. കൃഷിയിൽ ജലസേചനത്തിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കാനും കാർഷിക ഉൽപ്പാദനം ഉറപ്പാക്കാനും ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാന പദ്ധതിയാണ് പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന, ചുരുക്കത്തിൽ PMKSY. ഹർ ഖേത് കോ പാനി, എല്ലാ വയലുകൾക്കും വെള്ളം എന്നതാണ് ഈ പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം. പൊതുവെ കൃഷി എപ്പോഴും വലിയ തോതിൽ മൺസൂണിനെ ആശ്രയിച്ചിരിക്കുന്നു. അനിശ്ചിതമായ മഴയും വരൾച്ചയും ജലക്ഷാമവും കർഷകർക്ക് വലിയ വെല്ലുവിളികളാണ്. പുതിയ ജലസേചന സ്രോതസ്സുകൾ സൃഷ്ടിക്കുക, നിലവിലുള്ളവ ശക്തിപ്പെടുത്തുക, ജലം ഫലപ്രദമായി ഉപയോഗിക്കുക എന്നിവയിലൂടെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാണ് PMKSY ലക്ഷ്യമിടുന്നത്. പെർ ഡ്രോപ്പ് മോർ ക്രോപ്പ് ഡ്രിപ്പ്, സ്പ്രിംഗ്ലർ തുടങ്ങിയ സൂക്ഷ്മ ജലസേചന രീതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ വെള്ളം പാഴാക്കൽ കുറയ്ക്കുകയും ജല ഉപയോഗക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. കുറച്ച് വെള്ളം ഉപയോഗിച്ച് കൂടുതൽ വിളവുണ്ടാക്കാൻ ഇതിലൂടെ കർഷകർക്ക് സാധിക്കുന്നു. അതോടൊപ്പം കൃഷിച്ചെലവ് കുറയുകയും വരുമാനം മെച്ചപ്പെടുകയും ചെയ്യുന്നു. മഴവെള്ള ശേഖരണം, വാട്ടർഷെഡ് വികസനം, പരമ്പരാഗത ജലാശയങ്ങളുടെ നവീകരണം എന്നിവയ്ക്കും ഈ പദ്ധതി പിന്തുണ നൽകുന്നു. ഇതിലൂടെ ഭൂഗർഭ ജലനില പുനഃസ്ഥാപിക്കാനും കാലാവസ്ഥാ വ്യതിയാനങ്ങളെ നേരിടാനുള്ള കർഷകരുടെ ശേഷി വർദ്ധിപ്പിക്കാനും കഴിയും. വിവിധ വകുപ്പുകളുടെ ഏകോപിത പ്രവർത്തനത്തിലൂടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ചുരുക്കത്തിൽ, പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന ജലസേചന സൗകര്യങ്ങൾ മാത്രം നൽകുന്ന ഒരു പദ്ധതിയല്ല. ഇന്ത്യൻ കൃഷിയുടെ ഭാവി സുരക്ഷിതമാക്കുന്ന ഒരു ഭാവി കാഴ്ചപ്പാടാണ് ഇത്. സമയബന്ധിതവും കാര്യക്ഷമവുമായ ജലസേചനം ഉറപ്പാക്കുന്നതിലൂടെ കർഷകരെ ശക്തിപ്പെടുത്തുകയും സ്ഥിരതയുള്ള കാർഷിക വികസനം കൈവരിക്കാനും ഈ പദ്ധതി സഹായിക്കുന്നു. ഇന്ന് തന്നെ ഈ പദ്ധതിയെക്കുറിച്ചുള്ള ബോധവൽക്കരണം വ്യാപിപ്പിക്കാം. ഇന്ന് സംരക്ഷിക്കുന്ന ഓരോ തുള്ളി വെള്ളവും നാളെയുടെ ഭക്ഷ്യസുരക്ഷയാണ്.
0: ഇനി ഇന്നത്തെ പരിപാടിയുടെ തുടക്കത്തിൽ ശ്രോതാക്കളോട് ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതായിരുന്നു, തേനീച്ചകൾക്ക് എത്ര കണ്ണുകളുണ്ട്? തേനീച്ചകൾക്ക് ആകെ 5 കണ്ണുകളുണ്ട്. 2 വലിയ കണ്ണുകൾ വസ്തുക്കൾ കാണാനായി ഉപയോഗിക്കുമ്പോൾ തലയുടെ മുകളിലെ 3 ചെറിയ കണ്ണുകൾ വെളിച്ചവും ദിശയും തിരിച്ചറിയാൻ സഹായിക്കുന്നു. ഉത്തരം വ്യക്തമായല്ലോ. എങ്കിൽ നമുക്ക് ഇന്നത്തെ പരിപാടിയിൽ നിന്നും വിട പറയാം. പരിപാടി ശ്രദ്ധാപൂർവം കേട്ട എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹത്തോടെ നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം കൃഷ്ണ ദിലീപ്.
2: വയലും വേടും സമാപിക്കുന്നു.
3: ആകാശവാണി തൃശൂർ.

0: ആകാശവാണി തൃശൂർ ഗ്രാമക്ഷേമ വാർത്തകൾ. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ഈ പഠന കേന്ദ്രം സോയിൽ ഹെൽത്ത് മാനേജ്മെന്റ് എന്ന ഓൺലൈൻ പഠന സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 6 മാസമാണ് കോഴ്സിന്റെ ദൈർഘ്യം. ഇംഗ്ലീഷ് ഭാഷയാണ് പഠനമാധ്യമം. 50% മാർക്കോടുകൂടി SSLC അഥവാ തത്തുല്യ വിദ്യാഭ്യാസമാണ് ഏറ്റവും കുറഞ്ഞ യോഗ്യത. താൽപ്പര്യമുള്ളവർ www.clkau.in എന്ന വെബ്സൈറ്റിലെ ഈ കൃഷി പാഠശാല മുഖേന രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. കോഴ്സ് ആരംഭിക്കുന്ന തീയതി ഈ മാസം 15. ജൂൺ 15 ശേഷം പുതിയ രജിസ്ട്രേഷനുകൾ സ്വീകരിക്കുന്നതല്ല. കൂടുതൽ വിവരങ്ങൾ പ്രസ്തുത വെബ്സൈറ്റിൽ ലഭ്യമാണ്. സംശയങ്ങൾക്ക് 04872438567 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ ആവർത്തിക്കാം: 04872438567. കേരളത്തിൽ താപനില ഉയർന്നു തന്നെ നിൽക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ കാർഷിക രംഗത്ത് അനുവർത്തിക്കാവുന്ന മുൻകരുതലുകളും പരിപാലന മുറകളും പ്രതിപാദിക്കുന്നു. കാർഷിക പ്രവർത്തനങ്ങൾ പകൽ 12 മുതൽ 3 വരെയുള്ള സമയത്ത് ഒഴിവാക്കേണ്ടതാണ്. രാസ കീടനാശിനികൾ ഒരു കാരണവശാലും ഈ സമയത്ത് പ്രയോഗിക്കാൻ പാടുള്ളതല്ല. ഭൂമിക്ക് ആവരണം എന്ന നിലയ്ക്ക് ഉണങ്ങിയ തെങ്ങോലകൾ, തൊണ്ട്, വില അവശിഷ്ടങ്ങൾ എന്നിവ ഉപയോഗിച്ച് പുതയിടുന്നത് അനുവർത്തിക്കേണ്ടതാണ്. മണ്ണിലുള്ള ഈർപ്പം നഷ്ടപ്പെടാതിരിക്കുന്നതിന് സഹായകരമാവുന്ന വിധം ഒരു പുതപ്പിന്റെ ധർമ്മം നിർവഹിക്കുകയാണ് ഇത് ചെയ്യുന്നത്. ബാഷ്പീകരണം മൂലം ജലം നഷ്ടപ്പെട്ടു പോകുന്നതും ഇതുമൂലം പരിമിതപ്പെടുന്നു. ജൈവാവശിഷ്ടങ്ങൾ ഒരു കാരണവശാലും കത്തിക്കരുത്. തീയിടുന്നത് അന്തരീക്ഷ താപനിലയും മണ്ണിലെ താപനിലയും ക്രമാതീതമായി ഉയരുന്നതിനും അനുബന്ധ പ്രശ്നങ്ങൾക്കും ഇടയാക്കും. ചപ്പുചവറുകൾ പുതയിടലിനായി മാത്രം ഉപയോഗിക്കുക. വേനൽക്കാല ഉഴവ്, മേൽമണ്ണ് ചെറുതായി ഇളക്കിയിടുന്ന വേനൽ മഴയിൽ നിന്നും ലഭിക്കുന്ന ജലം മണ്ണിൽ തന്നെ സംഭരിച്ച് നിർത്താനുള്ള നല്ലൊരു മാർഗമാണ്. ഇതിനായി തെങ്ങിൻ തോപ്പുകളിലും മറ്റും വേനൽക്കാല ഉഴവ് അനുവർത്തിക്കാം. വേനൽ മഴ ലഭിച്ചതിനു ശേഷം പയർവർഗ വിളകൾ വിതയ്ക്കുന്നത് ഏറെ ഗുണം ചെയ്യും. കമുകിൻ തടികളിൽ, പ്രത്യേകിച്ച് സൂര്യപ്രകാശം നേരിട്ട് തട്ടുന്ന സ്ഥലങ്ങളിൽ കുമ്മായം പൂശുക. കണിക ജലസേചന രീതി അവലംബിക്കുക. കമുകിൻ തടങ്ങളിൽ കരിയിലയും മറ്റും ഉപയോഗിച്ച് പുതയിടുക. കമുകിൻ തൈകൾക്ക് തണൽ കൊടുക്കേണ്ടതാണ്. ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിച്ചു.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില
2: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
1: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
3: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരവും. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോണ്ടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
4: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
5: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
6: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
7: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
8: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹേ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭീ കിസി കേ സഹാരേ കി സറൂറത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭീ ഗൗരവ് കേ സാത്ത് ബിതാ സകോ.
7: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.

ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു.

0: പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 5 രാജ്യങ്ങളിലേക്കുള്ള സന്ദർശനത്തിന് വെള്ളിയാഴ്ച തുടക്കമാകും. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യത്തിലും രാജ്യത്ത് ആഭ്യന്തര LPG ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ സാധിച്ചതായി കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. രാജ്യത്തുടനീളമുള്ള കോടതികളുടെ നവീകരണത്തിനായി ഉന്നതതല സമിതിയെ നിയോഗിച്ച് സുപ്രീംകോടതി. വിശദമായ റിപ്പോർട്ട് ഈ വർഷം ഓഗസ്റ്റ് 31 സമർപ്പിക്കണം. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാൻ സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളുമായി ചർച്ച നടത്തി കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. തമിഴ്നാട് നിയമസഭയിൽ വിശ്വാസ വോട്ടെടുപ്പ് നാളെ. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഗുജറാത്ത് ടൈറ്റൻസിനെ ബാറ്റിംഗിനയച്ചു. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 UAE, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി സന്ദർശനത്തിന് വെള്ളിയാഴ്ച തുടക്കമാകുമെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാനുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുമെന്ന് അദ്ദേഹം ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
1: പടാവ് പ്രധാനമന്ത്രി കാ സംയുക്ത അറബ് അമീരാത് കാ ഹോഗാ. സംയുക്ത അറബ് അമീരാത് കെ സാത്ത് ഹമാരേ ബഹുയാമേ റിഷ്തേ ഹൈ ലേക്കിൻ ഉസ്മേ ഊർജാ സുരക്ഷ ബഹുത് അഹം ഏക ഉസ്കാ ഭാഗ്യ ഹൈ. ഊർജാ സുരക്ഷ പർ ബാത്ചീത് ഹോഗി, കൈസേ ഇസ്കോ ഓർ വ്യാപക് കിയാ ജായ്. ഊർജാ സുരക്ഷ ഹമാരി ഹൈ, ഉസ്കോ ഹം മജ്ബൂത് കർ സകേ. ഉസ്കെ അലാവേ ജോ 4 ദേശ് ഹൈ, നോർഡിക് സമിറ്റ് ഹോനേ വാലാ ഹൈ, നോർവേ കി യാത്ര ഹൈ, സ്വീഡൻ കി യാത്ര ഹൈ, ഇറ്റലി കി യാത്ര, നെതർലൻഡ്സ് കി യാത്ര. ഇന്നോവേഷൻ ഇക്കോ സിസ്റ്റം മേ ഭാരത് മേ ബഹുത് കാം ഹോ റഹാ ഹൈ ഓർ ക്ലീൻ എനർജി ടെക്നോളജീസ് മേ യേ ലോഗ് ഓർ ഗ്രീൻ ട്രാൻസിഷൻ മേ കാഫി ആഗേ ഹൈ. തോ ഇൻ സഭി മുദ്ദേ പർ ഹമാരി ബാത്ചീത് ഹോഗി. വികസിത ഭാരത് കി തരഫ് ഹംകോ ലേ ആതാ ഹൈ, ഉസ്കോ കൈസേ മജ്ബൂത് കിയാ ജായേഗാ. യേ പ്രധാനമന്ത്രി കേ ദൗറേ കാ ഏക് മുഖ്യ ആധാർ ഹൈ.
0: സന്ദർശനത്തിന്റെ 2 നെതർലാൻഡ്സിലെത്തുന്ന ശ്രീ മോദി വില്യം അലക്സാണ്ടർ രാജാവുമായും രാജ്ഞിയുമായും പ്രധാനമന്ത്രി റോബ് എട്ടനുമായും കൂടിക്കാഴ്ച നടത്തും. ഞായറാഴ്ച സ്വീഡനും തുടർന്ന് നോർവേയും ഇറ്റലിയും പ്രധാനമന്ത്രി സന്ദർശിക്കും. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന് ഇന്ത്യ ആതിഥേയത്വം വഹിക്കും. ഈ മാസം 14-15 നടക്കുന്ന യോഗത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയ്ശങ്കറാണ് അധ്യക്ഷത വഹിക്കുന്നത്. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരും അംഗരാജ്യങ്ങളിൽ നിന്നും പങ്കാളി രാജ്യങ്ങളിൽ നിന്നുമുള്ള പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അവർ സന്ദർശിക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. ലോക നഴ്സ് ദിനത്തോടനുബന്ധിച്ച് ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗേൾ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. നഴ്സിംഗ് മേഖലയിൽ വിശിഷ്ട സംഭാവനകൾ നൽകിയ 15 പുരസ്കാരം ഏറ്റുവാങ്ങി. കേരളത്തിൽ നിന്നും ലക്ഷദ്വീപിൽ നിന്നുമായി 3 ഇക്കുറി അവാർഡ് നേടിയത്. തിരുവനന്തപുരം പാങ്ങപ്പാറ ഹെൽത്ത് സെന്ററിലെ സീനിയർ നഴ്സിംഗ് ഓഫീസർ മഞ്ജുമോൾ VS, ദാദ്ര നഗർ ഹവേലി നമോ ഹോസ്പിറ്റൽ അസിസ്റ്റന്റ് നഴ്സിംഗ് സൂപ്രണ്ട് ദീപ ബിജു, ലക്ഷദ്വീപ് ഗവൺമെന്റ് ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിലെ നഴ്സിംഗ് ഓഫീസർ ഐഷ ബിബി എന്നിവർ പുരസ്കാര ജേതാക്കളിൽ ഉൾപ്പെടുന്നു. രാജ്യത്തുടനീളമുള്ള കോടതികളുടെ നവീകരണത്തിനായി ഉന്നതതല സമിതിയെ നിയോഗിച്ച് സുപ്രീംകോടതി. സമിതിയുടെ വിശദമായ റിപ്പോർട്ട് പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതി അംഗമായ സഞ്ജീവ് സന്യാലിന് ഈ വർഷം ഓഗസ്റ്റ് 31 സമർപ്പിക്കണം. ഇതു സംബന്ധിച്ച വിശദമായ രൂപരേഖ തയ്യാറാക്കുന്നതിനും 40 മുതൽ 50 കോടി രൂപ വരെ സർക്കാർ വിഹിതം നേടിയെടുക്കുന്നതിനുമാണ് സുപ്രീംകോടതി ജസ്റ്റിസ് അരവിന്ദ് കുമാറിന്റെ നേതൃത്വത്തിൽ ജുഡീഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ അഡ്വൈസറി കമ്മിറ്റി രൂപീകരിക്കുന്നതെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് പറഞ്ഞു. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യത്തിലും രാജ്യത്ത് ആഭ്യന്തര LPG ഉൽപ്പാദനം പ്രതിദിനം ഏകദേശം 36,000 നിന്ന് 54,000 വർദ്ധിപ്പിക്കാൻ സാധിച്ചതായി കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി. ന്യൂഡൽഹിയിൽ ഇന്ന് നടന്ന വാർഷിക ബിസിനസ് ഉച്ചകോടി 2026 അഭിസംബോധന ചെയ്യവെയാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്.
2: Our LPG, which you use in kitchens, about 60% used to come from the Strait of Hormuz. Now, we had to make arrangements. Our domestic production of LPG prior to the crisis was 35,000 or 36,000 metric tons per day. We ramped up our domestic production to 54,000 metric tons. This by itself is a mind-boggling thing.
0: 2020 ദേശീയ വിദ്യാഭ്യാസ നയത്തിലൂടെ മാതൃഭാഷ, ഇന്ത്യൻ വിജ്ഞാന പാരമ്പര്യം, നിർമ്മിത ബുദ്ധി എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള ഗവേഷണവും നവീകരണവും കേന്ദ്ര സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ഇന്ത്യൻ കൌൺസിൽ ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ച് ICSSR അൻപത്തിയെട്ടാമത് സ്ഥാപക ദിനാഘോഷത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി ആരെന്ന് സംബന്ധിച്ച തീരുമാനം എടുക്കുന്നതിന് മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം ആരാഞ്ഞ് കോൺഗ്രസ് ഹൈക്കമാൻഡ്. KPCC മുൻ അധ്യക്ഷന്മാരുടെയും വർക്കിംഗ് പ്രസിഡന്റുമാരുടെയും അഭിപ്രായമാണ് നേതൃത്വം ആരാഞ്ഞത്. നിയമസഭാ തെരഞ്ഞെടുപ്പ്

0: ഫലം പുറത്തു വന്ന് 8 ദിവസം പിന്നിടുന്ന സാഹചര്യത്തിൽ അന്തിമ തീരുമാനം അധികം വൈകാതെ ഉണ്ടാകുമെന്നാണ് സൂചനകൾ. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. 30 അംഗ നിയമസഭയിൽ 18 സീറ്റ് നേടിയാണ് NDA സഖ്യം പുതുച്ചേരിയിൽ തുടർ ഭരണം ഉറപ്പിച്ചത്. അതേസമയം അസം മുഖ്യമന്ത്രിയായി ഹിമന്ത ബിശ്വ ശർമ്മ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഖാനപാരയിൽ നടന്ന ചടങ്ങിൽ 4 മന്ത്രിമാരും മുഖ്യമന്ത്രിക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ പ്രമുഖർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു. തമിഴക വെറ്ററി കഴകം നേതാവ് JDC പ്രഭാകറിനെ തമിഴ്നാട് നിയമസഭാ സ്പീക്കറായി തെരഞ്ഞെടുത്തു. സ്പീക്കർ സ്ഥാനത്തേക്ക് എതിരില്ലാതെയാണ് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടത്. നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ മുഖ്യമന്ത്രി ജോസഫ് വിജയ്ക്ക് നാളെ വരെയാണ് സമയം. തമിഴ്നാട് നിയമസഭയിലെ വിശ്വാസ വോട്ടെടുപ്പിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് വിലക്കിയ മദ്രാസ് ഹൈക്കോടതി ഉത്തരവിനെതിരെ TVK നിയമസഭാംഗം R. ശ്രീനിവാസ സേതുപതി സമർപ്പിച്ച ഹർജി പരിഗണിക്കാൻ സുപ്രീംകോടതിയുടെ അനുമതി. കേസ് നാളെ പരിഗണിക്കാനാണ് സുപ്രീംകോടതി ബെഞ്ച് അനുമതി നൽകിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: 3 മുതൽ 8 വരെയുള്ള ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കായി NCERTയും CBSEയും കമ്പ്യൂട്ടേഷണൽ തിങ്കിങ്ങും നിർമ്മിത ബുദ്ധിയും അടക്കമുള്ള വിഷയങ്ങളിൽ പുതിയ പാഠ്യപദ്ധതി അവതരിപ്പിച്ചതായി കേന്ദ്ര സർക്കാർ. വേനൽക്കാല അവധിക്കാലത്ത് അധ്യാപകർക്ക് ഇതിൽ പരിശീലനം നൽകുമെന്നും സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പ് സെക്രട്ടറി സഞ്ജയ് കുമാർ പറഞ്ഞു. 9, 10, 11, 12 ക്ലാസുകൾക്കായി NCERT ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പാഠപുസ്തകങ്ങൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം അറിയിച്ചു. 2030 ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിന് മുന്നോടിയായി കായിക മേഖലയുമായി ബന്ധപ്പെട്ട രാജ്യത്തെ ജനങ്ങളുടെ മനോഭാവം, സർഗാത്മകത, യുവാക്കളുടെ പങ്കാളിത്തം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ മൈ ഭാരതുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന 3 സംരംഭങ്ങൾക്ക് തുടക്കമായി. വിശദാംശങ്ങളിലേക്ക്.
2: കോമൺവെൽത്ത് ഗെയിംസ് 2030 ടോർച്ച് ഡിസൈൻ മത്സരം, CWG റീൽ ചലഞ്ച്, കോമൺവെൽത്ത് ഗെയിംസ് ക്വിസ് എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുവെന്ന് യുവജനകാര്യ കായിക മന്ത്രാലയം അറിയിച്ചു. എല്ലാ മൈ ഭാരത് ഉപയോക്താക്കൾക്കും മത്സരങ്ങളിൽ പങ്കെടുക്കാം. ഈ വർഷം സെപ്റ്റംബർ 26 വരെ ക്വിസിൽ പങ്കെടുക്കാം. എല്ലാ ആഴ്ചയും മികച്ച 5 വിജയികളെ പ്രഖ്യാപിക്കും. ഇന്ത്യയിലെ കായിക പ്രസ്ഥാനത്തിൽ കൂടുതൽ പൊതുജന പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രാലയം അറിയിച്ചു. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ 2030 ഒക്ടോബറിലാണ് കോമൺവെൽത്ത് ഗെയിംസ് നടക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേരളത്തിലും മാഹിയിലും അടുത്ത 5 ദിവസം ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മറ്റന്നാൾ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. അതേസമയം മലപ്പുറം മങ്കടയിൽ ഇടിമിന്നലേറ്റ് 4 മരണം. പരിക്കേറ്റ 2 പേരെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മങ്കടയിലെ പന്തലൂർ മല വ്യൂ പോയിന്റിൽ എത്തിയ വിദ്യാർത്ഥികൾക്കാണ് ഇടിമിന്നലേറ്റത്. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഗുജറാത്ത് ടൈറ്റൻസിനെ ബാറ്റിംഗിന് അയച്ചു. അഹമ്മദാബാദ് ാണ് മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 1456 പോയിന്റ് ഇടിഞ്ഞ് 74,559, നിഫ്റ്റി 436 പോയിന്റ് നഷ്ടത്തിൽ 23,380 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില ഉയർന്നു. പവന് 400 രൂപ വർദ്ധിച്ച് 1,12,920 രൂപയും ഗ്രാമിന് 14,115 രൂപയുമാണ് ഇന്നത്തെ വില. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് ചന്ദ്രനാഥ് രഥിന്റെ കൊലപാതകത്തിൽ അന്വേഷണം ഏറ്റെടുത്ത CBI 7-അംഗ സംഘം രൂപീകരിച്ചു. സംസ്ഥാന പോലീസിന്റെ ശുപാർശയെ തുടർന്നാണ് CBI അന്വേഷണം ഏറ്റെടുത്തത്. May 3 രാജ്യവ്യാപകമായി നടന്ന നീറ്റ് UGC പരീക്ഷ റദ്ദാക്കാൻ തീരുമാനിച്ച ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 5 രാജ്യങ്ങളിലേക്കുള്ള സന്ദർശനത്തിന് വെള്ളിയാഴ്ച തുടക്കമാകും. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യത്തിലും രാജ്യത്ത് ആഭ്യന്തര LPG ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ സാധിച്ചതായി കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. രാജ്യത്തുടനീളമുള്ള കോടതികളുടെ നവീകരണത്തിനായി ഉന്നതതല സമിതിയെ നിയോഗിച്ച് സുപ്രീംകോടതി. വിശദമായ റിപ്പോർട്ട് ഈ വർഷം ഓഗസ്റ്റ് 31 സമർപ്പിക്കണം. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളുമായി ചർച്ച നടത്തി കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. തമിഴ്നാട് നിയമസഭയിൽ വിശ്വാസ വോട്ടെടുപ്പ് നാളെ. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഗുജറാത്ത് ടൈറ്റൻസിനെ ബാറ്റിംഗിന് അയച്ചു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
3: ആകാശവാണി തൃശൂർ.

0: അക്ഷര കേരളം.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, അക്ഷര കേരളത്തിലേക്ക് ഏവർക്കും സ്നേഹസ്വാഗതം. ഉണ്ണിവായിൽ ഈരേഴ് പതിനാല് ലോകവും കണ്ട് അമ്പരന്നുപോയ യശോദയെപ്പോലെ കുഞ്ഞുണ്ണിമാഷിന്റെ കവിതകളിൽ പ്രതിഫലിച്ച ജീവിതം കണ്ട് വിസ്മയിച്ചു പോയിട്ടുണ്ട് മലയാള കാവ്യലോകം. കവിതയിൽ സ്വന്തം വഴിയിലൂടെ സഞ്ചരിച്ച കവി ദർശനങ്ങളിൽ തിളങ്ങിയ മൊഴിമുത്തുകളാൽ കാവ്യാസ്വാദകരുടെ മനം നിറച്ചു. മെയ് 10 കുഞ്ഞുണ്ണിമാഷിന്റെ ജന്മവാർഷിക ദിനമാണ്. അദ്ദേഹത്തിന്റെ ഓർമ്മകളിലൂടെയുള്ള ഒരു യാത്രയാണ് ഇന്ന് അക്ഷരകേരളത്തിൽ ആദ്യം. കുഞ്ഞുണ്ണി ചന്തമുള്ള കവിതക്കാമ്പ്. ഭാഷാ അധ്യാപകനും വിദ്യാഭ്യാസ ഓഫീസറുമായിരുന്ന കവി ബാലകൃഷ്ണൻ അഞ്ചത്ത് എഴുതി അവതരിപ്പിക്കുന്ന കുഞ്ഞുണ്ണി സ്മരണ.
2: 1927 May 10 തൃശൂർ ജില്ലയിലെ വലപ്പാട്ട് ദേശത്ത് അതിയാരത്ത് എന്ന വീട്ടിൽ ഒരു ഉണ്ണി പിറന്നു. ആ ഉണ്ണി എല്ലാ ഉണ്ണികളെയും കവിത കൊണ്ട് ഉണർത്തിയ ഉണ്ണിയായി. കവിത എത്രത്തോളം ജനകീയമാകും എന്നതിന് പുതിയ മലയാളത്തിന്റെ ഉത്തരമായി കുഞ്ഞുണ്ണിമാഷ് എന്ന കുട്ടികളുടെ കവിയായി എല്ലാവരിലും ഇപ്പോഴും ജീവിക്കുകയാണ്. ഞാൻ ഇത്തിരിയേയുള്ളൂ, ഇത്തിരിയേ പറയാനുമുള്ളൂ, ഞാൻ എനിക്കെന്റെ ഇങ്ങനെ എന്ന് എഴുതിയ കവി ഭംഗ്യം തരേണ ധ്വനിപ്പിക്കുന്നത് എഴുത്തിന്റെ എക്കാലത്തെയും നയപ്രഖ്യാപനം തന്നെ. എത്ര ചെറിയവനും ലോകത്തിന്റെ വെളിച്ചമായി മാറാനുള്ള ഇടവും ഉപായവുമുണ്ട്. അവനവനിലൂടെ ലോകത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുക എന്നതാണത്. കാൽശതം കുഞ്ഞുണ്ണി എന്ന ആദ്യ കൃതിയിലെ കവിതകളെല്ലാം കവിയുടെ ഈ വരവിനെയാണ് ഉദ്ഘോഷിക്കുന്നത്. വാക്കുകളുടെ ഓരോ ഇത്തിരിവട്ടത്തിലും ആറ്റിക്കുറുക്കിയ ജീവിത ദർശനം കവിതയിലൂടെ ലോകത്തെ അനുഭവിപ്പിച്ചവനാണ് കുഞ്ഞുണ്ണി. ഭാഷാധ്യാപകനായും പത്രപ്രവർത്തനത്തിന്റെ സാഹിത്യഭൂമികയിലെ മാർഗനിർദ്ദേശകനായും അദ്ദേഹം ഇളം തലമുറയെ കയ്യിലെടുത്തു. ഓരോ കുട്ടിയിലും സമൂഹത്തിന്റെ പ്രതിഫലനമാണ് അദ്ദേഹം ദർശിച്ചത്. ലോകത്തോളം വലുതാകാൻ കുട്ടിയോളം വലുതാവുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആദർശം. ധാരാളം തുള്ളൽ കവിതകളും കൈക്കൊട്ടിക്കളിപ്പാട്ടുകളും മറ്റും എഴുതി കവിതാരംഗത്ത് നല്ല കൈത്തഴക്കം അന്നേ അദ്ദേഹം നേടിക്കഴിഞ്ഞിരുന്നു. കവിത എന്നത് ഒരു വിതയാണെന്ന് പറഞ്ഞ കുഞ്ഞുണ്ണി എന്നും പുതിയത് വിതച്ചവൻ കൂടി ആകുന്നു. മൗലികതയാണ് കവിതയുടെ ഒന്നാമത്തെ ഗുണമെന്ന് വിശ്വസിച്ച അദ്ദേഹം ആരെയും അനുകരിച്ചില്ല. കലയുടെ മർമ്മപ്രധാനമായ ഈ പാഠമാണ് എഴുത്തിലേക്ക് കടന്നു വരുന്ന പുതിയ കൂട്ടുകാർക്ക് അദ്ദേഹം പകർന്നു നൽകിയത്. കുഞ്ഞു കുഞ്ഞു അഭിപ്രായ കുറിപ്പുകൾ, പത്രസ്ഥാപനത്തിൽ നിന്ന് കേരളത്തിലെ ഇളം തലമുറയുടെ രചനകളെക്കുറിച്ച് അദ്ദേഹം പുറപ്പെടുവിക്കുകയുണ്ടായി. രസകരമായ കാര്യം, കയ്യക്ഷരത്തിന്റെ മഹാത്മ്യത്തെക്കുറിച്ച് വളരെ ഗൗരവമായി അദ്ദേഹം എഴുതിയതെല്ലാം വായിച്ചെടുക്കുവാൻ കുട്ടികൾ നന്നേ പ്രയാസപ്പെട്ടിരുന്നു എന്നതാണ്. അത്രയ്ക്ക് സങ്കീർണമായിരുന്നു അദ്ദേഹത്തിന്റെ കൈപ്പട. ജീവിതത്തിൽ നിന്ന് നേരിട്ട് പഠിച്ച എടുത്തതെല്ലാം എല്ലാവരെയും കവിതയിലൂടെ പഠിപ്പിച്ച കവിമാഷായി അദ്ദേഹം ഇന്നും മലയാള മനസ്സിൽ ജീവിക്കുകയാണ്. കുഞ്ഞുണ്ണിക്ക് മുമ്പ് കുഞ്ഞുണ്ണിയെ പോലെ ഒരു കവിയെ നമുക്ക് കണ്ടെത്താനാവില്ല. അദ്ദേഹം സൃഷ്ടിച്ച പുതിയ കാവ്യരൂപം എഴുത്തിൽ തനിമ പുലർത്തിക്കൊണ്ട് ഇന്നും നിലനിൽക്കുന്നു. കാവ്യലോകത്ത് ഒരു പുതിയ വഴി തുറന്നു എന്നത് തന്നെയാണ് കുഞ്ഞുണ്ണിയെ വ്യത്യസ്തനാക്കുന്നത്. 2-4 വരികളിൽ ഒതുങ്ങുന്ന വലിപ്പത്തിൽ അത്രയും ചെറിയ രൂപം കൊണ്ട് കവിതയെ ആശയതലത്തിലും ആലോചനാതലത്തിലും ആകാശത്തോളം ഉയർത്തുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഇതിഹാസകാവ്യം, മഹാകാവ്യം, ഖണ്ഡകാവ്യം, ഭാവകാവ്യം എന്നീ തലങ്ങളൊക്കെ കടന്ന് സൂക്തികാവ്യം എന്ന പുതിയ സൂക്ഷ്മതലത്തിൽ എത്തുകയാണ് കുഞ്ഞുണ്ണിയിലൂടെ മലയാള കാവ്യരൂപം. പഴഞ്ചൊല്ലുകളിലെ ചൊൽവഴക്കവും ലോകക്കാഴ്ചയും കടങ്കഥകളിലെ ആലോചനാമൃതത്വവും ആ കാവ്യരൂപത്തിൽ പാലും പഞ്ചസാരയും പോലെ ഇണങ്ങി നിൽക്കുന്നു. പോയ നൂറ്റാണ്ടിന്റെ അവസാന പാദങ്ങൾ നമ്മുടെ ഭാഷയിൽ സാഹിത്യം പുതിയൊരു ഭാവുകത്വം കൈവരിക്കുന്നതായി കാണാം. അത്യന്താധുനിക സാഹിത്യം എന്നാണ് അതിനെ വിളിച്ചത്. കവിത വൃത്തത്തെ നിരാകരിക്കുകയും പുതിയ രൂപങ്ങൾ സ്വീകരിക്കുകയും ഉണ്ടായി. കഥയും കവിതയും തമ്മിലുള്ള അന്തരം രൂപപരമായി വളരെ നേർത്തു വന്നു. ദുർഗ്രഹത എഴുത്തിന്റെ ആധുനിക സ്വഭാവമായി മാറുകയും ചെയ്തു. സ്വകാര്യ ബിംബങ്ങൾ കൊണ്ട് കാവ്യശരീരം നിറഞ്ഞു. അച്ചടിയുടെ ആവിഷ്കരണ വൈവിധ്യം

ങ്ങളുടെ സാധ്യതകൾ മുഴുവൻ കവികൾ ഉപയോഗിക്കുവാൻ തുടങ്ങി. അതേസമയം വേദികളിൽ കവിത നാടകീയമായി ചൊല്ലി അവതരിപ്പിക്കുന്ന മറ്റൊരു സമ്പ്രദായത്തിനും കാലം സാക്ഷിയായി. കവിതയുടെ വായനാതലത്തിൽ ഇങ്ങനെ രണ്ട് കൈവഴികൾ ഉണ്ടാവുകയായിരുന്നു. കവിത ചൊല്ലലും പ്രഭാഷണവുമായി നേരെ സദസ്സുകളിലേക്ക് ഇറങ്ങിച്ചെല്ലുക എന്ന പുതിയൊരു വഴി വെട്ടിത്തുറക്കുകയാണ് കുഞ്ഞുണ്ണി മാഷ് എന്ന കവി ചെയ്തത്. ഇത്രയധികം സദസ്സുകളിൽ ഇടതടവില്ലാതെ സ്വന്തം കവിതയുമായി എത്തിയ മറ്റൊരു കവിയെയും മലയാളം ഇതുവരെ കണ്ടിട്ടുണ്ടാകില്ല. കുട്ടികളുടെ സദസ്സുകളായിരുന്നു കുഞ്ഞുണ്ണിക്ക് പഥ്യം. കവി അവിടെ ഒരു മാഷായി മാറുകയും ചെയ്യും. ഏത് സദസ്സിനെയും കുട്ടികളുടെ സദസ്സാക്കുവാനുള്ള അസാധാരണമായൊരു കഴിവ് അദ്ദേഹത്തിന്റെ ഭാഷണത്തിന് ഉണ്ടായിരുന്നു. വലിയവരും പെട്ടെന്ന് കുട്ടികളായിത്തീരും. ലാളിത്യമായിരുന്നു കുഞ്ഞുണ്ണി എന്ന വ്യക്തിയുടെയും കുഞ്ഞുണ്ണി എന്ന കവിയുടെയും വ്യക്തിമുദ്ര. ഇതിലും ചെറുതാകാൻ ഒരു മനുഷ്യനെ കൊണ്ടും ആവില്ല എന്ന് ആരെയും ബോധ്യപ്പെടുത്തുന്ന തരത്തിലുള്ള ലാളിത്യം ശരീരഭാഷയിലും വസ്ത്രധാരണത്തിലും അദ്ദേഹം പുലർത്തിയിരുന്നു. കുഞ്ഞുണ്ണി കവിതയും അതുപോലെ തന്നെയാണ്. ഏറ്റവും അനാർഭാടമായ വാക്രൂപങ്ങൾ, മലയാളത്തിലെ എത്ര ചെറിയ വാക്കിനും എത്രയോ വലിയ കവിതയുടെ ഭാഗമായി തീരാം എന്ന് അദ്ദേഹം സമർത്ഥിച്ചു. പൂച്ച നല്ല പൂച്ച, വൃത്തിയുള്ള പൂച്ച, പാലുവച്ച പാത്രം വൃത്തിയാക്കി വച്ചു. കവിത നല്ല ഈണത്തിലും താളത്തിലും കുഞ്ഞുണ്ണി മാഷ് കുട്ടികൾക്ക് ചൊല്ലിക്കൊടുത്തു. കുട്ടികൾക്ക് ചിരപരിചിതമായ കാര്യമാണ് ഇതിലെ ഇതിവൃത്തം. ചൊല്ലലിന്റെ സൗന്ദര്യം ആസ്വദിച്ച് അങ്ങനെ ഇരിക്കവേ തന്നെ മാഷ് കുട്ടികളോട് ചോദിക്കും, പൂച്ച നല്ല പൂച്ചയല്ലേ എന്ന്. ആ ചോദ്യം അവരെ നയിക്കുന്നത് പുതിയ കണ്ടെത്തലിലേക്കാണ്. കവിത എന്നത് പറഞ്ഞതിലെ പറയാത്തതാണെന്ന് അറിയുന്നതിലെ രസനീയത കാവ്യത്തിന്റെ ധ്വനിയിലാണെന്നും അവരങ്ങനെ അറിയും. ആ വരുന്നതൊരാന, ഈ വരുന്നതൊരീച്ച, ആനയും ഈച്ചയും അങ്ങനെ അങ്ങനെ അടുത്തടുത്തു വരുന്നു. ആനയ്ക്കുണ്ടോ പേടി, ഈച്ചയ്ക്കുണ്ടോ പേടി, രണ്ടിനുമില്ലൊരു പേടി. ആന കീഴേ പോയി, ഈച്ച മേലേ പോയി. ജീവിതത്തിലെ വലിപ്പ ചെറുപ്പങ്ങളെയും മേലുകീഴുകളെയും നാടകീയമായി ആവിഷ്കരിക്കുന്ന ഈ കവിത ഉള്ളിലേക്കിറങ്ങുന്നതോടെ ഉള്ളിനെ ശുദ്ധീകരിക്കുന്ന ഔഷധമായും താൻ പോരിമകളെ തകർക്കുന്ന ആയുധമായും മാറുന്നത് കാണാം. ഈ വഴിയിൽ എത്ര ഉദാഹരിച്ചാലും തീരാത്തത്ര കനപ്പെട്ട കവിതകളുടെ വലിയൊരു ശേഖരം നൽകിയിട്ടാണ് 2006 മാർച്ച് 26 അദ്ദേഹം നമ്മോട് യാത്ര പറഞ്ഞത്. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും. വായനയെക്കുറിച്ച് മലയാളിയുടെ മഹാമന്ത്രമായി കഴിഞ്ഞിട്ടുള്ള കുഞ്ഞുണ്ണി സൂക്തത്തിലൂടെ സഞ്ചരിച്ച് ഈ വർത്തമാനത്തിന് മേമ്പൊടിയായി എൻ്റെ ഒരു കുഞ്ഞു കവിത ഇവിടെ സമർപ്പിച്ചുകൊള്ളട്ടെ. നീട്ടുന്ന കുഞ്ഞുണ്ണിക്കൊമ്പിലിരിക്കുന്നു കാണാത്ത കമ്പായി കവിത കൊമ്പ്, ഉണ്ണിക്കൊരുണ്ണിയായി കുഞ്ഞുണ്ണി ചേരുമ്പോൾ.

0: കുഞ്ഞുണ്ണി ചന്തമുള്ള കവിതക്കാമ്പ്. ഭാഷാധ്യാപകനും വിദ്യാഭ്യാസ ഓഫീസറുമായിരുന്ന കവി ബാലകൃഷ്ണൻ അഞ്ചത്ത് എഴുതി അവതരിപ്പിച്ച കുഞ്ഞുണ്ണി സ്മരണയാണ് ഇതുവരെ കേട്ടത്. അക്ഷരകേരളത്തിൽ അടുത്തതായി വേലൂർ ഗവൺമെന്റ് RSRV ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗം മലയാളം അധ്യാപിക മഞ്ജുഷ VB എഴുതി അവതരിപ്പിക്കുന്ന നുറുങ്ങ് കവിതകൾ കേൾക്കാം.
1: ഉപ്പുമാങ്ങകൾ ഭരണിക്കകത്തെ കറുത്ത ഇരുട്ടിൽ ഉപ്പുനീര് കുടിച്ചിറക്കി ചുളിഞ്ഞ ഉടലുമായി കാലങ്ങളായി അമർന്നിരിപ്പാണ് വാർദ്ധക്യം ബാധിച്ച ഉപ്പുമാങ്ങകൾ. വീഴ്ച. അഞ്ചു മക്കൾക്ക് ഇടമുണ്ടായിരുന്നു അമ്മയുടെ വയറ്റിൽ. അഞ്ചു മനസ്സുകൾക്കുള്ളിൽ ഇത്തിരി പോലും സ്ഥലമില്ലാതെ തെറിച്ചു വീണ് കിടപ്പിലായതാണ് അമ്മ. അളവ്. ചിലപ്പോഴൊക്കെ കത്തികളും ഒന്നു പിടഞ്ഞു പോകാറുണ്ട്. ഒരൊറ്റ കുത്തിൻ്റെ വേദനയ്ക്കും നിലവിളിക്കുമിടയിൽ ഒരു രക്തസാക്ഷിയുടെ പിറവിയിലേക്കുള്ള ദൂരത്തെ അളന്നെടുക്കുമ്പോൾ. കയ്പ്പ്. മധുരമേറെ

0: കഴിച്ചിട്ടും കൈപ്പൊഴിയാതെ ജീവിതം. വാസ്തു, പ്രണയത്തിന്റെ വാസ്തു നോക്കി കുറ്റിയടിച്ചിട്ടും കുടുംബമെന്ന സ്വപ്നത്തിലേക്ക് എത്താനായില്ലത്രേ കൂട്ടുകാരിക്ക്. ആളൽ, ഇടയ്ക്കൊന്ന് പുകയാൻ, ആളിപ്പിടിക്കാൻ, എരിഞ്ഞമരാൻ, പൊട്ടിത്തെറിക്കാൻ നിന്നോളം പറ്റില്ലെന്ന് അടുപ്പ്. ചെണ്ട, കോൽ വീഴുമെന്ന് കരുതി മുഖം മറയ്ക്കാറില്ല ചെണ്ടകൾ. ജീവിതം, ജന്മപ്പിറപ്പിന്റെ ഒറ്റ നിലവിളിയിൽ നിന്നും മൃതിയുടെ കൂട്ട നിലവിളിയിലേക്കുള്ള പലായനം. അടുക്കള ജന്മങ്ങൾ, ഉള്ളിയോടൊപ്പം കരഞ്ഞു, മുളകിനോടൊപ്പം എരിഞ്ഞു, കടുകിനോളം പൊട്ടിത്തെറിച്ചു, പഞ്ചസാരയ്ക്കൊപ്പം പുഞ്ചിരിച്ചു, നവരസങ്ങൾ ആടിത്തിമിർക്കാൻ ഇനിയും കാത്തിരിപ്പാണ് അടുക്കള ജന്മങ്ങൾ. മരജന്മം, കൈനീട്ടി തൊടാനായി ആകാശത്തെ തേടുമ്പോഴും മണ്ണടരിലേക്ക് പതിക്കും നിമിഷത്തെ കാതോർക്കുന്നുണ്ട് വേരറ്റ നീരറ്റ മരജന്മങ്ങൾ.
1: വേലൂർ ഗവൺമെന്റ് RSRV ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗം മലയാളം അധ്യാപിക മഞ്ജുഷ VB എഴുതി അവതരിപ്പിച്ച നുറുങ്ങു കവിതകളാണ് ഇതുവരെ കേട്ടത്. അക്ഷരകേരളത്തിൽ അവസാനമായി തൃശൂർ ശ്രീ കേരളവർമ്മ കോളേജിലെ ഹിന്ദി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ PK രാജേന്ദ്രൻ എഴുതി അവതരിപ്പിക്കുന്ന നുറുങ്ങു കവിതകൾ കേൾക്കാം.
2: അപൂർണം, ഇളകിമറിയുന്ന കടലിനെ ആകാശം എത്ര ശാന്തമായാണ് വീക്ഷിക്കുന്നത്. ഉയരങ്ങൾ തേടുന്ന പരുന്തിനെയും സമാന്തരമായി കടന്നുപോകുന്ന വ്യോമയാനങ്ങളെയും ഉയരങ്ങളിലേക്ക് പടരുന്ന ഗിരിനിരകളെയും ആകാശം നോക്കി നിൽക്കുന്നത് എത്ര പക്വതയോടെയാണ്. ആകാശത്തിന്റെ ഭാഷ മേഘങ്ങളാണെന്ന് തോന്നാറുണ്ട്. അത് മേഘങ്ങളിലൂടെ സംവദിക്കുന്നുണ്ട്. നിശബ്ദം, നക്ഷത്രങ്ങളോടൊപ്പം കഴിയുമ്പോഴും ആകാശം പ്രഭാതം കാത്തിരിക്കുന്നവരെ മറക്കുന്നില്ല. വാക്കുകൾ കൊണ്ട് വരക്കുന്ന ആകാശം അപൂർണമാണ്, ചില മൗനങ്ങൾ പോലെ. സൂര്യമുഖി, അപരിചിതമായ വഴിയിലൂടെ അവൾ നടന്നു. പരിചിതമായ വഴിയിലെ ആവർത്തനങ്ങൾ അവളെ ഒരിക്കലും നടക്കാത്ത വഴിയിലൂടെ നടക്കാൻ നിർബന്ധിച്ചു. അവൾ നടന്നു. പതിവ് ചോദ്യങ്ങളും നോട്ടങ്ങളുമില്ല. പരിതപിക്കാനും പരിഹസിക്കാനും ആരുമില്ല. ഒരു പകൽ മുഴുവൻ അവൾ നടന്നു. ഇരുണ്ട ആകാശത്ത് ചുവന്ന സൂര്യൻ അലിഞ്ഞു ചേർന്നു. ചുറ്റും നിറഞ്ഞ ഇരുട്ടിനോട് അവൾ സധൈര്യം പറഞ്ഞു, എനിക്കെന്നെ ഇഷ്ടപ്പെടാൻ അവകാശമുണ്ട്. അടുത്ത പ്രഭാതം അവളെ സസ്നേഹം വിളിച്ചുണർത്തി. അവൾ സൂര്യനോടൊപ്പം സഞ്ചരിച്ചു. ആകാശവും കടലും പ്രിയപ്പെട്ടവരായി. പിന്നീട് അവൾ തന്നെ സൂര്യനും കടലും ആകാശവുമായി മാറി. സ്വപ്നാടനം, രാത്രി സഞ്ചാരി ഇരുട്ടിൽ മിന്നിമറിയുന്ന ക്ഷണിക ദൃശ്യങ്ങളെ പ്രണയിക്കുന്നു. ഓടിമറിയുന്ന ചരാചരങ്ങളോട് അയാൾ മനസ്സുകൊണ്ട് യാത്ര പറയും. നിദ്രാവിഹീനനായി അയാൾ നക്ഷത്രങ്ങളിലേക്ക് നോക്കിയിരിക്കും. രാത്രി ഇരുട്ടിന്റെ പുതപ്പും കാറ്റ് തണുപ്പിന്റെ വിശറിയും അയാൾക്ക് സമ്മാനിക്കും. അയാൾ നിരസിക്കും. കണ്ണിമ വെട്ടാതെ അയാൾ രാത്രിയിൽ നിന്ന് പകലിലേക്ക് പ്രവേശിക്കും. മറഞ്ഞുപോയ ഏതോ കാഴ്ചയിൽ അയാൾ തന്നെ ഉപേക്ഷിക്കും. രാത്രി സഞ്ചാരിയുടെ മനസ്സ് നിലാവ് പുത്ത ആകാശം. സാക്ഷി, അപരിചിതരോടും കടൽ സംസാരിക്കും, വാചാലനാകും. വന്നുപോയവരുടെ കഥകൾ പറഞ്ഞു തുടങ്ങും. അസ്ഥാനത്തായ പ്രതീക്ഷകളെക്കുറിച്ച് പറയും. പ്രണയാത്മാക്കളുടെ നഷ്ടസ്വപ്നങ്ങളെക്കുറിച്ച് പറയും. ഏകാഗികളുടെ നെടുവീർപ്പിനെക്കുറിച്ച് പറയും. പോരാളികളുടെ കീഴടങ്ങലിനെ കുറിച്ച് പറയും. മത്സരത്തെക്കുറിച്ച്, വകയെക്കുറിച്ച്, ചതിയെക്കുറിച്ച്, ഉറ്റവരെക്കുറിച്ച്, അറ്റുപോയവരെക്കുറിച്ച്. പതിയെ അസ്തമയ ചുവപ്പ് തിരകളിലേറ്റുവാങ്ങി കടൽ പാതി മനസ്സോടെ ഇരട്ടിലേക്ക് മറിയും. തീരങ്ങളിൽ നിന്ന് മടങ്ങുമ്പോൾ മനസ്സും ഒരു കടൽ.
1: തൃശൂർ ശ്രീ കേരളവർമ്മ കോളേജിലെ ഹിന്ദി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ PK രാജേന്ദ്രൻ എഴുതി അവതരിപ്പിച്ച നുറുങ്ങു കവിതകളാണ് ഇതുവരെ കേട്ടത്.
3: അക്ഷരകേരളം സമാപിച്ചു. നിർവഹണ സഹായം ശ്രീനന്ദിനി സജീവ്. നിർവഹണം അഞ്ജു അർജുനൻ.
4: അക്ഷരകേരളം.
1: ആകാശവാണി തൃശൂർ.
5: റൈറ്റ് ട്രാക്ക്. വിദ്യാഭ്യാസ

0: തൊഴിൽ മേഖലയിലേക്കൊരു വഴികാട്ടി.
1: പത്താം ക്ലാസ്സിനു ശേഷം എന്തു ചെയ്യണം എന്നത് പലപ്പോഴും ജീവിതത്തിലെ ആദ്യത്തെ പ്രധാന തീരുമാനമായിരിക്കും. പന്ത്രണ്ടാം ക്ലാസ്സിനു ശേഷമുള്ള പഠന മേഖല ജീവിതഗതി തന്നെ നിർണയിക്കുകയും ചെയ്യുന്നു. ഇതൊരു സുപ്രധാന നാഴികക്കല്ലാണ്. നൂതന സാങ്കേതിക വിദ്യകളുടെ ഈ കാലത്തിന് അനുയോജ്യമായ കോഴ്സുകൾ എന്തൊക്കെയാണ്? എഡ്യൂക്കേഷൻ കരിയർ കൺസൾട്ടന്റ് ഡോക്ടർ ടി പി സേതുമാധവൻ വിശദീകരിക്കുന്നു.
2: 2026 പത്താം ക്ലാസ് CBSE ഫലം ഇതിനകം പ്രസിദ്ധീകരിച്ചു. പ്ലസ് ടു റിസൾട്ട് വിവിധ ബോർഡുകളുടെ ഫലം പ്രസിദ്ധീകരിക്കുന്ന സമയമാണിപ്പോൾ. ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഏതാണ്ട് 10 ദിവസത്തിനുള്ളിൽ തന്നെ വിദ്യാർത്ഥികളുടെ റിസൾട്ട് അറിയാം. പ്ലസ് ടു വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഇതിനകം തന്നെ പ്ലസ് ടുവിന് ശേഷം എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ചുള്ള ആലോചനയിലാണ്. ഇപ്പോഴറിയേണ്ട കാര്യം, പത്താം ക്ലാസ് കഴിഞ്ഞ വിദ്യാർത്ഥികൾ പ്ലസ് ടുവിന് ചേരുന്ന സ്കൂളിൽ പ്രിൻസിപ്പളുമായി സംസാരിക്കണം. ഏതൊക്കെ സ്കിൽ ബേസ്ഡ് കോഴ്സുകൾ അവിടെയുണ്ട്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡാറ്റാ സയൻസ്, ഓട്ടോമേഷൻ, റോബോട്ടിക്സ് തുടങ്ങി നിരവധി സ്കിൽ ബേസ്ഡ് കോഴ്സുകളും ഉണ്ട്. ഇത്തരം സ്കിൽ ബേസ്ഡ് കോഴ്സുകളും പ്ലസ് ടുവിന്റെ കൂടെ ആഡ് ചെയ്യാവുന്നതാണ്. ഇതിനകം തന്നെ പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികൾ, റിസൾട്ട് കാത്തിരിക്കുന്നവർ നിരവധി പ്രവേശന പരീക്ഷകൾ എഴുതി കാണും. അവരെ സംബന്ധിച്ചിടത്തോളം സ്കൂൾ വിട്ട് കോളേജിലേക്ക് പോകാനുള്ള ഒരു അവസരമാണ്. അവരുടെ തീരുമാനം വളരെ വ്യക്തമാണ്, പ്രൊഫഷണൽ കോഴ്സിന് പോകണോ അല്ല നോൺ പ്രൊഫഷണൽ കോഴ്സിന് പോകണമോ. ഇതിനകം തന്നെ സംസ്ഥാന എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയായ കീം പ്രവേശന പരീക്ഷ കഴിഞ്ഞു. CUET യുടെയും അവസാന ഘട്ടത്തിലാണ് കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് എക്സാമിനേഷൻ. നമ്മൾ അപേക്ഷിക്കുന്നതിനനുസരിച്ച് ഏതൊക്കെയാണ് മികച്ച കോളേജുകൾ എന്ന് കണ്ടെത്താൻ ശ്രമിക്കണം. മികച്ച കോളേജുകൾ ഏതൊക്കെയാണ്, മികച്ച ബ്രാഞ്ചുകൾ ഏതൊക്കെയാണ്, ഏത് രീതിയിൽ പഠിച്ചാൽ എനിക്ക് മികച്ച പാത്വേ തെരഞ്ഞെടുക്കാം, അതും ഒരു പ്രധാനപ്പെട്ടതാണ്. വിദ്യാർത്ഥിയുടെ താല്പര്യം, എനിക്ക് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ISROയിലാണ് ജോലി ചെയ്യാനാണ് താല്പര്യമെങ്കിൽ ISROയിൽ എങ്ങനെ എത്താം, അല്ലെങ്കിൽ ഫിസിക്സും കെമിസ്ട്രിയും പൂർത്തിയാക്കി എനിക്ക് ISROയിൽ സയന്റിസ്റ്റായി ജോലി ലഭിക്കണമെങ്കിൽ എങ്ങനെ പോകാം, ഡിഗ്രി BCOM കഴിഞ്ഞ് CMAയോ അല്ലെങ്കിൽ ACCയോ പൂർത്തിയാക്കി എനിക്ക് ഗ്ലോബലി വാല്യൂ ഉള്ള ഒരു അക്കൗണ്ടന്റായി എങ്ങനെ പ്രവർത്തിക്കാം, ഇതൊക്കെ ആലോചിച്ച് തീരുമാനിക്കേണ്ട കാര്യമാണ്. പക്ഷെ അതിന് ഏറ്റവും പ്രധാനം മികച്ചൊരു തീരുമാനമാണ്. പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്, പ്ലസ് ടു കഴിഞ്ഞ രക്ഷിതാക്കൾ വിദ്യാർത്ഥികളെ ഒരു കോഴ്സിൽ സ്റ്റെബിലൈസ് ചെയ്യുന്നതിന് മുമ്പ് ചില വിദ്യാർത്ഥികളെ ആദ്യം മംഗലാപുരത്ത് സെന്റ് അലോഷ്യസ് കോളേജിൽ സൈക്കോളജിക്ക് ചേർക്കുന്നു. ഒരു പിരീഡ് കഴിഞ്ഞപ്പോൾ കുട്ടി കോഴ്സ് ഉപേക്ഷിക്കുന്നു, വേറെ എവിടെയെങ്കിലും നോർത്ത് ഇന്ത്യയിലെ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലോ മറ്റോ കോളേജുകളിൽ വേറെ ഏതെങ്കിലും കോഴ്സിന് ചേർക്കുന്നു. പലപ്പോഴും അവിടെ ഒരു സ്ഥിരത വരുന്നില്ല. ഈ ഒരു സ്ഥിരതയാണ് സുസ്ഥിരമായ വിദ്യാഭ്യാസത്തിന് ആവശ്യം. വിദ്യാർത്ഥിയുടെ പറയുന്നതിനനുസരിച്ച് രക്ഷിതാക്കൾ കോഴ്സിന് ചേർക്കാൻ പോകുന്നു. പലപ്പോഴും പ്രവേശന പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളോട് നീ തയ്യാറെടുത്തില്ലെങ്കിലും നിന്നെ എന്തായാലും ചേർക്കും എന്നുള്ളൊരു പ്രതീതി വിദ്യാർത്ഥികൾ വരുത്തുന്നു. പലപ്പോഴും NEET പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളിലാണ് ഇത് വളരെ കൂടുതൽ. ഇപ്പൊ വിദ്യാർത്ഥിയുടെ അവബോധ മനസ്സിൽ ഒരു ചിന്ത വരുന്നു, ഞാൻ നന്നായി പ്രിപ്പയർ ചെയ്തിട്ടില്ലെങ്കിലും രക്ഷിതാക്കൾ എന്നെ മികച്ച മാനേജ്മെന്റ് നടത്തുന്ന മെഡിക്കൽ കോളേജിലോ ഡെന്റൽ കോളേജിലോ ചേർക്കും എന്നുള്ളത്. അപ്പോൾ അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഒരു കാര്യം വളരെ വ്യക്തമായി അറിയേണ്ടത്, ഡെന്റൽ സയൻസിന് തൊഴിൽ സാധ്യത വളരെ കുറയുകയാണ്. അടുത്ത കാലത്തായിട്ട് കേരളത്തിൽ ഏറെ വിവാദമാക്കിയ ഒരു വിഷയമാണ് ഡെന്റൽ കോളേജിലെ വിദ്യാർത്ഥിയുടെ ആത്മഹത്യ. പല ഡെന്റൽ കോളേജുകളിലും BDS നടത്തുന്ന ഡെന്റൽ കോളേജുകളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. ഡെന്റൽ കോളേജിൽ ഒരു മികച്ച വിജയം കൈവരിക്കാൻ ഡെന്റൽ സ്പെഷ്യാലിറ്റി ആവശ്യമാണ്, MDS ആവശ്യമാണ്. MDS വേണമെങ്കിൽ NEET പരീക്ഷ എഴുതണം. ഇതുകൂടാതെ സൂപ്പർ സ്പെഷ്യാലിറ്റിയും ഡെന്റൽ സയൻസിലുണ്ട്. ഇതൊന്നും മനസ്സിലാക്കാതെ കോഴ്സിന്റെ ചാ മാത്രം വിലയിരുത്തി കോഴ്സിന് ചേർക്കുന്ന വിദ്യാർത്ഥികൾ രക്ഷിതാക്കളുമുണ്ട്. കാർഷിക കോഴ്സുകൾക്ക് വെറ്റിനറി സയൻസ് കോഴ്സുകൾക്കും സാധ്യത വർദ്ധിച്ചു വരുന്നുണ്ട്. കേരളത്തിൽ മാത്രമല്ല അയൽ സംസ്ഥാനങ്ങളിലും നിരവധി കാർഷിക കോളേജുകൾ പുതുതായി ആരംഭിച്ചു വരുന്നു. അവരുടെ അഡ്മിഷൻ വ്യവസ്ഥകളും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഇത് വ്യക്തമായി വിലയിരുത്തി വേണം കോഴ്സിന് ചേരാൻ. ഇത് വിലയിരുത്താതെ കോഴ്സ് തിരഞ്ഞെടുക്കരുത്. പലപ്പോഴും ചില വിദ്യാർത്ഥികൾക്ക് കമ്പ്യൂട്ടർ സയൻസിനോടായിരിക്കും താല്പര്യം, പക്ഷേ പ്ലസ് ടു തലത്തിൽ അവർ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചിട്ടുണ്ടാവില്ല. കീം എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷ എഴുതി കാണും. പക്ഷെ വേണമെങ്കിൽ അവർക്ക് ഇനി വരുന്ന ഒരു മാസം രണ്ടു മാസം ഏതെങ്കിലും ബ്രിഡ്ജ് കോഴ്സിന് ചേരാം. ഈ ബ്രിഡ്ജ് കോഴ്സിൽ കമ്പ്യൂട്ടർ സയൻസ് എടുത്തു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ സയൻസ് BTech പ്രോഗ്രാമിനോ BSc കമ്പ്യൂട്ടർ സയൻസോ അല്ലെങ്കിൽ BCA കമ്പ്യൂട്ടർ സയൻസോ കഴിഞ്ഞാൽ പഠിക്കാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. പല വിദ്യാർത്ഥികളെ അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണിത്. രക്ഷിതാക്കൾ സ്ഥിരമായി ചോദിക്കുന്ന ഒരു സംശയവുമാണിത്. ഇവൻ പ്ലസ് ടുവിന് കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചില്ല, ഇവൻ

ഡിഗ്രിക്ക് കമ്പ്യൂട്ടർ സയൻസ് എടുത്താൽ വിജയിക്കുമോ? വിജയിക്കില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, വിജയിക്കും. പക്ഷേ ബ്രിഡ്ജ് കോഴ്സായി കമ്പ്യൂട്ടർ സയൻസ് ഒന്നോ രണ്ടോ മാസത്തെ കോഴ്സ് എവിടെ നിന്നെങ്കിലും പഠിക്കാൻ വിദ്യാർത്ഥി താല്പര്യം പ്രകടിപ്പിക്കണം. എങ്കിൽ മാത്രമേ മികച്ച സോഫ്റ്റ്വെയർ പ്രോഗ്രാം ചെയ്യാനും കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ചെയ്യാനും വിദ്യാർത്ഥി സന്നദ്ധനാകൂ. നിരവധി കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗുകളുണ്ട്. ഉദാഹരണമായി C++, പൈത്തൺ, അതുപോലെ തന്നെ ജാവ ഔട്ട്റീച്ച്, ഇതൊക്കെ മികച്ച കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ആണ്. ഓട്ടോമേഷൻ കരുത്താർജിച്ച് വരുമ്പോൾ പൈത്തൺ പ്രോഗ്രാമിനാണ് ഇപ്പൊ കരുത്താർജിച്ച് വരുന്നത്. ഇതിനുതകുന്ന രീതിയിലേക്കുള്ള ചില കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് വിദ്യാർത്ഥി പഠിക്കാൻ ശ്രമിക്കണം. 10ാം ക്ലാസ് കഴിഞ്ഞവരും 12ാം ക്ലാസ് കഴിഞ്ഞവരും ഇപ്പോൾ പഠിക്കാൻ പോകുന്നത് നല്ലതാണ്. നിരവധി കമ്പ്യൂട്ടർ സയൻസ് കോച്ചിംഗ് സെന്ററുകളും ഇന്ന് സംസ്ഥാനത്തുടനീളം എല്ലാ പട്ടണങ്ങളിലുമുണ്ട്. അവിടെ നിന്നും പഠിച്ച് സർട്ടിഫിക്കറ്റും കിട്ടും. സർട്ടിഫിക്കറ്റ് കിട്ടുന്ന അക്രഡിറ്റേഷനുള്ള നിരവധി പ്രോഗ്രാമുകളുണ്ട്. അത്തരം പ്രോഗ്രാമുകൾ പഠിക്കാൻ നോക്കണം. ഒരു പ്രോഗ്രാം പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഓൺലൈൻ വഴിയുള്ള ടെക്നോളജി എനേബിൾഡ് ലേണിംഗ് പ്രോഗ്രാം പഠിക്കാം. ഇതിന് നിരവധി

0: എല്ലാ പട്ടണങ്ങളിലുമുണ്ട്. അവിടെ നിന്നും പഠിച്ച് സർട്ടിഫിക്കറ്റും കിട്ടും. സർട്ടിഫിക്കറ്റ് കിട്ടുന്ന അക്രഡിറ്റേഷനുള്ള നിരവധി പ്രോഗ്രാമുകളുണ്ട്. അത്തരം പ്രോഗ്രാമുകൾ പഠിക്കാൻ നോക്കണം. ഒരു പ്രോഗ്രാം പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഓൺലൈൻ വഴിയുള്ള ടെക്നോളജി എനേബിൾഡ് ലേണിംഗ് പ്രോഗ്രാം പഠിക്കാം. ഇതിന് നിരവധി പ്ലാറ്റ്ഫോമുകളുണ്ട്. ഉഡാമി തുടങ്ങിയ നിരവധി പ്ലാറ്റ്ഫോമുകളുണ്ട്. അതിലൂടെ ജോയിൻ ചെയ്ത് പഠിക്കുന്നതിൽ തെറ്റില്ല. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രമാത്രം, പ്ലസ് ടു റിസൾട്ട് ഏതാണ്ട് ഒരാഴ്ചക്കുള്ളിൽ വരും. പ്ലസ് ടുവിന് ശേഷം എന്ത് എന്നതാണ് നിങ്ങളുടെ ചിന്ത. അത് അധികം ചിന്തിച്ച് വ്യാകുലപ്പെടരുത്. നിങ്ങളുടെ കഴിവും കഴിവുകേടുകളും വിലയിരുത്തി പുതിയ കോഴ്സുകൾ, മികച്ച കോഴ്സുകൾ കണ്ടെത്താൻ ശ്രമിക്കുക. എവിടെയാണോ നിങ്ങൾ ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ക്യാമ്പസ് ഒന്ന് പോയി കാണുക, ആ കോളേജ് ഒന്ന് പോയി കാണുക, അവിടുത്തെ അധ്യാപകരുമായും വിദ്യാർത്ഥികളുമായി ആശയവിനിമയം നടത്തുക, ഹോസ്റ്റൽ സൗകര്യം നോക്കുക. ഇതൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതൊക്കെ വിലയിരുത്തി മാത്രമേ നിങ്ങൾ കോളേജുകൾ തിരഞ്ഞെടുക്കാവൂ. അല്ലാതെ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞ് ആദ്യമായി ജോയിൻ ചെയ്യാൻ പോകുമ്പോൾ കോളേജ് കാണുന്ന രീതി ഉണ്ടാകരുത്. ഇത് എല്ലാ ഘട്ടത്തിലും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ക്യാമ്പസിലെ പൊതുവെയുള്ള അവസ്ഥ നിങ്ങൾ വിലയിരുത്തണം. ക്യാമ്പസ് രാഷ്ട്രീയമായാലും, അതുപോലെ അക്കാഡമിക് നിലവാരം എങ്ങനെയാണ്, അതുപോലെ റാങ്കിംഗ് നിലവാരം എങ്ങനെയാണ്, ഉന്നത പഠന ഉപരിപഠന രീതി, ഉപരിപഠനത്തിനുള്ള സാധ്യതകൾ ഇവയും വിലയിരുത്തണം. ഇതൊക്കെ വസ്തുനിഷ്ഠമായി വിലയിരുത്തിയാകട്ടെ നിങ്ങളുടെ തീരുമാനം. 10-ാം ക്ലാസ്സിന് ശേഷം പ്ലസ് ടുവിന് തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾക്ക് പ്ലസ് ടുവിന് ശേഷം എന്ത് കോഴ്സാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്, അതിനുതകിയ സ്കില്ലുകൾ, പ്ലസ് ടു പഠനത്തോടൊപ്പം സ്കിൽ ബേസ്ഡ് കോഴ്സുകൾ എടുക്കാൻ സാധിക്കുന്നുവെങ്കിൽ അതേറെ നല്ലതാണ്. മികച്ച കോഴ്സ് നിങ്ങൾക്ക് ചേരാനും സാധിക്കും. പലപ്പോഴും എല്ലാ മിക്ക വികസിത രാജ്യങ്ങൾ, അമേരിക്ക, UK, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, കാനഡ, സ്കിൽ ബേസ്ഡ് കോഴ്സുകൾക്കാണ് പ്രാധാന്യം നൽകുന്നത്. നിങ്ങൾക്ക് സ്കില്ലുണ്ടെങ്കിൽ മികച്ച തൊഴിൽ ലഭിക്കും. സ്കില്ലാണ് തൊഴിലിന്റെ വിജയമന്ത്രം. മികച്ച സ്കില്ലില്ലെങ്കിൽ മികച്ച തൊഴിൽ ലഭിക്കുക വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോഴൊരു പ്രധാനപ്പെട്ട പ്രശ്നം, പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രിക്ക് ചേരുന്ന വിദ്യാർത്ഥികളിൽ എഞ്ചിനീയറിംഗിൽ കമ്പ്യൂട്ടർ സയൻസ് തിരഞ്ഞെടുക്കുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ്. കമ്പ്യൂട്ടർ സയൻസിന് നിരവധി എഞ്ചിനീയറിംഗ് കോളേജുകളിൽ യഥേഷ്ടം അധിക ബാച്ചുകളും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അവസ്ഥ ഒരു പക്ഷേ ഭാവിയിൽ കമ്പ്യൂട്ടർ സയൻസിൽ തന്നെ ഒരു അൺഎംപ്ലോയ്മെന്റ് സൃഷ്ടിക്കുമോ എന്നൊരു ആശങ്ക എനിക്കുണ്ട്. കമ്പ്യൂട്ടർ സയൻസിനപ്പുറം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മെഷീൻ ലേണിംഗ്, ഡീപ് ലേണിംഗ്, ബ്ലോക്ക് ചെയിൻ ടെക്നോളജി, സൈബർ സെക്യൂരിറ്റി എന്നിവയിലേക്കുള്ള ഒരു സാധ്യതയും മനസ്സിലാക്കി വേണം കോഴ്സുകൾ കണ്ടെത്താൻ. മികച്ച ഭൗതിക സൗകര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. എത്തിപ്പെടാനുള്ള എളുപ്പവും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഹോസ്റ്റൽ സൗകര്യം വിലയിരുത്തിയാകണം നിങ്ങൾ കോഴ്സ് കണ്ടെത്തേണ്ടത്. ഇതിനുതകുന്ന രീതിയിലുള്ള ഒരു പഠന രീതി നിങ്ങൾക്കുണ്ടായിരിക്കണം. പ്ലസ് ടുവിന് ശേഷം പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കോഴ്സിന്റെ സിലബസിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണയുണ്ടെങ്കിൽ തുടക്കത്തിലെ നിങ്ങൾ ആദ്യത്തെ 2-3 മാസത്തിലുള്ള ഒരു സ്കിൽ ഗ്യാപ്പ്, ഒരു പഠന ഗ്യാപ്പ് ഉണ്ടാകും. ആ ഗ്യാപ്പ് ഒഴിവാക്കാനും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ടേക്ക് ഓഫ് ചെയ്ത് മുന്നോട്ട് പോകാനും സാധിക്കും. ഇതിനുതകുന്ന രീതിയിലുള്ള ഒരു തീരുമാനം രക്ഷിതാക്കൾ എടുക്കണമെന്നാണ് പറയാനുള്ളത്.
1: നൂതന സാങ്കേതിക വിദ്യകളുടെ ഈ കാലത്തിന് അനുയോജ്യമായ കോഴ്സുകൾ എന്തൊക്കെയാണെന്ന് ഇതുവരെ വിശദീകരിച്ചത് എഡ്യൂക്കേഷൻ കരിയർ കൺസൾട്ടന്റ് ഡോക്ടർ TP സേതുമാധവൻ. Right track. വിദ്യാഭ്യാസ തൊഴിൽ മേഖലയിലേക്കൊരു വഴികാട്ടി. നിർവഹണം YS പൗർണമി. നിർവഹണ സഹായം വിനിത ഗോപിനാഥ്.
2: ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം. ആകാശവാണി തിരുവനന്തപുരം, ആലപ്പുഴ, കവരത്തി. സാഹിത്യരംഗം.

0: ആധുനികതയും കവിതയിൽ വന്നു കഴിഞ്ഞു. മലയാള കവിതയുടെ മാറ്റങ്ങളെക്കുറിച്ചാണ് വിസ്മയവിഭാതം എന്ന കവിത. ഇങ്ങനെയാണോ കവിത? കാരണവർ ചോദിച്ചു. കവിതയ്ക്കൊരു ചട്ടക്കൂടില്ലേ? ചിന്തേറിട്ട് മിനുക്കിയെടുത്ത ചട്ടക്കൂട്. ഇങ്ങനെയാണോ കവിത? കാരണവർ ചോദിച്ചു. കവിതയ്ക്കൊരു ചട്ടക്കൂടില്ലേ? ചിന്തേറിട്ട് മിനുക്കിയെടുത്ത ചട്ടക്കൂട്. വൃത്ത നിബദ്ധ ശില്പം കടഞ്ഞെടുത്ത് അതിൽ അലങ്കാരപ്പറവകളുടെ രൂപം കൊത്തിവച്ച് കവിതയുടെ ആത്മാവിനെ ഉള്ളിലൊളിപ്പിച്ച് കടമിഴിക്കോണുകളിൽ ആനന്ദപ്പുഞ്ചിരി പൂത്തതുപോലെ അരങ്ങത്ത് പദമാടാൻ ചിലങ്കകൾ കെട്ടി തിമിർത്താടുന്ന നർത്തകിയെപ്പോലാകണം കവിത. കവിതയുടെ ആത്മാവിനെ ഉള്ളിലൊളിപ്പിച്ച് കടമിഴിക്കോണുകളിൽ ആനന്ദപ്പുഞ്ചിരി പൂത്തതുപോലെ അരങ്ങത്ത് പദമാടാൻ ചിലങ്കകൾ കെട്ടി തിമിർത്താടുന്ന നർത്തകിയെപ്പോലാകണം കവിത. കാരണവർ ഓർമ്മിപ്പിച്ചു. അത്യന്താധുനിക കവിയുണ്ടോ? വിട്ടുകൊടുക്കുന്നു. ആരു പറഞ്ഞു കവിത അങ്ങനെയാണെന്ന്? കവിത ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. അത്യന്താധുനിക കവിയുണ്ടോ? വിട്ടുകൊടുക്കുന്നു. ആരു പറഞ്ഞു കവിത അങ്ങനെയാണെന്ന്? കവിത ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. ഏതു തരത്തിലും രീതിയിലും കവിത എഴുതാം. ഏതു തരത്തിലും രീതിയിലും കവിത എഴുതാം. കോലം വരയ്ക്കാം, തെയ്യക്കോലം, ഇഷ്ടക്കോലം, വർണ്ണക്കോലം, അരിക്കോലം, കൊക്കോലം, ഇഷ്ടം പോലെ എങ്ങനെയും എഴുതാം. പഴയ ചട്ടക്കൂടിൽ നിന്ന് കവിത വളരണ്ടേ? കവിതയ്ക്കും വേണ്ടേ ഒരു മോക്ഷം? മാമൂലച്ചന്മാർ കവിതപ്പണി മതിയാക്കൂ. പുതിയ പെരുന്തച്ഛന്മാർ ഉദയം കൊള്ളട്ടെ. ഇനി ഇങ്ങനെയാണ് കവിത. കവിതയ്ക്കും വേണ്ടേ ഒരു മോക്ഷം? മാമൂലച്ചന്മാർ കവിതപ്പണി മതിയാക്കൂ. പുതിയ പെരുന്തച്ഛന്മാർ ഉദയം കൊള്ളട്ടെ. ഇനി ഇങ്ങനെയാണ് കവിത. കവിതയ്ക്കും വേണം ഇനിയൊരു പുതിയ പ്രഭാതം, വിസ്മയ വിഭാതം. ഇനി ഇങ്ങനെയാണ് കവിത. കവിതയ്ക്കും വേണം ഇനിയൊരു പുതിയ പ്രഭാതം, വിസ്മയ വിഭാതം. ഇനിയൊരു പുതിയ പ്രഭാതം, വിസ്മയ വിഭാതം.
1: വിസ്മയ വിഭാതം എന്ന കവിതയാണ് കേട്ടത്. അടുത്ത കവിത പണിപ്പുരയിൽ.
0: കവിതയുടെ പണിപ്പുരയിൽ കവി മുഴുകിയിരിക്കുകയാണ്. മനസ്സ് കവിതയുടെ വിവിധ പടവുകളിലൂടെ കയറിയിറങ്ങി ഒടുവിൽ കവിത സമർത്ഥമായി പൂർത്തിയാക്കുന്നതിൻ്റെ സംതൃപ്തിയിലാണ് കവി. കവി കവിതയുടെ പണിപ്പുരയിലാണ്. കവി കവിതയുടെ പണിപ്പുരയിലാണ്. മറ്റൊന്നിലും ശ്രദ്ധ വയ്ക്കുന്നില്ല. മനസ്സിൽ ഭാവനകൾ തിളച്ചു മറിയുകയാണ്. കവി കവിതയുടെ പണിപ്പുരയിലാണ്. മറ്റൊന്നിലും ശ്രദ്ധ വയ്ക്കുന്നില്ല. മനസ്സിൽ ഭാവനകൾ തിളച്ചു മറിയുകയാണ്. കവിതയ്ക്ക് തൊങ്ങലുകളായി അലങ്കാരങ്ങൾ ചിറക് നൽകുകയാണ്. കവിതയ്ക്ക് തൊങ്ങലുകളായി അലങ്കാരങ്ങൾ ചിറക് നൽകുകയാണ്. രൂപകങ്ങളുടെ കൊടുമുടി തൊട്ടുകയറി ബിംബകൽപ്പനകളിലൂടെ കടന്ന് രൂപകങ്ങളുടെ കൊടുമുടി തൊട്ടുകയറി ബിംബകൽപ്പനകളിലൂടെ കടന്ന് ചിന്തകളുടെ അനന്ത ലോകത്തിലേക്ക് കവി കാടുകയറുകയാണ്. മുനിമാരുടെ ധ്യാനമാർഗത്തിലൂടെ, മനീഷികളുടെ ഉൾക്കണ്ണുകളിലൂടെ, പകിടകളിക്കാരൻ്റെ തന്ത്രസൂത്രക്കെട്ടുകളിലൂടെ, മുനിമാരുടെ ധ്യാനമാർഗത്തിലൂടെ, മനീഷികളുടെ ഉൾക്കണ്ണുകളിലൂടെ, പകിടകളിക്കാരൻ്റെ തന്ത്രസൂത്രക്കെട്ടുകളിലൂടെ, താളത്തിൻ്റെ ഗതി ഗരിമകളിലൂടെ, വരാനിരിക്കുന്ന പ്രശംസ മഹിമകളിലൂടെ, ഒന്നും കാണാതെ ഒന്നും കേൾക്കാതെ ഏകാന്തതയിൽ ലയിച്ച് കവിത വിരിയിക്കുകയാണ് കവി. നാളെയുടെ മേൽക്കോയ്മകളിൽ കവി കണ്ണു നട്ടിട്ടില്ല. നാളെയുടെ മേൽക്കോയ്മകളിൽ കവി കണ്ണു നട്ടിട്ടില്ല. ഇനി എന്താകുമെന്ന സങ്കല്പമേ ഇല്ല. നാളെയുടെ മേൽക്കോയ്മകളിൽ കവി കണ്ണ് നട്ടിട്ടില്ല. ഇനി എന്താകുമെന്ന സങ്കല്പമേ ഇല്ല. കാലത്തിൻ്റെ ആരക്കാൽ കറക്കത്തിനൊപ്പം അടിവച്ച് അടിവച്ച് സ്വയം അഭിനയിക്കുകയാണ് കവി. കാലത്തിൻ്റെ ആരക്കാൽ

0: ശ്രോതാക്കൾക്ക് ഇന്നത്തെ സാഹിത്യരംഗത്തിലേക്ക് സ്വാഗതം. ഇന്ന് സാഹിത്യരംഗത്തിൽ കഥകളും കവിതകളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം മടവൂർ സുരേന്ദ്രൻ എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ കേൾക്കാം. ആദ്യ കവിത വിസ്മയ വിഭാതം.
1: ഇന്ന് മലയാള കവിതയ്ക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു. ആധുനികതയും അത്യന്ത

0: കറക്കത്തിനൊപ്പം അടിവച്ചടിവച്ച് സ്വയം അഭിനയിക്കുകയാണ് കവി. പലവട്ടം ചുറ്റിത്തിരിഞ്ഞ് തുടക്കത്തിൽ നിന്ന് തിടുക്കത്തിൽ എത്തേണ്ടിടത്ത് തിരിച്ചെത്തുകയാണ്. പലവട്ടം ചുറ്റിത്തിരിഞ്ഞ് തുടക്കത്തിൽ നിന്ന് തിടുക്കത്തിൽ എത്തേണ്ടിടത്ത് തിരിച്ചെത്തുകയാണ്. ഇപ്പോൾ കവിക്ക് കവിത പൂർത്തിയായി. ഇപ്പോൾ കവിക്ക് നന്നായി സമൂഹത്തെ കാണാം. ഇപ്പോൾ കവിക്ക് കവിത പൂർത്തിയായി. ഇപ്പോൾ കവിക്ക് നന്നായി സമൂഹത്തെ കാണാം. ഇപ്പോൾ കവിക്ക് നന്നായി സമൂഹത്തെ കാണാം.
1: മടവൂർ സുരേന്ദ്രൻ എഴുതി അവതരിപ്പിച്ച കവിതകളാണ് ഇതുവരെ കേട്ടത്. സാഹിത്യരംഗത്തിൽ അടുത്തതായി സജീവ് മണക്കാട്ടുപുഴ എഴുതി അവതരിപ്പിക്കുന്ന കഥയാണ് ഓർമ്മകളുടെ തിരതള്ളലും ആവി പറക്കുന്ന കട്ടൻ കാപ്പിയും.
2: വീടിന്റെ പറമ്പിന്റെ അങ്ങേയതിരിൽ കിളികളുടെയും അണ്ണാറക്കണ്ണന്മാരുടെയും വല്ലാത്ത കലപിലയാണ് പ്രഭാതങ്ങളിൽ. അവിടെ നിൽക്കുന്ന ആഞ്ഞിലി, പ്ലാവ് തുടങ്ങിയ മരങ്ങളിലെ അന്തേവാസികളാണവർ. ചക്കയുടെ കാലമായാൽ ആകെ ബഹളമാണ്. വീണുകിടക്കുന്ന ചക്കച്ചുളകൾ അകത്താക്കാനുള്ള വെപ്രാളം. പണ്ടുള്ളവയുടെ അത്രയും പറവക്കൂട്ടങ്ങളെ ഇപ്പോൾ കാണാനില്ല. അവയുടെ ഭിന്നശബ്ദങ്ങൾ സൃഷ്ടിക്കുന്ന നാദപ്രപഞ്ചം എത്ര ആകർഷകമായിരുന്നു. അയൽവാസിയുടെ പറമ്പുമായി അതിർത്തി പങ്കിടുന്ന ഇടത്ത് പ്രായമുള്ള ഒരു പറങ്കിമാവുണ്ടായിരുന്നു എൻ്റെ കുട്ടിക്കാലത്ത്. പറമ്പിനോട് ചേർന്നൊഴുകിയ കൈത്തോട് ഇപ്പോഴുമുണ്ട്, പക്ഷേ നന്നെ ശുഷ്കിച്ചുപോയി. തോടിൻ്റെയും പറമ്പിൻ്റെയും അതിരിൽ വർഷങ്ങളോളം ഒരു ഊഞ്ഞാൽ വള്ളി പടർന്നു പിടിച്ചു കിടന്നു. വർഷം തോറും ഓണനാളുകളിൽ ഞങ്ങൾ കുട്ടികൾക്ക് ഊഞ്ഞാൽ കെട്ടാൻ വള്ളി തരുന്ന ചെടി ഞങ്ങൾക്കേറെ പ്രിയപ്പെട്ടതായിരുന്നു. പള്ളിക്കൂടമില്ലാത്ത ദിനങ്ങളിലും അവധിക്കാലത്തും ഈ പറമ്പിലായിരുന്നു അധിക സമയവും ഞങ്ങളുടെ കേളികൾ. ഓണമാവുമ്പോൾ പറങ്കിമാവിൻ്റെ ചില്ലയിൽ ഊഞ്ഞാൽ വള്ളിയുടെ രണ്ടറ്റവും ചതച്ച് അച്ഛൻ ഊഞ്ഞാൽ കെട്ടിത്തരും. പിന്നെ അതിൽ കയറിയുള്ള ചില്ലാട്ടമായിരിക്കും ഞങ്ങൾ. ഒറ്റയ്ക്കും രണ്ടുപേർ അഭിമുഖമായി നിന്നും ചില്ലാട്ടം പറക്കുമ്പോൾ ആകാശത്തേക്ക് കയറിപ്പോവുകയാണെന്ന് തോന്നും. തോടിനപ്പുറം റബ്ബർ തോട്ടമാണ്. അവയുടെ പരമാവധി മുകളിലെ ചില്ലകളിലെ ഇലകൾ കൈകൊണ്ടും കാൽകൊണ്ടും പറിച്ചു വരും. അതൊരു മത്സര ഇനം തന്നെയായിരുന്നു. ഏറ്റവുമധികം ഇലകൾ പറിച്ചെടുക്കുന്ന ആൾ വിജയിയായി പ്രഖ്യാപിക്കപ്പെടും. ആകാശം തൊടാൻ ആഞ്ഞാഞ്ഞുള്ള ആ പറക്കൽ ഇപ്പോൾ ഓർക്കുമ്പോൾ തലകറങ്ങും. കലർപ്പില്ലാത്ത കുട്ടിക്കാല സൗഹൃദങ്ങൾ, പൂത്തുലഞ്ഞ ബാല്യകൗമാരങ്ങൾ, ആണും പെണ്ണും ഊഞ്ഞാലാട്ടം ഉൾപ്പെടെയുള്ള വിവിധ കേളികളിൽ ഏർപ്പെട്ട സുന്ദരകാലം. കള്ളമോ കാപട്യമോ ചൂഷണ ഉദ്ദേശ്യമോ ഇല്ലാത്ത കുട്ടിക്കാലം. തെറ്റായ ചിന്തകളൊന്നും മനസ്സുകളെ മതിക്കാത്ത നിർമ്മലമായ കുട്ടിക്കാല നാളുകൾ ഓർമ്മയിലേക്ക് കുത്തി ഒഴുകിയെത്തി. ആവി പറക്കുന്ന കട്ടൻ കാപ്പിയുടെ മണം പേറിയ പുകച്ചുരുളുകൾ മൂക്കിലേക്ക് തള്ളിക്കയറിയപ്പോഴാണ് കണ്ണുകൾ പറമ്പിൽ നിന്നും പിൻവലിച്ചതും മനസ്സിനെ വർത്തമാനകാലത്തിലേക്ക് തിരികെ എത്തിച്ചതും. നിങ്ങളിന്ന് ജോലിക്കൊന്നും പോകുന്നില്ലേ? പ്രിയതമയുടെ ചോദ്യം കാപ്പിക്ക് പിന്നാലെ വന്നു. രാവിലെ എണീറ്റ് സ്വപ്നലോകത്തിരിക്കുകയാണല്ലോ, സമയത്ത് ഓഫീസിൽ പോകാൻ നോക്ക്. ഭാര്യയുടെ വാക്കുകൾ അടിവച്ചടിവച്ചെത്തി. കട്ടൻ കാപ്പിയുടെ ഊർജം തലയ്ക്ക് പിടിച്ചു തുടങ്ങി. ഇതല്ല പതിവ്, ചായയാണ് സാധാരണ ഈ സമയം കുടിക്കാറ്. കുറച്ചു ദിവസമായി പശുവിൻ്റെ കറവ നിലച്ചതിനാൽ അയൽക്കാരൻ പാല് തരുന്നത് നിർത്തിയതാണ് കാരണം. അതുകൊണ്ട് തൽക്കാലം ശീലം മാറ്റേണ്ടി വന്നു. പക്ഷേ ഇതങ്ങ് ഉറപ്പിച്ചാലോ എന്ന് ആലോചിക്കുകയാണ്. കാരണം കവർപാൽ എന്തായാലും വേണ്ട, പാൽ മൊത്തത്തിൽ ഒഴിവാക്കിയാൽ അത്രയും നല്ലത് എന്ന് തോന്നുകയാണ്. കഫക്കെട്ട് ശല്യം കുറയ്ക്കാനും പറ്റും. കാപ്പി ആസ്വദിച്ച് മോന്തിയിട്ട് പ്രിയതമയ്ക്ക് നന്ദിയും പാസാക്കി എഴുന്നേറ്റു. അവളാവട്ടെ എൻ്റെ കൃതജ്ഞതയ്ക്ക് കേട്ട ഭാവം കാട്ടിയതുമില്ല. നിങ്ങൾക്കിന്ന് പുറത്തുനിന്ന് കഴിച്ചുകൂടായിരുന്നോ? തീരെ വയ്യാന്ന് ഞാൻ പറഞ്ഞതല്ലേ, അവൾ പരാതി പറഞ്ഞു. എനിക്കെന്നും ഒരേ പണി തന്നെ. കീ കൊടുത്ത പാവ പോലെ ആടുന്ന എത്രയോ പെണ്ണുങ്ങൾ എന്നെപ്പോലെ ഇങ്ങനെ വീടുകളിൽ എരിഞ്ഞടങ്ങുന്നു. വെറുതെ ജീവിതം കളഞ്ഞു കുളിച്ചു. എന്തെങ്കിലും പണിയുണ്ടായിരുന്നെങ്കിൽ ഇങ്ങേരെ പോലെ എന്നും ഉടുത്തൊരുങ്ങി പോകാമായിരുന്നു. പതിവ് പോലെ പറഞ്ഞു നിർത്തി നെടുവേർപ്പെടുമ്പോൾ സങ്കടത്തിന് അല്പം ആശ്വാസം കിട്ടുന്ന പോലെ തോന്നും. അല്ലറ ചില്ലറ അസുഖങ്ങളുടെ ശല്യം അവളെ അലട്ടുന്നുണ്ട്. ബുദ്ധിമുട്ടേറുമ്പോഴൊക്കെ ഉച്ചയ്ക്കുള്ള ഭക്ഷണപ്പൊതി വേണ്ടെന്ന് താൻ പറയാറുള്ളതാണ്. പക്ഷേ ഇന്ന് അവൾ മടി പറഞ്ഞിട്ടും ചെവി കൊടുക്കാൻ സാധിച്ചില്ല. സോറി ഡിയർ, ഇന്ന് എന്തായാലും ഇത്രയുമായില്ലേ, ചോറുപൊതി നാളെ വേണ്ടെന്ന് വയ്ക്കാം. അതും പറഞ്ഞ് തോളിൽ കൈവച്ച് ലോഹ്യത്തിന് ചെന്നു. ഒന്ന് പോകുന്നുണ്ടോ? മുൻകൂർ ജാമ്യമായി വന്നിരിക്കുന്നു. സാമ്പാറിനുള്ള കഷണങ്ങൾ അരിയുകയായിരുന്ന അവളുടെ കയ്യിലെ മൂർച്ചയേറിയ കത്തിയുടെ മുനയുടെ തിളക്കം കണ്ട് കിന്നരിക്കാൻ പോയ ഞാൻ കൈ പിൻവലിച്ച ശേഷം പിന്നിലേക്ക് ചൂടുവച്ചു. പോയി കുളിച്ച് റെഡിയാകുക, സമയം തെറ്റാതെ ഓഫീസിൽ പോകാൻ നോക്ക്. കാര്യഗൗരവത്തോടെ അവൾ ഓർമ്മിപ്പിച്ചു.

0: പാവം, അല്പനേരം അവൾ കാണാതെ നോക്കി നിന്ന് ആത്മഗതം ചെയ്തിട്ട് ഞാൻ പ്രാഥമിക കൃത്യങ്ങളിലേക്ക് കടന്നു. ജോലിക്ക് പോകാൻ തയ്യാറായി എത്തുമ്പോഴേക്കും അവൾ ഭക്ഷണം മേശപ്പുറത്തെത്തിച്ചിരുന്നു. താൻ കൂടിയിരിക്കെ, ഞാൻ ക്ഷണിച്ചുവെങ്കിലും അവൾ ഒഴിഞ്ഞു മാറി. ഇപ്പോൾ വേണ്ട, ഞാൻ ആകെ മുഷിഞ്ഞിരിക്കുക, പിന്നെ കഴിച്ചോളാം, നിങ്ങൾ കഴിച്ചിട്ട് പോകാൻ നോക്ക്. അവൾ വീണ്ടും അടുക്കളയിലേക്ക് നീങ്ങി. എനിക്ക് വല്ലാതെ തോന്നി. എണീറ്റ് പിന്നാലെ എത്തി തോളിൽ പിടിച്ച് അഭിമുഖമാക്കി. ആകെ ക്ഷീണിച്ച പോലെ, വെള്ളം പോലും കുടിച്ചില്ലല്ലോ താൻ. എൻ്റെ വാക്കുകൾ അവളിൽ പ്രത്യേക ഭാവഭേദമൊന്നും ഉണർത്തിയില്ല. നിങ്ങൾ സമയം കളയാതെ പോകാൻ നോക്ക്, എനിക്കൊന്ന് കിടക്കണം, ഉറക്കം ശരിയായില്ല, എണീറ്റിട്ട് കഴിച്ചോളാം, ഭാര്യ പ്രതികരിച്ചു. ഞാൻ കാപ്പി കുടിക്കവേ അവൾ തുടർന്നു, എനിക്കിന്ന് അത്ര സുഖമില്ലെന്ന് ഞാൻ പറഞ്ഞതാ, നിങ്ങൾ ശ്രദ്ധിച്ചില്ല. അവളുടെ ശബ്ദത്തിലും ക്ഷീണവും നീരസവും പ്രകടമായി. എന്നിൽ കുറ്റബോധം ഉടലെടുത്തു. യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ ശരിക്കും വിഷമം തോന്നി. പതിവ് പോലെ ഒരാശ്ലേഷത്തിനായി അടുത്തപ്പോൾ അവൾ നിർവികാരതയോടെ പറഞ്ഞു, മേലാകെ നനഞ്ഞു മുഷിഞ്ഞിരിക്കുക, നിങ്ങൾ പോയിട്ടു വാ. തുടർന്ന് പൂമുഖത്ത് നിന്നും കൈകാട്ടി. കുറച്ചു നേരത്തേക്ക് ഫോൺ ചെയ്യേണ്ട, ഞാനൊന്ന് കിടക്കട്ടെ. പിന്നെ അവൾ കൂട്ടിച്ചേർത്തു. ഓഫീസിലെത്തി കുറേ കഴിഞ്ഞ് ഫോൺ വിളിച്ചു. ഒരുപാട് ബല്ലടിച്ചു കഴിഞ്ഞാണ് ഭാര്യ ഫോൺ എടുത്തത്. എനിക്ക് കുഴപ്പമില്ല, നിങ്ങൾ സ്വസ്ഥമായി ജോലി ചെയ്യൂ. മറുപടിയിൽ ആശ്വാസത്തോടെ ഞാൻ ജോലികളിലേക്ക് കടന്നു.
1: ഓർമ്മകളുടെ തിരതള്ളലും ആവി പറക്കുന്ന കട്ടൻ കാപ്പിയും സജീവ് മണക്കാട്ടുപുഴ എഴുതി അവതരിപ്പിച്ച കഥയാണ് കേട്ടത്. സാഹിത്യരംഗത്തിൽ ഇനി അരുൺകുമാർ അന്നൂർ എഴുതി അവതരിപ്പിച്ച കവിതകളാണ്. ആദ്യ കവിത അത്രയും പ്രിയപ്പെട്ട ഈ വാടക വീട്ടിൽ.
2: അത്രയും പ്രിയപ്പെട്ട വീട്ടിൽ ഞാനിരിക്കുന്നു, അത്രയും പ്രിയപ്പെട്ടോരെൻ്റെ വാടക വീട്ടിൽ, അത്രയും

തിരക്കിന്നലകളിൽ തുഴഞ്ഞു മരിക്കുമ്പോൾ ഇത്തിരി അസൗകര്യം അപ്പോഴേ മറക്കുന്നു. താമസം പൊടുന്നനെ ഒരൊറ്റ ദിന

മാറിയിട്ടില്ല. പൊരുത്തം തെറ്റിപ്പോയ ദാമ്പത്യം ആകസ്മികം, വേണ്ടത്ര വെളിച്ചങ്ങൾ ഇല്ലെന്ന തോന്നൽ വ്യക്തം, ഒറ്റയ്ക്കായിപ്പോയി എന്ന് ചിന്തതന്മാറാലയും, രാവിലെ കുതിക്കുന്ന യാത്രകൾ, രാവിൻ ഗർഭ ഗൃഹത്തിലുറങ്ങുന്ന സ്വപ്നത്തിനുറവുകൾ, വിയർപ്പിൻ പാളങ്ങളിൽ ചിതറിത്തെറിക്കുന്ന വിഴുപ്പിൻ ശൽക്കങ്ങളായി നെട്ടോട്ടമോടും മനം, ഒക്കെയും കഴിഞ്ഞൽപ്പം തനിയേ ഇരിക്കുമ്പോൾ പഴയ മുറിപ്പാടിൽ ഏതൊരു സ്നേഹാമൃതം, പതിയെ തലോടുന്ന തണലിന്നമ്മത്താളം താരാട്ടുപാട്ടായി മാറും നോവിൻ്റെ ഓർമ്മത്തോറ്റം. അതൃപ്തി പെട്ടെന്നല്ലോ തൃപ്തിക്ക് വശപ്പെട്ടു

0: ആവുകൾ വിരുന്നു വരുന്ന പോൽ അത്രയും സ്നേഹത്താലേ ആരാരോ തൊടുന്ന പോൽ. ഒറ്റയ്ക്ക് വീട്ടിൽ അർദ്ധരാത്രിയിലിരിക്കുമ്പോൾ ഏകനെന്നോർക്കാറില്ല, ദുഃഖവും തോന്നാറില്ല. കൂട്ടിനായൊരു വെട്ടം അരികിൽ എല്ലായ്പ്പോഴും. വീടെന്നെ ആവാഹിച്ച് ഞാനായിക്കഴിഞ്ഞല്ലോ, ഞാൻ എന്നെ പൊഴിച്ചിട്ട് വീടായി പുലർന്നല്ലോ. വീടെന്നെ ആവാഹിച്ച് ഞാനായിക്കഴിഞ്ഞല്ലോ, ഞാൻ എന്നെ പൊഴിച്ചിട്ട് വീടായി പുലർന്നല്ലോ.
1: അത്രയും പ്രിയപ്പെട്ട ഈ വാടക വീട്ടിൽ എന്ന കവിതയാണ് കേട്ടത്. അടുത്ത കവിത ഒരു വീടൊരുക്കണം.
0: വയലിന്റെ തീരത്ത് ഒരു വീടൊരുക്കണം. കിളികളുടെ കളമൊഴികളുണ്ടായിരിക്കണം. മഴകളുടെ

മേൽക്കൂര ജാലകം കവിതയുടവിരികൊണ്ടു മൂടാം. അക്ഷരം കൊണ്ടാണടിത്തറ നോവിൻ്റെ ശിലകളാണുള്ളിൽ തപിക്കും കഠിനത. സ്നേഹമാകുന്നു അതിർ അതിനപ്പുറം

0: ഉണർത്തുന്ന മുറ്റത്തുപൂക്കളായൊന്നിച്ചിരിക്കണം. സകല വ്യസനങ്ങളും സൗഖ്യമായിത്തീരുന്ന ദ്യോവിന്റെ ദർശനം ചിത്തിലുണ്ടാകണം. കാത്തിരിപ്പിന്റെ മഹാകാല സങ്കടം പതിയാതെ വാഴ്വിന്റെ യാത്ര തുടരേണം. വയലിന്റെ തീരത്ത് ഒരു വീടൊരുക്കണം. വയലിന്റെ തീരത്ത് ഒരു വീടൊരുക്കണം.
1: അരുൺകുമാർ അന്നൂർ എഴുതി അവതരിപ്പിച്ച കവിതകളാണ് കേട്ടത്. സാഹിത്യരംഗത്തിൽ അവസാനമായി തലയിൽ മനോഹരൻ നായർ എഴുതി അവതരിപ്പിച്ച കഥയാണ് ചിറകറ്റ തുമ്പി.
2: പൂക്കളെ നോക്കി നിൽക്കുക, അതിൽ വന്നിരിക്കുന്ന ശലഭങ്ങളോട് തൻ്റെതായ ഭാഷയിൽ കൊഞ്ചുക, ഭൂമിയെ നോക്കി പുഞ്ചിരിക്കുന്ന നക്ഷത്രങ്ങളെ കണ്ടുകൊണ്ടിരിക്കുക, ഇതൊക്കെ അവളുടെ പതിവാണ്. തുമ്പി എന്നാണ് അവളുടെ പേര്. 4 വയസ്സ് പ്രായം വരും. കാണാൻ അത്ര ചന്തമൊന്നുമില്ല, എന്നാൽ വിരൂപയുമല്ല. അവൾക്ക് ചേച്ചിയും ചേട്ടനുമുണ്ട്. അവർ നന്നായി പഠിക്കുന്നവരാണ്. എങ്കിലും തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ അവർ അവളെ വഴക്ക് പറയും, നുള്ളി നോവിക്കും. അച്ഛനും അമ്മയും ഉദ്യോഗസ്ഥരാണ്. അവർ രാവിലെ ആപ്പീസിൽ പോയാൽ രാത്രിയേ വരികയുള്ളൂ. മക്കളെ നോക്കാൻ അവർ ഒരു ആയയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ആയയാണെങ്കിൽ മകാ ശാഠ്യക്കാരിയാണ്. ഒരു പക്ഷേ തുമ്പിയെ ഏറ്റവും കൂടുതൽ ദ്രോഹിക്കുന്നത് അവരാണ്. കാരണം ആസ്മാരോഗിയായ തുമ്പി എപ്പോഴും വീട്ടിലുണ്ടാകും. രോഗം കൂടിയതിനാൽ അവളെ നഴ്സറിയിൽ നിന്ന് പറഞ്ഞു വിട്ടതാണ്. ആയയുടെ

കട്ടുമുടിക്കൽ ശ്രമം അതോടെ മുങ്ങിപ്പോയി. അതിന് പ്രതികാരം ചെയ്യുന്നത് അവളുടെ അച്ഛനമ്മമാർ വരുമ്പോൾ നുണക്കഥകൾ പറഞ്ഞു കൊടുത്ത് തല്ലിക്കലാണ്. മിണ്ടാപ്രാണിയായ അവൾക്ക് വിതുമ്പാനും കണ്ണീരൊഴുക്കുവാനും മാത്രമേ കഴിയുകയുള്ളൂ. തുമ്പിയുടെ അച്ഛനും അമ്മയും അവളോട് വലിയ സ്നേഹമൊന്നും കാട്ടാറില്ല. അവരുടെ ഒരു ചേലും അവൾക്കില്ലെന്നാണ് അവരുടെ പരാതി. ആശുപത്രിയിൽ വെച്ച് മാറിപ്പോയതാവാമെന്നാണ് അമ്മയുടെ സംശയം. നല്ല സൗന്ദര്യമുള്ളവരാണ് തുമ്പിയുടെ അച്ഛനും അമ്മയും. ആ സൗന്ദര്യം അല്പം കൂടി മെച്ചമായി തുമ്പിയുടെ ചേച്ചിക്കും ചേട്ടനും കിട്ടിയിട്ടുണ്ട്. അതിനാൽ അവരോട് അവർക്ക് വല്ലാത്ത സ്നേഹമാണ്. അവർ എന്താവശ്യപ്പെട്ടാലും വാങ്ങിക്കൊടുക്കും. തുമ്പിക്ക് തല്ലു വാങ്ങിക്കൊടുക്കുന്നതിൽ ചേട്ടനും ചേച്ചിയും മത്സരിക്കാറുണ്ട്. കുപ്പി ഗ്ലാസ് പൊട്ടിക്കുക, എണ്ണ തട്ടി തൂവുക, പഞ്ചസാര തട്ടിക്കളയുക, അമ്മയുടെ സാരിയും മറ്റും വരച്ചും കീറിയും വയ്ക്കുക, ഈ കെണികൾ അവർ മിക്കവാറും തുമ്പിക്കൊരുക്കി വയ്ക്കാറുണ്ട്. അസത്ത് കുട്ടി ആയ കലിതുള്ളിക്കൊണ്ട് അലറും. ഇത്തിരിയേ ഉള്ളൂ, പള്ളാണെങ്കിൽ അടിച്ച് കാലേയും കയ്യേയും ഒടിക്കാൻ തോന്നും. എന്നിട്ട് അവർ തുമ്പിയുടെ കാതിൽ പിടിച്ചു മുറുക്കും, കൈകളുടെ വശങ്ങളിൽ അടിച്ചു പറ്റിക്കും. അവൾക്ക് ഉറക്കെ കരയാൻ കഴിയില്ലല്ലോ. വേദന കൊണ്ട് ഉളയും, കണ്ണീർ പൊട്ടിയൊഴുകും, മുറിയിൽ പൂട്ടിയിട്ടെന്നും വരും. ഇതൊന്നും ആരും അറിയാറില്ല. രാത്രിയിലാണെങ്കിൽ അമ്മയുടെ പിരാക്കും ശിക്ഷയും നാശം എല്ലാം നശിപ്പിക്കും. ഇത് എൻ്റെ വയറ്റിൽ പിറന്നല്ലോ. അവളുടെ പിഞ്ചു കവിളിൽ അമ്മയുടെ നഖപ്പാടുകൾ പ്രത്യക്ഷപ്പെടും. അപ്പോഴും അവൾക്ക് ഉറക്കെ കരയാൻ കഴിയില്ലല്ലോ. ചിത്രരചനയിൽ മിടുക്കിയാണ് തുമ്പി. അവൾ ധാരാളം ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. പേനയും പെൻസിലും പേപ്പറുമൊന്നും അവൾക്ക് ലഭിച്ചിരുന്നില്ല. ചേച്ചിയുടെയും ചേട്ടൻ്റെയും പഴയ ബുക്കുകളിലെ എഴുതാത്ത പേജുകളിലാണ് അവൾ ചിത്രങ്ങൾ വരച്ചിരുന്നത്. അതിനും കുറേ നുള്ളുകൾ അവൾക്ക് കിട്ടിയിട്ടുണ്ട്. അവളുടെ വരകളോട് വീട്ടുകാർക്ക് ഒട്ടും താല്പര്യമില്ല. പൂക്കളും കിളികളും അവളുടെ കുരുന്നു ഭാവനയിൽ ചിറക് മുളച്ച് പറക്കുന്നത് കാണണം. ജീവനുള്ള രണ്ട് മൂന്ന് ചിത്രങ്ങൾ ഒരു ദിവസം അവളുടെ ചേട്ടൻ വലിച്ചു കീറിക്കളഞ്ഞു. എതിർത്ത അവളെ പിടിച്ചു തള്ളുകയും ചെയ്തു. ഭാഗ്യം കൊണ്ട് ചുമരിൽ തലയിടിച്ചില്ല. അപ്പോഴും അവൾക്ക് ഉറക്കെ കരയാൻ കഴിയില്ലല്ലോ. അവളുടെ കഴിവിൽ സഹോദരങ്ങൾക്ക് അസൂയയുണ്ട്. ഒരു ദിവസം തുമ്പി വരച്ചു സൂക്ഷിച്ചിരുന്ന മനോഹരമായ മാന്ത്രിക ചിത്രങ്ങൾ കാണാതായി. അവൾക്ക് പൊട്ടിക്കരയാൻ തോന്നി. പക്ഷേ അതിന് അവൾക്ക് കഴിയില്ലല്ലോ. ചിറകൊടിഞ്ഞ കിളിയുടെ അവസ്ഥ അവൾക്കായി. അന്ന് ഒരു തുള്ളി വെള്ളം പോലും അവൾ കുടിച്ചില്ല. പാറിപ്പറന്ന തലമുടിയും കണ്ണീർ വരച്ച ചാലുകളും അവളുടെ സങ്കടത്തിൻ്റെ ശക്തി എടുത്തു കാട്ടി. അവളുടെ രോഗം മൂർച്ഛിച്ചു. കിടപ്പിലായി. സമയാസമയം മരുന്ന് കൊടുക്കാൻ ആരും ശ്രദ്ധിച്ചതുമില്ല. പിന്നെ ഒരിക്കലും അവൾ എണീറ്റതുമില്ല. ചിത്രകലയിൽ അന്താരാഷ്ട്ര ബഹുമതികൾ നേടിയിട്ടുള്ള ടീച്ചർ ക്ലാസ്സിൽ ചിത്രകലയെക്കുറിച്ച് പഠിപ്പിക്കുകയാണ്. വരയ്ക്കാൻ കഴിവുള്ളവർ ആരെങ്കിലും ഉണ്ടോ? ടീച്ചർ ആരാഞ്ഞു. ഈ കുട്ടി വരയ്ക്കും, തുമ്പിയുടെ ചേച്ചിയെ ചൂണ്ടിക്കൊണ്ട് ക്ലാസ് ലീഡർ പറഞ്ഞു. കുറേ ചിത്രങ്ങൾ ലീഡർ ടീച്ചർക്ക് കൊടുക്കുകയും ചെയ്തു. ആ ചിത്രങ്ങൾ കണ്ട് ടീച്ചർ അത്ഭുതപ്പെട്ടു പോയി. അല്പസമയം ആ ചിത്രങ്ങളിൽ കണ്ണോടിച്ച ടീച്ചറുടെ കണ്ണുകളിൽ ജലം നിറഞ്ഞു തുളുമ്പി. ലോക നിലവാരമുള്ള ഈ ചിത്രങ്ങൾ വരച്ചത് തൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയോ? ടീച്ചർക്ക് വിശ്വസിക്കാനായില്ല. താനാണോ ഈ ചിത്രങ്ങൾ വരച്ചത്? വികാര തീവ്രതയുള്ള ടീച്ചറുടെ ചോദ്യം കേട്ട് വിരണ്ടുപോയ തുമ്പിയുടെ ചേച്ചി സത്യം തുറന്നു പറഞ്ഞു. എൻ്റെ സിസ്റ്റർ തുമ്പി വരച്ചതാ. തുമ്പിയെ കാണാൻ ടീച്ചർക്ക് തിടുക്കമായി. വീട്ടിലെത്തിയ ടീച്ചർക്കും തുമ്പിയുടെ ചേച്ചിക്കും മറ്റ് സഹപാഠികൾക്കും ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവമാണ് കാത്തിരുന്നത്. നിധിയെപ്പോലെ സൂക്ഷിച്ചിരുന്ന നഷ്ടപ്പെട്ട തൻ്റെ ചിത്രങ്ങളെ ഓർത്തോർത്ത് മുറിക്കുള്ളിൽ സ്നേഹവാത്സല്യങ്ങൾ. ആരിൽ നിന്നും ലഭിക്കാത്ത തുമ്പി ജീവൻ വെടിഞ്ഞു കിടക്കുന്നു. സമയത്തിന് ചികിത്സ കിട്ടിയിരുന്നെങ്കിൽ അവൾ രോഗത്തിന് കീഴടങ്ങില്ലായിരുന്നു. പൂക്കളെയും നക്ഷത്രങ്ങളെയും സ്നേഹിച്ച ആ പഞ്ചവർണക്കിളി കൂടും പിടിഞ്ഞു പോയിരിക്കുന്നു. അവളോട് ചെയ്ത ദ്രോഹങ്ങളോർത്ത് ചേച്ചിയും ചേട്ടനും പൊട്ടിക്കരയുന്നു. തീരാത്ത പാപത്തിൻ്റെ തീയിൽപ്പെട്ട് ആയ നിലവിളിക്കുന്നു. അമ്മയും അച്ഛനും പശ്ചാത്താപത്താൽ വെന്തു നീറുന്നു. കുറേ മാസങ്ങൾക്ക് ശേഷം പത്രങ്ങളിലും ടിവി ചാനലുകളിലും വലിയൊരു വാർത്ത പ്രത്യക്ഷപ്പെട്ടു. മരണം കൊണ്ട് എല്ലാവരുടെയും ഹൃദയത്തിലും ചിത്രം വരച്ച തുമ്പിയുടെ ചിറകറ്റ തുമ്പി എന്ന ചിത്രത്തിന് അന്താരാഷ്ട്ര ബഹുമതി. സംസ്ഥാന ദേശീയ തലത്തിലും നിരവധി സമ്മാനങ്ങൾ വാരിക്കൂട്ടിയ ചിത്രമാണത്. പാരീസിൽ വർഷാവർഷം നടത്തിവരുന്ന

0: അഖിലലോക ചിത്രകലാ പ്രദർശനത്തിൽ ഒന്നാം സ്ഥാനം തുമ്പിയുടെ ചിറകറ്റ തുമ്പി നേടിയിരിക്കുന്നു. അരക്കോടിയോളം രൂപയും മൈക്കലാഞ്ചലോയുടെ സ്വർണ്ണശില്പവുമാണ് സമ്മാനം. രാജ്യം മുഴുവൻ മൺമറഞ്ഞുപോയ ആ പിഞ്ചു ബാലികയുടെ പ്രതിമയ്ക്ക് മുമ്പിൽ ആദരവിൻ്റെ പൂക്കൾ അർപ്പിക്കുമ്പോൾ ഒരു കുടുംബം വേദനയുടെ മഹാസമുദ്രത്തിൽ മുങ്ങിത്താഴുകയാണ്.
1: ചിറകറ്റ തുമ്പി, തലയിൽ മനോഹരൻ നായർ എഴുതി അവതരിപ്പിച്ച കഥയാണ് കേട്ടത്. ഇന്നത്തെ സാഹിത്യരംഗം സമാപിച്ചു. ആകാശവാണി തൃശൂർ.

0: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 മെയ് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 നിങ്ങളുടെ സ്വന്തം ആകാശവാണിയിൽ കേൾക്കാം.
1: മെയ് 10 നാടകോത്സവത്തിന്റെ ആമുഖമായി തിരനോട്ടം,
0: തുടർന്ന് മെയ് 11 തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനം ആരു കണ്ടു,
1: 12 കോഴിക്കോട് നിലയത്തിന്റെ മടക്കം,
0: 13 തിരുവനന്തപുരം നിലയത്തിന്റെ ജീവിതോത്സവം,
1: 14 തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം,
0: 15 കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി,
1: 16 കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺതുറക്കാതെ,
0: 17 കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നിവ ഈ ഉത്സവവേദിയിൽ അണിനിരക്കുന്നു.
1: മെയ് 18 നാടകോത്സവത്തിന്റെ അവലോകനത്തോടെ ഈ ശ്രവ്യ വിസ്മയം പൂർത്തിയാകും.
0: കേരളത്തിലെ മുഴുവൻ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ഈ അസുലഭ നിമിഷങ്ങൾക്കായി കാതോർക്കാം.
2: പ്രിയരേ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
3: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
2: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
3: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതു.
2: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചുകൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
3: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമ്മകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
2: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമ്മകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമ്മകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമ്മകൾ.

0: ആകാശവാണി. പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇന്ന് ഈ പരിപാടിയിൽ ഈ ശോധസിന്ധു എന്ന പദ്ധതിയെക്കുറിച്ച് കേൾക്കാം.
1: നമ്മുടെ രാജ്യത്തെ സർവകലാശാല ലൈബ്രറികൾ ഇലക്ട്രോണിക് വിവരങ്ങളും സേവനങ്ങളും സംയോജിപ്പിക്കാനായി സജീവമായി പ്രവർത്തിച്ചു വരുന്നു. ജേണലുകളുടെ വർദ്ധിച്ചു വരുന്ന വില, ഇലക്ട്രോണിക് ജേണലുകൾ, ഗ്രന്ഥസൂചിക ഡേറ്റാബേസുകൾ എന്നിവ ഇന്റർനെറ്റ് വഴി ലഭ്യമാക്കാൻ കൺസോർഷ്യം പോലുള്ള ബദലുകൾ അവലംബിക്കാൻ സ്ഥാപനങ്ങളെ നിർബന്ധിതരാക്കുന്നു. ഇതുപ്രകാരം 2003 യു ജി സി ഇൻഫോനെറ്റ് ഇ ജേണൽസ് കൺസോർഷ്യം, AICTE, ഇന്ത്യൻ നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി ഇൻ എഞ്ചിനീയറിംഗ് സയൻസ് ആൻഡ് ടെക്നോളജി, ഇൻഡസ്ട് AICTE കൺസോർഷ്യം, നാഷണൽ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സർവീസസ് ഇൻഫ്ര

0: ഇൻഫ്രാസ്ട്രക്ചർ ഫോർ സ്കോളർലി കണ്ടന്റ് NLIST എന്നിങ്ങനെ കൺസോർഷ്യങ്ങൾ ആരംഭിച്ചിരുന്നു. 2015 അന്നത്തെ മാനവ വിഭവശേഷി മന്ത്രാലയം ഈ കൺസോർഷ്യങ്ങളെ ലയിപ്പിച്ചുകൊണ്ട് ഇ ശോധ് സിന്ധു എന്ന പദ്ധതി നടപ്പിലാക്കി. ഇതിൻ്റെ ലക്ഷ്യങ്ങൾ ഇന്നത്തെ വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ ധനസഹായം ലഭിക്കുന്ന 3 കൺസോർഷ്യകൾ വാഗ്ദാനം ചെയ്യുന്ന പ്രവർത്തനങ്ങളും സേവനങ്ങളും വർദ്ധിപ്പിക്കുക, ഈ ജേണലുകൾ, ഈ ജേണൽ ആർക്കൈവുകൾ, ഈ ബുക്കുകൾ എന്നിവ സ്ഥിരമായി ലഭ്യമാക്കുകയും ഇവയുടെ ശേഖരം വികസിപ്പിക്കുകയും ചെയ്യുക, ബോധവൽക്കരണവും പരിശീലന പരിപാടികളും വഴി ഇന്ത്യയിലെ സർവകലാശാലകളിലും കോളേജുകളിലും സാങ്കേതിക സ്ഥാപനങ്ങളിലും ഈ വിഭവങ്ങളുടെ ഉപയോഗം നിരീക്ഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക, എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സബ്സ്ക്രിപ്ഷൻ അടിസ്ഥാനമാക്കി ഈ ബുക്കുകളും ഈ ജേണലുകളും ലഭ്യമാക്കുക, സബ്ജക്ട് പോർട്ടലുകളും സബ്ജക്ട് ഗേറ്റ്വേകളും വഴി വിവരസമ്പന്നമായ ഒരു സമൂഹത്തിലേക്ക് നീങ്ങുക, നിലവിലുള്ള കൺസോർഷ്യയുടെ കീഴിൽ വരാത്ത ഓപ്പൺ യൂണിവേഴ്സിറ്റികൾ, വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ധനസഹായം ലഭിക്കുന്ന സ്ഥാപനങ്ങൾ എന്നിവയുൾപ്പെടെ അധിക സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുത്ത ഈ റിസോഴ്സുകൾ ലഭ്യമാക്കുക, സഹകരണ പ്ലാറ്റ്ഫോം ആവശ്യമുള്ളതും നിലവിലുള്ള കൺസോർഷ്യം നടപ്പിലാക്കാത്തതുമായ അധിക പ്രവർത്തനങ്ങളും സേവനങ്ങളും ഏറ്റെടുക്കുക, ഒപ്പം ഇലക്ട്രോണിക് ജേണലുകളും ഇലക്ട്രോണിക് പുസ്തകങ്ങളും ഘടകങ്ങളായി ഒരു ദേശീയ ഇലക്ട്രോണിക് ലൈബ്രറി വികസിപ്പിക്കുക. ഇനി ആർക്കൊക്കെ ഇതിൽ അംഗമാകാം? കേന്ദ്ര ധനസഹായം ലഭിക്കുന്ന ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, കേന്ദ്ര സർവകലാശാലകൾ തുടങ്ങി എല്ലാ അക്കാദമിക് സ്ഥാപനങ്ങൾക്കും ഈ സേവനം ലഭ്യമാണ്. ഇതുകൂടാതെ UGC ധനസഹായം ലഭിക്കുന്ന ഡീംഡ് സർവകലാശാലകൾ, UGC നിയമത്തിലെ 2F 12B വകുപ്പുകൾക്ക് കീഴിൽ വരുന്ന സംസ്ഥാന സർവകലാശാലകളും കോളേജുകളും സ്വകാര്യ സർവകലാശാലകൾ മുതലായവ ഉൾപ്പെടെയുള്ള മറ്റു സ്ഥാപനങ്ങൾക്കും ഈ റിസോഴ്സുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യാം. ഓൾ ഇന്ത്യ സർവേ ഓൺ ഹയർ എഡ്യൂക്കേഷൻ AISHE പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ അക്കാദമിക് സ്ഥാപനങ്ങൾക്കും ഓൺലൈൻ ഇ റിസോഴ്സ് റിക്വിസിഷൻ സിസ്റ്റത്തിൽ രജിസ്റ്റർ ചെയ്യാം. ഇ ശോധ് സിന്ധു വഴി യൂസർനെയിം പാസ്വേഡ് ലഭിക്കാത്ത സ്ഥാപനങ്ങൾ eshodhsindhu@inflipnet.aic.in എന്ന വിലാസത്തിൽ ഇമെയിൽ വഴി അപേക്ഷിക്കാം.
1: ഇന്ന് ഈ പരിപാടിയിൽ ഇ ശോധ് സിന്ധു പദ്ധതിയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് കേട്ടത്. പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു. ആകാശവാണി തൃശൂർ. യുവവാണി യുവാക്കൾക്കായി ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടി
2: കേൾക്കാം. ആകാശവാണി തൃശൂർ നിലയമൊരുക്കുന്ന യുവവാണി രണ്ടാമത്തെയും അഞ്ചാമത്തെയും ഞായറാഴ്ചകളിൽ രാവിലെ 9:30.
1: ഓർക്കുക, മീഡിയം വേവ് 630 kHz FM 101.1 MHz പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ കേൾക്കാവുന്നതാണ്.
3: മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് May 10 to 18 എല്ലാ ദിവസവും രാത്രി 9:30.
4: അടുത്ത പരിപാടി അല്പസമയത്തിനകം തിരുവനന്തപുരം റിലേ.
5: ഇപ്പോൾ വാർത്താ ബുള്ളറ്റിൻ.
6: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ UAE, നെതർലൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി സന്ദർശനത്തിന് വെള്ളിയാഴ്ച തുടക്കമാകുമെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാനുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തുമെന്ന് വിദേശകാര്യ വക്താവ് ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിൽ നെതർലൻഡ്സിലെത്തുന്ന ശ്രീ മോദി വില്യം അലക്സാണ്ടർ രാജാവുമായും രാജ്ഞിയുമായും പ്രധാനമന്ത്രി റോബ് യട്ടനുമായും കൂടിക്കാഴ്ച നടത്തും. ഞായറാഴ്ച സ്വീഡനും തുടർന്ന് നോർവേയും ഇറ്റലിയും പ്രധാനമന്ത്രി സന്ദർശിക്കും. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന് ഇന്ത്യ ആതിഥേയത്വം വഹിക്കും. ഈ മാസം 14-15 തീയതികളിൽ നടക്കുന്ന യോഗത്തിൽ വിദേശകാര്യമന്ത്രി S. ജയശങ്കറാണ് അധ്യക്ഷത വഹിക്കുന്നത്. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരും അംഗരാജ്യങ്ങളിൽ നിന്നും പങ്കാളി രാജ്യങ്ങളിൽ നിന്നുമുള്ള പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുക്കുമെന്നും

0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അവർ സന്ദർശിക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. 30-അംഗ നിയമസഭയിൽ 18 സീറ്റ് നേടിയാണ് NDA സഖ്യം പുതുച്ചേരിയിൽ തുടർ ഭരണം ഉറപ്പിച്ചത്. അതേസമയം അസം മുഖ്യമന്ത്രിയായി ഹിമന്ത ബിശ്വ ശർമ്മ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഖാനാപാറയിൽ നടന്ന ചടങ്ങിൽ 4 മന്ത്രിമാരും മുഖ്യമന്ത്രിക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ പ്രമുഖർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി ആരെന്നത് സംബന്ധിച്ച തീരുമാനമെടുക്കുന്നതിന് മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം ആരാഞ്ഞ് കോൺഗ്രസ് ഹൈക്കമാൻഡ്. KPCC മുൻ അധ്യക്ഷന്മാരുടെയും വർക്കിംഗ് പ്രസിഡന്റുമാരുടെയും അഭിപ്രായമാണ് നേതൃത്വം ആരാഞ്ഞത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന് 8 ദിവസം പിന്നിടുന്ന സാഹചര്യത്തിൽ അന്തിമ തീരുമാനം അധികം വൈകാതെ ഉണ്ടാകുമെന്നാണ് സൂചനകൾ. തമിഴ്നാട് നിയമസഭയിലെ വിശ്വാസ വോട്ടെടുപ്പിൽ പങ്കെടുക്കുന്നതിൽ നിന്നും വിലക്കിയ മദ്രാസ് ഹൈക്കോടതി ഉത്തരവിനെതിരെ TVK നിയമസഭാംഗം R ശ്രീനിവാസ സേതുപതി സമർപ്പിച്ച ഹർജി പരിഗണിക്കാൻ സുപ്രീംകോടതിയുടെ അനുമതി. കേസ് നാളെ പരിഗണിക്കും. തമിഴക വെട്ടരി കഴകം നേതാവ് JCD പ്രഭാകരനെ തമിഴ്നാട് നിയമസഭാ സ്പീക്കറായി തെരഞ്ഞെടുത്തു. സ്പീക്കർ സ്ഥാനത്തേക്ക് എതിരില്ലാതെയാണ് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടത്. നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ മുഖ്യമന്ത്രി ജോസഫ് വിജയ്ക്ക് നാളെ വരെയാണ് സമയം. 3 മുതൽ 8 വരെയുള്ള ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കായി NCERT CBSE കമ്പ്യൂട്ടേഷണൽ തിങ്കിങ്ങും നിർമ്മിത ബുദ്ധിയും അടക്കമുള്ള വിഷയങ്ങളിൽ പുതിയ പാഠ്യപദ്ധതി അവതരിപ്പിച്ചതായി കേന്ദ്ര സർക്കാർ. വേനൽക്കാല അവധിക്കാലത്ത് അധ്യാപകർക്ക് ഇതിൽ പരിശീലനം നൽകുമെന്നും സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പ് സെക്രട്ടറി സഞ്ജയ് കുമാർ പറഞ്ഞു. 9, 10, 11, 12 ക്ലാസുകൾക്കായി NCERT ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പാഠപുസ്തകങ്ങൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം അറിയിച്ചു. May 3 രാജ്യവ്യാപകമായി നടന്ന NEET UG പരീക്ഷ റദ്ദാക്കിയതായി ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. വീണ്ടും പരീക്ഷ എഴുതുന്നതിന് അധിക ഫീസ് ഈടാക്കില്ലെന്നും NTA അറിയിച്ചു. പരീക്ഷാ നടത്തിപ്പിൽ ക്രമക്കേട് നടന്നതായുള്ള ആരോപണങ്ങളിൽ CBI അന്വേഷണം നടത്താനും കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. രാജ്യത്തുടനീളമുള്ള കോടതികളുടെ നവീകരണത്തിനായി ഉന്നതതല സമിതിയെ നിയോഗിച്ച സുപ്രീംകോടതി. സമിതിയുടെ വിശദമായ റിപ്പോർട്ട് പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതി അംഗമായ സഞ്ജീവ് സന്യാലിന് ഈ വർഷം August 31 സമർപ്പിക്കണം. ഇതു സംബന്ധിച്ച വിശദമായ രൂപരേഖ തയ്യാറാക്കുന്നതിനും 40 മുതൽ 50,000 കോടി രൂപ വരെ സർക്കാർ വിഹിതം നേടിയെടുക്കുന്നതിനുമാണ് സുപ്രീംകോടതി ജസ്റ്റിസ് അരവിന്ദ് കുമാറിന്റെ നേതൃത്വത്തിൽ ജുഡീഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ അഡ്വൈസറി കമ്മിറ്റി രൂപീകരിക്കുന്നതെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് പറഞ്ഞു. കേരളത്തിലും മാഹിയിലും അടുത്ത 5 ദിവസം ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മറ്റന്നാൾ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. അതേസമയം മലപ്പുറം മങ്കടയിൽ ഇടിമിന്നലേറ്റ് 4 മരണം. പരിക്കേറ്റ 2 പേരെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മങ്കടയിലെ പന്തല്ലൂർ മല വ്യൂ പോയിന്റിൽ എത്തിയ വിദ്യാർത്ഥികൾക്കാണ് ഇടിമിന്നലേറ്റത്. ഇടവമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട മറ്റന്നാൾ തുറക്കും. വൈകിട്ട് 5 മണിക്ക് തന്ത്രി കണ്ഠര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി പ്രസാദ് ED നട തുറന്ന് ദീപം തെളിയിക്കും. ഇടവമാസ പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 19 നട അടയ്ക്കുക. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്നു മുതൽ 7 ദിവസ കാലയളവിൽ ഭാഗികമായ വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയുള്ളതായി KSEB. പവർ ഗ്രിഡ് കോർപ്പറേഷന്റെ കോഴിക്കോട് 400 kV സബ്സ്റ്റേഷനിലെ ട്രാൻസ്ഫോർമർ തകരാർ പരിഹരിക്കുന്നതിന്റെ ഭാഗമായാണ് വൈദ്യുതി നിയന്ത്രണം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി തൃശൂർ. സേവന വാർത്തകൾ. കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ 7.5% പലിശ നിരക്കിൽ 5 സെന്ററിൽ കുറയാത്ത വസ്തുജാമ്യത്തിന്റെയോ സർക്കാർ ഉദ്യോഗസ്ഥ ജാമ്യത്തിന്റെയോ ഈടിൽ അനുവദിക്കുന്ന 1,00,000 രൂപ മുതൽ 5,00,000 രൂപ വരെയുള്ള സ്വയം തൊഴിൽ വായ്പകൾക്ക് തൃശൂർ ജില്ലയിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട 18-നും 60-നും മധ്യേ പ്രായമുള്ള തൊഴിൽ രഹിതരായവരിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു. വരുമാന പരിധി 5,00,000 രൂപ വരെയാണ്. അപേക്ഷാ ഫോറത്തിനും വിശദവിവരങ്ങൾക്കും തൃശൂർ രാമനിലയത്തിന് സമീപമുള്ള കോർപ്പറേഷന്റെ ജില്ലാ ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9400068508. നമ്പർ ആവർത്തിക്കാം, 9400068508.

0: കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ മുഖേന നടപ്പിലാക്കുന്ന സമൃദ്ധി കേരളം ടോപ്പ് അപ്പ് ലോൺ പദ്ധതിയിൽ അപേക്ഷകൾ ക്ഷണിച്ചു. പട്ടികജാതിക്കാരായ നിലവിലുള്ള സംരംഭകരുടെ ബിസിനസ് വികസനവും സാമ്പത്തിക ശാക്തീകരണവും ലക്ഷ്യം വെച്ചുകൊണ്ട് നടപ്പിലാക്കുന്ന ഈ പദ്ധതിയിൽ ഒരു ഗുണഭോക്താവിന് പരമാവധി 10 ലക്ഷം രൂപ വരെ ടേം ലോൺ അഥവാ വർക്കിംഗ് ക്യാപിറ്റൽ ലോണായി നൽകുന്നതാണ്. ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കൾക്ക് അവരുടെ ഇഷ്ടാനുസരണം 3% അറ്റ വാർഷിക പലിശ നിരക്കിലോ അല്ലെങ്കിൽ 20% വരെ ഫ്രണ്ട് എൻഡഡ് സബ്സിഡി രൂപത്തിൽ പദ്ധതിയുടെ ആനുകൂല്യം തിരഞ്ഞെടുക്കാവുന്നതാണ്. കൂടാതെ സംരംഭത്തിന്റെ വികസനം ലക്ഷ്യം വെച്ച് വായ്പ അനുവദിച്ച് ആദ്യത്തെ 2 വർഷം സ്ട്രക്ചേർഡ് മെന്ററിംഗ് സപ്പോർട്ട് നൽകുന്നതാണ്. പദ്ധതിയിൽ വനിതാ സംരംഭകർക്കും ദുർബല വിഭാഗങ്ങളിൽ നിന്നുള്ള സംരംഭകർക്കും മുൻഗണന നൽകുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനുമായി പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷന്റെ തൃശൂർ ജില്ലാ കാര്യാലയവുമായി ബന്ധപ്പെടേണ്ടതാണ്. വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9400006508. നമ്പർ ഒരിക്കൽ കൂടി 9400006508. സേവന വാർത്തകൾ സമാപിച്ചു.
1: ഞായറാഴ്ചകളിൽ രാവിലെ 7:05 കേൾക്കാം അക്ഷര കേരളം, സർഗചേതനയുടെ പുതുഭാവുകത്വം നിറയുന്ന അക്ഷരവേദി.
2: മറക്കാതെ കേൾക്കുക ഞായറാഴ്ചകളിൽ രാവിലെ 7:05
1: അക്ഷര കേരളം.
2: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ചകളിൽ രാത്രി 7:35 ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ പ്രസാർ ഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാവുന്നതാണ്.
3: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 May 10 to 18 എല്ലാ ദിവസവും രാത്രി 9:30 നിങ്ങളുടെ സ്വന്തം ആകാശവാണിയിൽ കേൾക്കാം.
4: May 10 നാടകോത്സവത്തിന്റെ ആമുഖമായി തിരനോട്ടം,
3: തുടർന്ന് May 11 തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനം ആരു കണ്ടു,
4: 12 കോഴിക്കോട് നിലയത്തിന്റെ മടക്കം,
3: 13 തിരുവനന്തപുരം നിലയത്തിന്റെ ജീവിതോത്സവം,
4: 14 തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം,
3: 15 കണ്ണൂർ നിലയത്തിന്റെ മൗന സാക്ഷി,
4: 16 കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺതുറക്കാതെ,
3: 17 കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നിവ ഈ ഉത്സവവേദിയിൽ അണിനിരക്കുന്നു.
4: May 18 നാടകോത്സവത്തിന്റെ അവലോകനത്തോടെ ഈ ശ്രവ്യ വിസ്മയം പൂർത്തിയാകും.
3: കേരളത്തിലെ മുഴുവൻ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ഈ അസുലഭ നിമിഷങ്ങൾക്കായി കാതോർക്കാം.

0: വിദ്യാഭ്യാസ രംഗം.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും വിദ്യാഭ്യാസ രംഗത്തിലേക്ക് സ്നേഹസ്വാഗതം. കുട്ടികളുടെ നാടക പരിശീലന കളരിയിൽ സജീവ സാന്നിധ്യമായ ശ്രീ എം പാർത്ഥസാരഥിയുമായി അഞ്ജു പി അർജുനൻ നടത്തുന്ന അഭിമുഖ സംഭാഷണത്തിന്റെ അവസാന ഭാഗം.
2: ഇന്നത്തെ കാലഘട്ടത്തിലെ നമ്മുടെ കുട്ടികളെ കുറിച്ച് കൂടുതൽ ആവലാതിപ്പെടുന്ന ഏറ്റവും വലിയൊരു കാര്യം ലഹരിയുടെ ഉപയോഗമാണ്. ഈ ലഹരിയുടെ ഉപയോഗത്തെ കുറയ്ക്കാനായിട്ട്, അല്ലെങ്കിൽ ആ കുട്ടികളിൽ ഉണ്ടാകുന്ന അക്രമവാസന, കൊലപാതകമായിക്കോട്ടെ മറ്റ് അക്രമങ്ങളായിക്കോട്ടെ, ആ ഒരു രീതിയിലേക്ക് പുതുതലമുറ പോയിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ ഒരു വർധനവ് നമ്മൾ പത്രങ്ങളിലായാലും മറ്റും വായിച്ച് നമ്മൾ അറിയുകയാണ്, ആ ഒരു ദുരവസ്ഥ. അപ്പൊ അതിനെയെല്ലാം അതിജീവിക്കാനായിട്ട് എല്ലാ കലകളും ഇത്തരം സമൂഹത്തിലെ അക്രമങ്ങൾക്കും അനീതികൾക്കും എതിരായിട്ട് ഉയർത്തുന്ന ഒരു പടവാളായി തന്നെയാണ് നിലകൊള്ളുന്നത്. അപ്പൊ നാടകം എന്ന് പറയുന്ന ഒരു കലയ്ക്ക് ഈ കുട്ടികളിലെ ഇത്തരത്തിലൊരു മാറ്റം വരാനായിട്ട്, ഒരു നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കാനായിട്ട് എത്രത്തോളം സഹായകമാകുന്നുണ്ട് നാടകം എന്ന് പറയുന്ന ഒരു കല?
3: നാടകം ഒരു ശക്തമായ മാധ്യമമാണ് ഒരു ആശയ പ്രചരണത്തിന്. പക്ഷെ ഇത് കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു മേഖല. ലഹരിയുടെ ഉപയോഗം ഇവിടെ ചെയ്യുന്ന കാര്യങ്ങൾ മുഴുവൻ വളരെ ഉപരിപ്ലവമായിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീടുകൾക്കും ഒരു പ്രാധാന്യമുണ്ട്. ഇന്ന് കാലത്ത് ഞാനൊരു വേറൊരു പ്രിൻസിപ്പൾ

0: ഇപ്പോഴായിട്ട് ഈ വിഷയം സംസാരിച്ചിട്ടുള്ളൂ. ഇപ്പം ഒരുപാട് പേര് പത്താം ക്ലാസ് എ പ്ലസോടുകൂടി പാസ്സാവുന്നു ജയിക്കുന്നു, അവർക്കൊക്കെ അഡ്മിഷൻ കിട്ടണം. എന്ന് സംഭവിക്കുക എന്താ വെച്ചാൽ, സർക്കാർ സ്കൂളുകളിൽ അഡീഷണൽ ആയിട്ട് ബാച്ച് കൊടുക്കും, അങ്ങനെയൊക്കെ ഒരുപാട് ഒരുപാട് ഇതുണ്ട്. പലപ്പോഴും ഒരു ഡേ കെയർ പോലെയാണ്, പ്ലസ് വണ്ണിലേക്ക് കുട്ടികളെ പറഞ്ഞുവിടുന്നത്. എത്രമാത്രം രക്ഷിതാക്കൾ അതിനെക്കുറിച്ച് അവെയറാണെന്ന് പറഞ്ഞുവിടാം. ഈ കുട്ടികൾ എന്ത് ചെയ്യുന്നു, ഈ കുട്ടികൾ എങ്ങോട്ട് പോകുന്നു, ഇവർക്ക് പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ കാര്യങ്ങൾ കൈവിട്ടു പോയി. സൊസൈറ്റി ആ ലെവലിൽ നിൽക്കുന്നുണ്ട്. ഇപ്പം സർക്കാരും സമൂഹവും വിദ്യാഭ്യാസ വകുപ്പും അധ്യാപകരും കുട്ടികളും ഒക്കെ ചേർന്ന ഒരു ശൃംഖലയ്ക്ക്, ഒരു സൊസൈറ്റിക്ക് ഇതിനൊരു പരിഹാരം കാണാൻ പറ്റുമോ അറിയില്ല. പക്ഷെ അങ്ങനെ ഒരു ഇത് രൂപപ്പെട്ടാലാണ് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നറിയാം. അതിനകത്തേക്ക് നമ്മൾ ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ രക്ഷിതാക്കളും കുട്ടിയും തമ്മിലുള്ള ആത്മബന്ധം കുറച്ചുകൂടി ദൃഢമാകാനുള്ളതാണ്. ഏറ്റവും നല്ല ആദ്യത്തെ, ഞങ്ങളെപ്പോഴും പറയാറുള്ള ഒരു കാര്യം, ആദ്യത്തെ ചങ്ങാതി സൗഹൃദം എന്നുള്ളത് അച്ഛനും അമ്മയാവണം എന്നാണ്. അവിടുന്ന് തുടങ്ങണം. എത്ര എങ്ങനെ എന്തുണ്ടെങ്കിലും അമ്മയോടും അച്ഛനോടും അല്ലെങ്കിൽ അമ്മയോടെങ്കിലും പറയാൻ പറ്റണം. അമ്മയ്ക്ക് മകനെ മകളെ മനസ്സിലാക്കാൻ പറ്റുക, വായിക്കാൻ പറ്റുക, അത്രയും ട്രാൻസ്പെറൻ്റ് ആവുക, എളുപ്പമല്ല അത്. അപ്പോൾ നമുക്ക് ചെയ്യാവുന്നത് എന്താണ്, ഒരു അവയർനെസ് പ്രോഗ്രാം. ഇപ്പോൾ അയൽക്കൂട്ടങ്ങളൊക്കെ വളരെ സജീവമാണ്. അപ്പം ഒരു 10 വീടുകൾ തിരഞ്ഞെടുത്തുകൊണ്ട് ആ 10 വീടുകളുടെ ഇടയിൽ അത്തരത്തിലുള്ള പരിപാടികൾ, ഒരു ഡ്രാമ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഗതികൾ ചെയ്യുകയും അത് ഫീൽ ചെയ്യാനുള്ളതാണ്. ഇവിടെ ഒന്നും രക്ഷിതാക്കൾക്കായാലും കുട്ടികൾക്കായാലും ഇത് ഫീൽ ചെയ്യുന്നില്ല. വളരേതായിട്ടൊരു പോസ്റ്റർ പോലെ, ഒരു നോട്ടീസ് പോലെ, ബോധവൽക്കരണം, ലഹരി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഗതി പറഞ്ഞു പോവുകയും വായിച്ചു പോവുകയും മാത്രം ചെയ്യുന്നുള്ളൂ. അത് ആഴത്തിലേക്ക് ആ ഉള്ളിലേക്ക് ഫീൽ ചെയ്യിക്കുകയുള്ളതാണ്. ആ ഫീൽ ചെയ്യുന്നില്ല. ഫീൽ ചെയ്യാനുള്ളത് ഒരു തുടർച്ച ഉണ്ടാവണം. നമ്മൾ അത് കുട്ടികൾക്കായാലും രക്ഷിതാക്കൾക്കായാലും അധ്യാപകർക്കായാലും ഒക്കെ തന്നെ അത്തരത്തിലുള്ള തുടർച്ചകളുള്ള സമയത്ത് അതിനൊരു പരിധി വരെ നമുക്ക് ഇത് തടയാൻ പറ്റും. അതാണ് നമുക്ക് ചെയ്യാവുന്നത്. അല്ലാണ്ട് നമുക്ക് വെറുതെ എവിടെയെങ്കിലും പോയിട്ട് ഇപ്പം ചെയ്യുന്ന ഒരു പരിപാടിയെന്ന് വെച്ചാൽ ഒരു ബാനറും പിടിക്കും, അങ്ങാടിയിൽ നിൽക്കും, ഒരു മദ്യവിരുദ്ധ ലഹരി വിരുദ്ധ ഒരു പരിപാടിയായിട്ട് മാറും. അതുകൊണ്ടൊന്നും ആവുന്നില്ല. നേരിട്ട് വീടുകളുടെ ഉള്ളിലേക്ക് എത്തണം, ആളുകളുടെ ഉള്ളിലേക്ക് എത്തണം, അച്ഛൻ്റെ അമ്മയുടെ ഉള്ളിൽ എത്തണം, കുട്ടിയുടെ ഉള്ളിലേക്ക് എത്തണം, അധ്യാപകന്റെ ഉള്ളിലേക്ക് എത്തണം.
1: പാർത്ഥസാരഥി കുട്ടികൾക്കായിട്ട് എന്തെങ്കിലും അവതരിപ്പിച്ചിട്ടുള്ളതിലെ ഒരു പെർഫോമൻസും കൂടെ നമുക്ക് ശ്രോതാക്കൾക്കായിട്ട് അവതരിപ്പിക്കാമോ?
0: കുഞ്ഞുണ്ണി മാഷ്ടെ ഒരു കഥയുണ്ട്, അരക്കേച്ചാരും രസികച്ചാരും എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകത്തിലെ ഒരു കഥയാണ്, ഒരു പിശുക്കന്റെ കഥയാണ്. ആ നാട്ടില് പ്രസിദ്ധനായിട്ടുള്ള ഒരു പിശുക്കനുണ്ട്. അപ്പൊ ഞാനതിന് പേരിട്ട് കേശവനമ്മാവൻ. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ദൂരെ നിന്നൊക്കെ ആളുകൾ പിശുക്ക് പഠിക്കാനായിട്ട് വരും. അവിടുത്തെ അമ്മായിണ്ട്, മരുമകളുണ്ട്, മരുമകളുണ്ട്. അപ്പൊ ഇവരങ്ങനെ പിശുക്ക് സുഖമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടേക്ക് ഒരു വഴിപോക്കൻ വരുന്നത്, പി ക്യു ചന്തു. പി ക്യു ചന്തു ഇങ്ങനെ എന്തൊക്കെയോ സാധനങ്ങൾ വിറ്റും പെറുക്കിയും ഒക്കെ നടക്കുന്ന ഒരു മനുഷ്യനാണ്. അങ്ങനെ ബലൂണ് ഊതാൻ തോന്നണവരുണ്ടോ, കൊട നായരാക്കാണ്ടോ, തലയിൽ പേനുള്ളവരുണ്ടോ, കഥാപ്രസംഗം കേൾക്കേണ്ടവരുണ്ടോ, വളരെ വിചിത്രമായിട്ടുള്ള ചില ചോദ്യങ്ങളും അങ്ങനെ കേട്ടാണ്. അങ്ങനെ നടന്നങ്ങനെ എത്തിയപ്പോഴാണ് ഈ പിശുക്കനമ്മാവിന്റെ വീട്ടിൽ എന്നെ മുമ്പിലെത്തുന്നത്. അപ്പൊ എനിക്ക് ഉച്ചയായി, അതേ വല്ലതും തരണേ, വിശന്നിട്ട് വയ്യ, കുറെ ദൂരേന്ന് വരിക. അപ്പൊ അമ്മാവനിയുള്ള ദൂരേന്ന് തന്നെ കാണുന്നുണ്ട്. അമ്മാവൻ കണ്ട ഉടനെ അയാൾ കസേരയിൽ ഇരിക്കുന്നു ഉമ്മറത്ത്. ചാടി എണീറ്റ് വേഗം പരിസരം ഒന്ന് തെരഞ്ഞ് ചുറ്റുറിയ, എവിടെ ഇപ്പം അത് വെച്ചത്? ഹേയ്, ഒരു സാധനം വെച്ച സ്ഥലത്ത് ഇരിക്കില്ല, ആരപ്പത് എടുത്തത്? ഡാ ഇവിടെ വാ എന്നോട്ട് മരുമകനെ വിളിച്ചു. എന്തിനാടാ അയ്യ അത് എടുത്തത് എന്നോട്ട് ഒരൊറ്റ അടിയാണ്. അവിചാരിതായിട്ട് വിളിക്കുകയും, അപ്പൊ അവനവിടെ വെള്ളച്ചോറം തോ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവനെ വിളിച്ചിട്ട് ഒരു കാരണമില്ല ചെപ്പഴക്കെ ഒന്ന് കൊടുക്കണം, മുഖത്തേക്കെ ഒന്ന് കൊടുക്കണത്. ആകെ ഭ്രാന്തായി. മരുമകനൊന്നും ആലോചിച്ചില്ല. മരുമകൻ തിരിച്ച് അമ്മാവനെയും രണ്ട് ചകിട്ടത്ത് മാറി മാറി അടിച്ചു. ആകെ പ്രശ്നമായി. അപ്പൊ ഇത് കണ്ടുകൊണ്ട് മറ്റേ നമ്മളെ പി ക്യു ചന്ദ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അമ്മാവന് പ്രശ്നമായി. ഒരു മരുമകന്റെ തല്ലും കൊണ്ടിട്ട് ഇനി ഞാൻ ഈ വീട്ടിലിരിക്കില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ ഇറങ്ങിപ്പോയി. മരുമകൻ മാനസാന്തരം വന്നു. ഹെയ് വേണ്ടാർന്നില്ല, ഇതിപ്പോ അമ്മാവനും മരുമകനെ തല്ലാലോ, ഞാൻ തിരിച്ചു വച്ചത് മോശമായി, ഇനിയിപ്പോൾ അമ്മാവൻ്റെ പിന്നാലെ പോയി ഒക്കെ എങ്ങനെയെങ്കിലും പറഞ്ഞ് വിളിച്ചു കൊണ്ടുവരാം. കാരണം മരുമകൻ ഇയാൾ വിശന്ന് അവിടെ നിൽക്കുക. കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മായി വന്നു. ഏയ് വല്ലതും തരണേ, വിശന്നിട്ട് വയ്യ, പോയിക്കഴിഞ്ഞാൽ അവിടുന്ന് ആൾക്കാർ തല്ലുകൊടുന്ന് കണ്ടിട്ട് ഇങ്ങനെ നോക്കിയും കണ്ട് വായും പൊളിച്ച് നിൽക്കുകയായിരുന്നു ഇവിടെ, കടന്ന് പോയിക്കയ്യ്. അമ്മാവനും മരുമകനോടെയും തല്ലുകൂടി അവരെങ്ങോട്ടോ ഇറങ്ങിപ്പോയി. ഇനി നാളെ പിറ്റേന്ന് ആളുകൾ ചോദിക്കില്ലേ എന്തിനാ അവർ തല്ലുകൂടിയത്, അതിന് സമാധാനം ഞാൻ പറയണ്ടേ, ഞാനും എങ്ങോട്ടെങ്കിലും പോവാ എന്ന് പറഞ്ഞാൽ അമ്മായി പോയി. കുറച്ച് കഴിഞ്ഞാൽ മരുമകൾ വന്നു. മരുകൾ പറഞ്ഞാൽ അങ്ങനെ അമ്മാവനും മരുമകനോടെയും തല്ലുകൂടി അവർ പോയി, അമ്മായിയും പോയി. ഇനിയിപ്പോൾ എന്തിനാ ഞാനായിട്ട് ഇവിടെ, ഞാൻ വീട് കൂട്ടി പോവുകയാണ് എങ്ങോട്ടെങ്കിലും, അല്ലെങ്കിൽ ഞാൻ ആളുകളോട് സമാധാനം പറയണ്ടേ, ആരുമില്ല. പീക്കു ചന്ത എന്ന് വെച്ചാൽ ഏതായാലും ആരുമില്ല, നല്ല വിശപ്പുണ്ട്. മൂപ്പര് വടുക്കോർത്ത് കൂടെ പോയി ചെറിയൊരു ഏണിയൊക്കെ വെച്ച് ഓടൊക്കെ പൊളിച്ച് നേരെ അടുക്കളയുടെ അവിടെ ഇറങ്ങി അട്ടത്ത് കയറി താഴത്തേക്ക് നോക്കുമ്പോൾ നിറച്ച് വിഭവങ്ങളാണ്, ചോറും.

0: കൂട്ടാനും പപ്പടവും എല്ലാ സാധനങ്ങളും നിറഞ്ഞങ്ങനെ ഇരിക്കുക. ഐ തരക്കടില്ലല്ലോ. ഇങ്ങനെ ചാടാൻ നോക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ശബ്ദം പുറത്തുനിന്ന്. ആരോ വരുന്നുണ്ട്, നവീൻ അവിടെ തന്നെ ഇരിക്കുക. നോക്കുമ്പോൾ ഈ പോയ ആളുകൾ മുഴുവൻ തിരിച്ചു വരികയാണ്. അയാൾ പോയി തോന്നുന്നുണ്ട്, വേഗം നോക്ക് നമുക്ക് വേഗം ഭക്ഷണം കഴിക്കുക. അങ്ങനെ എല്ലാവരും നേരുന്ന് ഇരുന്ന് അങ്ങനെ ഭക്ഷണം കഴിക്കുക. അപ്പോൾ അമ്മ പറഞ്ഞു, എങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധി? അയാൾ വന്നുടനെ എനിക്കങ്ങനെ എന്തോ തരയാൻ തോന്നി, അപ്പം എന്നെ വിളിച്ചു, എന്നെ ഒന്ന് തന്നു, അതാണ് ബുദ്ധി. അപ്പം മരുമകൻ പറഞ്ഞു, അതല്ല ബുദ്ധി, അതുകൊണ്ടല്ലല്ലോ നിങ്ങൾക്ക് കടന്നു പോകാൻ തോന്നിയത്. ഞാൻ രണ്ട് തന്നോണ്ടല്ലേ ചെപ്പയ്ക്ക് മാറി മാറി രണ്ട് തരാൻ തോന്നി, എൻ്റെ ബുദ്ധി എങ്ങനെയുണ്ട്? അപ്പോൾ അമ്മായി പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും ചെയ്തു, അതത്ര വലിയ ബുദ്ധിയായിട്ട് നിങ്ങൾ തർക്കിക്കണ്ട, എൻ്റെ ബുദ്ധിയാണ് കേമം. ഞാൻ പോയില്ലേ, അല്ലെങ്കിൽ ഞാൻ ചോറ് കൊടുക്കണ്ടേ? അപ്പോൾ മരുമകൾ പറഞ്ഞു, ഏയ് നിങ്ങൾ ആര് പറഞ്ഞതുമല്ല ശരി, ഇവിടെ ബാക്കി നിങ്ങളൊക്കെ പോയാലും ഞാൻ ഉണ്ട്. വീട് ഓടാമ്പലിട്ട് പൂട്ടി പോകാൻ തോന്നിയ ബുദ്ധിയാണ് ബുദ്ധി. ഇങ്ങനെ ഇവർ തർക്കിച്ചുകൊണ്ടിരിക്കുന്നു, ഉരുളി ഉരുട്ടി ഉരുട്ടി ഉരുട്ടി കഴിക്കുന്നു. അമ്മാവനൊരു ഉരുള ഉരുട്ടി വയലിക്കിണ്ട് കൊണ്ടുപോലും ഇയാൾ ചാടി വീണു, എൻ്റെ ബുദ്ധി എങ്ങനെയുണ്ട് കേട്ട് കഴുത്തിനങ്ങോട്ട് പിടിച്ചു. ആകെ പ്രശ്നമായി ഈ ചോറുരുളണ്ട് ഇടലും ഇയാൾ പിടിക്കലും. അങ്ങനെ ചോറുരുള തൊണ്ടെ കുടുങ്ങി അമ്മാൻ മരിച്ചു. അവസാനം ഇയാളെ ചെതയിലേക്ക് എടുത്തു. ചെതയിലേക്ക് എടുത്തപ്പം നമ്മളെ പി ക്യു ചന്ദ് പറഞ്ഞു, ഞാൻ കാരനാണ് അയാൾ മരിച്ചത്, ഞാനും അയാളുടെ കൂടെ മരിക്കാൻ പോവാണെന്ന് പറഞ്ഞിട്ട് ഓടി. ഏയ് പോലെ എന്നൊക്കെ പറയേണ്ട ആളുകൾ ചാടി ചെതയുടെ മുകളിൽ കയറി അമ്മാവനെ കെട്ടിപ്പിടിച്ച് കിടന്നു. ചൂടും പുകയും ഇങ്ങനെ പതുക്കെ വരാൻ തുടങ്ങി. അമ്മാവന് ചെറിയൊരു ഇളക്കം, ഞാൻ മുറുക്കി പിടിച്ചു. വീണ്ടും ചൂടിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നു. അമ്മാവനെ അളകുന്നു, മരിച്ച ആളിങ്ങനെ അളക പിടിക്കുക. കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മാവൻ പറഞ്ഞു, വിടേ. വീണ്ടും പറഞ്ഞു, വിടടാ, വിടില്ല എന്നും പറഞ്ഞ് ചെതയുടെ മുകളിൽ നിന്ന് ഭയങ്കര തർക്കം. ഒടുവിൽ പറഞ്ഞു, പി ക്യു ചന്ദ് പറഞ്ഞു, ചോറ് തരുമോ, ചോറ് തരാം എന്ന് പറഞ്ഞ് അവിടുന്ന് സമ്മതിച്ച് ചെതയുടെ മുകളിൽ നിന്ന് രണ്ടുപേരും ചാടിയിറങ്ങി. തന്നെയല്ല വയറ് നിറച്ചയാള് പി ക്യു ചന്ദ് ഭക്ഷണം കഴിച്ചു. ആ നാട്ടിലുള്ള ഏറ്റവും വലിയ പിശുക്കനായിട്ടുള്ള അമ്മാവൻ്റെ കയ്യിൽ നിന്ന് ഒരു ഉരുള വാങ്ങി കഴിക്കുന്നു പറഞ്ഞിട്ട് വെറ്റ് വെച്ചിട്ട് ആള് വരുന്നത്. അങ്ങനെ വെറ്റ് വെച്ച കാശും വാങ്ങിയിട്ട് അയാള് തിരിച്ചുപോയി.
1: ഇത് കുട്ടികൾക്ക് അവതരിപ്പിക്കുമ്പോഴുണ്ടായ അനുഭവം എങ്ങനെയാണ്?
0: ഇതും ഈ പറഞ്ഞ പോലെയാണ്, ഇതിലൊക്കെ സാധ്യതകളാണ്. അതിനകത്ത് ഇനിയും കഥാപാത്രങ്ങൾ വരാം, അതിനകത്ത് മ്യൂസിക് ചേരുന്നു, അവർക്ക് അപ്പം തന്നെ പാടാവുന്ന
1: വേണമെങ്കിൽ
0: വായ്ത്താരികൾ. ഇപ്പം അമ്മാവന്റെ സവിശേഷത പറയാണ് വിചാരിച്ചോളൂ, ആൾക്ക് മസാല ദോശ തിന്നാൻ ഇഷ്ടമാണ്. ഈസി ചെയറിൽ കസറിയിരിക്കും കേശവനമ്മാവൻ, മസാല ദോശകൾ ദിവസവും തിന്നും കേശവനമ്മാവൻ. ഇങ്ങനെ തുടങ്ങിയ ചില വായ്ത്താരികൾ, ഇങ്ങനെ ഒരുപാട് ഒരുപാട് ഒരുപാട് എലമെന്റുകളാണ് ഇതിനകത്ത് കിടക്കുന്നത്.
1: കുഞ്ഞുണ്ണി മാഷിന് വേറെ ഏതെങ്കിലും അവതരിപ്പിച്ചിട്ടുണ്ടോ?
0: കുഞ്ഞുണ്ണി മാഷ്ടമിനെ കളറ് വേണ്ട, പക്ഷെ എനിക്ക് ആ കഥ ഓർമ്മയില്ല. പിന്നീടുള്ളത് ഉറൂബിന്റെ കഥയാണ്. ഉറൂബിന്റെ കഥ, കുഞ്ഞുണ്ണി മാഷ കഥ, ഒ വിജയന്റെ കഥ.
1: ഉറൂബിന്റെ
0: ഈ പറഞ്ഞ പോലെ ഒരു കഴുതയുടെ ഒരു കഥയുണ്ട്, പല്ലില്ലാത്തൊരു കഴുതയുടെ ഒരു കഥ, ഒരു ശാസ്ത്രീയമായിട്ടുള്ള സാധനം കൂടെ ഉണ്ട് അതിനകത്ത്.
1: പിന്നെ
0: ഒ വിജയന്റെ കടൽ തീരത്ത്, പിന്നെ ചെറുകാടിന്റെ ഒരു കഥ, ഊണിന് നാലണ മാത്രം എന്നിട്ടുള്ള ഒരു കഥ സോളായിട്ട് ചെയ്യാറ്.
1: കടൽത്തീരത്തിലെ എന്തെങ്കിലും ഓർത്ത്,
0: കടൽത്തീരത്തിലെ അങ്ങനെ ചെയ്തു വരുമ്പോഴാണ് നമുക്ക് ഓരോ ഏരിയ ഓർമ്മ വരും. കണ്ടുണ്ണിയേ, ചെന്ത ചെയ്ത് കൊലപാതകം നടത്തിയോ? എനിക്കൊന്നും അറിയില്ലപ്പ. ആ ഇനിയൊന്നും അറിയണ്ടല്ലോ. പിന്നെ മറിക്കാരെ, ഞാൻ നിങ്ങൾക്ക് 15 ഉറുപ്പ്യ തരാണ്ട്, 15 ഉറുപ്പ്യയും 4 ആണ്. എന്നെ കൊട്ടത് വീട്ടാനാവില്ല മറിക്കാരെ. അതെ മറിക്കാരെ, വീടാതെ കടങ്ങള് പടച്ചോന്റെ സൂക്ഷിപ്പുകളാണ്, അതങ്ങനെ നിൽക്കട്ടെ അല്ലേ.
1: ഇത് എന്തായാലും എന്താ പറയുക, വളരെ ഹൃദയഹാരിയായിട്ടുള്ള
0: മുഴുവൻ വളരെ വൈകാരികമായിട്ടുള്ള മുഹൂർത്തങ്ങളാണ്. ഈ കടൽ തീരത്തിലുള്ള അങ്ങനെയുള്ളൊരു കരിമ്പനപ്പട്ടകൾ എന്നോടെന്തോ പറയുന്ന പോലെ, എൻ്റെ ഊട്ടുദൈവങ്ങളെ, ഗുരുകാരണന്മാരെ, മൗനം നിറച്ച കഥയാണ് കടൽ തീരത്ത്. ആരും ആരും സത്യം പറഞ്ഞാൽ ആരോരും ഒരു വിളികളൊക്കെയാണ്, മരക്കാരുള്ള ഒരു വിളി മാത്രമുള്ള അതിൽ പറയുന്നത്.
1: ഒരു 20 വർഷത്തോളമായി കുട്ടികൾക്ക് ഈ നാടക പരിശീലന കളരികളിലൊക്കെ പങ്കെടുക്കുന്നു, അവർക്ക് പരിശീലനം കൊടുക്കുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇതിലെ ഈ ചെറിയ കുട്ടികൾക്ക് ഈ പരിശീലനം കൊടുത്തിട്ട് ഈ നാടകം എന്ന് പറയുന്ന മേഖലയിലേക്ക് ഉയർന്നു വന്ന, അതില് വളരെ വിജയം നേടിയിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടോ? കുട്ടികളെ വാർത്തെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടോ? അങ്ങനെ പ്രതിഭകളെ ഓർക്കുന്നുണ്ടോ?
0: ഞാൻ ആദ്യമായിട്ട് നാടകം ചെയ്യുന്നത് കുറേ ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം ഒരു നാടകം സീരിയസ് ആയിട്ട് കാണുന്നത് ഏതാണ്ട് 2001 കാലത്തൊക്കെയാണ്. ഒരു അധ്യാപകൻ, എൻ്റെ ഒരു സുഹൃത്ത് വർക്ക് ചെയ്യുന്ന സ്കൂളിൽ ഒരു അധ്യാപകൻ്റെ റിട്ടയർമെൻറ്റിനോടനുബന്ധിച്ച് അന്ന് 60 കുട്ടികളെ വെച്ച് നാടകം ചെയ്തു. അതിനുശേഷം പിന്നീട് ആ കുട്ടികളൊരു നാടക കളരിയൊക്കെ ആയിട്ട് രൂപപ്പെടുത്തി 2 ആഴ്ച കൂടുമ്പോഴോ

0: അല്ലെങ്കിൽ ഒരു മാസത്തിൽ ഒരിക്കലൊക്കെ പോയി നമുക്കറിയുന്ന രീതിയിൽ അവരങ്ങനെ നിലനിർത്താൻ ശ്രമിച്ചു. അന്നൊക്കെ അവർ അഞ്ചിലും ആറിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണ്. പിന്നീട് അവർ ഹൈസ്കൂളിലെത്തി. ഹൈസ്കൂളിലെത്തിയപ്പോൾ അവർക്ക് വേണ്ടി നാടകം ചെയ്തു. ആദ്യം ചെയ്യുന്ന മാറും വരുന്നു എന്നുള്ള നാടകമാണ്. അത് തുപ്പേട്ടൻ എന്ന് പറഞ്ഞിട്ട് എൻ്റെ നാടക ഗുരു ഉണ്ട്, ഒരു പാഞ്ഞാളിലെ സുബ്രഹ്മണ്യൻ നമ്പൂതിരി. തുപ്പേട്ടൻ്റെ നാടകമാണ് ആദ്യം കുട്ടികൾക്ക് വേണ്ടി അങ്ങനെ ചെയ്യുന്നത്. അത് PKMM എടരിക്കോട് എന്ന് പറഞ്ഞിട്ട് മലപ്പുറം ജില്ലയിലെ തന്നെ സ്കൂൾ. അവിടുന്ന് മികച്ച നടൻ കിട്ടുന്നു, നാടകത്തിന് സമ്മാനം കിട്ടുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുന്താപ്പി ഗുലുഗുലു എന്ന് പറഞ്ഞിട്ടൊരു നാടകം ചെയ്തു. ഞങ്ങളിങ്ങനെ അതൊക്കെ അപ്പോൾ ഞങ്ങൾ ഞാനും എൻ്റെ സുഹൃത്ത് അരുണ്ലാലെന്ന് പറഞ്ഞിട്ട് നാടകങ്ങളൊക്കെ ചെയ്യുന്നത്. അടുത്ത വർഷം എന്ത് ചെയ്യും എന്നൊക്കെ വിചാരിച്ചു ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ തുപ്പേടിൻ്റെ അടുത്ത് പോയപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, ചോർച്ച വിളയാട്ടം അഥവാ കുന്താപ്പി ഗുലുഗുലു രണ്ടാം ഭാഗം. അങ്ങനെ തന്നെ ഞങ്ങൾ പിന്നെ അനൗൺസ് ചെയ്തു. ഇതിൻ്റെ ഒരു ആരാധക വൃന്ദം വല്ലാണ്ട് ഉണ്ടായി യുവനോത്സവത്തിൽ. ഈ കുട്ടികളൊക്കെ തന്നെ അന്നിങ്ങനെ നാടകം ചെയ്ത് തീർച്ചയായിട്ട് സംസ്ഥാന യുവനോത്സവങ്ങളിൽ പങ്കെടുക്കുന്നു. കുന്താപ്പിയിൽ മികച്ച രണ്ട് നടന്മാർ പിന്നീട് ഇങ്ങോട്ടുള്ള ഒരു യുവനോത്സവത്തിൽ അങ്ങനെ കിട്ടിയിട്ടില്ല. അതിലെ കുട്ടികൾ പിന്നീട് ഇന്ത്യ മൊത്തം അറിയപ്പെടുന്ന നാടക സംഘമായി മാറുകയും നാടകക്കാരായി മാറുകയും ലിറ്റിൽ എർത്ത് തിയേറ്റർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് അതിൽ പല ആളുകളും ഇപ്പോഴും വളരെ സജീവമായിട്ട് നാടകത്തിൽ ഉണ്ട്.
1: എന്തായാലും അതിനും അഭിമാനിക്കാം.
0: അതെ അതെ, അതിപ്പം വേറെ ഒരു സംഘമായിട്ട് അവരങ്ങനെ പോകുന്നുണ്ട്. നമുക്ക് വേറെ ബ്ലാക്ക് കട്ടെന്നുണ്ട്, നമ്മുടെ ഒരു നാടകസംഘം വേറെയുണ്ട്. അതിലുണ്ട് കുട്ടികൾ, മുതിർന്നവരുണ്ട്, ടീനേജുകാരുണ്ട്. എൻ്റെ വീടനെയാണ് നാടക, എന്താ പറയാ, ഞാൻ പറഞ്ഞ വീടകം, ഭാര്യയും മക്കളൊക്കെ അടങ്ങുന്ന ഒരു പരിപാടിയാണ് ഞങ്ങളുടെ.
1: പാർത്ഥസാരഥിയുടെ കുടുംബത്തെ കൂടെ നമുക്ക് ഒന്ന് പരിചയപ്പെടുത്താം.
0: ഭാര്യ അമ്പിളി, അവള് സാധാരണ ഒരു കുടുംബശ്രീ പ്രവർത്തകയാണ്. മകൻ അഗ്നിവേശ്, മൂത്താള്, അവൻ ഡിഗ്രി കഴിഞ്ഞു. രണ്ടാമത്തെ ആൾ അംബരീഷ്, പ്ലസ് ടു കഴിഞ്ഞു. അവൻ ചെണ്ടയുടെ മേഖലയിലാണ് കുറച്ചും കൂടെ, പക്ഷെ എങ്കിൽ പോലും നമ്മുടെ കൂടെ നാടകവും എല്ലാവരും ഒന്നിച്ച്.
1: ഇന്നത്തെ വിദ്യാഭ്യാസ രംഗത്തിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണല്ലോ ഇത്. അപ്പൊ അതിലെ പാർത്ഥസാരഥി അതിഥിയായി വന്നതിൽ ഞങ്ങൾക്ക് ഏറെ സന്തോഷം. ഇനിയും ഒരുപാട് കുട്ടികൾക്ക് ഈ നാടകത്തിന്റെ ഊർജം പ്രസരിപ്പിക്കാൻ ഇനിയും ആകട്ടെ എന്ന് ഞങ്ങൾ ഒരിക്കൽ കൂടി ആശംസിക്കുന്നു.
0: ഒരുപാട് സന്തോഷം.
2: കുട്ടികളുടെ നാടക പരിശീലന കളരിയിൽ സജീവ സാന്നിധ്യമായ ശ്രീ എം പാർത്ഥസാരഥിയുമായി അഞ്ജു പി അർജുനൻ നടത്തിയ അഭിമുഖ സംഭാഷണത്തിന്റെ അവസാന ഭാഗമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.
3: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.

0: ആകാശവാണി അഖില കേരള റേഡിയോ നാടകോത്സവം 2026 മൂന്നാം ദിവസം
1: ആരാ വന്നോളൂ.
2: മേഡത്തിന് എന്നെ മനസ്സിലായോ?
1: റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കണ്ടതുപോലെ. പേര് ഞാൻ മറന്നു.
2: റിസർച്ച് ഫെലോ ആണ്, മാധവൻ സാറിനെ സഹായിക്കുന്ന.
1: ഓ, അരുൺ.
2: എന്നാ റൂമിലേക്ക് മാറ്റിയത്?
1: ഒരാഴ്ചയേ ആയിട്ടുള്ളൂ.
2: അഡ്മിറ്റായിട്ട് മൂന്നാഴ്ചയായില്ലേ?
1: മൂന്നാഴ്ച.
2: വിവരങ്ങളൊക്കെ അറിയുന്നുണ്ട്. സാറിന് ഇത് സംഭവിക്കുമ്പോൾ ഞാൻ ഡൽഹിയിലായിരുന്നു. തിരിച്ചെത്തിയപ്പോൾ കിട്ടിയ ബസ് നേരെ ഇങ്ങോട്ട് പോന്നു. സാറിന് ഇപ്പൊ എങ്ങനുണ്ട്?
1: കണ്ടില്ലേ, ഒരനക്കോ ഇല്ലാതെ ഒരേ കിടപ്പ, സംസാരിക്കാൻ കഴിയില്ല.
2: ഓ, ശരിക്കും എന്താ സംഭവിച്ചത്?
1: അതറിയാവുന്ന ഏക വ്യക്തി മിണ്ടാനാവാതെ കിടക്കല്ലേ.
2: എന്തായാലും നല്ല ഹോസ്പിറ്റലല്ലേ, എല്ലാം ശരിയാവും.
1: ആ ഒരു വിശ്വാസത്തിലാ ഞാനും.
2: ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്, അതും സാറിനെ പോലെ ഒരാൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല.

0: അവസ്ഥയെക്കുറിച്ച് ഒന്നും ഓർമ്മിപ്പിക്കരുത് അരുൺ. അതൊരു ദുസ്വപ്നം പോലെ ഞാൻ മറക്കാൻ ശ്രമിക്കുക.
1: സർജറി സക്സസ് ആണെന്നാണല്ലോ കേട്ടത്.
0: ജീവൻ തിരിച്ചു കിട്ടി, അത്ര തന്നെ.
1: മാഡത്തിൻ്റെത് ഒരു പേഴ്സണൽ ലോസ് ആണെങ്കിൽ ഞങ്ങളുടേത് ഒരു പ്രൊഫഷണൽ ലോസാണ്. ഒരു നാഥനില്ലാത്ത അവസ്ഥ. സാറിൻ്റെ പരീക്ഷണങ്ങൾ വിജയിച്ചു എന്നറിഞ്ഞപ്പോൾ ഞങ്ങളൊക്കെ എത്രമാത്രം സന്തോഷത്തിലായിരുന്നു എന്നറിയോ? ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആകെ ആഘോഷമായിരുന്നു.
0: എല്ലാ സന്തോഷവും കൂടി ഒരുമിച്ച് കൊടുക്കണ്ടെന്ന് ദൈവം കരുതിയിട്ടുണ്ടാവും.
1: സാറിൻ്റെ എത്രയോ വർഷത്തെ അധ്വാനമായിരുന്നു ആ പ്രൊജക്റ്റ്.
0: ഊണമുറക്കവുമില്ലാതെ പണിയെടുത്തിട്ടും ഫലം ഉണ്ടായില്ലല്ലോ എന്ന് അറിയുമ്പോഴാ
1: സമാധാനമായിട്ടിരിക്കും മാഡം. ആ പ്രൊജക്റ്റ് തുടർന്നു കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്.
0: പക്ഷേ അദ്ദേഹം
1: ഇക്കാര്യത്തിൽ ചില വിവരങ്ങൾ തന്ന് മാഡത്തിന് ഞങ്ങളെ സഹായിക്കാനാവും. അതിനുകൂടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്.
0: എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറയാൻ ഒരു പേടിയില്ലാരു.
1: സാറ് പലപ്പോഴും പറയാറുണ്ടായിരുന്നു മാഡത്തിന്റെ ബുദ്ധിമുട്ടുകളെ കുറിച്ച്.
0: ഒരു ശാസ്ത്രജ്ഞന്റെ ജീവിത ലക്ഷ്യം തന്നെ തന്റെ പരീക്ഷണം വിജയിക്കണം എന്നതാണല്ലോ. അവിടെ ഞങ്ങൾക്കൊന്നും ഒരു സ്ഥാനമില്ല.
1: അതും ശരിയായിരിക്കാം.
0: ഞാൻ പറയുന്നത് അരുണിന് മനസ്സിലായിക്കൊള്ളണമെന്നില്ല.
1: ഞാൻ കല്യാണം കഴിക്കാത്തത് ശാസ്ത്രജ്ഞനാവാൻ തീരുമാനിച്ചത് കൊണ്ടൊന്നുമല്ല.
0: മറ്റു ജോലി പോലെയല്ലോ നിങ്ങളുടേത്.
1: സാറിന്റെ ജോലിയുടെ സ്വഭാവം അറിഞ്ഞിരുന്നെങ്കിൽ മാഡം വിവാഹത്തിന് സമ്മതിക്കുമായിരുന്നില്ല എന്നാണോ?
0: അറിയില്ല.
1: ഞങ്ങളെപ്പോലുള്ളവരുടെ കൂടെ കഴിയണമെങ്കിൽ ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കേണ്ടി വരും.
0: റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചോ ഒരു ശാസ്ത്രജ്ഞന്റെ ജോലിയെക്കുറിച്ചോ ഒന്നും അറിയാത്ത ഒരു സാധാരണ പെൺകുട്ടിയായിരുന്നു ഞാൻ.
1: അത് പോട്ടെ, മാഡത്തിന് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ അന്നുണ്ടായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ?

ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന നാടകം മടക്കം. രചന സംവിധാനം സി കൃഷ്ണകുമാർ. കഥാപാത്രങ്ങളും പങ്കെടുക്കുന്നവരും: മാധവ്, അബ്ദുല്ല നന്മണ്ട, തങ്കമ്മ, എൽ സി സുകുമാരൻ, നളിനി, ദീപ പി എം, അരുൺ, പ്രദീപ് ഗോപാൽ. നിർവഹണ സഹായം പി നിഷ. മടക്കം

0: അന്നൊക്കെ മാധവ് ഒരുപാട് സംസാരിക്കുകയായിരുന്നു, പുഴകളെക്കുറിച്ചും പ്രകൃതിയെക്കുറിച്ചുമൊക്കെ. എന്തു കാര്യവും സരസമായി പറഞ്ഞു ബോധ്യപ്പെടുത്താൻ മാധവിനൊരു പ്രത്യേക കഴിവ് തന്നെയായിരുന്നു.
1: എന്താ ക്ഷീണിച്ചോ?
0: പിന്നെ ക്ഷീണിക്കാതെ, രാവിലെ 8 മണിക്ക് ഇതിൽ കയറിയതല്ലേ, ഇപ്പോ 3 മണി.
1: അതിന് വണ്ടി ഓടിച്ചത് ഞാനല്ലേ. നളിനി നല്ല ഉറക്കത്തിലായിരുന്നു. 1-2 വെള്ളച്ചാട്ടം കാണിച്ചു തരാൻ ഞാൻ എത്ര തവണ വിളിച്ചു, എവിടെ? നല്ല ഉറക്കം, പിന്നെ വിളിക്കാൻ തോന്നിയതുമില്ല.
0: അതൊക്കെ ഇനിയും കാണാലോ, ഇതിലൂടെ എത്ര തവണ നമ്മളിനി പോവാനിരിക്കുന്നു.
1: ശരിയായിരിക്കാം, പക്ഷേ സയൻസിൽ ഒരു തിയറിയുണ്ട്.
0: തിയറിയോ? അതെന്താ?
1: ആ, ഇപ്പോ ഫോർ എക്സാമ്പിൾ, നമ്മളൊരു പുഴ കാണുകയാണെന്ന് വിചാരിച്ചോ.
0: വിചാരിച്ചോ?
1: ആ, നമ്മൾ പിറ്റേന്നും അതേ സ്ഥലത്ത് ആ പുഴ കാണുന്നു എന്ന് വിചാരിക്കുക. അത് ഒരേ പുഴ തന്നെയായിരിക്കുമോ?
0: ആയിരിക്കുമല്ലോ, എന്താ സംശയം?
1: അല്ല,

0: അതുകൊള്ളാം, അത് പിന്നെ ഏത് പുഴയാ?
1: നമ്മളിപ്പോ കാണുന്നതാവില്ല അടുത്ത നിമിഷം.
0: എനിക്കിതൊന്നും മനസ്സിലാവണില്ല കേട്ടോ.
1: ഇപ്പോ ദേ ആ സൂര്യനൊന്ന് നോക്കിക്കേ.
0: അതെന്താ ഇത്ര നോക്കാൻ? എന്നും കാണുന്നതല്ലേ, ഇന്നും ഇന്നലെയൊക്കെ.
1: ഇന്നലത്തെ സൂര്യൻ, അത് ഇന്നലത്തേത്, ഇത് ഇന്നത്തേത്.
0: ഇത് തമ്മിൽ ഒരു വ്യത്യാസവും എനിക്ക് തോന്നുന്നില്ല.
1: ഇന്നലത്തെ സൂര്യനേക്കാൾ ഒരു ദിവസം പ്രായം കൂടുതലുണ്ട് ഇന്നത്തെ സൂര്യന്.
0: ഓ, അങ്ങനെ
1: അങ്ങനെ. പിന്നെ ഒരേ പുഴയിൽ രണ്ട് തവണ ഇറങ്ങാൻ കഴിയില്ല എന്ന് പറയണതും അതുകൊണ്ടാ.
0: എനിക്കിതൊന്നും തലയിൽ കയറില്ല കേട്ടോ, പറഞ്ഞേക്ക.
1: സയൻസേ, അത് ഒരു അത്ഭുതമാണ്.
0: അത് നിങ്ങള് ശാസ്ത്രജ്ഞന്മാർക്ക്.
1: ഏറ്റവും വലിയ അത്ഭുതം പ്രകൃതി തന്നെയാ. ഇപ്പൊ ഉദാഹരണമായി നമ്മൾ ഒരു ചെടി നടുകയാണെന്ന് വിചാരിക്കൂ.
0: ആ വിചാരിച്ചു.
1: ആ ഒരു മാസം കഴിഞ്ഞു നോക്കിയാ എന്താ കാണുക?
0: ഒരു മാസം പ്രായമായ ചെടി
1: സമ്മതിച്ചിരിക്കുന്നു.
0: എന്താ കളിയാക്കുക?
1: ഏയ്, കളിയാക്കിയതൊന്നും അല്ല നളിനി. ഒരു കാര്യം നമ്മൾ നോക്കുമ്പോ സയൻസ് നിരീക്ഷിക്കുകയാണ്, അതായത് ഒബ്സർവേഷൻ.
0: ഓ, ഇതിൽ എന്താപ്പോ ഇത്ര നിരീക്ഷിക്കാനുള്ളത്?
1: ഉണ്ടല്ലോ, ചെടി വളരുന്നതിനേക്കാൾ വേഗത്തിൽ വളരുന്നത് കളകളാണ്. അതിൽ നിന്ന് എന്താ പഠിക്കാനുള്ളത്?
0: ചെടിക്ക് പകരം കളയുണ്ടാക്കണമെന്നാണോ?
1: എന്നോട് ചോദ്യം ചോദിച്ച് എന്നെ വേണം പറയാൻ?
0: ഞാനിതൊന്നും ആലോചിക്കാറില്ലേ. ചെടിക്ക് വെള്ളവും വളവും കൊടുക്കണം, കള പറിച്ചു കളയണം.
1: ആ കളകൾക്ക് നമ്മൾ വെള്ളവും വളവും ഒന്നും കൊടുക്കുന്നില്ല, എന്നിട്ടും അത് നമ്മൾ നട്ടുനനച്ചുണ്ടാക്കുന്ന ചെടിയേക്കാൾ ശക്തിയിൽ വേഗത്തിൽ വളരുന്നു. അതെന്തുകൊണ്ടായിരിക്കും?
0: ആ എനിക്കറിയില്ല.
1: കളയുടെ ഉള്ളിൽ വളർച്ച വേഗത്തിലാക്കുന്ന എന്തോ ഒന്നുണ്ട്. അതെന്താണെന്ന് കണ്ടുപിടിച്ചാൽ എന്ത് സംഭവിക്കും?
0: ഇതെന്താ, ബയോളജി ക്ലാസ്സോ? അത് കണ്ടുപിടിച്ചാൽ എന്താ?
1: പറയാം, ലോകത്ത് ഭക്ഷ്യക്ഷാമം എന്നൊന്നും ഉണ്ടാവില്ല, അതായത് പട്ടിണി തുടച്ചു നീക്കപ്പെടും.
0: ആണോ ശരിക്കും?
1: ശരിക്കും. കളകളുടെ വളർച്ച വേഗത്തിലാക്കുന്ന ഘടകം കണ്ടുപിടിച്ച് അത് വിളകൾക്ക് നൽകിയാൽ ഉൽപാദനം 10 മടങ്ങ് വർദ്ധിക്കും. മനസ്സിലാവുന്നുണ്ടോ?
0: എന്നാ പിന്നെ അതങ്ങ് കണ്ടുപിടിക്കൂന്നേ.
1: ഭാഗ്യം, അനുമതി കിട്ടിയല്ലോ, ഇനി കണ്ടുപിടിക്കാട്ടോ.
0: പിന്നെ എന്നെ കളിയാക്കുക അല്ലേ?
1: ഒരു കണ്ടുപിടുത്തവും എളുപ്പത്തിൽ നടന്നിട്ടില്ല, നടത്താൻ കഴിയേയില്ല.
0: ആണോ?
1: സംശയം എന്താ? മനുഷ്യൻ എല്ലാ കാര്യങ്ങൾക്കും ആശ്രയിക്കുന്നത് പ്രകൃതിയല്ലേ?
0: അതെ.
1: എന്നിട്ടോ പ്രകൃതിയിലെ ഏതെങ്കിലും നിറമോ മണമോ അവന് സ്വന്തമായിട്ട് നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ?
0: ഇല്ലേ.
1: ഇല്ല, പ്രകൃതിയിൽ ഉള്ളതിനെ അനുകരിക്കാൻ മാത്രമേ മനുഷ്യർക്ക് കഴിഞ്ഞിട്ടുള്ളൂ. വേറൊന്ന് ചോദിച്ചോട്ടെ?
0: ആ ചോദിക്കൂ.
1: പക്ഷികൾ എങ്ങനെയാ 1000 കണക്കിന് കിലോമീറ്ററുകൾ ദേശാടനം നടത്തുന്നത്?
0: അത് ശരിയാണല്ലോ.
1: ഇനി വേറൊന്ന്, നമ്മൾ കൃത്രിമമായിട്ട് ഒരു പഴവോ പൂവോ ഉണ്ടാക്കിയെന്ന് വിചാരിക്കൂ. ഏതെങ്കിലും ഒരു തേനീച്ച അതിൽ വന്നിരിക്കുവോ?
0: ഇല്ല.
1: ഇല്ല, അതാ പറഞ്ഞത്, മനുഷ്യന് പ്രകൃതിയിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ട് എന്ന്.
0: ഇതൊക്കെ കേൾക്കുമ്പോ എന്റെ തല പെരുക്കുന്നു, എന്നെ വെറുതെ വിട്ടേക്ക്.
1: ശാസ്ത്രബോധം തൊട്ടു വേണ്ടിയിട്ടില്ലാത്ത ഒരു ഭാര്യയാണല്ലോ ഈശ്വര എനിക്ക് കിട്ടിയത്.
0: എന്താ എന്താ എന്താ എന്തോ പറഞ്ഞോ?
1: ഒന്നും പറഞ്ഞില്ലേ. ദൂരെ ആ മലയിലേക്ക് ഒന്ന് നോക്ക്, ഒരു ചായത്തോട്ടം കാണുന്നുണ്ടോ അവിടെ?
0: ചായത്തോട്ടോ? എവിടെ?
1: ദേ അവിടെ കാണുന്നില്ലേ?
0: ആ കാണുന്നുണ്ട് കാണുന്നുണ്ട്. അല്ല ഇനി ആ ചായത്തോട്ടത്തിന് എന്താ പ്രത്യേകത?
1: ചായത്തോട്ടത്തിൽ ചായച്ചെടികൾ ഉണ്ടാവും.
0: അപ്പോ ആവശ്യത്തിന് കുറച്ച് ഇലനുള്ളി തിളപ്പിച്ചാൽ മതിയല്ലോ, ചായപ്പൊടിയുടെ ചെലവില്ല.
1: മോളെ തല വെയില് കൊള്ളാതെ നോക്കണേ.
0: എന്താ?
1: ചായയില തിളപ്പിച്ചാ കിട്ടുന്ന വെള്ളത്തിന് ചായയുടെ ഒരു ഗുണവും ഉണ്ടാവില്ല.
0: പിന്നെ
1: സംശയമുണ്ടെങ്കില് തിളപ്പിച്ച് കുടിച്ചു നോക്ക്, പിന്നെ ജീവിതത്തിൽ ചായ കുടിക്കില്ല.
0: അപ്പൊ പിന്നെ ചായക്ക് നിറവും മണവും കിട്ടുന്നത് എങ്ങനെയാ?
1: നമ്മളെ ഈ എസ്റ്റേറ്റിലല്ലേ ജീവിക്കാൻ പോണത്, എല്ലാ കാര്യവും ഇപ്പൊ പറഞ്ഞ പിന്നെ നാളെയും മറ്റന്നാളും പറയാൻ ഒന്നും ഉണ്ടാവില്ല.
0: ഓ, നമ്മൾ എപ്പോഴാ ഇൻസ്റ്റിറ്റ്യൂട്ടിലെത്താ?
1: ഏറിയാൽ ഒരു 15 മിനിറ്റ്.

0: வணக்கம் மேடம்.
1: வணக்கம். ஆரா?
0: நான் தங்கம்மா.
1: ஓ, இது குறே பேருண்டல்லோ.
0: ஆ, கிச்சனின் சார்ஜ் எனக்கு.
1: ஓ,
0: அது அச்சுவேட்டன். அச்சுவேட்டா, இங்க வா.
2: வணக்கம் மேடம்.
0: ஓ, வணக்கம். ஈ கார்டன் மொத்தம் நோக்கிறது அச்சுவேட்டரா. இது கிளீன் செய்ய குமுதம். குமுதம், இங்க வா. மேடம் இருக்க, இங்க வா கண்ணா.
3: வணக்கம் மேடம்.
1: வணக்கம்.
0: இஸ்திரி எல்லாம் அவள் நோக்கும். மருதகம், இங்க வா மருதகம். மேடம் இருக்கு.
3: வணக்கம் மேடம்.
1: வணக்கம். அப்போ என்ன பணியோ?
0: ஈ பங்களாவில் கொச்சம்மார் ஒரு ஜோலியும் செய்ய பாடில்ல மேடம். ஒரு ஸ்பூன் கீழே வீணால் போலும் எடுக்கிறது. சூப்பர்வைசர் அறிஞ்சால் நம்மளை பாக்கி வைக்கல.
1: தங்கமே.
0: ஓ மேடம்,
1: அதுனே ഞാൻ സൂപ്പർവൈസറോടൊന്നും പറയാൻ പോണില്ല.
4: നളിനി, ഇവരോടൊന്നും തർക്കിക്കാൻ നിൽക്കണ്ട. ബ്രിട്ടീഷുകാരുടെ കാലത്തെ ചിട്ടകളാ. എന്തിനു ഏതിനും ജോലിക്കാരുണ്ടാവും. അവരുടെ ജോലി ചെയ്ത് അവർ പോയിക്കൊള്ളും.
1: മാധവ് പ്ലീസ്, എനിക്ക് കിച്ചണിൽ എക്സ്പെരിമെൻ്റ് നടത്താനൊക്കെ നല്ല ഇഷ്ടമാ. നാട്ടിലായിരുന്നപ്പോൾ ഒരു യൂട്യൂബ് കുക്കറി ചാനൽ വരെ ഞാൻ കൊണ്ടു നടന്നിരുന്നു.
4: യൂട്യൂബ് ചാനൽ ഇവിടെ നടത്തുന്നതിൽ ഒരു തടസ്സവും.
1: എന്താ മാധവ്, ഞാൻ കുക്ക് ചെയ്യാതെ എങ്ങനെയാ ഇതൊക്കെ ഞാൻ യൂട്യൂബിലിടാ?
4: തൽക്കാലം അവർ പറയുന്നത് പോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്ക്. ഇക്കാര്യത്തിൽ നമ്മൾ വാശി പിടിച്ച പാവങ്ങളുടെ ജോലി പോകും, അറിയോ?
1: മാധവ്, കുക്കിംഗ് എനിക്കൊരു പാഷനാ. സ്വന്തം കൈകൊണ്ട് മാധവന് ഭക്ഷണം ഉണ്ടാക്കി തരണം എന്ന് ആഗ്രഹിക്കുന്നത് തെറ്റാണോ?
4: അങ്ങനെയൊക്കെ ചോദിച്ചാ അല്ല, പക്ഷേ കൊല്ലങ്ങളായി ഞാൻ ഇവർ വെച്ച് വിളമ്പിത്തരുന്ന ഭക്ഷണം തന്നെയാ കഴിക്കാറുള്ളത്.
1: മാധവനത് പറയാം. 24 മണിക്കൂറും റിസർച്ച് എന്ന് വിചാരിച്ച് നടക്കുന്ന ആക്ക് എങ്ങനെയാവാലോ?
4: അതേ, നീ ഇവിടെ ഒരു സീൻ ഉണ്ടാക്കരുത് കേട്ടോ. ഞാൻ പോവാണ്, എനിക്ക് അല്പം തിരക്കുണ്ട്.
1: സ്വന്തമായിട്ടൊരു ചായ ഉണ്ടാക്കാൻ കൂടി പറ്റില്ലെന്നോ? ഈശ്വരാ.

0: മാധവ് എന്താ ആലോചിക്കുന്നേ?
1: അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല.
0: പറഞ്ഞോളൂന്നേ.
1: നളിനി, എന്നെ ശരിക്കും ഇഷ്ടപ്പെട്ടിട്ടാണോ കല്യാണത്തിന് സമ്മതിച്ചത്?
0: എന്താ മാധവ് ഇപ്പോൾ അങ്ങനെ ഒരു സംശയം?
1: ഒരു ശാസ്ത്രജ്ഞന്റെ ഭാര്യ ജീവിതത്തിൽ പല ത്യാഗങ്ങളും സഹിക്കാൻ തയ്യാറാവണം.
0: എന്നുവെച്ചാ?
1: എന്നുവെച്ചാല് ഞാൻ ചെടികളെ പറ്റിയാണ് ഗവേഷണം നടത്തുന്നത്.
0: അത് അതിനെ കാണാൻ വന്ന ദിവസം തന്നെ പറഞ്ഞതാണല്ലോ.
1: ആ തേയിലത്തോട്ടത്തിൽ ഒരുപാട് കീടനാശിനികൾ തളിക്കുന്നുണ്ടെന്ന് അറിയാലോ?
0: അറിയാ.
1: അവിടെ കൊതുകുകളില്ലാത്തതിന് കാരണം ഈ കീടനാശിനികളാണ്.
0: ഓ, അതാ ഇവിടെ കൊതുകില്ലാത്തതല്ലേ.
1: നളിനി, രോഗങ്ങൾ വരാത്ത പ്രതിരോധ ശക്തിയുള്ള തേയിലച്ചെടികൾ വളർത്തിയെടുക്കുകയാണ് എന്റെ ഗവേഷണ ലക്ഷ്യം.
0: അതെങ്ങനെയാ?
1: നളിനി, ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണോ? ഏക്കർ കണക്കിന് തോട്ടങ്ങളില് ഹെലികോപ്റ്ററിലാണ് കീടനാശിനി തളിക്കാറുള്ളത്.
0: അത് ഞാൻ കേട്ടിട്ടുണ്ട്.
1: ഉണ്ടല്ലോ. ഇങ്ങനെ കീടനാശിനിയുടെ അംശം കൂടുതലുള്ള ചായപ്പൊടി വിദേശ രാജ്യങ്ങളിൽ വാങ്ങാറില്ല.
0: ആണോ?
1: കഴിഞ്ഞ തവണയെ 10 ഷിപ്പുകളാണ് ഇങ്ങനെ തിരിച്ചയക്കപ്പെട്ടത്. ഗവൺമെന്റിന് കോടികളുടെ നഷ്ടമുണ്ടായി.
0: ഓ,
1: അതുകൊണ്ടാണ് കീടനാശിനി ഇല്ലാത്ത ചായച്ചെടികൾ വളർത്തിയെടുക്കാൻ ഗവേഷണത്തിനായി കോർപ്പറേറ്റുകൾ മുതൽ മുടക്കുന്നത്.
0: അപ്പോ ശരിക്കും മാധവന്റെ ജോലി എന്താ?
1: അറിയില്ലല്ലേ. ഗവേഷണം. കീടനാശിനി ഉപയോഗിക്കാത്ത പ്രതിരോധ ശക്തിയുള്ള തേയിലച്ചെടികൾ വികസിപ്പിച്ചെടുക്കുക, അതാണ് എന്റെ പ്രോജക്റ്റ്.
0: അതിന് എത്ര കാലം വേണ്ടിവരും?
1: അത് പറയാൻ പറ്റില്ല. ഒരുപക്ഷെ ഇപ്പോ തന്നെ, അല്ലെങ്കിൽ നാളെ, ചിലപ്പോ അതിന് കഴിഞ്ഞില്ലെന്നും വരാം.
0: അപ്പോ
1: ഇതൊരു തപസ്സാണ്. ഊണും ഉറക്കവും ഇല്ലാത്ത 100% ശ്രദ്ധ വേണ്ടുന്ന ഡെഡിക്കേറ്റഡ് ആയ ഒരു വർക്ക്. അതെ, ഒരു സാധാരണ ഭർത്താവിനെ പോലെ എന്നെ കാണരുത്.
0: മാധവ്.
1: കുട്ടി, ഒരു സിനിമ കാണാനോ അല്ലെങ്കിൽ ഒരു ഷോപ്പിങ്ങിനോ എനിക്ക് കഴിഞ്ഞെന്ന് വരില്ല. ജോലിക്കിടയിൽ എന്നെ ഒരിക്കലും ശല്യപ്പെടുത്തരുത്. ഞങ്ങൾ മറ്റൊരു ലോകത്താണ്, പരീക്ഷണങ്ങളുടെ ലോകത്ത്.
0: ഇതൊക്കെ കേൾക്കുമ്പോഴേ എനിക്ക് പേടിയാവുന്നു.
1: ഞാൻ മാത്രമല്ല, ലോകത്തിലെ 100

0: ക്കന് ശാസ്ത്രജ്ഞന്മാരാണ് ഊണും ഉറക്കവും ഉപേക്ഷിച്ച് ഈ പരീക്ഷണങ്ങളിലൊക്കെ ഏർപ്പെടുന്നത്.
1: മാധവ്, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വേറെ ആരെങ്കിലും ഇതേ പരീക്ഷണം നടത്തുന്നുണ്ടോ?
0: ഉണ്ടല്ലോ, ഡയറക്ടർ സുബ്രഹ്മണ്യ സാറ്.
1: ഓ, അപ്പോ അദ്ദേഹം ആദ്യം കണ്ടുപിടുത്തം നടത്തിയാലോ?
0: ജൂനിയറോ സീനിയറോ എന്ന് നോക്കിയിട്ടല്ല, ഒരു ഗവേഷണത്തിൽ വിജയിക്കുക, ആര് കണ്ടുപിടിച്ചാലും അത് മറ്റുള്ളവർ അംഗീകരിക്കണം.
1: ഓ, അങ്ങനെ. അപ്പോ ഈ എസ്റ്റേറ്റ് ബംഗ്ലാവിൽ ഞാൻ ഒറ്റയ്ക്ക് അല്ലേ?
0: എന്താടോ, ലാബും ബംഗ്ലാവൊക്കെ തൊട്ടടുത്തല്ലേ, സമയമുള്ളപ്പോ ഞാനിങ്ങ് വരില്ലേ തന്റെ ഏകാന്തത മാറ്റാൻ?

0: മാധവ്, അച്ഛനും അമ്മയും ഇന്നലെ വിളിച്ചിരുന്നു.
1: എന്താ കാര്യം?
0: നമ്മൾ 7 മാസമായില്ലേ പോന്നിട്ട്. അടുത്ത തിങ്കളാഴ്ച തിരുവോണാ. നമ്മൾ ഒന്നിച്ചുള്ള ആദ്യ ഓണല്ലേ. നമുക്ക് എന്തായാലും ഒരാഴ്ച നാട്ടിൽ പോയി അച്ഛന്റെ അമ്മയുടെ അടുത്ത് നിൽക്കണം.
1: നീ കാര്യമായിട്ടാണോ പറയുന്നത്?
0: എന്താ മാധവ്?
1: ഞങ്ങൾക്ക് സയന്റിസ്റ്റുകൾക്ക് വിശേഷ ദിവസങ്ങൾ ഒന്നും തന്നെ ഇല്ല. അല്ലെങ്കിൽ എല്ലാ ദിവസങ്ങളും വിശേഷ ദിവസങ്ങളാണ്. ഒരാഴ്ച ലീവ് എടുത്ത് നാട്ടിൽ പോവാന്നൊക്കെ പറഞ്ഞാൽ ചിന്തിക്കാൻ തന്നെ കഴിയില്ല.
0: ഇതൊരു ജയിലാ, തുറന്ന ജയിൽ. സ്വന്തമായി ഭക്ഷണം ഉണ്ടാക്കാൻ പോലും സ്വാതന്ത്ര്യം ഇല്ലാത്ത, ഒന്ന് പുറത്തു പോകാൻ പോലും കഴിയാത്ത കാരാഗ്രഹം. ഇവിടെ നിന്ന് ഒരുപക്ഷെ എനിക്ക് ഭ്രാന്ത് പിടിക്കും. മാധവ്, നമുക്കൊന്ന് പുറത്തു പോയാലോ? ബാ, ഒന്ന് നടന്നു വരാം പ്ലീസ്.
1: നളിനി, ചുറ്റും കാടാണ് കേട്ടോ ഇവിടെ. ധാരാളം കാട്ടുമൃഗങ്ങളുടെ ശല്യമുണ്ട്. കഴിഞ്ഞ ആഴ്ചയല്ലേ നീ ഓർക്കുന്നു മുനിയാണ്ടിയുടെ മോനെ പുലി പിടിച്ചത്?
0: എനിക്ക് സത്യമായും ബോറടിക്കുന്നുണ്ട് മാധവ്. എന്നാ ഞാൻ മാധവന്റെ കൂടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വന്നോട്ടെ?
1: ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വരാനോ? എന്താ സംബന്ധമാണ് നീ പറയുന്നത്?
0: എന്താ?
1: ഒരു ഡോക്ടർ സർജറി ചെയ്യുന്നത് പോലെയാണ് ഒരു സയന്റിസ്റ്റ് പരീക്ഷണങ്ങൾ നടത്തുന്നത്. അവിടേക്ക് ഭാര്യമാരെ കൊണ്ടുപോവേ? നന്നായി. ഡയറക്ടർ അറിഞ്ഞാലേ പിന്നെ പറയേണ്ട പൂരം.
0: വായിക്കാൻ പത്രം കൂടി കിട്ടാത്തൊരു ഓണം കയറാൻ പോല. ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചവന്റെ ബുദ്ധി സമ്മതിക്കണം.
1: നീ പിച്ചും പേയും പറയാതെ പോയി വിശ്രമിക്കേ. ഒന്നുറങ്ങിയാലേ ഫ്രഷ് ആവൂ.
0: ഉറക്കം, ഉറക്കത്തിന് പോലും ഈ നളിനിയെ വേണ്ടാതായി.
1: അതെ, എനിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് പോകാൻ നേരായി.
0: മാധവ്, രാത്രി എപ്പോഴാ വരിക?
1: ഞാൻ ഇത്തിരി വൈകും. എന്നെ കാക്കണ്ട
0: മാധവ്.
1: നളിനി കഴിച്ച് കിടന്നോളൂ.

0: പിന്നെ കുറച്ചു കാലം മാഡം നാട്ടിലായിരുന്നു അല്ലേ?
1: അതെ. അതിനിടയിൽ ഒരു കുഞ്ഞുണ്ടായി, അരവിന്ദ്.
0: ഓ,
1: അവനെ കൂടി ആ തടവറയിൽ പാർപ്പിക്കണ്ടെന്ന് തോന്നിയപ്പോ ഞാൻ നാട്ടിൽ പോവാൻ തീരുമാനിച്ചു. മാധവ്, നമ്മുടെ മോന് 3 വയസ്സായി.
2: ആഹാ, അപ്പോ അടുത്ത കൊല്ലം 4 ആവും.
1: എന്താ മാധവ്, മാധവിന് മനസ്സിലാവുന്നുണ്ടോ? അവൻ അച്ഛനും അമ്മയും ഒക്കെ ഞാനാ.
2: നളിനി,
1: വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. പാവം കുഞ്ഞ്, അവന് ഒരച്ഛന്റെ സ്നേഹം ഇതുവരെയും കിട്ടിയിട്ടില്ല.
2: എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഞാൻ എന്ത് ചെയ്യണം? വിജയസാധ്യത 1% താഴെയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പരീക്ഷണം നടത്താൻ വിധിക്കപ്പെട്ട ഒരാളാണ് ഞാൻ. പരാജയപ്പെടുമെന്ന് ഉറപ്പായ ഒരു സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാവ നടൻ.
1: എങ്ങനെ നിരാശനാവാതെ മാധവ്, പരീക്ഷണം 1 ദിവസം വിജയിക്കുക തന്നെ ചെയ്യും.
2: കഴിഞ്ഞ ആഴ്ച നടത്തിയ പരീക്ഷണം വിജയായിരുന്നു, പക്ഷേ വേണ്ട പോലെ ആയില്ല.
1: സാരില്ലേ,
2: എല്ലാറ്റിനും ഒരു അവസാനം ഉണ്ടാവണല്ലോ. പ്രോജക്റ്റിൻ്റെ ഫണ്ടിങ് 1 വർഷം കൂടിയേ ഉണ്ടാവുന്ന ഡയറക്ടർ പറഞ്ഞത്. അതിൻ്റെ സമ്മർദ്ദം നല്ലോണമുണ്ട്.
1: 1 വർഷം

0: കൊണ്ട് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ?
1: ഒരു വർഷം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പരാജയപ്പെട്ട സയൻറ്റിസ്റ്റിനെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് മാത്രമല്ല ലോകത്തിൽ ഒരു സ്ഥാപനവും അംഗീകരിക്കില്ല. തീർന്നു അയാളുടെ കരിയർ.
0: അപ്പോ ഇനി ഒരു കൊല്ലേ ഉള്ളൂ.
1: അതെ.
0: ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു.
1: എന്താ?
0: മോനെയും കൊണ്ട് ഞാൻ നാട്ടിലേക്ക് പോവാണ്.
1: അതെ നളിനി, എനിക്ക് നിങ്ങളെ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു വെളിപ്പുറത്ത് നിങ്ങൾ ഉണ്ടാവുന്നത് എത്രയോ ആശ്വാസമായിരുന്നു. നിങ്ങൾ കൂടി പോയാ
0: സാരമില്ല. എത്ര വർഷമായി ഊണ് ഉറക്കം ഉപേക്ഷിച്ച് പരീക്ഷണം നടത്തുന്നു. അതെങ്ങനെയെങ്കിലും ഒന്ന് പൂർത്തിയാക്കാൻ നോക്കൂ. ഞങ്ങളുടെ കാര്യം വിട്ടേക്ക്. ഞങ്ങൾ ഒരിക്കലും മാധവനൊരു ഭാരമാവില്ല.
1: നീ എന്തൊക്കെയായി പറയുന്നത്?
0: നിങ്ങളൊക്കെ രാജ്യത്തിന്റെ പൊതുസ്വത്തല്ലേ? അവരെ കുടുംബത്തിൽ തളച്ചിടുന്നത് ശരിയല്ലല്ലോ.
1: നളിനി, നീ അങ്ങനെ കടുത്ത തീരുമാനമൊന്നും എടുക്കണ്ട.
0: ഈ കണ്ടുപിടുത്തം വിജയിച്ച നമ്മുടെ രാജ്യത്തിന് തന്നെ അത് വലിയൊരു അഭിമാനമാവും. ഉത്തരവാദിത്തങ്ങൾ മറന്ന് ഒളിച്ചോടിയൊരു ശാസ്ത്രജ്ഞൻ എന്ന ദുഷ്പേര് ഒരിക്കലും മാധവിനുണ്ടാവരുത്. നമ്മുടെ മോൻ വലുതാവുമ്പോൾ അവൻ അച്ഛനെ മനസ്സിലാക്കിക്കോളും.
1: രാത്രിയും പകലും ഇല്ലാതെ പരീക്ഷണം നടത്തുമ്പോൾ എപ്പോഴെങ്കിലും വീട്ടിലെത്താം എന്നൊരാശ്വാസം ഉണ്ടായിരുന്നു. നിങ്ങൾ നാട്ടിലേക്ക് പോകാമെന്ന് പറയുമ്പോൾ മനസ്സിൽ ഒരു ശൂന്യത.
0: മാധവ്, ഞാൻ കൂടെ ഉണ്ടായിട്ട് കൂടി മാധവ് ആരോഗ്യ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നില്ല. കണ്ടോ, ഈ കണ്ണടം ആകെ കറുത്തിരിക്കുന്നുണ്ട്.
1: അതൊന്ന് ഓർത്ത് നീ വേവലാതിപ്പെടണ്ട. കുറച്ചു കാലം കൂടി പിടിച്ചു നിൽക്കാനുള്ള ആരോഗ്യമൊക്കെ ഈ ശരീരത്തിനുണ്ട്. പോകാൻ തീരുമാനിച്ച സ്ഥിതിക്ക് അത് മുടക്കണ്ട.
0: ശരി.

0: മാധവും ഡയറക്ടറും തമ്മിൽ പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നുല്ലേ?
1: ഉണ്ടായിരുന്നു. ഒരുപാട് ഈഗോ ഉള്ള ആളാണ് സുബ്രഹ്മണ്യൻ സാർ.
0: എന്തോ ആരുടെയും മുഖത്ത് നോക്കി തുറന്നു പറയുന്ന പ്രകൃതക്കാരനായിരുന്നല്ലോ മാധവ്.
1: പക്ഷേ സാറിന് ഇഷ്ടമുള്ള ഒരുപാട് പേർ ഇൻസ്റ്റിറ്റ്യൂട്ടിലുണ്ട്.
0: ശരിയായിരിക്കാം, പക്ഷേ അധികാരം ഒരു വലിയ ഘടകമല്ലേ?
1: മാഡം ഉദ്ദേശിക്കുന്നത്?
0: തൻ്റെ ജൂനിയറായ ഒരാൾ തന്നേക്കാൾ മുമ്പ് പ്രശസ്തനാവുന്നത് ഇഷ്ടമാവാത്തവർ ഉണ്ടാവുക സാധാരണയല്ലേ?
1: അതിനുള്ള സാധ്യത ഇല്ലാതില്ല.
0: അധികാരവും സ്വാധീനവും ഉപയോഗിച്ച് തൻ്റെ ജൂനിയറിന്റെ പരീക്ഷണം തടയാൻ അയാൾ ശ്രമിച്ചുകൂടായികയില്ലല്ലോ.
1: എന്താ ഇപ്പോ ഇങ്ങനെ ഒരു സംശയം തോന്നാൻ?
0: ഈ പ്രോജക്റ്റിന് ആവശ്യമായ ചില കാര്യങ്ങൾ പുറത്തുനിന്ന് വരുത്തണമായിരുന്നു, എന്നാൽ അതിന് അനുമതി കിട്ടിയില്ല എന്നും പറഞ്ഞ് ഡയറക്ടർ ചില ഫയലുകൾ പിടിച്ചു വെച്ചുത്രേ. ഇതേ ചൊല്ലി അവർ തമ്മിൽ ചില വഴക്കു നടക്കണ്ടായിത്രേ.
1: വേറെ എന്തെങ്കിലും?
0: അരുൺ, എല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോ ചില സംശയങ്ങൾ, ചിലതൊക്കെ മാധവ് തന്നെ സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു.
1: പറയൂ മാഡം.
0: കുറച്ചു ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു, എന്താ ഒരു വല്ലായിക?
2: ഒന്നുമില്ല.
0: ആ ഒന്നുമില്ലായ്മയിൽ തന്നെ ഉണ്ട് എന്തോ ഒന്ന്.
2: അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ഗവേഷണ രംഗത്ത് വിജയവും പരാജയവും ഒക്കെ സാധാരണയല്ലേ?
0: അത് പണ്ട് മുതലേ ഉണ്ടല്ലോ. പറഞ്ഞോളൂ, ചില കാര്യങ്ങളെ തുറന്നു പറഞ്ഞാൽ മനസ്സിന്റെ ഭാരം കുറയും. എന്താന്നറിയില്ല, എന്തോ സംഭവിക്കാൻ പോകുന്നൊരു തോന്നൽ.
2: സയൻസ് എന്ന് പറഞ്ഞാല് സത്യം മാത്രമാണ്, അവിടെ തോന്നലുകൾക്ക് ഒരു പ്രസക്തിയില്ല.
0: അങ്ങനെ തന്നെ ആവട്ടെ. അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞൊഴിഞ്ഞെങ്കിലും മാധവിന്റെ മനസ്സിനെ എന്തൊക്കെയോ അലട്ടുന്നുണ്ടെന്ന് എനിക്ക് തോന്നി.
1: ആ സമയത്തായിരുന്നല്ലോ യൂറോപ്പിലേക്ക് നിങ്ങളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തത്.
0: അതെ, വർഷങ്ങൾക്ക് ശേഷമാണ് അങ്ങനെ ഒരു ബ്രേക്ക് കിട്ടിയത്. ആ ട്രിപ്പ് ശരിക്കും മാധവ് എൻജോയ് ചെയ്തിരുന്നു.

0: ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മതിൽക്കെട്ടുകളിൽ നിന്ന് തുറസായി പാർക്കിലൂടെയുള്ള നടത്തം. ഹാ, എന്തൊരാശ്വാസം!
1: പരോൾ കിട്ടിയ ജീവപര്യന്ത തടവുകാർ.

0: പോലെയാ എന്റെ മനസ്സ്. നാല് ദിവസം കഴിഞ്ഞാ തിരിച്ച് സെല്ലിലേക്ക് തന്നെ പോകണ്ടേ?
1: അപ്പോ മാധവ് ശരിക്കും സയന്റിസ്റ്റിന്റെ വർക്ക് എൻജോയ് ചെയ്യുന്നില്ലേ?
0: ഒരു സയന്റിസ്റ്റിന്റെ മനസ്സിനെ കുറിച്ച് നിനക്കെന്തറിയാ? അതെ, ഒരു അഗ്നിപർവ്വതം പോലെയാ തിളച്ചുമറിയുന്ന ലാവ, ഏത് നിമിഷവും പൊട്ടിത്തെറിച്ചേക്കാവുന്ന ഒരു അഗ്നിപർവ്വതം. പുറമേ നോക്കുന്നവർക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു സ്വർഗമാണ്. എല്ലാ സുഖസൗകര്യങ്ങളും ഉള്ള ലാബും താമസിക്കാൻ ബംഗ്ലാവും. പക്ഷേ ഇതിൽ കിടക്കുമ്പോഴും ഒരു ശാസ്ത്രജ്ഞന് ഉറക്കമില്ല. തൻ്റെ പ്രൊജക്റ്റ് വിജയിക്കുമോ എന്ന ഒറ്റ ചിന്തയായിരിക്കും അയാളുടെ മനസ്സിൽ. രാത്രിയോ പകലോ ഇല്ലാത്ത, ഉദയവും അസ്തമയവും കാണാത്ത
1: അങ്ങനെയുള്ള ഒരാളുടെ ഭാര്യയുടെ ജീവിതമോ? മാധവ് എപ്പോഴെങ്കിലും

0: നോക്കുന്നവർക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു സ്വർഗമാണ്. എല്ലാ സുഖസൗകര്യങ്ങളും ഉള്ള ലാബും താമസിക്കാൻ ബംഗ്ലാവും. പക്ഷേ ഇതിൽ കിടക്കുമ്പോഴും ഒരു ശാസ്ത്രജ്ഞന് ഉറക്കമില്ല. തൻ്റെ പ്രൊജക്റ്റ് വിജയിക്കുമോ എന്ന ഒറ്റ ചിന്തയായിരിക്കും അയാളുടെ മനസ്സിൽ. രാത്രിയോ പകലോ ഇല്ലാത്ത, ഉദയവും അസ്തമയവും കാണാത്ത
1: അങ്ങനെയുള്ള ഒരാളുടെ ഭാര്യയുടെ ജീവിതമോ? മാധവ്, എപ്പോഴെങ്കിലും അതേക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അനിശ്ചിതത്വമാണ്. എപ്പോഴെങ്കിലും കയറി വരുന്ന ഭർത്താവ്, വന്നാൽ തന്നെ മനസ്സ് വേറെ എവിടെയെങ്കിലും ആയിരിക്കും. കാട്ടുമൃഗങ്ങൾ ധാരാളമുള്ള ചുറ്റുപാട്, രാത്രി അവയുടെ മുരൾച്ചക്കിടയിൽ എങ്ങനെ ഉറങ്ങാനാ? ഉച്ചയ്ക്ക് ശേഷം സഹിക്കാൻ പറ്റാത്ത തണുപ്പ്, അയൽപക്കത്താണെങ്കിൽ ഒറ്റ വീടുമില്ല. ആകെയുള്ളൊരാശ്വാസം കുക്കിംഗാണ്. അത് ചെയ്യാൻ സ്വാതന്ത്ര്യമില്ല. നിങ്ങൾക്ക് ജോലിയുടെ ഇടയിൽ മറ്റു കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ടല്ലോ. എൻ്റെ ചിന്താശക്തി പോലും നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു. നമ്മുടെ മോനെ ഞാൻ ഒരിക്കലും ശാസ്ത്രജ്ഞനാക്കില്ല.
0: നളിനി, നമുക്ക് ആരെയും ഒന്നും ആക്കാൻ കഴിയില്ല. അത് സ്വയം ആവുന്നതാണ്. അരവിന്ദന് അങ്ങനെയൊരാഗ്രഹമുണ്ടെങ്കിൽ അത് തടയാൻ ആർക്കും കഴിയില്ല.
1: തത്വചിന്ത ഒന്ന് നിർത്ത്. എല്ലാം മറക്കാൻ വേണ്ടിയാ നമ്മൾ ഇങ്ങനെയൊരു യാത്ര വന്നത്. നോക്ക് മാധവ്, കണ്ടോ ആ പാർക്കിൽ രണ്ടുപേര്? നോക്ക്, ഏയ്, ആളുകൾ കാണുന്ന ചിന്ത പോലില്ല.
0: വെറുതെ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ഇതൊക്കെ ഇവിടെ പതിവാ. പിന്നെ നമുക്കും ഇങ്ങനെയൊക്കെ ആവാലോ. നിന്ന് ഞാനിപ്പോ
1: ആരെങ്കിലും കാണുന്നേ. ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് എനിക്ക് കാര്യമായ ഒരു അറിവില്ലായിരുന്നു. അത് രഹസ്യങ്ങളുടെ ഒരു കലവറയാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്.
2: റിസർച്ചുകൾ പലപ്പോഴും രഹസ്യ സ്വഭാവമുള്ളവയായിരിക്കും. അതുകൊണ്ട് തന്നെ ഞങ്ങളത് ആരോടും തുറന്നു പറയാറുമില്ല. ലോകത്തെ പല ഭാഗങ്ങളിൽ നിന്ന് ഗവേഷണം നടത്തുന്ന ശാസ്ത്രജ്ഞരിൽ ആദ്യമായി വിജയിക്കുന്ന ആൾ സ്വാഭാവികമായും പ്രശസ്തനാവും. അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തത്തിന് പേറ്റന്റും കിട്ടും.
1: അപ്പോൾ ബാക്കിയുള്ളവരോ?
2: ലോകം മുഴുവൻ വിജയികളോടൊപ്പമല്ലേ, സ്വാഭാവികമായും പരാജിതർ വിസ്മൃതിയിലാണ്ട് പോകും.
1: ഓ, അത് ശരി.
2: മാഡം, പല പ്രൊജക്റ്റുകളും സ്പോൺസർ ചെയ്യുന്നത് കോർപ്പറേറ്റുകളായിരിക്കും. ഒരു കണ്ടുപിടുത്തം വിജയിച്ചാൽ അതിൻ്റെ പാറ്റന്റ് കോടികൾ മുടക്കി അവർ സ്വന്തമാക്കും.
1: അപ്പോ സാധാരണക്കാർക്കല്ലേ അതിൻ്റെ ഗുണം കിട്ടുക?
2: പണമുള്ളവർക്കാണ് കൂടുതൽ നേട്ടം. ഒരു രോഗത്തിനുള്ള മരുന്ന് കണ്ടുപിടിച്ചാൽ അതിൻ്റെ വില നിശ്ചയിക്കുന്നത് ഈ ഗവേഷണത്തിന് ചെലവായ പണം കൂടി കണക്കാക്കിയാണ്.
1: അപ്പോ പണത്തിന് മീതെ പരുന്തും പറക്കില്ല അല്ലേ?
2: പണത്തിന് മീതെ പറക്കുന്ന പരുന്തുകളെ വെട്ടാൻ പലരും ഉണ്ടാവും.
1: അപ്പോ മാധവന്റെ പ്രോജക്റ്റും ആരെങ്കിലും സ്പോൺസർ ചെയ്തിട്ടുണ്ടാവുമല്ലോ?
2: എന്താ സംശയം? അവരാണ് ഗവേഷണത്തിനാവശ്യമായ ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കുന്നത്.
1: അങ്ങനെയാണെങ്കിൽ അവർ ശാസ്ത്രജ്ഞരുടെ പെർഫോമൻസ് മോണിറ്റർ ചെയ്യില്ലേ?
2: തീർച്ചയായും. ഇത്തരം കോർപ്പറേറ്റുകളാണല്ലോ ഒരു പ്രൊജക്റ്റ് തുടരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. അവരുടെ ഫണ്ടിങ് നിലച്ചാൽ പ്രൊജക്റ്റ് വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വരും.
1: അത് ശരി. അപ്പോ അതുകൊണ്ടാണ് മാധവ ഫോൺ കോളിന് ശേഷം അപ്സെറ്റ് ആയത് അല്ലേ?
2: ഫോൺ കോളോ? എന്തായിരുന്നു
1: അത്? അതൊന്നും മുഴുവനായും എനിക്കറിയില്ല. പക്ഷേ ആ കോളിന് ശേഷം മാധവ ആകെ മാറിയിരുന്നു.
2: മാഡം പറയൂ, ശരിക്കും എന്താ ഉണ്ടായത്?
1: പ്രോജക്റ്റ് അവസാന ഘട്ടത്തിലാണെന്ന് മാധവ് പറഞ്ഞിരുന്നു. ഒരു മാസത്തിനകം അത് പൂർത്തീകരിക്കാനുള്ള പരിശ്രമത്തിലായിരുന്നു. ഇക്കാര്യമെല്ലാം വളരെ രഹസ്യമായി വെക്കണമെന്നും പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്.
2: ശാസ്ത്രലോകത്ത് ഒരാളുടെ വിജയം മറ്റൊരാളുടെ പരാജയം കൂടിയാണ്.
1: എന്നുവെച്ചാ?
2: സാറിൻ്റെ കണ്ടുപിടുത്തം വിജയിക്കുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ, പ്രത്യേകിച്ച് സുബ്രഹ്മണ്യൻ സാറിൻ്റെ പരീക്ഷണങ്ങൾ ഇനി തുടരേണ്ടതില്ല എന്നുകൂടിയാണ്.
1: ഓ, അത് ഞാൻ ഓർത്തില്ല. അപ്പോ പരാജയപ്പെട്ടവർക്ക് വിജയിച്ചവരോട് അസൂയുണ്ടായിക്കൂടെ?
2: സ്വാഭാവികമായും. പക്ഷേ അതൊന്നും ആരും പുറത്തു കാണിക്കാറില്ല.
1: ഇവരുടെ കാര്യത്തിൽ ഈ പ്രോജക്റ്റുകൾക്ക് രണ്ട് കോർപ്പറേറ്റ്

0: പ്രൈറ്റുകളാണ് ഫണ്ടിംഗ് നടത്തിയതെന്ന് പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ പരാജയപ്പെട്ടവർക്ക് വിജയിച്ചവരോട് പ്രതികാരം തോന്നുക സ്വാഭാവികമല്ലേ?
1: മാഡം എന്തൊക്കെയാണ് പറയുന്നത്?
0: ചില സാധ്യതകൾ. കീടനാശിനി കലരാത്ത തേയിലയ്ക്ക് വിദേശത്ത് വലിയ മാർക്കറ്റാണല്ലോ. സ്വാഭാവികമായും ഈ ഗവേഷണ ഫലം പലരും സ്വന്തമാക്കാൻ താല്പര്യപ്പെട്ടുകൂടുന്നില്ലല്ലോ.
1: ഇതൊക്കെ നമ്മുടെ നിഗമനങ്ങളാണ്.
0: എന്ത് രസമായിരുന്നു യൂറോപ്യൻ ട്രിപ്പ്! അന്ന് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചുള്ള പല കാര്യങ്ങളും മാധവ് സംസാരിച്ചിരുന്നു. പക്ഷേ അപ്പോഴൊക്കെ ആ കണ്ണുകളിൽ വല്ലാത്തൊരു ഭീതി ഉണ്ടായിരുന്നു.
1: എന്നിട്ട്
0: അരുണിനറിയാലോ, മാധവ് ഗവേഷണം നടത്തുന്ന ലാബും ഈ പ്ലാന്റേഷനും വളരെ സുരക്ഷിതത്വമുള്ള സ്ഥലങ്ങളാണെന്ന്.
1: തീർച്ചയായും ലാബിലെ പരീക്ഷണങ്ങൾ അവർ നടത്തുന്നത് ഫീൽഡിലായിരിക്കും. പരീക്ഷണത്തെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം അവർ രഹസ്യ കോഡുകളായി ബാങ്ക് ലോക്കറിലാണ് സൂക്ഷിക്കുക.
0: ഒരു ലോക്കർ സ്വന്തമായി ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു മാധവ്. പരീക്ഷണം വിജയമാണെന്നറിഞ്ഞ മാധവ് ഒരു ദിവസം വളരെ സന്തോഷത്തോടെയാ വീട്ടിൽ വന്ന് കയറിയത്.
2: ഇതൊരു കുഗ്രഹമായത് കഷ്ടായി പോയിട്ടോ?
0: എന്താ മാധവ്?
2: അല്ലേ, ഒരു സിനിമ കാണണമെന്ന് വെച്ചാ 1.5 മണിക്കൂറിലധികം ഡ്രൈവ് ചെയ്യണം.
0: സിനിമയോ? ആര് സിനിമയ്ക്ക് പോകുന്ന കാര്യമായി പറയണത്?
2: നമ്മള് തന്നെ.
0: ഏ,
2: അല്ലാതെ ഇവിടുത്തെ ജോലിക്കാരുടെ കൂടെ എനിക്ക് സിനിമയ്ക്ക് പോകാൻ പറ്റുമോ?
0: എന്താപ്പ ഇങ്ങനെയൊക്കെ തോന്നാൻ?
2: ആ, അതൊക്കെ ഉണ്ട്.
0: പരീക്ഷണം വിജയിച്ചോ
2: എന്ന് പറയാറായിട്ടില്ല. ഇനിയും ഒരുപാട് ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ടേ. നമ്മൾ വികസിപ്പിച്ചെടുത്ത ചായച്ചെടി നിലവിലെ രോഗങ്ങൾക്കെതിരെ പ്രതിരോധ ശക്തി ഉള്ളതാണെന്ന് തെളിഞ്ഞിരിക്കുന്നു.
0: ആണോ? ആണോ മാധവ്?
2: അതേ.
0: അതെവിടെയുണ്ട്? എനിക്കിപ്പോ തന്നെ അതൊന്ന് പോയി കാണണം.
2: പാടില്ല, പാടില്ല എന്ന് മാത്രല്ല, ഈ രഹസ്യം മൂന്നാമതൊരാൾ അറിയാനും പാടില്ല.
0: മാധവ്,
2: ഇതേ സുബ്രഹ്മണ്യൻ സാറിനെ ബോധ്യപ്പെടുത്തണം. ബ്രിട്ടനിലെ റോയൽ സൊസൈറ്റിക്ക് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുകയും വേണം. അവിടെ നിന്നൊരു എക്സ്പേർട്ട് ടീം ഇക്കാര്യം പരിശോധിച്ച് സർട്ടിഫൈ ചെയ്താലേ ഈ കണ്ടുപിടുത്തത്തിന്റെ പാറ്റന്റിന് അപേക്ഷിക്കാൻ പറ്റൂ.
0: എന്റെ ഈശ്വരാ, വഴിപാട് കഴിക്കണമെന്ന് വെച്ചാ ഒരു അമ്പലം പോലുമില്ല ഈ സ്ഥലത്ത്.
2: എന്തിനെ, നമ്മുടെ സന്തോഷം നമുക്കിവിടെ പങ്കുവെക്കാം.
1: പിന്നെയുള്ള ചില കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഡയറക്ടർ വിസിറ്റ് ചെയ്തതിനു ശേഷം ഇൻസ്പെക്ഷൻ നടന്നുവെന്നും പേപ്പറുകൾ അയച്ചു എന്നും ഞാൻ അറിഞ്ഞു. അതിനുശേഷമാണല്ലോ വളരെ അപ്രതീക്ഷിതമായ ദുരന്തം സംഭവിച്ചത്.
0: പിന്നെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒന്നും ഓർമ്മിപ്പിക്കല്ലേ അരുൺ. എനിക്കത് ഓർക്കുന്നതേ പേടിയാണ്.
1: മാഡം, എന്നാലും ആ ദുരന്തത്തിന് കാരണക്കാരായവരെ നമുക്ക് കണ്ടുപിടിക്കണ്ടേ?
0: കണ്ടുപിടിച്ചിട്ടെന്താ, നടന്ന കാര്യങ്ങളെക്കുറിച്ച് എല്ലാം അറിയുന്ന ആളല്ലേ ഈ കിടക്കുന്നത്? എല്ലാം അറിഞ്ഞിട്ടും ഒന്നും പറയാൻ കഴിയാതെ.
1: ഏയ്, ചില അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് എന്റെ മനസ്സ് പറയുന്നു.
0: ആവോ, ആർക്കറിയാം.
1: മാഡം, മാഡം അപ്സെറ്റ് ആവരുത്. സാർ ജീവിതത്തിലേക്ക് തിരിച്ചു വരും, ഇന്നല്ലെങ്കിൽ നാളെ.
0: അരുണിന്റെ വാക്ക് സത്യമായിരിക്കട്ടെ.
1: പിന്നെ ബുദ്ധിമുട്ടിക്കുകയാണ് എന്നറിയാം, എന്നാലും ഇതുകൂടി ഒന്ന് ഓർമ്മിച്ചെടുക്കാമോ? പരീക്ഷണം വിജയിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പെരുമാറ്റം എങ്ങനെയായിരുന്നു?
2: കണ്ടുപിടുത്തം എങ്ങനെയെങ്കിലും നടത്താം, പക്ഷെ അത് കഴിഞ്ഞുള്ള നടപടിക്രമങ്ങളുണ്ടല്ലോ. അതാലോചിക്കുമ്പോഴാ ഇതിനൊന്നും ഇറങ്ങി പുറപ്പെടേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നത്. ഉണ്ടായിരുന്ന ആരോഗ്യവും സമയവും പോയി എന്ന് മാത്രമല്ല, ഒരുപാട് ശത്രുക്കളും ഉണ്ടായി.
0: അങ്ങനെയൊന്നും വിചാരിക്കേണ്ട മാധവ്, ഈ കണ്ടുപിടുത്തം വിജയിച്ചാൽ ലോകത്ത് എത്രയോ പേർക്ക് ഗുണാവില്ലേ?
2: പറയാൻ എളുപ്പമാണ്. ഭക്ഷണവും ഉറക്കവും ഉപേക്ഷിച്ച് 16-ഉം 18-ഉം മണിക്കൂർ പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ശാസ്ത്രജ്ഞൻ അവന്റെ ആരോഗ്യത്തെക്കുറിച്ച് ഒരിക്കലും ചിന്തിക്കാറില്ല.
0: സാരമില്ല, എല്ലാം കഴിഞ്ഞില്ലേ, ഇനി പഴയതെല്ലാം മറന്നേക്കൂ.
2: ഫോർമാലിറ്റീസ് ഇനിയും കഴിഞ്ഞിട്ടില്ല. ഡയറക്ടർ ആകെ അസ്വസ്ഥനാണ്. അദ്ദേഹം റെക്കമെൻഡ് ചെയ്താൽ മാത്രമേ റോയൽറ്റിയുടെ നടപടി തുടങ്ങാൻ കഴിയൂ.
0: മാധവൻ, ഇപ്പോൾ ഒരു ബ്രേക്ക് അത്യാവശ്യമാണ്. നമുക്കൊരാഴ്ച മാറി നിന്നാലോ?
2: ഈ സമയത്തോ? പറ്റില്ല.
0: എന്നെ സംബന്ധിച്ചിടത്തോളം വിജയവും പബ്ലിസിറ്റിയും ഒന്നുമല്ല പ്രശ്നം. മാധവിൻ്റെ ഹെൽത്താണ്.

0: മാധവ് ഒരുപാട് എതിർത്തു. ഞാൻ സമ്മതിച്ചില്ല. ഒടുവിൽ എന്റെ നിർബന്ധത്തിന് വഴങ്ങി. പക്ഷേ
1: പിന്നെ നടന്ന കാര്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ടൂറ് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ കണ്ട കാഴ്ചയുടെ ഷോക്കിലായിരിക്കാം അദ്ദേഹത്തിന് സംസാരശേഷി നഷ്ടപ്പെട്ടത്.
0: എത്രയോ വർഷത്തെ ഗവേഷണത്തിലൂടെ വികസിപ്പിച്ചെടുത്ത തേയിലച്ചെടി, സത്യത്തിൽ അത് മാധവിന്റെ ജീവിതം തന്നെയായിരുന്നു.
1: ആരായിരിക്കാം ഇത് ചെയ്തത്?
0: ആ സംഭവത്തിന് ശേഷം എനിക്കും ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. കണ്ണടയ്ക്കുമ്പോൾ ആ കാഴ്ചയാണ് മുന്നിൽ.
1: മാഡം, പ്ലീസ് കരയരുത്.
0: എത്ര സന്തോഷത്തോടു കൂടിയാണെന്നോ ഞങ്ങൾ ടൂർ കഴിഞ്ഞ് തിരിച്ചെത്തിയത്.

0: തങ്കമ്മേ,
1: ദാ വന്നിട്ടൻ മാഡം.
0: ആ ഞങ്ങളെത്തി.
1: ഫ്ലൈറ്റ് ലേറ്റാച്ചാ?
0: 15 മിനിറ്റ്. ആ സാധനങ്ങൾ സൂക്ഷിച്ചെടുക്കണേ.
1: ഓ,
0: പൊട്ടുന്നതൊക്കെ ഉണ്ടേ.
1: അച്ഛണ്ണ ഇങ്ങ വാ, എന്താ സാധനങ്ങളെല്ലാം പെറുക്കിയെടുക്ക് സൂക്ഷിച്ച്.
0: തങ്കമ്മേ,
1: ഓ
0: ഇവിടെ വിശേഷങ്ങളൊന്നും ഇല്ലല്ലോ.
1: ഇല്ല അമ്മ, എല്ലാം നല്ല ഇറക്ക്. മെതവാപ്പോ.
0: മാധവ് എങ്ങോട്ടാ? ഒന്ന് വിശ്രമിച്ചിട്ടൊക്കെ മതി ഓഫീസിലേക്ക് പോകുന്നത്. വേഗം കുളിച്ചു വരൂ, അപ്പോഴേക്കും ചായ റെഡിയാവും. തങ്കമ്മേ,
1: എന്നാ മാഡം?
0: ഒരു സ്ട്രോങ് ചായയും പിന്നെ ഒരു കോഫിയും.
1: റെഡി മാഡം.
2: എന്റെ മനസ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാ. വേഗം പോയാരാം, ഒരു മണിക്കൂർ. പ്ലാന്റേഷൻ കണ്ടില്ലെങ്കിൽ ഒരു സമാധാനവുമില്ല.
0: ഈ മാധവിന്റെ ഒരു കാര്യം ഇത് തന്നെയാണല്ലോ, 24 മണിക്കൂറും ചിന്ത.
2: ആ അതങ്ങനെ തന്നെ ആവണല്ലോ. വെറുതെ സംസാരിച്ച് സമയം കളയുന്നില്ല. ഇപ്പോൾ സമയം 6:30 ആയി. 7:30 ഞാൻ തിരിച്ചു വരാം.
3: സാർ ഒറ്റയ്ക്ക് തന്നെയാണോ പോയത്?
0: അതെ, യാത്ര കഴിഞ്ഞു വന്നതല്ലേ. പെട്ടികളെല്ലാം ശരിയാക്കാനുണ്ടായിരുന്നു.
3: എന്നിട്ട്
0: കുറേ നേരമായിട്ടും മാധവിനെ കാണാതായപ്പോൾ എനിക്കെന്തോ ഒരു പേടി തോന്നി. ഇരിപ്പുറയ്ക്കാതെ വന്നപ്പോൾ ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. അകത്ത് കടക്കാൻ സെക്യൂരിറ്റി ആദ്യം സമ്മതിച്ചില്ല. ഒടുവിൽ വേഗം വരണമെന്നും പറഞ്ഞ് എന്നെ അകത്തേക്ക് കടത്തിവിട്ടു. ലാബ് പരിസരത്തേക്ക് ഞാൻ ആദ്യമായിട്ട് പോവാണ്. നീണ്ടു നിവർന്നു കിടക്കുന്ന വരാന്തയിലൂടെ ഞാൻ ഒറ്റയ്ക്ക് നടക്കുകയായിരുന്നു. എത്ര നടന്നിട്ടും എത്തുന്നില്ല എന്ന് എനിക്ക് തോന്നി. നിശബ്ദമായ വരാന്ത, ലാബ് തുറന്നു കിടക്കുകയായിരുന്നു. അവിടെ ആരെയും കണ്ടില്ല. പല നിറത്തിലുള്ള രാസവസ്തുക്കൾ നിറച്ച വെസലുകൾ. മാധവിൻ്റെ പേര് വിളിച്ച് ഞാൻ അതിനിടയിലൂടെ നടന്നു. അവിടെ ആരുമില്ലായിരുന്നു. എൻ്റെ കണ്ണിലിരുട്ട് കയറി. പിന്നെ നേരെ പ്ലാന്റേഷനിലേക്ക് പോവാൻ തീരുമാനിച്ചു. എന്നാൽ ഒറ്റയ്ക്ക് അവിടെ പോവാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. ഒടുവിൽ സെക്യൂരിറ്റിയോട് കാര്യം പറഞ്ഞു, കൂടെ വരാൻ അപേക്ഷിച്ചു. ഗേറ്റിൽ ആളില്ലാതെ വരാൻ പറ്റില്ല എന്ന് അയാൾ തീർത്തു പറഞ്ഞു. ഒടുവിൽ എൻ്റെ കരച്ചിൽ കണ്ടാവണം അയാൾ വരാമെന്ന് സമ്മതിച്ചു. പ്ലാന്റേഷന്റെ ഗേറ്റ് തുറന്നു കിടന്നിരുന്നു. അവിടെ ആരോ വന്നിരിക്കുന്നു. ഒരാൾ അവിടെ നിന്ന് ഓടിപ്പോയതുപോലെ എനിക്ക് തോന്നി. തേയില ചെടികളുള്ളിടത്തേക്ക് നോക്കിയപ്പോൾ

0: ഞാൻ നടുങ്ങിപ്പോയി. മാധവിന്റെ സർവസ്വമായിരുന്ന തേയില ചെടികൾ കരിഞ്ഞു കിടക്കുന്നു. ഞങ്ങളുടെ യാത്രക്കിടയിൽ അവയുടെ വളർച്ചയെക്കുറിച്ച് മാധവ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പല ഫോട്ടോകൾ കാണിച്ചു തന്നിരുന്നു. എന്നാ തേയില ചെടികളുടെ ശവപ്പുറമായിരുന്നു എനിക്ക് അവിടെ കാണാൻ കഴിഞ്ഞത്. കരിഞ്ഞുണങ്ങിയ ചെടികൾ, അതിനിടയിൽ അനക്കമറ്റ് കിടക്കുന്ന മാധവ്, പിന്നെ എനിക്കൊന്നും ഓർമ്മയുണ്ടായിരുന്നില്ല. എനിക്ക് ബോധം വീണപ്പോ മാധവ് ICU-ലാണെന്ന് എനിക്ക് മനസ്സിലായി. 4 ദിവസം കഴിഞ്ഞാണ് കണ്ണ് തുറന്നത്. ഞെട്ടലോടെയാണ് ആ യാഥാർത്ഥ്യം ഞാൻ മനസ്സിലാക്കിയത്. മാധവിന് സംസാരശേഷി നഷ്ടപ്പെട്ടിരുന്നു.
1: മാഡം, പക്ഷേ ഈ പരീക്ഷണത്തിന്റെ ഫോർമുല സാർ തീർച്ചയായും റെക്കോർഡ് ചെയ്തു വെച്ചിട്ടുണ്ടാവും. അത് കിട്ടിയാൽ ഡാറ്റ റെസ്റ്റോർ ചെയ്യാൻ കഴിഞ്ഞേക്കും.
0: അതൊക്കെ സേഫായി ലോക്കറിൽ വെച്ചിരിക്കുകയായിരിക്കും. അതാണെങ്കിൽ മാധവിന്റെ പേരിലായതുകൊണ്ട് മറ്റാർക്കും തുറക്കാൻ കഴിയില്ല അരുൺ.
1: ഓ മൈ ഗോഡ്.
0: മാധവിന് സംസാരശേഷി തിരിച്ചു കിട്ടണമെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. 1 ആഴ്ച കൂടി നോക്കി ഡിസ്ചാർജ് ചെയ്യൂ അത്രേ. പിന്നെ ഫിസിയോതെറാപ്പിയും മരുന്നുകളും.
1: ചോദിക്കാൻ മറന്നു, സുബ്രഹ്മണ്യൻ സാർ?
0: ഇല്ല, വന്നിട്ടേയില്ല.
1: തിരക്കുകൊണ്ടായിരിക്കാം.
0: ആവോ, എനിക്കറിയില്ല. മാധവിന് സംസാരിക്കാനും പ്രതികരിക്കാനും കഴിയില്ലെങ്കിലും പറയുന്നതെല്ലാം മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു. ഇന്നാള് മോൻ വന്നപ്പോ കണ്ണിന്ന് വെള്ളം വന്നത് ഞാൻ കണ്ടു.
1: അതൊക്കെ നല്ല ലക്ഷണമാണ്. എന്റെ മനസ്സ് പറയുന്നു സാർ തിരിച്ചു വരും. മാഡം ഒരുപാട് സംസാരിച്ചതല്ലേ, ഇനി കുറച്ച് വിശ്രമിച്ചോളൂ.
0: ശരി അരുൺ.
2: നളിനി എന്താ ആലോചിക്കുന്നത്?
0: ഒന്നുമില്ല.
2: റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചാണോ?
0: ഏയ്, അതൊന്നല്ല. കഴിഞ്ഞ 5 വർഷം എനിക്കത് ഓർക്കാൻ കൂടി കഴിയുന്നില്ല. എന്റെ മനസ്സിൽ അതൊന്നുമില്ല മാധവ്. മാധവിനെ തിരിച്ചു കിട്ടിയല്ലോ, എനിക്കത് മതി.
2: എനിക്ക് പക്ഷേ ഹോസ്പിറ്റലിൽ കടന്ന കാര്യങ്ങളൊന്നും ഓർമ്മയില്ല കേട്ടോ.
0: അതൊന്നും ഇനി ഓർക്കണ്ട.
2: പക്ഷേ നമ്മുടെ ആ യൂറോപ്യൻ ടൂറ് കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. എന്റെ ഫ്രണ്ട് ഹെർമനെ കണ്ടതും നമ്മൾ അവിടെ പോയതും ഒക്കെ.
0: മാധവ്, ഞാൻ ഇതുവരെ ഒരു കാര്യം ചോദിച്ചില്ല.
2: എന്താണ്, ചോദിച്ചോളൂ.
0: മാധവനെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതിയാ?
2: ഇല്ലെന്നേ, പറയൂ.
0: അന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ശരിക്കും എന്താ നടന്നത്?
2: അന്ന് ഞാൻ നേരെ ലാബിലേക്കാണ് പോയത്. എല്ലാം പഴയ പോലെ ആയിരുന്നു. പിന്നെ നേരെ പ്ലാന്റേഷനിലേക്ക് നടന്നു. അപ്പോഴാ ഞാൻ ഞെട്ടിപ്പോയത്. എൻ്റെ വർഷങ്ങളുടെ സമ്പാദ്യം മുഴുവൻ കരിഞ്ഞുണങ്ങിയിരിക്കുന്നു. എനിക്ക് കണ്ണിലിരുട്ട് കയറിയതുപോലെ. പിന്നെ ഒന്നും ഓർമ്മയില്ലായിരുന്നു.
0: അന്ന് പോയ ബോധം 26 ദിവസം കഴിഞ്ഞാ തിരിച്ചു കിട്ടിയത്.
2: അതെയോ, എങ്ങനെ?
0: അത്ഭുതം എന്നൊക്കെ പറയാറില്ലേ, ശരിക്കും മാധവന്റെ ജീവിതത്തിൽ അതാ സംഭവിച്ചത്. അരുൺ ഹോസ്പിറ്റലിൽ വന്നിരുന്നു.
2: ഓ,
0: അതിന്റെ പിറ്റേന്നാ ഡയറക്ടർ മാധവിനെ കാണാനെത്തിയത്.
2: അതെയോ, ഡയറക്ടറോ? എന്നിട്ട്?
0: അയാളെ കണ്ടതും മാധവന്റെ മുഖത്തെ പേശികൾ വലിഞ്ഞു മുറുകി, കൈകൾ സാവധാനം ഇളകാൻ തുടങ്ങി. ഡയറക്ടറെ നോക്കി എന്തൊക്കെയോ ആക്രോശിച്ചു.
2: എന്നിട്ട്?
0: പിന്നെ മാധവ് വയലന്റായി, അതോടെ അയാൾ സ്ഥലം വിട്ടു.
2: ഓ ശരി.
0: അന്നത്തെ ഷോക്കിൽ നിന്നാ മാധവന് സംസാരശേഷി തിരിച്ചു കിട്ടിയതെന്നാ ഡോക്ടർ പറഞ്ഞത്.
2: അതെയോ.
0: പിന്നീട് മാധവ് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. അധികം വൈകാതെ പഴയതുപോലെ സംസാരിക്കാനും തുടങ്ങി.
2: അയാൾക്ക് എന്നോട് പകയുണ്ടായിരുന്നു.

0: സത്യാണ്, കണ്ടുപിടുത്തത്തിൻ്റെ ക്രെഡിറ്റ് എനിക്ക് കിട്ടിയതോടെ അത് വർദ്ധിച്ചിട്ടുണ്ടാവും. ഒരുപക്ഷെ സ്പോൺസർ ചെയ്ത കോർപ്പറേറ്റിലെ ആരെങ്കിലും പ്ലാന്റേഷൻ തകർക്കാൻ കൂട്ടുനിന്നിട്ടുണ്ടാവും.
1: ആ, അതൊക്കെ പോട്ടെ, പിന്നീട് പരീക്ഷണത്തിന്റെ ഡയഗ്രാം മാധവ് തിരിച്ചെടുത്തല്ലോ.
0: ശരിയാണത്.
1: പോരാത്തതിന് 2 വർഷം കൊണ്ട് പ്രോജക്ട് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് പേറ്റന്റും വാങ്ങിയെടുത്തില്ലേ?
0: ഓ കറക്റ്റ്.
1: യു ആർ റിയലി ഗ്രേറ്റ് മാധവ്.
0: നളിനി, എന്റെ ജീവൻ നിന്റെ ദാനമാണ്.
1: അതൊക്കെ പോട്ടെ, ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് ഓഫർ വന്നിട്ടുണ്ടല്ലോ.
0: ഉണ്ടല്ലോ.
1: എവിടേക്കെങ്കിലും പോകുന്നുണ്ടോ?
0: എവിടേക്കും പോകുന്നില്ല. എനിക്ക് നിന്റെ മോന്റെ അടുത്ത് കഴിയാനാ ഇഷ്ടം.
1: സത്യം പറയൂ മാധവ്, ആ ഡയറക്ടറോട് ദേഷ്യമില്ലേ?
0: ദേഷ്യോ? ദേഷ്യമില്ലാന്ന് മാത്രല്ല, ഒരുപാട് നന്ദിയും കടപ്പാടുണ്ട്.
1: നന്ദിയും കടപ്പാടോ?
0: അതെ, അയാൾ അന്ന് വന്നില്ലായിരുന്നെങ്കിലേ ഞാൻ ഇപ്പോഴും സംസാരിക്കാൻ കഴിയാതെ ഒരേ കിടപ്പായിരിക്കില്ലോ.
1: ഓ അങ്ങനെ, എന്നാ പിന്നെ ഒരു ബോർഡ് കൂടി തൂക്കിക്കോളൂ ഈ വീടിന്റെ ഉമ്മറത്ത്.
0: എന്ത് ബോർഡ്?
1: സുബ്രഹ്മണ്യൻ സാർ ഈ വീടിന്റെ ഐശ്വര്യം ഒന്ന്.

മടക്കം. ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിച്ച നാടകം സമാപിക്കുന്നു. രചന സംവിധാനം സി കൃഷ്ണകുമാർ. കഥാപാത്രങ്ങളും പങ്കെടുത്തവരും: മാധവ്, അബ്ദുള്ള നന്മണ്ട, നളിനി, ദീപ പി എം, തങ്കമ്മ, എൽ സി സുകുമാരൻ, അരുൺ, പ്രദീപ് ഗോപാൽ. നിർവഹണ സഹായം പി നിഷ. അവതരണം ആകാശവാണി കോഴിക്കോട് നിലയം.

0: അഖില കേരള റേഡിയോ നാടകോത്സവത്തിന്റെ നാലാം ദിവസമായ നാളെ രാത്രി 9:30 തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്നു ജീവിതോത്സവം. രചന ശ്രീ ജനാർദ്ദനൻ, സംവിധാനം റൂബി ബാബു.
1: ആകാശവാണി തൃശൂർ.
2: മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം, മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് 10 മുതൽ 18 എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.
3: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
4: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
3: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
4: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതൂ.
3: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
4: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമ്മകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
3: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമ്മകളിലൂടെ നിങ്ങൾക്ക്

0: പാട്ടോർമകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമകൾ. മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ,
2: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിത പാഠം.
0: രണ്ടാമത്തെയും നാലാമത്തെയും ബുധനാഴ്ചകളിൽ രാവിലെ 7:10.
2: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിത പാഠം.
0: ജീവിത പാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.
1: യുവവാണി യുവാക്കൾക്കായി ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടി
0: കേൾക്കാം. ആകാശവാണി തൃശൂർ നിലയമൊരുക്കുന്ന യുവവാണി രണ്ടാമത്തെയും അഞ്ചാമത്തെയും ഞായറാഴ്ചകളിൽ രാവിലെ 9:30.
1: ഓർക്കുക, മീഡിയം വേവ് 630 kHz FM 101.1 MHz പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ കേൾക്കാവുന്നതാണ്.
0: ഞായറാഴ്ചകളിൽ രാവിലെ 7:05 കേൾക്കാം അക്ഷരകേരളം, സർഗചേതനയുടെ പുതുഭാവുകത്വം നിറയുന്ന അക്ഷരവേദി.
1: മറക്കാതെ കേൾക്കുക ഞായറാഴ്ചകളിൽ രാവിലെ 7:05
0: അക്ഷരകേരളം.
1: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ചകളിൽ രാത്രി 7:35. ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാവുന്നതാണ്. ഗാന്ധിമാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
0: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
1: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5:00.
0: ഗാന്ധിമാർഗം.

0: അറിവിന്റെ അക്ഷയഖനി,
1: ആത്മവിശ്വാസത്തിന്റെ ആർജവമന്ത്രം,
0: വിജ്ഞാനത്തിന്റെ വിജയവിധി,
1: സർഗാത്മകതയുടെ സഞ്ചലിതാവിഷ്കാരം
0: കേൾക്കാം തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:15
1: വിദ്യാഭ്യാസ രംഗം.
0: കുട്ടികൾക്കായി ആകാശവാണി കേരള നിലയങ്ങൾ ഒരുക്കുന്ന വിദ്യാഭ്യാസ പരിപാടി
1: വിദ്യാഭ്യാസ രംഗം.
2: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 May 10 to 18 എല്ലാ ദിവസവും രാത്രി 9:30 നിങ്ങളുടെ സ്വന്തം ആകാശവാണിയിൽ കേൾക്കാം.
3: May 10 നാടകോത്സവത്തിന്റെ ആമുഖമായി തിരനോട്ടം,
2: തുടർന്ന് May 11 തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനം ആരു കണ്ടു,
3: 12 കോഴിക്കോട് നിലയത്തിന്റെ മടക്കം,
2: 13 തിരുവനന്തപുരം നിലയത്തിന്റെ ജീവിതോത്സവം,
3: 14 തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം,
2: 15 കണ്ണൂർ നിലയത്തിന്റെ മൗന സാക്ഷി,
3: 16 കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺതുറക്കാതെ,
2: 17 കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നിവ ഈ ഉത്സവവേദിയിൽ അണിനിരക്കുന്നു.
3: May 18 നാടകോത്സവത്തിന്റെ അവലോകനത്തോടെ ഈ ശ്രവ്യ വിസ്മയം പൂർത്തിയാകും.
2: കേരളത്തിലെ മുഴുവൻ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ഈ അസുലഭ നിമിഷങ്ങൾക്കായി കാതോർക്കാം.

0: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
1: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
0: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
1: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതൂ.
0: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
0: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമകൾ.

നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാര, മാനസികാരോഗ്യവും ഹോമിയോപ്പതിയും. ഡോക്ടർ യദുകൃഷ്ണൻ സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് അഖില കേരള റേഡിയോ നാടകോത്സവം 2026 പുനഃപ്രക്ഷേപണം. കോഴിക്കോട് നിലയം അവതരിപ്പിച്ച നാടകം മടക്കം. രചന സംവിധാനം സി കൃഷ്ണകുമാർ. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകുന്നവർ അബ്ദുള്ള, പ്രദീപ് ഗോപാൽ, എൽ സി സുകുമാരൻ, ദീപ കോട്ടൂർ എന്നിവർ. ആകാശവാണി തൃശൂർ. ചലച്ചിത്രഗാനങ്ങൾ. ആദ്യം കിളിച്ചുണ്ടൻ മാമ്പഴം എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാറും സുജാതയും പാടിയത്. രചന ബി ആർ പ്രസാദ്. സംഗീതം വിദ്യാസാഗർ.

അടുത്തത് പി ജയചന്ദ്രൻ ആലപിച്ച ഗാനം. ചിത്രം മഴത്തുള്ളിക്കലുക്കം. എസ് രമേശൻ നായരുടെ വരികൾക്ക് സുരേഷ് പീറ്റേഴ്സിൻ്റെ സംഗീതം.

ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടത്. ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം തിരുവനന്തപുരം റിലേ.

ആകാശവാണി നമസ്കാരം. ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് ആകാശവാണി പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം. ഭീകരവാദത്തിനെതിരെ ഇന്ത്യയുടെ അചഞ്ചലമായ ദൃഢനിശ്ചയത്തിന്റെ ഉത്തമ ഉദാഹരണമായിരുന്നു 2025 മെയ് 7 ലോകം മുഴുവൻ ഉറ്റുനോക്കിയ ഓപ്പറേഷൻ സിന്ധൂർ. 2025 ഏപ്രിൽ 22 ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് ജമ്മുകാശ്മീരിലെ പഹൽഗാമിൽ ഭീകരരുടെ ആക്രമണം നടന്നത്. വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ നിഷ്കളങ്കരായ 26 പേരുടെ ജീവനാണ് അന്നവിടെ പൊലിഞ്ഞത്. പാകിസ്ഥാൻ ആസ്ഥാനമായ ലഷ്കർ ഇ തോയ്ബയുമായി ബന്ധമുള്ള ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് അഥവാ TRF ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. രാജ്യം വിറങ്ങലിച്ച സംഭവത്തിൽ എന്തു തിരിച്ചടിയാകും ഇന്ത്യ നൽകുക എന്നതായിരുന്നു പിന്നീടുള്ള ചർച്ചകൾ. പഹൽഗാം ആക്രമണം നടന്ന കൃത്യം 14 ദിവസം ഭീകരവാദത്തിനെതിരെയുള്ള ശക്തമായ മറുപടിയായി ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂർ ആരംഭിച്ചു. പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കശ്മീരിലെയും 9 പ്രധാന ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യ തകർത്തത്. ഇന്ത്യയുടെ കൃത്യതയാർന്ന പ്രഹരത്തിൽ ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ ഇ തൊയ്ബ, ഹിസ്ബുൾ മുജാഹിദ്ദീൻ തുടങ്ങിയ സംഘടനകളുടെ ഭീകരരും പരിശീലകരും ഉൾപ്പെടെ 100-ൽ പേർ കൊല്ലപ്പെട്ടു. പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങളുടെ കണ്ണീരിന് നീതി ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ സൈനിക ദൌത്യത്തിന് ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേര് നൽകിയത്. ഓപ്പറേഷൻ സിന്ധൂർ കഴിഞ്ഞിട്ട് ഇപ്പോൾ 1 വർഷം പിന്നിടുന്നു. ഭീകരവാദം ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നാണ്. നിരപരാധികളായ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായ ഇത്തരം ആക്രമണങ്ങൾ രാജ്യത്തിന്റെ സമാധാനത്തെയും വികസനത്തെയും ബാധിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ഇന്ത്യ ശക്തമായ പ്രതിരോധ നടപടികൾ സ്വീകരിച്ചത്. ഈ ദൌത്യത്തിൽ ഇന്ത്യൻ സായുധസേന അത്യുന്നത ധൈര്യവും കൃത്യതയും പ്രകടിപ്പിച്ചു. ഭീകര കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി നടത്തിയ ആക്രമണങ്ങൾ വഴി രാജ്യത്തിന്റെ പ്രതിരോധശേഷി ലോകത്തിനു മുന്നിൽ തെളിയിക്കപ്പെട്ടു. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയും രഹസ്യാന്വേഷണ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുമാണ് ഈ നീക്കം വിജയകരമായി പൂർത്തിയാക്കിയത്. ഇന്ത്യയുടെ സൈനിക ശക്തി ലോകം മുഴുവൻ അറിഞ്ഞ നിമിഷം കൂടിയായിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ. ഭീകരതയ്ക്കെതിരെയും പൌരന്മാരുടെ സുരക്ഷയ്ക്കും ഭീഷണിയാകുന്ന എല്ലാ ശക്തികൾക്കുമെതിരെയുമുള്ള ഇന്ത്യയുടെ അചഞ്ചലമായ ദൃഢനിശ്ചയത്തിന്റെ തെളിവാണ് ഓപ്പറേഷൻ സിന്ധൂരെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു വിശേഷിപ്പിച്ചു. ഈ ദൌത്യത്തിന്റെ അസാധാരണമായ വിജയം നമ്മുടെ സായുധ സേനയുടെ അതുല്യമായ ധൈര്യത്തെയും ദൃഢനിശ്ചയത്തെയും പ്രതിഫലിപ്പിക്കുന്നതായി അവർ പറഞ്ഞു. ഭാരതത്തിന്റെ സമാധാനം, ഐക്യം, പരമാധികാരം എന്നിവ തകർക്കാൻ ശ്രമിക്കുന്ന ഭീകരശക്തികൾക്കും ഭീകരതയെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾക്കുമെതിരെ ഇന്ത്യ ശക്തമായി പ്രതികരിച്ച നിർണായക നിമിഷമായിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ എന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു.

0: ഭയപ്പെട്ടു. ഭീകരതയോട് യാതൊരു സഹിഷ്ണുതയും കാണിക്കാതെ എല്ലാ രൂപത്തിലുമുള്ള ഭീകരതയെയും ചെറുക്കാനുള്ള ദൃഢനിശ്ചയത്തിൽ ഉറച്ചു നിൽക്കുമെന്നും ഉപരാഷ്ട്രപതി വ്യക്തമാക്കി. ഇന്ത്യൻ സായുധ സേനയുടെ സമാനതകളില്ലാത്ത ധൈര്യവും ദൃഢനിശ്ചയവും ഓപ്പറേഷൻ സിന്ധൂറിലൂടെ പ്രകടമായതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു.
1: ഓപ്പറേഷൻ സിന്ധൂർ ये सिर्फ नाम नहीं है, ये देश के कोटि कोटि लोगों की भावनाओं का प्रतिबिंब है. ऑपरेशन सिंदूर न्याय की अखंड प्रतिज्ञा है. 6 मई की देर रात 7 मई की सुबह पूरी दुनिया ने इस प्रतिज्ञा को परिणाम में बदलते देखा.
0: നാവിക വ്യോമസേനകളുടെ അസാധാരണമായ ഏകോപനം ഓപ്പറേഷൻ സിന്ധൂറിന്റെ ലക്ഷ്യപൂർത്തീകരണത്തിന് സഹായകമായതായി ഇന്ത്യൻ സായുധ സേന അഭിപ്രായപ്പെട്ടു. ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ഭീകരപ്രവർത്തനങ്ങൾക്കുള്ള ഉചിതമായ മറുപടിയാണ് ഇന്ത്യ നൽകിയതെന്ന് കരസേന ലഫ്റ്റനന്റ് ജനറൽ സുബിൻ മിൻവല്ല പറഞ്ഞു. സ്വന്തം കഴിവുകളെക്കുറിച്ച് ഉറച്ച ബോധ്യമുള്ള ഇന്ത്യൻ സേനയ്ക്ക് രാജ്യസുരക്ഷയ്ക്ക് വെല്ലുവിളി ഉയർത്തുന്നവരെക്കുറിച്ചും കൃത്യമായ ധാരണയുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി.
2: ഇൻ ടേംസ് ഓഫ് പാകിസ്ഥാൻ, വി നോ വാട്ട് ഹിസ് കേപ്പബിലിറ്റീസ് ആർ, വി നോ എക്സാക്ട്ലി വാട്ട് ഹി ഹാസ്. സോ വാട്ട് എവർ സ്ട്രക്ചർ ഹി ക്രിയേറ്റ്സ്, വി നോ വാട്ട് ഹി ഹാസ് ടു ബ്രിങ് അഗെയിൻസ്റ്റ് അസ്. ഇൻ ടേംസ് ഓഫ് ആർ ഓൺ കേപ്പബിലിറ്റീസ്, വി ആർ എൻഹാൻസിങ് ആർ ഓൺ കേപ്പബിലിറ്റീസ് ടു ഗോ ബിയോണ്ട് what we have existing. We are looking at a wide spectrum of ranges, a wide spectrum of trajectories to operate in all domains, and therefore this capability is what we are developing as we speak.
0: തീവ്രവാദത്തിനെതിരായ ഇന്ത്യയുടെ പോരാട്ടം പൂർണ്ണ ദൃഢനിശ്ചയത്തോടെയാണ് തുടരുന്നതെന്ന് ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഖായ് പറഞ്ഞു. ആത്മനിർഭർ ഭാരത് എന്ന ദർശനം ഇനി വെറും മുദ്രാവാക്യമല്ലെന്ന് ഓപ്പറേഷൻ സിന്ധൂർ തെളിയിച്ചതായി അദ്ദേഹം പറഞ്ഞു.
3: ഓപ്പറേഷൻ സിന്ധൂർ പ്രൂവ്ഡ് ദാറ്റ് ആത്മനിർഭർ ഈസ് നോട്ട് ജസ്റ്റ് എ സ്ലോഗൻ, ഇറ്റ് ഈസ് ഇൻഡീഡ് എ ഫോഴ്സ് മൾട്ടിപ്ലയർ. ടുഡേ ഓവർ 65% ഓഫ് ആർ ഡിഫൻസ് എക്യുപ്മെന്റ് ഈസ് ബീങ് മാനുഫാക്ചർഡ് ഡൊമസ്റ്റിക്കലി. ഐ ഓൾസോ വോണ്ട് ടു സ്പീക്ക് ഹിയർ ഓഫ് ആർ എക്സിറ്റ് സ്ട്രാറ്റജി ആൻഡ് എസ്കലേഷൻ കൺട്രോൾ ഇൻ ആൻ എറ ഓഫ് പ്രൊലോങ്ഡ് കോൺഫ്ലിക്ട്സ് around the world. We struck hard, achieved clearly defined objectives, and then decided to cease hostilities when the Pakistanis were compelled to negotiate and requested us to stop. The objectives were achieved through a calibrated shot and sharp shock that altered the enemy's risk appetite and disrupted his command and control. Without locking India into a long drawn war or conflict, the ill effects of which we are seeing in ongoing conflicts around the world. This measured approach reflects the maturity of our strategic culture and the professionalism of our armed forces. The armed forces executed the kinetic phase with discipline, precision, and minimal collateral impact. This multi-agency, multi-domain coordination will remain the template for future operations.
0: ഇന്ത്യയുടെ തന്ത്രപരമായ നീക്കമായ ഓപ്പറേഷൻ സിന്ധൂർ ഒരു സൈനിക വിജയം മാത്രമല്ല, മറിച്ച് പ്രതിരോധ മേഖലയിൽ ആത്മനിർഭർ ഭാരതിന്റെ സംയോജനം പ്രകടമാക്കുന്ന ഒരു സാങ്കേതിക വിജയം കൂടിയായിരുന്നു. ഇതിലൂടെ ഹൈടെക് തദ്ദേശീയ യുദ്ധരീതിയുടെ ഒരു പുതിയ യുഗത്തിന് തുടക്കമിടുകയും ചെയ്തു. അന്താരാഷ്ട്ര അതിർത്തി നേരിട്ട് കടക്കാതെ ആകാശ് മിസൈൽ, ഡ്രോൺ അധിഷ്ഠിത നിരീക്ഷണം തുടങ്ങിയ തദ്ദേശീയ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇന്ത്യൻ സൈന്യം തീവ്രവാദ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാതാക്കി. ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഭാഗമായി പെച്ചോറ ലോ ലെവൽ എയർ ഡിഫൻസ് തോക്കുകൾ പോലുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ചു. മികച്ച പ്രകടനം കാഴ്ചവച്ച ആകാശ് പോലുള്ള തദ്ദേശീയ മിസൈൽ സംവിധാനങ്ങൾ വ്യോമാക്രമണങ്ങളിൽ നിന്ന് ദുർബലമായ സ്ഥലങ്ങളെ സംരക്ഷിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. തിരിച്ചടിക്കാനുള്ള പാകിസ്ഥാന്റെ ഒന്നിലധികം ശ്രമങ്ങളെ കര നാവിക വ്യോമ സംവിധാനങ്ങൾ സംയുക്തമായി പരാജയപ്പെടുത്തി. ഇന്ത്യയുടെ സൈനിക ശക്തി പ്രത്യാക്രമണങ്ങൾക്കെതിരെ അഭേദ്യമായ മതിൽ സൃഷ്ടിച്ചു. ഇന്ത്യൻ വ്യോമസേനയുടെ ഇന്റഗ്രേറ്റഡ് എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റം എല്ലാ ഘടകങ്ങളും ഒരുമിച്ചു കൊണ്ടുവന്നു. നാവികസേനയുടെ കാരിയർ ബാറ്റിൽ ഗ്രൂപ്പുകൾ മുൻനിര യുദ്ധക്കപ്പലുകളായ INS ഉദയഗിരി, INS ഹിമഗിരി, അന്തർവാഹിനികൾ, പ്രത്യേക സേനകൾ എന്നിവ വിന്യസിച്ചു. പാകിസ്ഥാന്റെ ഭീകര അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കുക, ശത്രുവിന്റെ കടൽ വഴിയുള്ള നീക്കങ്ങൾ തടയുക എന്നിവയായിരുന്നു പ്രധാന ലക്ഷ്യം. പാകിസ്ഥാൻ സൈന്യത്തെ നിശ്ചലമാക്കാനും അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്ക് ശക്തമായ താക്കീത് നൽകാനും

0: നാവികസേനയുടെ മുന്നൊരുക്കത്തിന് സാധിച്ചു എന്നതും ശ്രദ്ധേയമാണ്. ഓപ്പറേഷൻ സിന്ധൂറിലെ സൈനിക ശക്തിയെക്കുറിച്ച് കേണൽ എസ് ഡിന്നി ആകാശവാണിയോട്.
1: ഒരു കാരണവശാലും ഭാരതം ഭീകരവാദത്തിന് മുന്നിൽ ഒരു രീതിയിലുള്ള കോംപ്രമൈസ് ചെയ്യില്ല എന്നുള്ള ഒരു ഉറച്ച തീരുമാനമായിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ. മുൻകാലങ്ങളിൽ കാണാത്ത രീതിയിൽ പാകിസ്ഥാന്റെ ഉള്ളിൽ ഉള്ള ഭീകരവാദ കേന്ദ്രങ്ങളും സൈനിക കേന്ദ്രങ്ങളും വരെ നമ്മൾ തകർത്തിരുന്നു. അതിന്റെ ഏറ്റവും വലിയൊരു കാര്യം നമ്മൾ ഇപ്പോൾ നോക്കുമ്പം ആ 87 മണിക്കൂർ കൊണ്ട് ഭാരതം എങ്ങനെയാണ് ഓപ്പറേഷൻ ചെയ്തത്, ആ ഓപ്പറേഷനിലൂടെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ എന്താണോ നമ്മുടെ ലക്ഷ്യം അത് കഴിഞ്ഞ് നമ്മൾ ഉടനെ തന്നെ നമ്മൾ ആ യുദ്ധം അവസാനിപ്പിക്കുകയായിരുന്നു. അത് കാണിക്കുന്നത് നമ്മളെ ലോകത്ത് നടക്കുന്ന മറ്റ് പ്രദേശത്ത് നടക്കുന്ന യുദ്ധങ്ങളെ ഒന്നും നമ്മൾ നോക്കുമ്പോൾ അതിന്റെ എത്രമാത്രം വിലയുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. റഷ്യ യുക്രൈൻ വോർ ഇപ്പം ഏകദേശം 4 വർഷമായിട്ട് നടക്കുകയാണ്. ഇസ്രയേലും ഹമാസും തമ്മിലുള്ള ഒരു യുദ്ധം ഏകദേശം 3 വർഷമായിട്ട് നടക്കുകയാണ്. വളരെ ശക്തിശാലിയായിട്ടുള്ള അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധം ഏകദേശം 3 മാസത്തോളം ആയി നടക്കുന്നുണ്ട്. ആ ഒരു യുദ്ധത്തിന് കാരണം ധാരാളം രീതിയിൽ നമുക്കെല്ലാം വീട്ടിൽ എഫക്ട് ചെയ്തിട്ടുമുണ്ട്. പക്ഷേ ഭാരതം ഒരു ഓപ്പറേഷൻ തുടങ്ങിക്കഴിഞ്ഞിട്ട് അതിനെ ഉടനെ തന്നെ എന്ത് നേടണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പോയത് അത് നേടിക്കഴിഞ്ഞ് നമ്മൾ നിർത്തുകയായിരുന്നു. നമ്മുടെ രാഷ്ട്രത്തിന്റെ ഒരു കരുത്തുമാണ് അത് കാണിക്കുന്നത്. കാരണം പൊളിറ്റിക്കൽ വിൽ ഇല്ലാതെ ഇങ്ങനത്തെ ഒരു തീരുമാനം എടുക്കാൻ സാധിക്കില്ല. ഇതില്ലാത്തത് കൊണ്ടാണ് ഇന്ന് പല രാജ്യങ്ങളും ഇപ്പോഴും യുദ്ധം അവസാനിപ്പിക്കാൻ എങ്ങനെ അവസാനിപ്പിക്കണമെന്ന് അറിഞ്ഞുകൂടാതെ നടക്കുന്നത്. ഈ ഓപ്പറേഷൻ സിന്ധൂറിലൂടെ വേറൊരു കാര്യം, ഓപ്പറേഷൻ സിന്ധൂറിൽ ധാരാളം എക്യുപ്മെന്റ് അത് ഭാരതത്തിൽ തന്നെ നിർമ്മിച്ചിട്ടുള്ള സിസ്റ്റംസ് ഒക്കെ തന്നെയായിരുന്നു നമ്മൾ കൂടുതലും ഉപയോഗിച്ചത്. അപ്പൊ ആ രീതിയിൽ ഭാരതത്തിന്റെ ഉള്ളിൽ തന്നെ ഇന്ന് അങ്ങനെ ഒരു ശേഷി ഉണ്ട് എന്ന് ലോകം പോലും തിരിച്ചറിഞ്ഞ ഒരു ഓപ്പറേഷൻ ആയിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ. അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ പല കാര്യങ്ങളിലും നമ്മൾ ഇന്ന് ഇന്ത്യയിൽ നിന്ന് ഇങ്ങനെ ഒരു ശക്തി പ്രകടനം എന്ന് പറയുന്ന രീതിയിലേക്ക് ലോകം കണ്ടത് അത് ഓപ്പറേഷൻ സിന്ധൂരിലൂടെ തന്നെയാണ്. അതിനകത്ത് യാതൊരു സംശയവുമില്ല. ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് ഇങ്ങനെ ഓപ്പറേഷൻ സിന്ധൂർ കഴിഞ്ഞു, ഇനി നമ്മൾക്ക് വളരെ സ്വസ്ഥമായിട്ടിരിക്കാം എന്നുള്ള ഒരു ധാരണ എന്തായാലും സേനാ വിഭാഗങ്ങളിലുള്ളവർക്ക് ഇല്ല. അതുകൊണ്ടാണ് ഓപ്പറേഷൻ സിന്ധൂർ അത് കണ്ടിന്യൂ ചെയ്യുന്നു എന്ന് നമ്മൾ എപ്പോഴും പറയുന്നത്. കാരണം പാകിസ്ഥാൻ പോലുള്ള രാജ്യം എപ്പോഴും ഏത് രീതിയിലും ഭാരതത്തിന് തകർക്കാനുള്ള ഒരു ശ്രമത്തിലാണ് അവർ നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് നേരവും ഒരു കരുതൽ വേണം. ആ കരുതലിന്റെ ഭാഗമായിട്ട് നമ്മൾ നിരന്തരമായിട്ട് നമ്മുടെ എക്യുപ്മെന്റും നമ്മുടെ ട്രെയിനിങ്ങും മറ്റു കാര്യങ്ങളെല്ലാം അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം. അതിന് ശേഷിയുള്ള ഒരു സൈന്യമാണ് ഇന്ന് ഭാരതത്തിനുള്ളത്, അതിന് ശേഷിയുള്ള നേതൃത്വമാണ് ഉള്ളത്. അതുകൊണ്ട് നമ്മൾ എന്ത് വില കൊടുത്താലും ഭാരതത്തിന്റെ ഐക്യത്തിന്, ഭാരതത്തിന്റെ ഉള്ളിലെ നമ്മുടെ ജനങ്ങളുടെ ജീവനും അവരുടെ സുരക്ഷയും അത് നിലനിർത്താൻ തന്നെയാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. അത് നിലനിർത്തുന്ന തന്നെയാണ് ഇതുവരെ നമ്മുടെ സൈന്യം നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളെല്ലാവർക്കും അഭിമാനിക്കാം ഓപ്പറേഷൻ സിന്ധൂർ. അത് ലോകരാജ്യങ്ങളിൽ തന്നെ ചർച്ച ചെയ്യുന്ന ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു ഓപ്പറേഷൻ തന്നെയാണ്.
0: ഇന്ത്യയുടെ ആക്രമണങ്ങൾ പാകിസ്ഥാനിലെ പ്രധാന വ്യോമ താവളങ്ങളായ നൂർ ഖാൻ, റഹീം യാർ ഖാൻ എന്നിവയെ ലക്ഷ്യം വെച്ചിരുന്നു. ശത്രു റഡാറുകളും മിസൈൽ സംവിധാനങ്ങളും ഉൾപ്പെടെയുള്ളവയ്ക്ക് നേരെ ഇന്ത്യയുടെ കൃത്യതയാർന്ന പ്രഹരമാണിത്. ദീർഘദൂര ഡ്രോണുകൾ മുതൽ ഗൈഡഡ് യുദ്ധോപകരണങ്ങൾ വരെയുള്ള ആധുനിക തദ്ദേശീയ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം ഈ ആക്രമണങ്ങളെ വളരെ ഫലപ്രദമായി നിർവീര്യമാക്കി. പാകിസ്ഥാന്റെ ചൈനീസ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്ന് ഇന്ത്യൻ വ്യോമസേന വെറും 23 മിനിറ്റിനുള്ളിൽ ദൌത്യം പൂർത്തിയാക്കി ഇന്ത്യയുടെ സാങ്കേതിക മികവ് പ്രകടമാക്കി. പാകിസ്ഥാനിൽ നിന്നെത്തിയ PL-15 മിസൈലുകളുടെ ഭാഗങ്ങൾ, ദീർഘദൂര റോക്കറ്റുകൾ എന്നിവയെ ശക്തമായി പ്രതിരോധിച്ചു. വിദേശത്തു നിന്നുള്ള നൂതന ആയുധങ്ങൾ ഉപയോഗപ്പെടുത്താൻ പാകിസ്ഥാൻ ശ്രമിച്ചിട്ടും ഇന്ത്യയുടെ തദ്ദേശീയമായ വ്യോമ പ്രതിരോധ ഇലക്ട്രോണിക് യുദ്ധ ശൃംഖലകൾ അവയെല്ലാം നിർവീര്യമാക്കി. പഹൽഗാം ഭീകരാക്രമണത്തിന് സൈനിക നടപടിയിലൂടെ മാത്രമല്ല ഇന്ത്യ മറുപടി നൽകിയത്, തന്ത്രപരമായ രീതിയിലും അതിനുള്ള തിരിച്ചടി രാജ്യം നൽകി. പൊതുജനങ്ങൾക്കിടയിലും അന്താരാഷ്ട്ര പിന്തുണ ഉറപ്പാക്കുന്നതിലും ഇന്ത്യയുടെ ശ്രമങ്ങൾ നിർണായക പങ്കുവഹിച്ചു. ഓപ്പറേഷൻ സിന്ധൂരിനു കീഴിലുള്ള ഒരു നിർണായക നീക്കമായിരുന്നു ഇന്ത്യ സിന്ധു നദീജല കരാർ അവസാനിപ്പിച്ചത്. അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കുള്ള പിന്തുണ പാകിസ്ഥാൻ ഉപേക്ഷിക്കുന്നതുവരെ 1960 സിന്ധു നദീജല കരാർ നിർത്തിവച്ചു. 16.5 ലക്ഷം ഹെക്ടർ കൃഷിഭൂമിയുടെ 80% മൊത്തം ജല ഉപയോഗത്തിന്റെ 93% സിന്ധു നദീജല സംവിധാനത്തെ ആശ്രയിക്കുന്ന പാകിസ്ഥാന് ഇത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കി. പാകിസ്ഥാന്റെ GDP 1/4 സംഭാവന ചെയ്യുന്ന ഗോതമ്പ്, പരുത്തി കൃഷിക്കും അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വ്യവസായങ്ങൾക്കും വലിയ തോതിൽ ഈ തീരുമാനം തിരിച്ചടിയായി. ഇത് പാകിസ്ഥാന്റെ ദുർബലമായ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ പ്രതിസന്ധികളിലേക്ക് തള്ളിവിട്ടു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സിന്ധു നദീജല ഉടമ്പടി ജമ്മുകാശ്മീരിലെ അടിസ്ഥാന സൌകര്യ വികസനത്തിന് വളരെ കാലമായി തടസ്സമായിരുന്നു. ഉടമ്പടി താൽക്കാലികമായി നിർത്തിവച്ചതോടെ ഝലം, ചെനാബ് തുടങ്ങിയ പടിഞ്ഞാറൻ നദികളുടെ മേൽ ഇന്ത്യയ്ക്ക് പൂർണ്ണ നിയന്ത്രണം ലഭിച്ചു. ഇത് ജമ്മു കാശ്മീർ ലഡാക്ക്

0: പഞ്ചാബ്, ഹരിയാന എന്നിവിടങ്ങളിൽ പുതിയ ജലസംഭരണികളുടെ നിർമ്മാണം സാധ്യമാക്കി. ജലസേചനവും ജലവൈദ്യുത ഉൽപ്പാദനവും വർദ്ധിപ്പിക്കുകയും ചെയ്തു. രക്തവും വെള്ളവും ഒരുമിച്ചൊഴുകാൻ കഴിയില്ല എന്നാണ് കരാർ നിർത്തിവച്ചപ്പോൾ ഇന്ത്യ നൽകിയ വിശദീകരണം. പിന്നീട് ഇന്ത്യ അട്ടാരി വാഗ അതിർത്തി അടച്ചു. പാകിസ്ഥാനുമായുള്ള എല്ലാ ഉഭയകക്ഷി വ്യാപാരവും ഇന്ത്യ നിർത്തിവച്ചു. ഉള്ളി പോലുള്ള പ്രധാന വസ്തുക്കളുടെ കയറ്റുമതി നിർത്തി. സിമന്റ്, തുണിത്തരങ്ങൾ എന്നിവയുടെ ഇറക്കുമതി നിരോധിച്ചു. ഈ നടപടി ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള പ്രാഥമിക കരവ്യാപാര പാത വിച്ഛേദിക്കുകയും സാമ്പത്തിക ബന്ധങ്ങളിൽ വലിയ തടസ്സമുണ്ടാക്കുകയും ചെയ്തു. പണപ്പെരുപ്പവും കടബാധ്യതയും നേരിട്ടിരുന്ന പാകിസ്ഥാനുമേൽ ഇത് കൂടുതൽ സാമ്പത്തിക സമ്മർദ്ദം ചെലുത്തി. പാകിസ്ഥാൻ കലാകാരന്മാർക്ക് ഉൾപ്പെടെ ഇന്ത്യ സമ്പൂർണ്ണ വിലക്ക് ഏർപ്പെടുത്തി. പാകിസ്ഥാന്റെ ഭീകരവാദ അടിസ്ഥാന സൌകര്യങ്ങൾ ഇന്ത്യ തുറന്നുകാട്ടിയത് നയതന്ത്രപരമായി അതിനെ ആഗോളതലത്തിൽ വലിയ തോതിൽ ചർച്ചാ വിഷയമാക്കി. ഈ നടപടികൾ പാകിസ്ഥാന് ഗുരുതരമായ സാമ്പത്തിക നയതന്ത്ര നാശനഷ്ടങ്ങൾ വരുത്തിവെച്ചു. ഭീകരവാദത്തിനെതിരെ രാജ്യത്തിന്റെ അചഞ്ചലമായ ദൃഢനിശ്ചയത്തിന്റെ വ്യക്തമായ തെളിവാണ് ഓപ്പറേഷൻ സിന്ധൂർ. ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ഭീകരവാദത്തിനെതിരെ ഇന്ത്യ ഒരു പുതിയ മാതൃക പ്രദർശിപ്പിച്ചതിനൊപ്പം അത് ഇന്ത്യയുടെ പ്രതിരോധ ശക്തി വിളിച്ചോതുകയും ചെയ്തു. ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് ആകാശവാണി പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട് ലൈറ്റ് പരിപാടി സമാപിക്കുന്നു. ഏകോപനം ലെമി ജി നായർ, തയ്യാറാക്കിയത് പാർവതി വിജയൻ ആർ, അവതരണം വിജേഷ്.
1: ആകാശവാണി തൃശൂർ, സമയം 11:15. കാലാവസ്ഥ: കേരളത്തിൽ ചിലയിടങ്ങളിൽ ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യത. മീഡിയം വേവ് 476.2 മീറ്റർ, 630 കിലോഹെർട്സിലും FM 101.1 MHz ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം